ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 11, കൊല്ലവർഷം 1201 മിഥുനം 18, 2026 ജൂലൈ 2 വ്യാഴാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഗോപാലകൃഷ്ണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ശാസ്ത്രീയമായ പുൽത്തകിടി നിർമ്മാണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറയാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. ശസ്ത്രക്രിയയിലൂടെ കുട്ടികളുടെ ബധിരത മാറ്റിയെടുക്കാം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ സംസാരിക്കുന്നു.

7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോ ദേവാസ് കോൺസെലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. നവജാത ശിശുക്കളിൽ കാണുന്ന വിവിധ ശാരീരിക വൈഷമ്യങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര. എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമകീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ആരതി VG. 7:50 സുംന ബാം മൾട്ടിറബ് കായിക ലോകം. തയ്യാറാക്കിയത് ഷഹബാസ്. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം സെന്ററിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഘുൽ VRAJAN സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രിൻസ് ഇപെൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ് കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരനും ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്.

1885 സസ്നേഹം, തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൾ ജിഷ ജോൺ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി, 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 11:00 ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടവ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ, 12:25 ജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടവ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 ഡയൽ എ സോങ്, തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. 5:45 ഞാറ്റുവേല, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. സമയം 6:00 കഴിഞ്ഞ് 4:46. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: has notified a permanent winter pollution master plan that will remain in force every year from 1st of November to 28th February to curb seasonal air pollution in the national capital. Chief Minister Rekha Gupta said the new framework consolidates existing pollution control measures into a single set of rules, ensuring timely implementation without issuing separate orders every winter. The notification incorporates a revised GRAP guidelines of the Commission for Air Quality Management and directions of the Supreme Court. Under the new rules, vehicles without a valid pollution under control certificate will not be supplied fuel at petrol pumps, CNG and LPG stations across Delhi throughout the year. In the FIFA World Cup, Belgium staged a stunning comeback to beat Senegal 3-2 after extra time round of 32 and qualify for the round of 16. Youri Tielemans scored a 125th minute penalty to seal a dramatic 3-2 victory and extend Belgium's unbeaten run to 17 matches. Belgium will now face the winners of the United States versus Bosnia and Herzegovina match in the round of 16. In men's cricket, the first T20 international between India and England was abandoned due to rain in Chester Lee Street last night. The five-match series now stands level at 0-0. Opting to bat first, India scored 189 for 7 in stipulated 20 overs, with skipper Shreyas Iyer scoring higher 68 runs off 47 balls. And that's the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 10:07. ശുഭചിന്തകൾക്കായി കേൾക്കാം സുഭാഷിതം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഗോപാലകൃഷ്ണൻ.
3: പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചാണ് മനുഷ്യജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. സുഖദുഃഖങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളിൽ തളർന്നു പോകാതെയും ആപത്ഘട്ടങ്ങളെ നിർഭയത്തോടെ നേരിട്ടും ഈ ഭൂമിയിൽ അനുവദിക്കപ്പെട്ട സമയമത്രയും ജീവിച്ചു തീർക്കാനാവുമ്പോൾ മാത്രമേ സഫലം ഈ യാത്രയെന്ന് നമുക്ക് ആശ്വസിക്കാനാവൂ. തോറ്റുപോകുമെന്ന ചിന്തയുദ്ദീപിപ്പിക്കും വിധം പല പരീക്ഷണഘട്ടങ്ങളും ഏതൊരാളുടെയും ജീവിതത്തിലുണ്ടായെന്നു വരാം. മനസ്സിനെ ശാന്തമായും അചഞ്ചലമായും നിലനിർത്തി സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച് അത്തരം ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറാൻ നമുക്കാവണം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളിൽ പരാമർശിക്കുന്നതും കേവലം ഒരു യുദ്ധം ജയിക്കാനുള്ള മന്ത്രങ്ങൾ മാത്രമല്ല, മനുഷ്യജീവിതമത്രയും യുദ്ധസമാനമാണ്. യുദ്ധമുഖത്തു നിന്ന് പിന്തിരിഞ്ഞോടാതെ ധീരമായി പൊരുതാനുള്ള ആഹ്വാനമാണ് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗീതാവചനങ്ങളൊക്കെയും മനുഷ്യജീവിതമെന്ന യുദ്ധക്കളത്തിലെ വിജയമന്ത്രങ്ങളാവുന്നതും. ശാന്തവും ആരോഗ്യമുള്ളതുമായ ഒരു മനസ്സ് നമ്മുടെ ജയപരാജയങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുമെന്നുറപ്പാണ്. അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറമാവുന്ന ഘട്ടങ്ങളിൽ അവയെ ആ രീതിയിൽ ഉൾക്കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. എന്നാൽ സാധ്യമെങ്കിൽ പ്രശ്നങ്ങളെ ധൈര്യമായി നേരിടുക എന്നത് തന്നെയാണ് പ്രധാനം. അല്ലാതെ പ്രതിസന്ധികളിൽ നിന്ന് പിന്തിരിഞ്ഞോടുക ഒട്ടും അഭികാമ്യമല്ല. ക്ലൈബ്യം മാസ്മഗമ വാർത്ത നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടപരന്തപ. തന്റെ എതിർനിരയിലെ യോദ്ധാക്കളെ കണ്ട് മനസ്സ് പതറി ഏറെ വിഷണ്ണനായിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഇത്രയ്ക്ക് ദുർബലനാവാതിരിക്കൂ അർജുന. ഇത് താങ്കളെപ്പോലെ വീരനും കുലീനവാനും മഹാനുമായ ഒരു പോരാളിക്ക് ഒട്ടും യോജിക്കുന്നതല്ല. എന്ത് കാരണത്താലായാലും അങ്ങനെയൊരു യുദ്ധസന്ദർഭത്തിൽ അർജുനെപ്പോലൊരു പോരാളിയുടെ മനോഭാവത്തോടാണ് ശ്രീകൃഷ്ണൻ്റെ ഈ പ്രതികരണം. നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ധീരമായ സമീപനം ഉണ്ടാവുന്നതിനു പകരം മാനസികമായി തളർന്നു പോകുന്നതിലുള്ള ആശങ്കയും അങ്ങനെയൊരു ദൗർബല്യം വെടിഞ്ഞ് ധീരനായി നേരിടാനുമുള്ള നിർദ്ദേശവും. പ്രശ്നങ്ങൾ എന്തു തരത്തിലുള്ളതാവട്ടെ, അവയ്ക്കു മുന്നിൽ പകച്ചു പോകുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ബാധകമാ

0: ഉണ്ടാവുന്നതും ഇതേ സന്ദേശം തന്നെയത്രേ. ഇത്തരത്തിലുള്ള മനോഭാവം അഥവാ സ്വഭാവം ഒരാൾക്ക് ഒട്ടും യോജിച്ചതല്ലെന്ന ഓർമ്മപ്പെടുത്തൽ, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പതറിപ്പോകുന്ന മനോദൗർബല്യം വെടിയണമെന്ന സന്ദേശമാണത്. അതുകൊണ്ടുതന്നെ അത് ഭീരുവായ ഒരാളിൽ പോലും പ്രതിബന്ധങ്ങളെ ധൈര്യപൂർവം നേരിടാനുള്ള ഇന്ധനം നിറയ്ക്കുന്നതാകുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്ര തന്നെ സങ്കീർണമെങ്കിലും അവയോടുള്ള സമീപന രീതിയിലാണ് പുനർചിന്തനത്തിന്റെ ആവശ്യകത. ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ എത്തുന്ന ആപൽഘട്ടങ്ങളെ മനക്കരുത്തോടെ നേരിടാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്.
1: പി ഗോപാലകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9544593702. നമ്പർ ആവർത്തിക്കാം, 9544593702.
2: സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM.
3: പ്രഭാതഗീതം.
4: പ്രഭാതഗീതങ്ങളിൽ ആദ്യം MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം, യേശുവിൻ മുഖം കൊതി തീരെ കാണുവാൻ.

0: ഈ ഗാനത്തോടെ പ്രഭാതഗീതങ്ങൾ സമാപിച്ചു.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44, ട്രെയിൻ നമ്പർ 1618 ഹസ്രത് നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 2:38 വൈകി 7:06 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: ചരിത്രപഥം.
0: ഇന്ന് ജൂലൈ 2.

0: ചരിത്രത്തിൽ ഇന്നാണ് 1925. അന്ന് കൽക്കത്ത മേയറായിരുന്ന സുഭാഷ് ചന്ദ്രബോസിനെ ആദ്യമായി ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് മണ്ഡലേ ജയിലിലേക്ക് നീക്കപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ് ക്ഷയരോഗ ബാധിതനായിരുന്നു. 1927 ജയിൽ മോചിതനായ നേതാജി അന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സ്വാതന്ത്ര്യസമരം നയിച്ചു.
1: ചരിത്രപഥം.

ഒരറിയിപ്പ്, ഇന്ന് രാത്രി 10:30 മുതൽ നാളെ രാവിലെ 2:45 വരെ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ദി ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന രണ്ടാംഘട്ട സെമിഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 5 സെക്കൻഡ്.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: ശാസ്ത്രീയമായ പുൽത്തകിടി നിർമ്മാണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ BV പ്രദീപാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
4: ശ്രോതാക്കൾക്ക് നമസ്കാരം. ശാസ്ത്രീയമായ പുൽത്തകിടി നിർമ്മാണത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മലനിരകൾ, പുഴകൾ, വെള്ളച്ചാട്ടങ്ങൾ, പുൽമേടുകൾ തുടങ്ങി പ്രകൃതിയിലെ നയനാനന്ദകരമായ കാഴ്ചകളുടെ ഒരു ചെറുപതിപ്പാണല്ലോ പാർക്കുകളും പൂന്തോട്ടങ്ങളും. ഇത്തരത്തിലുള്ള പൂന്തോട്ടങ്ങളിലെ ഹൃദയഭാഗത്തിൻ്റെ സ്ഥാനമാണ് ഒരു പുൽത്തകിടിക്ക്. ഇംഗ്ലീഷിൽ ലോൺ എന്ന് പറയും. ഹാർട്ട് ഓഫ് ദ ഗാർഡൻ എന്നാണ് പുൽത്തകിടിയെ വിളിക്കുന്നത്. കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സംരംഭം എന്ന രീതിയിൽ മുന്നേറാനുള്ള ഒരു അഗ്രി ബിസിനസ് സാധ്യതയും ഇതിലുണ്ട്. ആഗോളതാപനത്തിന്റെയും അന്തരീക്ഷ മലിനീകരണത്തിന്റെയും ഈ കാലത്ത് പരിസ്ഥിതി സൗഹൃദമായ ഒരു ബിസിനസ്, സ്വയം തൊഴിൽ ഒക്കെ കൂടിയാണ് പുൽത്തകിടി നിർമ്മാണം. കേരളത്തിലെ പുൽത്തകിടി അഥവാ ലോൺ നിർമ്മാണവും പരിപാലനവും നമുക്ക് നോക്കാം. കേരളത്തിലെ നമ്മുടെ കാലാവസ്ഥയിൽ കൃഷിയോടൊപ്പം തന്നെ വലിയ വരുമാന സാധ്യതയുള്ള ഒന്നാണ് പുൽത്തകിടി അഥവാ ലോൺ നിർമ്മാണം. ഇന്ന് വീടുകളുടെയും റിസോർട്ടുകളുടെയും ഭംഗി കൂട്ടാൻ മാത്രമല്ല മണ്ണൊലിപ്പ് തടയാനും കൃഷിയിടങ്ങൾക്ക് മണ്ണ് സംരക്ഷിക്കാനും പുൽത്തകിടികൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. കേരളത്തിലെ കടുത്ത വേനലും ശക്തമായ കാലവർഷവും അടങ്ങുന്ന ഉഷ്ണമേഖല അഥവാ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുല്ലിനങ്ങൾ ഏതെല്ലാമാണെന്നും അവ എങ്ങനെ ശാസ്ത്രീയമായി പരിപാലിക്കാമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ വിജയകരമായി വളർത്താൻ കഴിയുന്ന 3 പ്രധാന പുല്ലിനങ്ങളാണ് ഉള്ളത്. ഒന്ന് ബർമുഡ ഗ്രാസ് അഥവാ നമ്മുടെ നാടൻ കറുകപ്പുല്ലിൻ്റെ ഇനം തന്നെ. കടുത്ത വെയിലുള്ള തുറസായ സ്ഥലങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണിത്. വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനാൽ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് ഇതിനുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടിനൊക്കെ ഇത് അനുയോജ്യമാണ്. രണ്ടാമത്തേത് കൊറിയൻ ഗ്രാസ്. കാണാൻ വളരെ ഭംഗിയുള്ളതും പട്ടുപോലെയുള്ളതുമായ പുല്ലാണിത്. നല്ല ശ്രദ്ധയും പരിപാലനവും ഇതിന് ആവശ്യമാണ്. വളർച്ച കുറച്ച് പതുക്കെയാണ്. മൂന്നാമത്

0: രണ്ടാമത്തെ ഇനമാണ് പേൾ ഗ്രാസ്. തണലുള്ള തെങ്ങിൻ തോപ്പുകളിലോ മരങ്ങൾക്കിടയിലോ വളർത്താൻ പറ്റിയ പുല്ലാണിത്. നമ്മുടെ നാട്ടിലെ ഈർപ്പമുള്ള കാലാവസ്ഥയെ ഇത് നന്നായി പ്രതിരോധിക്കും. പരിചരണം അഥവാ മെയിൻ്റനൻസ് ഏറ്റവും കുറച്ച് ആവശ്യപ്പെടുന്ന ഒരിനം കൂടിയാണ് എന്ന മേന്മ പേൾ ഗ്രാസിനുണ്ട്. ഇനി ശാസ്ത്രീയമായ നടീൽ രീതികൾ എങ്ങനെയെന്ന് നോക്കാം. പുൽത്തകിടി ഒരുക്കുന്നതിന് മുൻപ് മണ്ണ് നന്നായി പാകപ്പെടുത്തണം. അതിനായി ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ, ഒന്നാമത് നിലമൊരുക്കണം. കല്ലുകളും കളകളും പൂർണ്ണമായി പെറുക്കി മാറ്റി മണ്ണ് മുക്കാലടിയെങ്കിലും ആഴത്തിൽ നന്നായി കിളച്ചിടണം. പിന്നീട് അടിവളം ചേർക്കണം. ഒരു ചതുരശ്ര മീറ്ററിന് 5 കിലോഗ്രാം എന്ന തോതിൽ നന്നായി പൊടിഞ്ഞ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അടിവളമായി ചേർത്ത് മണ്ണിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിരപ്പാക്കണം. ഓർമ്മിക്കേണ്ട കാര്യം, എപ്പോഴും നീർവാർച്ച ഉറപ്പാക്കുന്ന രീതിയിൽ അഗ്രഭാഗങ്ങളിലേക്ക് താഴ്ചയും മധ്യഭാഗങ്ങളിൽ ഉയർച്ചയും ഉണ്ടായിരിക്കണം. അടുത്തതായി നടീൽ പ്രവർത്തനമാണ്. വേരുകളോടുകൂടിയ പുൽച്ചെടികൾ ചെറിയ അകലത്തിൽ നട്ടുപിടിപ്പിക്കുന്ന ഡിബ്ലിംഗ് രീതിയോ പുല്ലും മണ്ണും ചേർന്ന കട്ടകളായി പാകുന്ന ടർഫിംഗ് രീതിയോ നമുക്ക് ഉപയോഗപ്പെടുത്താം. നട്ടുകഴിഞ്ഞാൽ ഒരു റോളർ ഉപയോഗിച്ച് ചെറുതായി അമർത്തുന്നത് വേരുകൾ മണ്ണിൽ പിടിക്കുവാൻ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് അടുത്തുള്ള കൃഷിഭവനുമായോ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടാവുന്നതാണ്.
1: മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ BV പ്രദീപാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9446488806. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കാർഷിക വൃത്താന്തത്തിൽ നാളെ കേൾക്കാം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

0: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
1: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
0: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
1: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
1: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ. ദൃഷ്ടി.
2: ദൃഷ്ടിയിലേക്ക് സ്വാഗതം. പേരുമാറ്റം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരള എന്നതിൽ നിന്ന് കേരളം. രാഷ്ട്രപതിയുടെ റഫറൻസിനെ നിയമസഭ ഐകകണ്ഠ്യേന പിന്തുണച്ചത് ചരിത്ര നിമിഷം. മദ്യനയത്തിൽ പോർവീര്യം. നികുതി നിർദ്ദേശം, ധനകാര്യ ബിൽ പാസാക്കി. മലപ്പുറം ജില്ലയിൽ 3 പേർക്കുകൂടി ഷിഗല്ല. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംസ്ഥാന താൽപര്യം സംരക്ഷിക്കും മുഖ്യമന്ത്രി. വാണിജ്യ പാചകവാതകം 180 രൂപ കുറച്ചു. കുറച്ചത് 7 തവണയായി. 1544 രൂപ കൂട്ടിയതിനു ശേഷം. EPS 2026 നിലവിൽ വന്നു. ഉയർന്ന പെൻഷൻ തുടരും. സെൻസസ് ഡ്യൂട്ടി അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് അവധി ഉറപ്പാക്കി സർക്കാർ. VBG റാംജി സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിച്ചു. ആദ്യ ദിനം 66,688 തൊഴിലാളികൾ ജോലി ചെയ്തു. 125 തൊഴിൽ ദിനങ്ങൾ, കൂലി 401 രൂപ. പ്ലസ് വൺ. 4 ജില്ലകളിൽ അധിക ബാച്ച്. പാലക്കാട് 30, കോഴിക്കോട് 20, മലപ്പുറം 60, കാസർഗോഡ് 40. എഞ്ചിനീയറിംഗ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയക്രമം പാളി. വാട്സാപ്പ് യൂസർ നെയിം

0: കേന്ദ്രം തടഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശേഷാദ്രിനാഥന്റെ നിയമനം പ്രാബല്യത്തിൽ. സ്ഥലത്തില്ലാതിരുന്നിട്ടും ഗവർണർ ഡിജിറ്റലായി ഒപ്പിട്ടു. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിരോധനം പിൻവലിക്കാൻ US. ലോകകപ്പ് ഫുട്ബോൾ. ഫ്രാൻസ് ഇംഗ്ലണ്ട് മുന്നോട്ട്. എംബാപ്പേക്കും കെയ്നിനും ഇരട്ട ഗോൾ. മഴ മൂലം ഇന്ത്യ ഇംഗ്ലണ്ട് 1st 2020 ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിച്ചു. 3 വർഷത്തെ ശ്രീശാന്തിന്റെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു.
1: കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7558852664.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
6: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
0: സ്വർണം പവന് 160 രൂപ കൂടി 1,04,320 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,40,500. വെള്ളി കിലോയ്ക്ക് 2,28,500. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,500, വടകര 23,970, മാനന്തവാടി 26,800. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 13,200, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 22,000. പൊന്നാനി 15,500. കോഴിക്കോട് 15,610. മഞ്ചേരി ക്വിൻ്റലിന് 3,800. മാനന്തവാടി ക്വിൻ്റലിന് 5,600. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000. കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,000. മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000. മാനന്തവാടി 3,600. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750. പൊന്നാനി 4,000. കോഴിക്കോട് ക്വിൻ്റലിന് 7,500. മഞ്ചേരി ക്വിൻ്റലിന് 7,500. കൊട്ടപ്പാക്ക ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 36,000. കോഴിക്കോട് പുതിയത് 36,000. മാനന്തവാടി പുതിയത് 33,000. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000. കോഴിക്കോട് 8,300. മാനന്തവാടി 38,000. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,000. കോഴിക്കോട് നാടൻ 67,500. കോഴിക്കോട് ചേട്ടൻ 68,000. കോഴിക്കോട് വയനാടൻ 67,000. മാനന്തവാടി ചേട്ടൻ 69,500. മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27,500. കോഴിക്കോട് 26,000. മാനന്തവാടി 22,500. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 11,000. മാനന്തവാടി പുതിയത് 13,000. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500. മാനന്തവാടി 2,000. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200. കോഴിക്കോട് 5,200. മാനന്തവാടി പാണ്ടി 4,900. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000. ചിറ്റൂർ 16,500. കോഴിക്കോട് 12,500. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 720. മാനന്തവാടി ലഗോൺ 730. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 7,600. മാനന്തവാടി 7,500. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,440. കോഴിക്കോട് 4,400. മാനന്തവാടി 4,550. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000. മാനന്തവാടി 16,000. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,200. മഞ്ചേരി 2,200. കോഴിക്കോട് 4,300. മാനന്തവാടി 3,200. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,300. പാലക്കാട് മട്ട 4,600.

ബോധന 3,750, അരിമാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 10,700, മട്ട 4,600, കുറുവ 4,500, അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500, പൊന്നി 3,800, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700, അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,600, AST 3,900, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 5,000, കടല ക്വിൻ്റലിന് കോഴി

0: 5000, കടല കിണ്ടലിന് കോഴിക്കോട് 7000.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: Nothing better than this.
4: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
5: Barney? Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു.

0: കെഎസ്ആർടിസി ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ എംഎൽഎയുടെ അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൌകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, സിഎസ്ആർ പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. ജി എസ് ടിയുടെ 9 വർഷങ്ങൾ, പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൌകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 മാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക 1 ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഡിആർ കോങ്കോയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്തു നിന്ന് അവിസ്മരണീയമായി തിരിച്ചുവരവ്. വിജയം ഉറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ അസാർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വലകുലുക്കി. നിശ്ചിത സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പുരിലൊതുക്കി. ബെൽജിയത്തിലെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7-ാം മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ആർ രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി

0: കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം നടത്തുന്നതിൽ നിന്നും യുഡിഎഫ് ഗവൺമെന്റ് പിന്നോട്ടു പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്തവിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സ്ആപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55:12.

വൈവിധ്യമാർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. LBS സെന്ററിന്റെ പരപ്പനങ്ങാടി ഉപകേന്ദ്രത്തിൽ ബിരുദധാരികൾക്കായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കായി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, SSLC ഉള്ളവർക്കായി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇന്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്നീ കോഴ്സുകളിലേക്ക് lbscenter.kerala.gov.in/services-courses എന്ന ലിങ്കിലൂടെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0494241135, രണ്ടാമത്തെ നമ്പർ 9995334453. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0494241135, രണ്ടാമത്തെ നമ്പർ 9995334453. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2025 ഡിസംബറിൽ നടത്തിയ കേട്ടറ്റ് പരീക്ഷയിൽ വിജയികളായവരുടെ അസൽ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി 1, കാറ്റഗറി 4 എന്നിവ ജൂലൈ 3 കാറ്റഗറി 2 ഈ മാസം 4, 6 എന്നീ തീയതികളിലും കാറ്റഗറി 3 ഈ മാസം 7, 8 തീയതികളിലും നടത്തും. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ രാവിലെ 10 മണിക്കും 4 മണിക്കും ഇടയിലാണ് പരിശോധന. ഹാൾ ടിക്കറ്റും പരീക്ഷാഫലവും SSLC മുതലുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം പരിശോധനയ്ക്ക് എത്തണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. രണ്ടായിരത്തി 2026 അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 3, 2025 പ്രവേശനം 5, 2024 പ്രവേശനം സെമസ്റ്ററുകളിലേക്ക് കോളേജ് ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയം 5 മണി വരെ നീട്ടി. സംയോജിത 1-ഉം 2-ഉം സെമസ്റ്റർ BArk 2022 മുതൽ 2025 വരെ പ്രവേശനം 2025 മെയ്

26 2017 മുതൽ 2021 വരെ പ്രവേശനം, ഏപ്രിൽ 2026 റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് ഈ മാസം 18 വരെ അപേക്ഷിക്കാം. പ്ലസ് വൺ സ്പോർട്സ് കോട്ട സപ്ലിമെന്ററി സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ ഇന്നു മുതൽ ഈ മാസം 6 വരെ നടക്കും. ഇതുവരെ സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നടത്താത്തവർക്കും അപേക്ഷിക്കാം. രജിസ്റ്റർ ചെയ്ത ശേഷം അച്ചീവ്മെന്റ് രജിസ്റ്റർ കാർഡ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലും പകർപ്പും സഹിതം നാളെ രാവിലെ 10 മണി മുതൽ ജൂലൈ 6 വൈകുന്നേരം 5 മണി വരെ വെരിഫിക്കേഷന് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിൽ എത്തണം. വെരിഫിക്കേഷന് ശേഷം നാളെ മുതൽ ഈ മാസം 7 വരെ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഒഴിവുള്ള സ്കൂൾ ഓപ്ഷൻ നൽകണം. ഫോൺ നമ്പർ 9495243423, മറ്റൊരു നമ്പർ 9895587321. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495243423. രണ്ടാമത്തെ നമ്പർ 9899578731. വിദ്യാഭ്യാസ വാർത്തകൾ കഴിഞ്ഞു.

0: സീനിയർ സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സീനിയർ സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
2: ഇന്നത്തെ ചിന്താവിഷയം: ഇരുട്ടിനെ ശവിക്കാതെ ഒരു മെഴുകുതിരി കത്തിക്കൂ. കൺഫ്യൂഷ്യസിൻ്റെതാണ് ഈ വാക്കുകൾ. ഇരുട്ടിനെ ശവിക്കാതെ ഒരു മെഴുകുതിരി കത്തിക്കൂ. കൺഫ്യൂഷ്യസിൻ്റെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇനി ഇന്നത്തെ ചോദ്യം: പശ്ചിമഘട്ടത്തിലെ പ്രവർത്തനത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: പശ്ചിമഘട്ടത്തിലെ പ്രവർത്തനത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് എന്ന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഈ ചോദ്യത്തിന്റെ ഉത്തരം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് പറയാം.

0: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: എഫ് എം ശുഭദിനത്തിൽ ഇനി കേൾക്കാം മധുരം ഗീതം.
5: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
6: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ്.
10: ഒരു തുള്ളിത്തേനിന്റെ മധുരവുമായി ഓരോ പൂവും വിരിയുന്നു. കാബാലം ശ്രീകുമാർ ആലപിച്ച ഗാനത്തിന്റെ രചന വള്ളക്കടവ് ഷാഫി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: കാബാലം ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന വള്ളക്കടവ് ഷാഫി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി,
1: അലോഹ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424. ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
6: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
5: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
6: അതെങ്ങനെ?
5: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
6: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
7: പാലക്കാട് വ്യാവസായിക ട്രിബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 6, 7, 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ

0: തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ നമ്പർ 0491 2551 6087. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491 2551 6087. പാലക്കാട് ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റർ താൽക്കാലിക ഒഴിവ്. യോഗ്യത: ട്രാക്ടർ മെക്കാനിക്കൽ ITI സർട്ടിഫിക്കറ്റ്, EMM മെക്കാനിക് ട്രേഡ്, ഹെവി വെഹിക്കിൾ ലൈസൻസ് സഹിതം. പ്രായപരിധി 2025 ജനുവരി 1-18 മധ്യേ. പ്രതിമാസ വേതനം 18,000 രൂപ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഇന്നാണ്. ഫോൺ നമ്പർ 0491 2505204. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 0491 2505204. തൃത്താല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റാത്തവർ ഈ മാസം 15-നുള്ളിൽ ഓഫീസിൽ ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. ഫോൺ നമ്പർ 0466-2270335.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
3: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.
6: ദൃശ്യം കണ്ണാശുപത്രി കോവിലാത്തമ്പാടം തൃശൂർ ആരോഗ്യജാലകം.
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
8: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
9: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാം. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
8: ദൃശ്യം കണ്ണാശുപത്രി.
11: ശസ്ത്രക്രിയയിലൂടെ കുട്ടികളിലെ ബധിരത മാറ്റിയെടുക്കാം. ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ.
12: കേൾവിക്കുറവ് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നത് പരമപ്രധാനമായ ഒരു ആവശ്യകതയാണ്. കുഞ്ഞ് അമ്മയുടെ ശബ്ദത്തിനോട് പ്രതികരിക്കാതിരിക്കുക, അമിത ശബ്ദം കേട്ടാൽ ഞെട്ടാതിരിക്കുക, ഇവയെല്ലാം ബധിരതയുടെ ലക്ഷണങ്ങളായി കണക്കാക്കണം. കേരളത്തിൽ ഇപ്പോൾ പല കേന്ദ്രങ്ങളിലായി, 62 കേന്ദ്രങ്ങളിലായി ജനിച്ചയുടൻ തന്നെ നിയോനെറ്റൽ സ്ക്രീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ചെറിയൊരു പരിശോധനയിലൂടെ ബധിരതയുണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളെ കണ്ടെത്താൻ ഒരു പരിധിവരെ കഴിയുന്നു. ഈ കുട്ടികളെ നിർബന്ധമായും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതുണ്ട്. അതിലൂടെ വളരെ നേരത്തെ തന്നെ ബധിരത തീർച്ചപ്പെടുത്താൻ സാധിക്കും. ഈ സ്ക്രീനിംഗ് പരിശോധന പാസ്സായിട്ടുള്ള കുഞ്ഞുങ്ങളിലും പിന്നീട് കേൾവിക്കുറവ് സംശയിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും രക്ഷിതാക്കൾക്ക് അങ്ങനെയൊരു സംശയമുണ്ടെങ്കിൽ, തീർച്ചയായും വിദഗ്ധമായ കേൾവി പരിശോധനകൾ നടത്തേണ്ടതാണ്. നൂതന വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ ഒരു മുന്നേറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ. ഏറ്റവും

0: നൂതനമായ ഡിജിറ്റൽ പ്രോഗ്രാമബിൾ ശ്രവണസഹായി അഥവാ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചിട്ടും കാര്യമായ കേൾവി നേടിയെടുക്കാനാവുന്നില്ലെങ്കിൽ 2 വയസ്സിന് മുമ്പ് തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ പരിഗണിക്കേണ്ടതാണ്. ശരിയായ സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്നതിലൂടെ അത് കുട്ടിയുടെയും അതിലൂടെ ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പക്ഷേ അതിന് ശസ്ത്രക്രിയയുടെ ശേഷവും മാതാപിതാക്കളുടെ പരിപൂർണ സഹകരണം ആവശ്യമാണ്. അതിലൂടെ ഈ കുഞ്ഞുങ്ങളെ മറ്റു സാധാരണ കുഞ്ഞുങ്ങളെ പോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാവും. ജന്മന പരിപൂർണമായും ശ്രവണവൈകല്യമുള്ള കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ സുരക്ഷാ മിഷന്റെ കീഴിലുള്ള ശ്രുതി തരംഗം എന്ന പരിപാടിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പരിപൂർണമായും സൗജന്യമായി നടത്തിക്കൊടുക്കുന്നു. കേരളത്തിൽ 3 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും 7 പ്രൈവറ്റ് ആശുപത്രികളിലുമായി വിജയകരമായി നടന്നുവരുന്ന ഒരു പദ്ധതിയാണിത്. കേൾവി ഓരോ കുഞ്ഞിന്റെയും അവകാശമാണ്. രക്ഷിതാക്കളുടെ അജ്ഞത മൂലം ഒരു കുട്ടിക്കും കേൾവിയുടെ സാധ്യത തെളിയുന്ന ഈ ഒരവസരം നിഷേധിക്കാൻ പാടില്ല.
1: ശസ്ത്രക്രിയയിലൂടെ കുട്ടികളിലെ ബധിരത മാറ്റിയെടുക്കാം. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
4: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: സമയം 7 മണി കഴിഞ്ഞ് 15:42. കേൾക്കാം നോവൽ വായന.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
11: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
12: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
11: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
13: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
14: അപ്പോ നീ ഇനി അതേപ്പറ്റി ഒന്നും പറയില്ല എന്നുറപ്പല്ലേ? എന്തിനെ പറ്റി? മാംഗോ രാജിബ. ഇനി അതിലേക്കൊന്നും ഉടനെ ഞാൻ പോവില്ല. നന്നായി ഈ കേട്ടത്. പിന്നീട് സിയു ലാഡ്സ്ലാവ് എന്നോട് പറഞ്ഞു. ഞാൻ വാക്കുകൊടുത്തെങ്കിലും പോർച്ചുഗ അന്ന് നേരമേറെ ചെന്നിട്ടേ വീട്ടിലേക്ക് മടങ്ങിയുള്ളൂ. മാംഗോ രാജിബ കടന്നുപോയ ശേഷം മാത്രം. ആ സവാരി സുന്ദരമായിരുന്നു. റോഡ് വീതിയുള്ളതോ മിനുക്കിയതോ കല്ല് പതിച്ചതോ പോലുമായിരുന്നില്ല. പക്ഷേ വയലുകളും മരങ്ങളും തകർത്തു. സൂര്യനെയും ആനന്ദിപ്പിക്കുന്ന നീലാകാശത്തെയും കുറിച്ച് പിന്നെ പറയുകയും വേണ്ട. അമ്മൂമ്മ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു, സന്തോഷമെന്നാൽ നിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന സൂര്യനാണ് എന്ന്. അത് സത്യമായിരുന്നു. എന്റെ ഹൃദയത്തിലെ സൂര്യൻ എല്ലാറ്റിനെയും സുന്ദരമാക്കി. കാറ് ഒരു ധൃതിയുമില്ലാതെ മുരണ്ടു പോകുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. കാറിനു പോലും ഞങ്ങളുടെ വർത്തമാനം കേൾക്കാൻ ഇഷ്ടമാണെന്ന് തോന്നിപ്പോയി. അപ്പോ നീ എന്റെ കൂടെയാണെങ്കിൽ ശാന്തസ്വരൂപിയും മര്യാദക്കാരനുമാണ്. പിന്നെ നിന്റെ ടീച്ചറോടൊപ്പവും. എന്താ അവരുടെ പേര്? ഡോണ സിസീലിയ പെയിം. ടീച്ചറുടെ ഒരു കണ്ണിൽ ഒരു വെള്ള പുള്ളിക്കുത്തുണ്ട്, അറിയാമോ? പോർച്ചുഗ പൊട്ടിച്ചിരിച്ചു. നീ സ്കൂളിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ നിന്റെ ടീച്ചർ വിശ്വസിക്കുക പോലുമില്ല അല്ലേ? പിന്നെ നിന്റെ കുഞ്ഞനുജനോടും ഗ്ലോറിയയോടും നീ നല്ലവനാണ്. എന്താ ഈ മാറ്റത്തിന്റെ കാരണം? എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്താലും അതൊരു പ്രശ്നമാവും എന്ന് മാത്രം എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യുന്നേ എന്ന് മുഴുവൻ അയൽപ്പക്കത്തിനും അറിയാം. പിശാചി വന്നെന്റെ കാതിൽ മന്ത്രിക്കും പോലെയാണത്. അതല്ലെങ്കിൽ ഞാൻ ഇത്രയധികം വാനര ചാബല്യം ചെയ്യില്ല അല്ലേ? എഡ്മണ്ടോ മാമൻ പറയുന്നത് അങ്ങനെയാണ്. ഞാനൊരു ദിവസം എഡ്മണ്ടോ മാമനോട് ചെയ്തത് അറിയാമോ? ഞാൻ പറഞ്ഞില്ല അല്ലേ? ഇല്ല. ഇതൊരു 6 മാസം മുൻപാണ്. മൂപ്പർക്കൊരു തൂക്ക് വലക്കട്ടിലുണ്ട്. വടക്കുന്ന് കിട്ടിയതാ. അതിനോട് ഭയങ്കര ഭ്രമമാ. ആ നായിന്റെ മോൻ ഞങ്ങളെപ്പോലും ആ ഊഞ്ഞാക്കട്ടിലിൽ ഇരിക്കാൻ

0: മതിക്കില്ല. നീയിപ്പോ എന്താ പറഞ്ഞേ? ആ കഷ്ടകാലം പിടിച്ച നശിച്ചവൻ മയക്കം കഴിഞ്ഞാൽ അത് ചുരുട്ടി കക്ഷത്തിൽ വെച്ചുകൊണ്ട് പോവും. ഞങ്ങൾ അതിന്റെ ഒരു കഷ്ണം മോട്ടിച്ചു കൊണ്ടുപോവും എന്ന് തോന്നും. ഒരു ദിവസം ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി. ഞാൻ വന്നത് അമ്മൂമ്മ കണ്ടതുമില്ല. മൂക്കത്ത് കണ്ണടയും തിരികി പരസ്യം വായിക്കുകയായിരുന്നിരിക്കും അമ്മൂമ്മ. ഞാൻ പിന്നെ പുറത്തുപോയി, പേരമരങ്ങളൊക്കെ നോക്കി. പക്ഷേ അതിലൊന്നുമില്ല. വേലിയിലും നാരകത്തിലും കൊളുത്തിക്കെട്ടിയ ഊഞ്ഞാക്കട്ടിലിൽ എഡ്മുണ്ടോ മാമൻ കിടക്കുന്നു. വായയുടെ ഒരു ഭാഗം പൊളിച്ചു തുറന്ന് ഒരു പന്നിയെപ്പോലെ ഉറങ്ങുന്നു. പത്രം താഴെ നിലത്ത് വീണുകിടപ്പുണ്ട്. അപ്പോ പിശാജ് എന്നോട് സംസാരിച്ചു. അതുകൊണ്ടാണ് മാമയുടെ പോക്കറ്റിലെ തീപ്പെട്ടി ഞാൻ കണ്ടത്. ഞാൻ പത്രക്കടലാസിന്റെ ഒരു കഷ്ണം ശബ്ദമുണ്ടാക്കാതെ കീറിയെടുത്തു. പിന്നെ വേറെയും പത്രകഷ്ണങ്ങൾ കീറിയെടുത്ത് കുന്നുപോലെ കൂട്ടി. എന്നിട്ട് ഞാനുണ്ടാക്കിയ തിരി ഉപയോഗിച്ച് തീ കൊളുത്തി. മാമയുടെ നേരെ ചന്തിക്കടിയില് തീനാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
4: 9847341588.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
12: തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിലെ പ്രതീക്ഷിത അതിഥി അധ്യാപക ഒഴിവിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. UGC റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യതയുള്ളവരും സംസ്ഥാനത്തെ ഏതെങ്കിലും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0494263027. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0494263027. മഞ്ചേരി സർക്കാർ പോളിടെക്നിക് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ ഒഴിവുള്ള ലക്ചറർ തസ്തികകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖവും എഴുത്തുപരീക്ഷയും നാളെ രാവിലെ 9:30 നടക്കും. യോഗ്യത 60% മാർക്കോടെ ഫസ്റ്റ് ക്ലാസ് ബിടെക് ബിരുദം, യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആയതിന്റെ പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0483276355550. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483276355050. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ വോക്കൽ വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവ്. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തവരും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 6 രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. ഫോൺ നമ്പർ 0491252747. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491252747. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ 4 സ്ഥാപനങ്ങളിലേക്കുള്ള ടെലികോളർ, സോഷ്യൽ മീഡിയ അഡ്മിൻ, ഇൻസ്പെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് ബിസിനസ് മാനേജർ എന്നീ ഒഴിവുകളിലേക്ക് മറ്റന്നാൾ രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. +2 ഡിപ്ലോമ, ITI, ഇലക്ട്രിക്കൽ ഫിറ്റർ, വെൽഡർ, മെക്കാനിക്

0: മെക്കാനിക്കൽ ഷീറ്റ് മെറ്റൽ മെഷീൻ ഓപ്പറേറ്റർ ഡീസൽ മെക്കാനിക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനം. രജിസ്ട്രേഷന് ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ റെസീറ്റ്, ബയോഡാറ്റയുടെ പകർപ്പ് എന്നിവ കരുതണം. ഫോൺ നമ്പർ 0491250535. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491250545.
1: മിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 40 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃനാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരകാ എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം

0: ത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻഡ് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മല സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎസ്എ ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. യുഎസ്എ 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 നഷ്ടത്തിൽ 189 നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും

0: വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വി ബി ജി റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100ൽ നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 35:19. FM ശുഭദിന പരിപാടികൾ തുടരുകയാണ്. അടുത്തതായി കേൾക്കാം ഇന്നത്തെ ഗാനം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
2: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
3: അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങളോടുകൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
2: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
3: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് ജൂലൈ 2. കർണാടക സംഗീതജ്ഞൻ, ചലച്ചിത്ര സംഗീത സംവിധായകൻ, ലളിതഗാന ചക്രവർത്തി MG രാധാകൃഷ്ണന്റെ 16th ചരമവാർഷിക ദിനം. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണത്തിൽ ബിരുദം നേടിയ രാധാകൃഷ്ണൻ 1962 ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു. ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ലളിതഗാനങ്ങൾ പലതും സിനിമാ ഗാനങ്ങളെക്കാൾ പ്രശസ്തമായി. ഘനശ്യാമ സന്ധ്യാഹൃദയം, ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും, പ്രാണസഖി നിന്മടിയിൽ തുടങ്ങി നിരവധി ലളിതഗാനങ്ങൾ. മലയാള സിനിമയിൽ കുറേയധികം ഗാനങ്ങൾ ചെയ്തില്ലെങ്കിലും ചെയ്തവയേറെ ഹൃദ്യവും വ്യത്യസ്തവുമായിരുന്നു. ഓ മൃദുലേ, വരുവാനില്ല ആരുമേ, പഴന്തമിഴ് പാട്ടിഴയും, മൗനമേ നിറയും മൗനമേ, സൂര്യകിരീടം വീണുടഞ്ഞു, അങ്ങനെ മെലഡികളിൽ വിഷാദസ്പർശം നൽകുമ്പോൾ തന്നെ ചടുലതാളവും വഴങ്ങുന്നതായിരുന്നു. അനന്തഭദ്രത്തിലെ കലാഭവൻ മണി പാടിയ മാലുമലേലൂയ, പ്രജയിലെ ചന്ദനമണി സന്ധ്യകളുടെ, കണ്ണെഴുതി പൊട്ടുംതൊട്ടിലെ ഹരിചന്ദന മലരിലെ മധുവോ, അങ്ങനെ നിരവധി ഹിറ്റുകൾ. ഇന്ന് MG രാധാകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ കേൾക്കാം അദ്ദേഹം ഇണം നൽകി സഹോദരൻ കൂടിയായ MG ശ്രീകുമാർ ആലപിച്ച ഗാനം. ഇന്നത്തെ ഗാനമായി സൂര്യകിരീടം വീണുടഞ്ഞു.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: നവജാത ശിശുക്കളിൽ കാണുന്ന വിവിധ ശാരീരിക വൈഷമ്യങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
4: ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് മുതൽ കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്കൊപ്പം ആശങ്കകളും വളരും. പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർക്ക് നവജാത ശിശു പരിചരണത്തെപ്പറ്റി ഒട്ടനവധി വിവരണങ്ങൾ സമൂഹത്തിൽ നിന്നും നവമാധ്യമങ്ങളിൽ നിന്നും അമ്മയിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കേണ്ട എന്നറിയാതെ ആശങ്കപ്പെടുന്നവരാണ് മിക്ക അമ്മമാരും. ഇതിൽ ഏറ്റവും ആശങ്ക ഉളവാക്കുന്നവയാണ് നവജാത ശിശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾ. ജനിച്ച ശേഷമുള്ള ആദ്യത്തെ 28 ദിവസങ്ങൾ വരെയാണ് നവജാത ശിശു അഥവാ ന്യൂബോൺ ബേബി എന്ന് പറയുന്നത്. ഈ കാലയളവിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന പ്രധാന ശാരീരിക വൈഷമ്യങ്ങളാണ് ശരീരത്തിലുണ്ടാവുന്ന ചുവന്ന തിണർപ്പ്, വയറുവേദന, കവിട്ടൽ, മലബന്ധം എന്നിവ. ഇതിൽ പല പ്രശ്നങ്ങളും അപകടകാരികൾ അല്ല. ശരീരത്തിൽ ഉണ്ടാവുന്ന ചുവന്ന തിണർത്ത പാടുകൾ കുഞ്ഞു ജനിച്ച് 2-3 ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞിന്റെ ശരീരഭാഗങ്ങളിൽ, പ്രധാനമായി മുഖം, കഴുത്ത്, നെഞ്ചിന്റെ ഭാഗം എന്നിവിടങ്ങളിൽ ചുവന്ന നിറത്തിൽ കുരുക്കൾ പഴുപ്പുള്ളതും അല്ലാത്തതുമായി കാണപ്പെടാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞു കാണാറുണ്ട്. പ്രതിവിധിയായി ഇത്തരത്തിലുള്ള ചർമ്മപ്രശ്നങ്ങൾ കാണുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് എണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ നാൽപ്പാമരപ്പട്ട, തെച്ചിവേര്, തെച്ചിപ്പൂവ്, ഇരട്ടി മധുരം എന്നിവയിട്ട് തിളപ്പിച്ചാറ്റി അരിച്ച വെള്ളത്തിൽ കുളിപ്പിക്കുന്നതും നല്ലതാണ്. ഇതുകൂടാതെ കുഞ്ഞിന്റെ തൊലിപ്പുറമെ, പ്രത്യേകിച്ച് കഴുത്തിലെയും കൈകാലുകളിലെയും ഇടുക്കുകളിൽ നേർത്ത തൊലി പോയി വല്ലാതെ ചുവന്ന് കാണപ്പെടാറുണ്ട്. നാപ്കിൻ കൂടുതലായും ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ അരക്കെട്ടിനും മലദ്വാരത്തിനും ചുറ്റുമായും കൂടുതൽ കാണാറുണ്ട്. കഴുത്തിന്റെ ഇടുക്കുകളിൽ മുലപ്പാലും അതുപോലെ ടാൽക്കം പൗഡറും ക്രീമിന്റെ അംശവും മറ്റും കെട്ടിനിന്നാണ് ഇത്തരം അവസ്ഥകൾ കൂടുതലായും കണ്ടുവരുന്നത്. അതുപോലെ നാപ്കിനുകൾ ഇടവേളകളിൽ മാറ്റാതെ കൂടുതൽ സമയം കുഞ്ഞിന്റെ മൃദുവായ ശരീരം മലമൂത്ര വിസർജ്ജ പദാർത്ഥങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതും വൃത്തിയാക്കുന്നതിനായി വെറ്റ് വൈപ്സ് കൂടുതലായി ഉപയോഗിക്കുന്നതും ത്വക്കിന്റെ സ്വാഭാവികമായ നനവ് കുറച്ച് വരൾച്ച കൂട്ടുന്നു. ഇത് ത്വക്ക് വിണ്ടുകീറുന്നതിനും ചൊറിച്ചിലിനും ഇടവരുന്നു. പ്രതിവിധിയായി അമിതമായ ടാൽക്കം

0: പൗഡറുകൾ, ക്രീമുകൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. നാപ്കിൻ കൃത്യമായ ഇടവേളകളിൽ മാറ്റാനും പകൽ സമയങ്ങളിൽ അണുവിമുക്തമാക്കിയ പരുത്തി തുണികൾ ഉപയോഗിക്കുന്നതിനും ശ്രദ്ധിക്കുക. മലമൂത്രാദികൾ വൃത്തിയാക്കുന്നതിനായി വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷം ഇളം ചൂടുവെള്ളം കൊണ്ട് കഴുകി തുടച്ച ശേഷം മൃദുവായ പരുത്തി തുണികളോ നാപ്കിനുകളോ ഉപയോഗിക്കുക. ചുവന്ന തിണർപ്പുകളും ചൊറിച്ചിലും കുറയ്ക്കാൻ കുളിക്കാനുള്ള വെള്ളത്തിൽ വേപ്പില, ത്രിഫല എന്നീ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം കഴുകാൻ ഉപയോഗിക്കുക. ചുവന്ന തിണർത്ത പാടുകൾക്കൊപ്പം പനിയോ മറ്റ് അസുഖങ്ങളോ വരികയാണെങ്കിൽ വൈദ്യസഹായം തേടുക.
1: നവജാത ശിശുക്കളിൽ കാണുന്ന വിവിധ ശാരീരിക വൈഷമ്യങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ

0: കുറയ്ക്കാൻ കുളിക്കാനുള്ള വെള്ളത്തിൽ വേപ്പില, ത്രിഫല എന്നീ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം കഴുകാൻ ഉപയോഗിക്കുക. ചുവന്ന തിണർത്ത പാടുകൾക്കൊപ്പം പനിയോ മറ്റസുഖങ്ങളോ വരികയാണെങ്കിൽ വൈദ്യസഹായം തേടുക.
1: നവജാത ശിശുക്കളിൽ കാണുന്ന വിവിധ ശാരീരിക വൈഷമ്യങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത,
5: ശനിയും ഞായറും രാവിലെ 7:50
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
4: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
4: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: FM ശുഭദിനത്തിൽ ഇനി ഒരു കവിത ആസ്വദിക്കാം. കാവ്യധാരയിലൂടെ
9: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ
10: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
11: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
12: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30.
9: ബുക്കിംഗിന് 0483280500.
13: കാവ്യധാര,
14: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
13: കാവ്യധാരയിൽ ഇന്ന് എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമ കീർത്തനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ആരതി വിജി.

0: എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമകീർത്തനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കേട്ടത്. ചൊല്ലിയത് ആരതി വി ജി.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
5: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. കായിക ലോകം.
6: സുപ്നാബാം മൾട്ടി റബ് കായിക ലോകം
7: അവതരിപ്പിക്കുന്നു വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
6: ആഹാ, അസുഖമൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
8: പിന്നല്ലാതെ, സുപ്നാബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
6: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്ന ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
8: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്ന ഹെയർ.

ലോകകപ്പ് ഫുട്ബോളിൽ റൗണ്ട് ഓഫ് 32 പുരോഗമിക്കുന്നു. ബ്രസീൽ, ഫ്രാൻസ്, നോർവേ, മെക്സിക്കോ, മൊറോക്കോ, പരാഗ്വ, ഇംഗ്ലണ്ട് എന്നീ ടീമുകൾ റൗണ്ട് ഓഫ് 16 കടന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിക്കും നെതർലൻഡിനും ഏഷ്യൻ കരുത്തരായ ജപ്പാനും റൗണ്ട് ഓഫ് 32 കാലിടറി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നതിന് ശേഷമാണ് കരുത്തരായ ബ്രസീലിന് മുന്നിൽ ജപ്പാൻ തോൽവി വഴങ്ങിയത്. 1-2 ബ്രസീൽ ജയം. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്തായിരുന്നു ബ്രസീലിന്റെ വിജയഗോൾ വന്നത്. ജർമ്മനിയെ പെനാൽറ്റിയിലാണ് പരാഗ്വേ അട്ടിമറിച്ചത്. 2014 ലോക കിരീടത്തിൽ മുത്തമിട്ട ജർമ്മനി കഴിഞ്ഞ 2 ലോകകപ്പിനും ആദ്യ റൗണ്ടിൽ പുറത്തായിരുന്നു.

നിലവിലെ ലോകകപ്പ് റണ്ണേഴ്സപ്പായ ഫ്രാൻസ് സ്വീഡനെ 3 ഗോളിന് തകർത്ത് രാജകീയമായി തന്നെ റൌണ്ട് ഓഫ് 16 കടന്നു. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ 2 ഗോളുകൾ നേടി. ഇതോടെ 6 ഗോളുകളോടെ എംബാപ്പെ ഗോൾവേട്ടയിൽ മെസ്സിക്കൊപ്പം എത്തി. ഐവറി കോസ്റ്റിനെതിരെ 1-2 2 ഗോളുകൾക്കായിരുന്നു ഹാലൻഡിന്റെ നോർവേയുടെ ജയം. 86-ാം മിനിറ്റിൽ ഹാലൻഡിന്റെ വക തന്നെയായിരുന്നു വിജയഗോൾ. ഇക്വഡോറിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് മെക്സിക്കോയും പ്രീ ക്വാർട്ടറിൽ കടന്നു. സൂപ്പർ വെറ്ററൻസ് താരം ഹാരി കെയ്നിന്റെ ഡബിളിലായിരുന്നു ഇംഗ്ലണ്ട് കോംഗോയെ തോൽപ്പിച്ചത്. 5 ഗോളുകളോടെ ഹാരി കെയ്നും ഗോൾഡൻ ബൂട്ടിനായുള്ള മത്സരത്തിൽ മെസ്സിക്കും എംബാപ്പേക്കും കടുത്ത വെല്ലുവിളി ഉയർത്തി പിറകെ തന്നെയുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന റൌണ്ട് ഓഫ് 32 ശനിയാഴ്ച പുലർച്ചെ കേപ് വർദയെ നേരിടും. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ഏഷ്യൻ പുരുഷ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചരിത്ര വെങ്കല മെഡൽ നേടി. 3-ാം സ്ഥാനത്തിനായുള്ള ആവേശകരമായ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റൈനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ തിളക്കമാർന്ന നേട്ടം സ്വന്തമാക്കിയത്. 40 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഏഷ്യൻ വോളിബോൾ വേദികളിൽ ഇന്ത്യ ഒരു മെഡൽ നേടുന്നത്. ടീമിൽ 7 മലയാളി താരങ്ങൾ അണിനിരന്നിരുന്നു. ഇന്തോനേഷ്യയാണ് ചാമ്പ്യന്മാർ. ഫൈനലിൽ ശക്തരായ ദക്ഷിണ കൊറിയയെ അട്ടിമറിച്ചാണ് ഇന്തോനേഷ്യ തങ്ങളുടെ ആദ്യ മെൻസ് കപ്പ് കിരീടം ചൂടിയത്. സെമിഫൈനലിൽ ഇന്ത്യയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്തോനേഷ്യ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാൻഡ്, കസാഖിസ്ഥാൻ, ചൈനീസ് തായ്പേ, ഓസ്ട്രേലിയ, ബഹ്റൈൻ എന്നീ ടീമുകളെ പരാജയപ്പെടുത്തി മികച്ച ഫോമിലാണ് ഇന്ത്യ സെമിയിലെത്തിയത്. എന്നാൽ ശക്തരായ ഇന്തോനേഷ്യയ്ക്കെതിരെ ടീം സെമിയിൽ തോൽക്കുകയായിരുന്നു.

0: ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിന്റെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഐ സി സി റാങ്കിംഗ്: ഇന്ത്യൻ താരം ഇഷാൻ കിഷൻ ഐ സി സി T20 ബാറ്റർമാരുടെ റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തി. സീസണിലെ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ റൌണ്ടിൽ തന്നെ സെറീന വില്യംസ് പരാജയപ്പെട്ട് പുറത്തായത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. കായികലോകം തയ്യാറാക്കിയത് ഷഹബാസ്.
1: സുംനാബാം മൾട്ടിറബ് കായികലോകം
2: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
4: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇപ്പോൾ ചുവടുകളിപ്പാട്ട് കേൾക്കാം. ഓണക്കാലത്തിന്റെ സവിശേഷതയായിരുന്ന ഒരു കളിയാണ് ചുവടുകളി. ചോട്ടുകളി എന്നും ഈ കളിക്ക് പേരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും പ്രായഭേദമില്ലാതെ വട്ടത്തിൽ ചുവടുവെച്ച് സ്വയം പാടിക്കളിക്കുന്ന കളിയാണിത്. ഇന്ന് ചുവടുകളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് PK രാജീവനും സംഘവും.

0: പി കെ രാജീവനും സംഘവും അവതരിപ്പിച്ച ചുവടുകളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 58 സെക്കൻഡ്.
6: പ്രധാന വാർത്തകൾ.
5: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ, പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽകുമാർ, അഡീഷണൽ സെക്രട്ടറി അബ്ദുൾ നാസർ പുലാത്ത്, അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. വെനിസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ആയി ഉയർന്നതായി വെനിസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ്. 11,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സെൻസസ് 2027 ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 74,301 പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ജൂൺ 30 രാത്രി 12 മണി വരെയാണ് സെൽഫ് എന്യൂമറേഷന് സമയം അനുവദിച്ചിരുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ഉത്തരമേഖല സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ജില്ലാതല വനമഹോത്സവം സംഘടിപ്പിച്ചു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂരും കാസർഗോഡും മഞ്ഞ ജാഗ്രതയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്റർ ലേ സ്റ്റീലിലെ ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും.
6: FM പ്രധാന വാർത്തകൾ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
7: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ഫോൺ 8129110887.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം

0: ട്രെയിൻ നമ്പർ 2 2 6 1 0 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27 ട്രെയിൻ നമ്പർ 1 6 6 0 7 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 ട്രെയിൻ നമ്പർ 1 6 6 0 9 കണ്ണൂർ തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 ട്രെയിൻ നമ്പർ 1 6 3 0 5 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 ട്രെയിൻ നമ്പർ 2 2 1 1 4 തിരുവനന്തപുരം ലോകമാന്യ തിലക് ബൈ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 1:14 വൈകി 9:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 5 6 3 2 3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തോലിക തിങ്കളാഴ്ച രാവിലെ 7:50
4: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
3: എഡ്യു സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
5: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
6: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
8: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
9: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
8: സി എച്ച് സെന്റർ മഞ്ചേരി.
9: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
8: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
9: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
8: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
9: സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: ഇംഗ്ലീഷ് സാഹിത്യവും ഭാഷയും പഠിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെ? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം സെന്ററിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഘുൽ വി രാജൻ സംസാരിക്കുന്നു.
2: ട്രാൻസ്ലേഷൻ പഠിക്കാനായിട്ട് ചില സർവകലാശാലകൾ അവരുടെ കറിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ പേപ്പറുകൾ അല്ലെങ്കിൽ കോഴ്സസ് നടത്തുന്നുണ്ട്. അതല്ലാതെ തന്നെ പി ജി ഡിപ്ലോമകൾ ഇപ്പോൾ സംസ്കൃത സർവകലാശാലയിൽ തന്നെ ഹിന്ദി ട്രാൻസ്ലേഷൻ കോഴ്സുകളുണ്ട്. അതുപോലെ ട്രാൻസ്ലേഷൻ വേണ്ടിയിട്ട് എം എ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ കോഴ്സസ് തന്നെ ഇഫ്ലു പോലെയുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലുണ്ട്. ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളും സെൻറ്ററുകളും പല സർവകലാശാലകളിലും ഉണ്ട്. അവിടെയൊക്കെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ ട്രാൻസ്ലേഷൻ മിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൈസൂരുള്ള ഒരു സ്ഥാപനമാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ അവർ ട്രാൻസ്ലേറ്റർ എഡ്യൂക്കേറ്റേഴ്സ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. രണ്ടാഴ്ചത്തെ ഇൻറ്റൻസീവ് കോച്ചിങ് അവർ എല്ലാ ആൾക്കാർക്കും ട്രാൻസ്ലേഷനിൽ താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇതിന് പുറമേ തന്നെ സ്വയം പോലെയുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമുകളിൽ ട്രാൻസ്ലേറ്റേഴ്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല, സ്വയം മാത്രമല്ല മൂക്ക് പ്ലാറ്റ്ഫോമുകളിലും ട്രാൻസ്ലേഷൻ തിയറികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഒരു ട്രാൻസ്ലേറ്റർ ആകുവാൻ പ്രധാനമായിട്ടും രണ്ട് ഭാഷയിലുള്ള പ്രാവീണ്യം വേണ്ടതാണ്. ആ പ്രാവീണ്യം എന്ന് പറയുന്നത് പല തലത്തിലുള്ള പ്രാവീണ്യമാണ്. സംസാരിക്കാനും എഴുതുവാനുമുള്ള കഴിവല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് ഭാഷയുടെയും കോഗ്നീഷൻ എന്ന് നമ്മൾ പറയും, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ട് ഭാഷയിലെയും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് അതിൻ്റെ വ്യാകരണവും സംവിധാനങ്ങളും അനുസരിച്ചിട്ട് എഴുതുവാൻ, ആശയത്തിന് ചോർച്ച വരാത്ത രീതിയിൽ എഴുതുവാനുള്ള കഴിവാണ് ഒരു ട്രാൻസ്ലേറ്റർ ആർജിക്കേണ്ടത്. അതുതന്നെ ട്രാൻസ്ലേഷൻ വിവിധ തരത്തിലുള്ള തർജ്ജമകളുണ്ട്. ഒരു നോവൽ തർജ്ജമ ചെയ്യുന്ന പോലെയല്ല ഒരു നിയമ, ഒരു ലീഗൽ ഡോക്യുമെൻ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. വിവിധ ജനറൽ ആയിട്ട്

0: ട്രാൻസ്ലേറ്ററിനോടൊപ്പം തന്നെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പീറ്റൻസി, ആ വിജ്ഞാന മേഖലയിലുള്ള വിവരം കൂടി നമുക്ക് ആവശ്യമാണ് ആ മേഖല ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആകുവാനായിട്ട്.
1: അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം സെന്ററിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രഘുൽ വി രാജൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
9: സമയം 8 കഴിഞ്ഞ് 10:55. സൈബർ ലോക വിശേഷങ്ങൾ കേൾക്കാം സൈബർ ചാലകത്തിലൂടെ.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
4: മിലിക്സ് ഡിഷ് വാഷ്,
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
4: ലോവ വാഷിംഗ് സോപ്പ്,
1: പിങ്ക് വാഷിംഗ് പൗഡർ,
4: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
1: ഫോൺ 8078078540.
4: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
10: സൈബർ ജാലകം.
11: മൈക്രോസോഫ്റ്റ് വേർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വരികൾക്കിടയിലുള്ള അകലം എങ്ങനെ ക്രമീകരിക്കാം?
12: വേർഡിൽ നിങ്ങൾ ഒരു എസ്സേ ടൈപ്പ് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ വരികൾ തമ്മിലുള്ള അകലം 1 യൂണിറ്റാണ്. ഇതിന്റെ ഇരട്ടിയാണെങ്കിലോ 2 യൂണിറ്റ്. ആ രൂപത്തിൽ അങ്ങനെ പോകും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ 1 യൂണിറ്റ് അകലമായിരിക്കും വേണ്ടി വരിക, ചിലപ്പോൾ 1.5 യൂണിറ്റാകും, ചിലപ്പോൾ 2 ആകും. അങ്ങനെ അങ്ങനെ അത് മാറിയും മറിഞ്ഞുമൊക്കെ വരാം. ഇത് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റിൻ്റെ ഭാഗം സെലക്ട് ചെയ്യുക. ഇനി ആ മുഴുവൻ ഡോക്യുമെൻറ്റിനും ഒരുമിച്ച് ഈ പുതിയ സ്പേസിംഗ് അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിലോ Ctrl+A അമർത്തണം. അപ്പോൾ മുഴുവൻ ഡോക്യുമെൻറ്റും സെലക്ട് ആകും. ഇനി ചെയ്യേണ്ടത് മെനുവിലെ ഹോം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആ ടാബിനകത്ത് നിങ്ങൾക്ക് പാരഗ്രാഫ് ഗ്രൂപ്പ് എന്ന പേരിലുള്ള കുറച്ച് ടൂളുകൾ കാണാം. അതിനകത്ത് കണ്ടന്റ് അലൈൻ ചെയ്യുവാനുള്ള ഓപ്ഷൻസ് കാണും, വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുവാനുള്ള ഓപ്ഷനും കാണും. അങ്ങനെ വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുവാനുള്ള ഓപ്ഷനാണ് ലൈൻ സ്പേസിംഗ്. അവിടെ കാണുന്ന ആരോ ബട്ടണിൽ ഒന്നമർത്തുക. ഇപ്പോൾ അവിടെ സെലക്ട് ആയി കിടക്കുന്നത് 1 എന്നതായിരിക്കും, അതാണ് ഡീഫോൾട്ട്. അത് 2 ആക്കിയാലോ വരികൾ തമ്മിലുള്ള അകലം ഇരട്ടിയാകും. 1.5 ആക്കിയാലോ അതിനനുസരിച്ചുള്ള അകലം അവിടെ ക്രമീകരിക്കപ്പെട്ടു. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കാം. ഒന്നുകൂടി പറയാം. ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ശേഷം മെനുവിലെ ഹോം ബട്ടൺ അമർത്തുക. അവിടെയുള്ള പാരഗ്രാഫ് ഗ്രൂപ്പിൽ നിന്ന് ലൈൻ സ്പേസിംഗ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള സ്പേസിംഗ് ക്രമീകരിക്കാം.
10: സൈബർ ജാലകം.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
4: എന്നും

0: രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തെ പ്രസവരക്ഷ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: FM ശുഭദിനത്തിൽ പുതിയ ഒരു പാചകക്കുറിപ്പുമായി ഇതാ രസമുകുളം.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
4: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
4: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG,
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം,
4: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര. ഫോൺ 7555852664.
5: പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിച്ചത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. 1/2 കിലോ മീൻ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, 4 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ, 3/4 ടീസ്പൂൺ കടുക്, ഉലുവ 1 നുള്ള്, ഇഞ്ചി 1 ചെറിയ കഷ്ണം, കനം കുറച്ചരിഞ്ഞത്, ഇടത്തരം വലിപ്പത്തിലുള്ള വെളുത്തുള്ളി 6 അല്ലി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി 1/2 കപ്പ്, സവാള ചെറുതായി അരിഞ്ഞത് 1 കപ്പിന്റെ 1/3 ഭാഗം, 3 ചുള കുടംപുളി കഴുകി 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് നേരം കുതിർത്ത് വയ്ക്കണം. 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ചൂടുവെള്ളം, പാകത്തിന് ഉപ്പ്. ഇത്രയും ചേരുവകളാണ് നമുക്ക് മീൻ വറ്റിച്ചത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി എന്നിവ 2 ടേബിൾസ്പൂൺ വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കുക. ഇനി 1 ചട്ടിയിൽ 4 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഇടത്തരം തീയിൽ ചൂടാക്കി കടുകും ഉലുവയും പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റണം. എന്നിട്ട് ചുവന്നുള്ളി, സവാള അരിഞ്ഞത്, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് സവാള ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റാം. തീ കുറച്ച് വെച്ച് മുളക്, മല്ലി, മഞ്ഞൾ പേസ്റ്റ് ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി കുടംപുളി, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിച്ച് മീൻ കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. കറി കുറുകി വരുമ്പോൾ തീയണക്കാം. ഇത്രയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി എന്നിവ 2 ടേബിൾസ്പൂൺ വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കുക. ഇനി 1 ചട്ടിയിൽ 4 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഇടത്തരം തീയിൽ ചൂടാക്കി കടുകും ഉലുവയും പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റണം. എന്നിട്ട് ചുവന്നുള്ളി, സവാള അരിഞ്ഞത്, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് സവാള ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റാം. തീ കുറച്ച് വെച്ച് മുളക്, മല്ലി, മഞ്ഞൾ പേസ്റ്റ് ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി കുടംപുളി, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിച്ച് മീൻ കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. കറി കുറുകി വരുമ്പോൾ തീയണക്കാം. ഈ പാചകക്കുറിപ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് അയച്ചു തന്നിട്ടുള്ളത് മഞ്ചേരി വേട്ടേക്കോട് നിന്ന് ശാലിനി അജിത്.
0: രസമുകുളം.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
4: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
1: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.

0: ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
1: യൂ ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
1: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
6: നല്ല മലയാളം പ്രായോജകർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
6: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. 4 0 4 9 3 2 6 2 2 6 2

0: ഇങ്ങനെ പോയാല് വോട്ടുകുത്താൻ വീണ്ടും പോകേണ്ട ലക്ഷണം കാണുന്നുണ്ട്. ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും അത്രേ. നിങ്ങളിതാ വായിക്കേ.
1: രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം ലോക്സഭ കാലാവധി പൂർത്തിയാക്കുമോ എന്ന ആശങ്കയാണ് ഈ വോട്ടർക്ക്. ഇംഗ്ലീഷിൽ മിഡ് ടേം പോൾ എന്ന് പറയുന്നതിന്റെ പച്ച മലയാളമാണ് ഈ ഇടക്കാല തിരഞ്ഞെടുപ്പ്. പക്ഷേ ഈ വോട്ടർ പറഞ്ഞതും നമ്മളിൽ മിക്കവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എന്നാണ്. അത് ശരിയാണോ? തിരഞ്ഞെടുപ്പ് എന്നാണ് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഉപയോഗിക്കുന്നത്. തിരഞ്ഞെടുപ്പ് എന്നും ചില മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. ഭാഷാ വിദഗ്ധർക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമില്ലെങ്കിലും ഭൂരിപക്ഷം പേരും തെരഞ്ഞെടുപ്പാണ് ശരി എന്ന പക്ഷക്കാരാണ്. ഭൂരിപക്ഷാഭിപ്രായമനുസരിച്ച് തിരഞ്ഞെടുപ്പ് എന്നല്ല തെരഞ്ഞെടുപ്പ് എന്നാണ് പറയേണ്ടതും എഴുതേണ്ടതും. തിരഞ്ഞെടുപ്പല്ല തെരഞ്ഞെടുപ്പ്. അതേപോലെ ചിലവ് തെറ്റും ചെലവ് ശരിയുമാണ്. വീണ്ടും പറയാം, തെരഞ്ഞെടുപ്പ് ചെലവ്.
2: ഇനി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഞാനില്ല, മടുത്തു.
1: അടിക്കടി തെരഞ്ഞെടുപ്പുണ്ടായാൽ ഏത് രാഷ്ട്രീയ നേതാവും മടുത്തുപോകും. ഇദ്ദേഹം അത് പറയാൻ ഉപയോഗിച്ച വാക്ക് കേട്ടപ്പോഴാണ് എനിക്ക് മടുപ്പുണ്ടായത്. മതിപ്പും കുറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയേണ്ടിടത്ത് പ്രചരണം എന്നാണ് നേതാവ് പറഞ്ഞത്. മിക്കവരും ഇലക്ഷൻ ക്യാമ്പയിനെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് തെറ്റാണ്. സ്വയം പ്രചരിക്കൽ അഥവാ വ്യാപിക്കലാണ് പ്രചരണം. ആരെങ്കിലും ശ്രമിച്ച് ഒരു കാര്യം പ്രചരിപ്പിക്കുന്നതിനെയാണ് പ്രചാരണം എന്ന് പറയുന്നത്. ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കൂ വിജയിപ്പിക്കൂ എന്ന് വിയർപ്പൊഴുക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് പ്രചാരണ പ്രവർത്തനമാണ്. അതിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നാണ് വിളിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശരി, തെരഞ്ഞെടുപ്പ് പ്രചരണം തെറ്റ്.
2: കേരളോത്സവം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും.
1: ഹൈസ്കൂളിൽ വെച്ച്, ടൗൺഹാളിൽ വെച്ച്, മാർക്കറ്റിൽ വെച്ച്, ജംഗ്ഷനിൽ വെച്ച് എന്നൊക്കെ നിത്യവും നമ്മൾ കേൾക്കാറുണ്ട്. ഈ വാക്യങ്ങളിലൊക്കെ വെച്ച് വെച്ച് എന്ന വാക്ക് ചുമ്മാതെ വെച്ചതാണ് കേട്ടോ. കേരളോത്സവം പഞ്ചായത്ത് ഹൈസ്കൂളിൽ നടക്കും എന്നോ തൊഴിലില്ലായ്മ വേതന വിതരണം പഞ്ചായത്ത് ഓഫീസിൽ നടക്കും എന്നോ പറഞ്ഞാൽ മതി. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കും, പഞ്ചായത്ത് ഹൈസ്കൂളിൽ വെച്ച് നടക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി ധൈര്യമായി വെച്ച് ഒഴിവാക്കിക്കൊള്ളുക.
3: ഗവേഷണം, രചന, നിർവഹണം ഡി പ്രദീപ് കുമാർ.
4: ആഖ്യാനം അനിതാ വർമ്മ.
5: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: നല്ല മലയാളം സമാപിക്കുന്നു.

0: ജിഗർ,
1: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
6: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
7: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
3: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
8: പ്രിയപ്പെട്ടവരെ, എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം പറയാനുള്ള സമയമായി. ചോദ്യം ഇതായിരുന്നു: പശ്ചിമഘട്ടത്തിലെ പ്രവർത്തനത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം: മാധവ് ഗാഡ്ഗിൽ. യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാമിന്റെ പരമോന്നത പാരിസ്ഥിതിക ബഹുമതിയാണ് ഇത്. 2024 ലോകമെമ്പാടുമുള്ള 6 പേർക്ക് ഈ പുരസ്കാരം ലഭിച്ചതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരേയൊരു വ്യക്തിയാണ് അദ്ദേഹം, മാധവ് ഗാഡ്ഗിൽ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.

0: ഇരുട്ടിനെ ശപിക്കാതെ ഒരു മെഴുകുതിരി കത്തിക്കുക. കൺഫ്യൂഷ്യസിൻ്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ FM ശുഭദിന പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രവി മേലാറ്റൂർ, കൂടെയുള്ളത് പ്രശാന്തി ചന്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം നേരുന്നു.
1: FM ശുഭദിനം.

0: സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റും 25 സെക്കൻഡും.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. കോഴിക്കോട് ബി പി എസ് ലേക്ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ.
1: ചിത്രീകരണം 12-ാം ഭാഗം.
2: എം എസ് ബാബുരാജിന്റെ സംഗീത സബരിയെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സന്ധ്യ എന്ന ചിത്രത്തിൽ വയലാറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണമിട്ട് അദ്ദേഹം തന്നെ ആലപിച്ച ഒരു ഗാനത്തോടെ നമുക്ക് തുടങ്ങാം.

ബാബുരാജ് ഗാനങ്ങളുടെ ഏറ്റവും പ്രകടമായ സവിശേഷത അവയുടെ മെലഡിയാണല്ലോ. അതുകൊണ്ടുതന്നെ അദ്ദേഹം ഈണമിട്ട ഭക്തിഗാനങ്ങൾ, അവ ഏത് മതക്കാരുടേതായാലും ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും മാധുര്യമൂറുന്ന പ്രാർത്ഥനാഗാനങ്ങളാണെന്നതാണ് സത്യം. യേശു നായക, ദേവ, സ്നേഹഗായക, കമുകർ പുരുഷോത്തമനും പി സുശീലയും ചേർന്ന് ആലപിക്കുന്ന ഈ ഗാനം കേൾക്കുക. കല്യാണി എന്ന രാഗത്തിൽ അധിഷ്ഠിതമായ അതീവ ഹൃദ്യമായ ഒരു കേൾവി അനുഭവം ഏകുന്ന ഗാനമാണിത്. പാഴ്ചിളി വെള്ളത്തെ മുന്തിരിച്ചാറാക്കി പാപികൾക്കേകിയ മിശിഹായെ, ആശ്രയം നീ തന്നെ, അഭയം നീ തന്നെ, ആശ്രിതവത്സല കർത്താവെ എന്ന് ഉയർന്ന സ്ഥായിയിൽ തുടങ്ങി മധ്യതലത്തിലൂടെ താഴേക്ക് ലാൻഡ് ചെയ്ത് പല്ലവിയിൽ ഒഴുകിയെത്തുന്നത് നൽകുന്ന അനുഭൂതി അനന്യമാണ്. യേശു നായക, ദേവ എന്ന് പി സുശീല പാടിത്തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാം.

കാളിന്റെ തടത്തിലെ രാധ, കണ്ണന്റെ കളിത്തോഴി രാധ, കൃഷ്ണന്റെ കളിക്കൂട്ടുകാരിയും പ്രേമഭാജനവുമായിരുന്നു രാധ. കാൽപ്പനിക പ്രണയത്തിന്റെ ഉത്തുംഗതകളെ പുൽകുന്നതായിരുന്നു രാധാകൃഷ്ണലീലകൾ. ഹിന്ദുസ്ഥാനി സംഗീതം അനുരാഗരസപ്രധാനവും കർണാടക സംഗീതം ഭക്തിരസപ്രധാനവുമാണെന്ന് പറയാറുണ്ട്. ഉത്തരേന്ത്യൻ സംഗീതം ഇത്രമാത്രം കാൽപ്പനികമായതിനു കാരണം അതിലെ മിക്ക കൃതികളുടെയും സാഹിത്യം രാധാകൃഷ്ണ ബന്ധങ്ങളുടെ രചനകളായിരുന്നു എന്നതുകൊണ്ടാണ് എന്നൊരഭിപ്രായമുണ്ട്. ഭദ്രദീപം എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രചിച്ച് എസ് ജാനകി പാടിയ ഗാനം, വിരഹിണിയായ രാധയെക്കുറിച്ചാണ് ഈ ഗാനത്തിലെ വരികൾ. അത്യധികം മധുവൂറുന്ന ഒരു സംഗീത പദ്ധതിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അനുപല്ലവി, ചരണം, അവയുടെ ഒടുവിൽ കടന്നുവരുന്ന ഗീതാഗോവിന്ദ വരികൾ, അവയുടെ സംയോജനം, അവയെ പൊതിഞ്ഞുകൊണ്ടൊഴുകുന്ന സംഗീതം ഒക്കെ ബാബുരാജിന്റെ ക്രാഫ്റ്റിന്റെ മകുടോദാഹരണം തന്നെ.

അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം. സഹോദരരെ, മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം. അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കേണ്ടതാണെന്നും അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും എന്നതുമൊക്കെയാണ് ഈ വരികളുടെ സാരാംശം. പ്രശസ്ത മുൻകാല ഗായകൻ മെഹബൂബും സംഘവുമാണ് ലൈല മജ്നു എന്ന സിനിമയിലെ ഭാസ്കർ മാസ്റ്റർ എഴുതി ബാബുരാജ് ഈണം നൽകിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംഗീതരംഗത്തെ ഒരു ശൈലിയാണ് നാഥ്. ആരാധനാലയ പരിസരത്ത് നടത്തപ്പെടുന്ന സ്തോത്രങ്ങളും മറ്റുമാണ് അവയുടെ സ്വഭാവം. ആ മാതൃകയിൽ ബാബുരാജ് ഈണം നൽകിയ ഒരു ഗാനമാണ് ഇത്. ഖവാലി ശൈലിയോട് ചെറിയ അടുപ്പം പുലർത്തുന്നതാണ് നാഥ്.

ചുഴി എന്ന പടത്തിലെ അവിസ്മരണീയമായ ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ്. ഹൃദയത്തിൽ നിറയുന്ന മിഴിനീരാലോ തൃക്കാൽ കഴുകും നാഥ എന്നുള്ളത്. ഉള്ളം തകർന്ന സ്ത്രീയുടെ ആഴത്തിലുള്ള രോദനമാണ് ഈ ഗാനം. ശ്രുതിമാധുര്യവും ഘനഗാംഭീര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരൊന്നാന്തരം സൃഷ്ടി. പാട്ടിന്റെ ആത്മാവിനും ഗതിവിഗതികൾക്കും ഏറ്റവും അനുഗുണമായ സംഗീതവും. ഗാനത്തിന്റെ ഭാവമേതായാലും അതിനോട് 100% നീതി പുലർത്തുന്ന ഈണനിർമ്മിതി എന്നതാണ് ബാബുരാജിന്റെ മുഖമുദ്ര. ഗാനരചന പൂവച്ചൽ ഖാദർ. പാടിയത് എസ് ജാനകി.

പ്രിയ എന്ന ചിത്രത്തിൽ ലതാ രാജു പാടുന്ന ഒരു ഭക്തിഗാനമാണ് കണ്ണിനു കണ്ണായ കണ്ണ, ഗുരുവായൂർ വാഴും താമരക്കണ്ണ. ഭക്തിരസം മെലഡിയിൽ ചാലിച്ച് പ്രദാനം ചെയ്യുന്ന കരവിരുത് ഇവിടെയും ബാബുരാജ് പുറത്തെടുക്കുന്നു. പാട്ടിന്റെ ശരീരത്തിന് തികച്ചും ഒട്ടിനിൽക്കുന്ന പശ്ചാത്തല സംഗീതത്തിന്റെ ആടയാഭരണങ്ങളും യൂസുഫലി കേച്ചേരിയുടെ വരികൾ

നേരത്തെ പറഞ്ഞ നാത്ത് ശൈലിയോടടുത്തു നിൽക്കുന്ന ഒരു പാട്ടാണ് ലൈല മജ്നു എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച് മെഹബൂബും കെ എസ് ജോർജും ചേർന്ന് പാടുന്ന കണ്ണിനകത്തൊരു കണ്ണുണ്ട്, അത് കണ്ടുപിടിച്ചു തുറക്കുക നീ. പ്രവാചകന്റെ ചരിത്രത്തെ സ്പർശിച്ചുകൊണ്ടുള്ള വരികൾ ചടുലതാള നിബദ്ധമായി ഭക്തിയുടെ പാരമ്യത്തിലേക്ക് നയിക്കുന്ന ശൈലിയിലാണ് സംഗീതം വികസിക്കുന്നത്. അനുപല്ലവിയും ചരണവുമൊക്കെ പ്രദാനം ചെയ്യുന്നത് മുകളിലേക്ക് കയറി കയറി പോകുന്ന ആരോഹണ രീതിയും ശേഷം വളരെ ക്രമാനുഗതമായി അവരോഹണം ചെയ്യുന്നതുമായ ഒരു പ്രതീതിയാണ്. വളരെ വ്യത്യസ്തമായ ഒരു ശ്രവണ സുഖമാണ് ഈ അപൂർവ ഗാനം നമുക്ക് നൽകുന്നത്.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ 12-ാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. ഈ ചിത്രീകരണത്തിന്റെ 13-ാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.

0: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
7: സമയം 8 മണി കഴിഞ്ഞ 56 മിനിറ്റും 40 സെക്കൻഡും.
8: ആകാശവാണി 102.7 മഞ്ചേരി FM.
9: സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
10: നീ കളിക്കാൻ പോണതിന് അറിവുണ്ടല്ല. ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. ഒരടിമ അടിമയെ സ്നേഹിച്ച ഒരു രാജകുമാരി, പിന്നെ രാജാവ്. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ.
9: മലയാള സിനിമാ പ്രേക്ഷകർ എക്കാലവും നെഞ്ചോട് ചേർക്കുന്ന അനേകം കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ തിരക്കഥാകൃത്തായിരുന്നു ജോൺ പോൾ. അഭ്രവാളികളിൽ കണ്ട കാഴ്ചകളെ വർഷങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റാൻ സിനിമാ പ്രേമികൾക്ക് സാധിച്ചത് ജോൺ പോളിന്റെ ഭാവനകൾക്ക് അത്രമേൽ ചാരുതയുള്ളതിനാലാണ്.
11: ശരിയാ, ഇതെല്ലാം മാറിട്ടോ. എന്താ ഇത്ര പെട്ടെന്ന് പനി മാറാൻ കാരണം അറിയോ? എന്റെ കൃഷ്ണന്റെ ശക്തിയാ. ഇന്നലെ ഇന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ
9: ചാമരം, തേനും വയമ്പും, പാളങ്ങൾ, ഇണ, അതിരാത്രം, കാറ്റത്തെ കിളിക്കൂട്, കാതോട് കാതോരം, ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, മാളൂട്ടി, ഉത്സവ പിറ്റേന്ന്, ഉണ്ണികളെ ഒരു കഥ പറയാം, ചമയം, 100-ലേറെ തിരക്കഥകളിലൂടെ സമാന്തര വാണിജ്യ സിനിമകളെ തമ്മിൽ യോജിപ്പിച്ച് പ്രേക്ഷകർക്ക് സമ്മാനിച്ചു ജോൺ പോൾ എന്ന മഹാപ്രതിഭ. സസ്നേഹത്തിൽ തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ ജിഷ ജോൺ.
12: 40 വർഷത്തിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ എത്രയോ ശ്രദ്ധേയമായ തിരക്കഥകൾ എഴുതിയ ജോൺ പോൾ ഒരേ ഒരു സിനിമ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഒരു ചെറുപുഞ്ചിരി. MT തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആ ചിത്രം ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ ടൈറ്റിലിൽ പക്ഷേ നിർമ്മാതാവിന്റെ സ്ഥാനത്ത് ജോൺ പോൾ എന്ന പേരിന് പകരം ജിഷ ജോൺ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അച്ഛന്റെ സ്ഥാനം മകൾ എന്ന നിലയിൽ താങ്കൾ ഏറ്റെടുത്ത ആ ഓർമ്മകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
13: അപ്പ പേര് വെക്കുന്നതൊന്നും ലാസ്റ്റ് നിമിഷം ഞാൻ അറിഞ്ഞില്ലേ ഇങ്ങനെ സിനിമ ചെയ്യുന്ന കാര്യം. തീരുമാനം വീട്ടിൽ പറഞ്ഞപ്പോ അപ്പം അപ്പനൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോ പറഞ്ഞു മോളുടെ പേര് വെക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ പേര് വെച്ചെന്ന് മാത്രമുള്ളൂ. അതില്
12: അല്ലാതെ കൂടുതൽ റോളുകൾ
13: ഐഡിയ അല്ല. അതിനെ കുറിച്ച് പറഞ്ഞ അപ്പ സിനിമയില് ഇങ്ങനെ പേര് വെക്കുന്ന പറഞ്ഞാണ്ട് ഇതെന്നാ ചെയ്യണ്ടേ എങ്ങനെയെന്ന് ഒരു പേര് മാത്രം എനിക്കിത് വെച്ചിട്ടുള്ളൂ. അപ്പ
12: അതിന്റെ ചർച്ചകളിലോ മറ്റോ ഒക്കെ ഭാഗമായിട്ടുണ്ടോ?
13: അല്ല, ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. എന്റെ പേരിൽ ആദ്യമായിട്ട് സിനിമ അപ്പൊ എടുക്കുകയും ചെയ്തു, നാഷണൽ ഇത് കിട്ടുകയും ചെയ്തു. അപ്പിക്ക് അതിന്റെ കേട്ടിട്ട് ഫുള്ളു. അല്ലാണ്ട് എനിക്ക് അനുഭവമൊന്നുമില്ല.
12: അവാർഡ് വാങ്ങാൻ പോയ ഒരു ദിവസം എങ്ങനെയാണ് ഓർക്കുന്നത്?
13: അപ്പയുടെ സ്ഥാനത്ത് ഞാൻ പോയി മേടിച്ചു. എന്റെ കല്യാണത്തിന് മുമ്പാണ് ഞാൻ ഈ നാഷണൽ അവാർഡ് മേടിക്കാനായിട്ട് പോയത്, അപ്പയുടെ കൂടെ പോയത്. അപ്പന്റെ

0: അവിടെ താമസിച്ചിട്ടാണ് ഞാൻ പ്രാക്ടീസിന് പോയത്. ഇതിലെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇവർക്ക്.
1: യഥാർത്ഥ പുരസ്കാര ദാന ചടങ്ങിന്റെ മുൻപ് ഒരു പ്രാക്ടീസ് ഉണ്ടാവും അല്ലേ?
0: ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. എങ്ങനെ സ്റ്റേജ് കയറണം, എങ്ങനെ കാണിക്കാന്നൊക്കെ അവര് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു നമ്മളെ കൊണ്ട്. അതില് ഇമിറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും എങ്ങനെ കൊടുക്കണം, എങ്ങനെ വന്ന് പേടിക്കണം, അവര് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻഷൻ ഉണ്ടായില്ല കയറാൻ പോകുന്നത്. അപ്പയ്ക്ക് കോൾ ആവാണ്ട് മേടിക്കുന്നത് അത് കാണാൻ പറ്റി എന്നുണ്ട്. അമ്മയ്ക്കും സന്തോഷം. അവരെല്ലാരും ബാക്കിൽ നിന്ന് കണ്ടു. എംറ്റങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള കിട്ടിയത് ഒരു ഭാഗ്യം. അടുത്തടുത്തേ ഇരുന്ന ഞങ്ങള് സീറ്റിലെ, അങ്ങനെ ഭാഗ്യമുണ്ട്.
1: അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ പൊതുവെ സിനിമാ സെറ്റുകളിൽ വെച്ചായിരുന്നോ അതോ വീട്ടിലിരുന്നായിരുന്നോ?
0: അപ്പയ്ക്ക് എഴുതാനൊരു ആളുണ്ടായിരുന്നു കൂടെ, പണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കും, അങ്കളാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് അപ്പ എഴുതാൻ തുടങ്ങിയത്. എഴുതാൻ തുടങ്ങിയ പിന്നെ അത് തീരാണ്ട് അപ്പൊ എനിക്കില്ല കത്തി. എവിടെയായാലും ഒരു മെഷീനിലിരുന്ന് അവിടെ ഇരുന്ന് എഴുതാൻ തുടങ്ങി അവിടെ ഇരിക്കും. ഇന്ന് കൊടുക്കുന്ന സ്കീൻ ആണെങ്കിൽ അപ്പൊ അത് എഴുതി തീർത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം ചെയ്യുള്ളൂ. ഫുഡ് പോലും കഴിക്കുള്ളൂ. മറന്നു പോകാണ്ടിരിക്കും അവിടെ ഫുള്ള് എഴുതി വെക്കും എവിടെയെങ്കിലും. അത് തീർക്കാണ്ട് അപ്പം കിടക്കൂല. ഒരു വീക്കിൽ വായിക്കാൻ അത് കിട്ടിയത് വായിച്ച് ഫുള്ളും തീർത്ത് അമ്മ എപ്പോഴും കുറയാണ് ലൈറ്റ് ഓഫ് ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അപ്പേക്ക്. എന്തും കിട്ടിയാലും വായിച്ച് തീർക്കാണ്ട് കിടക്കൂല.
1: ആ വായന തന്നെയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്.
0: ആ ഞാൻ കണ്ടേക്കണ അപ്പം വെളുപ്പിന് എണീച്ചിരുന്ന് എഴുതുകയും ചെയ്യും. അപ്പേക്ക് ഉറക്കം കുറവാ രാത്രി പൊതുവെ.
1: ഓ
0: പകല് കിടന്ന് ഉറങ്ങും, രാത്രി ഉറങ്ങൂല. എഴുതാൻ തുടങ്ങിയ പിന്നെ അത് തീർന്നിട്ടേ അപ്പം ഇരിക്കുള്ളൂ എന്ന് ഓർത്തുള്ളൂ. അത് അപ്പൂപ്പന അങ്ങനെ എങ്ങനെയായിരുന്നു, അതാ ഞാൻ പണി അപ്പയ്ക്കും കിട്ടിയത്. അപ്പൂപ്പന എഴുതുമായിരുന്നു പിഴപ്പൻ. അത് ക്രിസ്ത്യൻ പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ എഴുതിയിട്ടുള്ളത്.
1: അദ്ദേഹത്തിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണ്?
0: അപ്പൂപ്പൻ മഹാരാജ് കോളേജിലെ മാഷായിരുന്നു. അമ്മൂമ്മ വീട്ടിൽ വീടും ഏട്ടം ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പയുടെ മൂത്ത ഇടൻ ഡൽഹിയിലാണ്. രണ്ടാമത്തെ ഡെന്റിസ്റ്റ് ആയിരുന്നു. മൂന്നാമത്തെ ഓട്ടോമെക്കാനിക്കിന്റെ ഓൾഡ് സാധനങ്ങളൊക്കെ ഇല്ലേ വിൽക്കണ, അങ്ങനത്തെ എന്റെ കളക്ഷൻ ആയിരുന്നു. ഇതിലേക്ക് ബിസിനസ് ആയിരുന്നു അതിന്റെ. പിന്നെ ഉള്ളതാണ് അപ്പ. അഞ്ചാമത്തെ പെങ്ങള് ഹൗസ് വൈഫാണ്.
1: അപ്പോ അഞ്ചു മക്കളിൽ നാലാമനാണ്.
0: ആ നാലാമത്തെ അപ്പ. അപ്പൂപ്പനുള്ളപ്പോഴും അമ്മമ്മ ഉള്ളപ്പോഴും എല്ലാ ക്രിസ്മസിനും ഈസ്റ്ററിനും ഇപ്പൊ ഒരു വർഷം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അപ്പൊ എല്ലാ മക്കളും ഇങ്ങോട്ട് വരും. അമ്മൂമ്മ അടിച്ചപ്പോ ഞാൻ ആ വരവ് നിന്നുപോയത്. എല്ലാരും കൂടെ ഒന്നിച്ചു കൂടുമ്പോ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കാണലും ചെയ്യാം.
1: അതെ,
0: അങ്ങനെ കൂട്ടുകാഴ്ചണ്ടായിരുന്നു.
2: എഴുത്തുകാരൻ, അസാമാന്യ വാഗ്വിലാസമുള്ള പ്രഭാഷകൻ എന്നീ നിലകളിൽ മലയാളി ജീവിതത്തോട് ചേർന്നു നിൽക്കുന്നു അദ്ദേഹം. 2018 ആകാശവാണിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ നിന്ന്.
3: എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പിതാവും ഞാനും തമ്മിലുണ്ടായിരുന്ന വല്ലാത്തൊരു ഇഴയടുപ്പുള്ള സൗഹൃദമായിരുന്നു. ഒരു പ്രായപൂർത്തിയായതിനു ശേഷം അദ്ദേഹം എന്നും എന്നെ സുഹൃത്തായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്തും തുറന്ന് പറയാവുന്ന ചങ്ങാതിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഉപദേശങ്ങൾ കൊണ്ട് അദ്ദേഹം എന്നെ ഒരിക്കലും ക്ലേശിപ്പിച്ചിട്ടില്ല. നിന്റെ ജീവിതം, നിന്റെ തീരുമാനം, നിന്റെ മനസ്സ്, അതിൽ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞ വിധത്തിലോ ആഗ്രഹിച്ച വിധത്തിലോ അല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. അത് തലമുറകൾ മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം രൂപകങ്ങൾ മാറുന്നുണ്ട്, പ്രകൃതങ്ങൾ മാറുന്നുണ്ട്, പ്രകൃതി മാറുന്നുണ്ട്, മനസ്സിന്റെ സഞ്ചാരവേഗം മാറുന്നുണ്ട്. അതനുസരിച്ച് മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടായാൽ മതിയോ? പക്ഷെ സ്ഥായിയായ ചില മൂല്യങ്ങളുണ്ട്. അവയിൽ മാറ്റം വന്നാൽ അത് സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ്. പ്രകൃതിയുടെ, സമൂഹത്തിൻ്റെ, മനുഷ്യൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാം. അവിടെയാണ് നമ്മൾ അല്പം ജാഗരൂകമായ കരുതൽ ചേർക്കേണ്ടത്.

0: തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ജിഷ ജോൺ.
1: അദ്ദേഹം എഴുത്തിലേക്ക് വരുന്നതിന് മുൻപ്, സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അല്ലേ?
2: അതെ, ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ, സിനിമ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ലീവ് ലോങ് ലീവ് ഒന്നും കിട്ടില്ലല്ലോ. പിന്നെ അതിന് ഓരോ സ്ഥലത്തും മാറ്റം കിട്ടി മാറ്റം കിട്ടി പോകുമ്പോൾ എന്റെ സ്കൂൾ ജീവിതമൊക്കെ അങ്ങ് പൊറോട്ട വരും. ഓർത്തിട്ടാണ് അപ്പ റിസൈൻ ചെയ്യുന്നത്. അപ്പ അവിടുന്ന് ഞാൻ വരുമ്പോ അപ്പ സിനിമയല്ല, അതാണ് എനിക്കറിയാ. എനിക്ക് ഒരു വയസ്സിന് മുമ്പ് അപ്പൻ ബാങ്കിൽ നിന്ന് പോകുന്ന.
1: ഓ, അദ്ദേഹത്തിന് മക്കൾ ഒരു മകളെ തന്നെ ഉള്ളൂ?
2: ഞാൻ ഒരാളെ ഉള്ളൂ, ആണും പെണ്ണായിട്ട്
1: ഒരാളെ ഉള്ളൂ.
2: എനിക്കൊരാളെ ഉള്ളൂ, അത് മോള.
1: അവരെന്ത് ചെയ്യുന്നു?
2: മോള് ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് ആവാൻ പോണു. മോള് എന്ന് പറഞ്ഞ അപ്പാപ്പയുടെ എന്തും കളിക്കൂട്ടുകാരനും പറയാം. അപ്പ വന്നു കഴിഞ്ഞാൽ അവള് മതി, അപ്പാപ്പയുടെ കൂടെ കിടക്കുള്ളൂ, എന്റെ കൂടെ കിടക്കൂല. മോള് പറയും എന്റെ അപ്പാപ്പയുടെ സോഫ്റ്റ് താടിയാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പുകത്തിലായിരുന്നു. അപ്പാപ്പ പോയതാണ് അവക്ക് ഷോക്കായത്. അത് പറഞ്ഞ എന്റെ അപ്പാപ്പ പോയിട്ടില്ല, ഏതോ വർക്കിന് പോയേക്കാ, തിരിച്ചു വരും അമ്മ എന്നും പറഞ്ഞാണ്. കാര്യം അവള് പരീക്ഷയ്ക്ക് പോയപ്പോഴാണ് അപ്പം മരിക്കുന്നത്. പ്ലസ് ടുവിന്റെ പരീക്ഷയ്ക്ക് പോയപ്പോഴാണ്. കൂടുതലൊന്നും അറിയാമെങ്കിലും പെട്ടെന്ന് എനിക്ക് പോലും എന്റെ അപ്പം പോകുന്ന പ്രതീക്ഷ എനിക്കുണ്ടായിട്ടില്ല.
1: എഴുത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, എഴുതുന്ന കാര്യങ്ങളൊക്കെ വീട്ടില് ചർച്ച ചെയ്യുമായിരുന്നു അദ്ദേഹം?
2: വീട്ടില് ചർച്ച ചെയ്യുന്ന അപ്പൂപ്പിന്റെ ആട്ടാണ് ചർച്ച ചെയ്തോണ്ടിരുന്നത്. കാര്യം എന്നെ ആയിട്ട് കിട്ടുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആ ചിന്ത അങ്ങോട്ടേക്ക് പോകുന്ന പറഞ്ഞിട്ട് അപ്പം പറയാറില്ല. ഇങ്ങനെ സിനിമ എടുക്കുക ഇങ്ങനെ വെച്ച് ആൾക്കാരെ ചോദിച്ചാൽ അപ്പൊ ആരൊക്കെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയും. കൊച്ചുമോക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉദാഹരണം കമലങ്കലിന്റെ പ്രണയമിനിയുടെ കടല്
1: ലാസ്റ്റ് ചെയ്ത
2: അവസാനം ചെയ്ത കഥ ഫുള്ളും മൂവ്ക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. കൊച്ചുമോക്ക് പറഞ്ഞു
1: കൊടുത്തായിരുന്നു.
2: അല്ല, ഇങ്ങനെ ഒരു ആലോചന ഉണ്ട്, ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ രാത്രി കിടക്കാൻ നേരത്ത് അപ്പാപ്പ കഥ പറഞ്ഞു പറഞ്ഞു ഇല്ല വെച്ചായാലും അവൾക്ക് കഥ കേട്ടാലും അപ്പാപ്പയുടെ കഥ കേട്ട കിടന്നു. പിന്നെ അതിന്റെ അടുത്ത് അവളെ ഉറക്കാൻ വേണ്ടി കുറെ പാട്ടുപാടലുണ്ട് അപ്പേക്ക്.
1: പാട്ടുകളോട് അദ്ദേഹത്തിന് വലിയ പ്രിയം തന്നെയായിരുന്നോ?
2: പഴയ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമായിരുന്നു. പഴയ ആൾക്കാർക്ക് പഴയ സിനിമകളോട് ഇഷ്ടമുള്ള.
1: അപ്പൊ അദ്ദേഹം വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ഏറ്റവും കൂടുതൽ കേൾക്കാറുണ്ടായിരുന്ന പാട്ടുകളും?
2: അങ്ങനെ അപ്പൊ കേൾക്കില്ലല്ലോ, അപ്പൊ ടി വി കാണലില്ല, റേഡിയോ കേൾക്കലില്ല, ഫോണിൽ കൂടെ ഉള്ള കാണല് മാത്രം ഉണ്ടായോളു.
1: അപ്പൊ ഫോണ് വരുന്നതിന് മുൻപോ?
2: ഫോൺ വരുമ്പോ ഈ പേപ്പർ വായിച്ചോളൂ, ന്യൂസേ ഉള്ളൂ.
1: ടിവിയിലെ സിനിമ വരുമ്പോഴും കാണില്ലേ?
2: സിനിമ അപ്പഴ സിനിമ അപ്പൊ കണ്ടിട്ടുള്ള ഉണ്ടാവുമല്ലോ, ഇത് കാണിക്കല്ലോ, അവര് വിളിക്കുമല്ലോ, അപ്പൊ അന്നേരം പോയി കാണും. അല്ലാണ്ട് ഇരിക്കേ ഇല്ല. അപ്പന്റെ സേറബാനു ടിവിയിലും അപ്പൊ കണ്ടിട്ടുണ്ടായില്ല. സേറബാനു ടിവിയിലും വന്ന് ഞാൻ എത്ര ഷോപ്പിന് വിളിച്ചു അപ്പൊ കാണാൻ പോകാൻ.
1: അങ്ങനെ
2: അമ്മയായിട്ട് പോയത് ഗ്യാങ്സ്റ്റർ കാണാൻ പോയി, അങ്ങനെയൊക്കെ ഉള്ളു. ഞാൻ എന്റെ അറിവിൽ അപ്പം എന്റെ കൂടെ സിനിമയ്ക്ക് വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അമ്മയായിട്ട് പോവും, അമ്മ ലാസ്റ്റ് അപ്പന്റെ കൂടെ ഗ്യാങ്സ്റ്റർ കണ്ടു, പിന്നെ വേറെ ഏതോ സിനിമകൾ കണ്ടായിരുന്നു.
1: അവസാനം കാലത്ത് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു.
2: അഭിനയ
1: രംഗത്തേക്ക് വരുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു?
2: അപ്പ അഭിനയിക്കാൻ പോകുന്ന പോലും ഞങ്ങൾക്ക് സർപ്രൈസ് പോലെയാണ് അപ്പ എല്ലാം ചെയ്യുള്ളൂ. ഇതിപ്പോ ഇന്ന് എന്റെ വീട്ടിലേക്ക് ഇന്ന് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വന്നില്ല എന്ന് പറയും, എന്നിട്ട് ദേ അവിടെ എത്താറാകുമ്പോൾ പറയും ഞാൻ ഇവിടെ എത്തിയിരുത്താന്ന് പറയും. അങ്ങനെ അപ്പ സിനിമ ഇങ്ങനെ അഭിനയിക്കുന്ന പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവര് നിർബന്ധിച്ചു അഭിനയിച്ചു. ഗ്യാങ്സ്റ്ററിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവര് അപ്പൊ വീൽചെയർ ആശിക്കങ്ങള് വീൽചെയർ അപ്പയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കിയുള്ള നല്ല വില കൂടിയ വീൽചെയർ ആക്കി അതിലായിരുന്നു മൂവ് ചെയ്തോണ്ടിരുന്നത് അപ്പ.
1: അത് ആഷിക്കപൂവിന്റെ നിർബന്ധം തന്നെയായിരുന്നോ?
2: ആഷിക് അങ്കിൾ ചുമ്മാ ചോദിച്ചോളൂ, അപ്പൊ പറഞ്ഞു നോക്കാം എന്ന് മാത്രം പറഞ്ഞു. ഇത്ര ആവുന്നൊട്ടും പ്രതീക്ഷിച്ചല്ലായിരുന്നു. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ല, ഞങ്ങൾ ടി വിയിൽ വന്നപ്പോഴാ കണ്ടോളുക. അപ്പം വെടിയേക്കുന്ന സീനൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്നില്ല. അത് വെടിയേക്കുന്ന സീനൊക്കെ ഉണ്ട് മമ്മൂട്ടി ഷൂട്ട് ചെയ്യണത്.

0: തിരക്കഥകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെയാണ് മലയാളികൾക്ക് അദ്ദേഹം കൂടുതൽ സുപരിചിതൻ. വീട്ടിലെ ജോൺ പോൾ എങ്ങനെയാണ്?
1: അപ്പൊ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശാന്തമായിട്ടൊരു സ്വഭാവം, പുറത്തിരിക്കുന്ന മനുഷ്യനല്ല. എഴുതി കഴിഞ്ഞപ്പോ കൈ പെരുപ്പാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അടുക്കള ഹെൽപ്പായിരുന്നു. കുക്ക് ചെയ്യാൻ കൂടിയില്ലെങ്കിലും അരിയാനൊക്കെ സവാള ഇപ്പൊ അരി നമ്മൾ തീരെ നൈസായിട്ട് അരിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ നൈസായിട്ട് അപ്പൊ ഈ കത്തി ഒരു പലകർഷണം ഉണ്ടപ്പെടാ. അതിന് വെച്ച് നമുക്ക് നൈസാക്കാൻ പറ്റാത്ത സമയത്ത് ചിലപ്പോ അപ്പ നൈസാക്കും. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ചെല്ലുമ്പോഴാണ് മൂന്നംഗാവുള്ളൂ. ഈ അപ്പയമ്മ ഉള്ളപ്പോ മാസം 10 കൂട്ടം കറി ഉണ്ടാക്കും. അതിങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ഉണ്ടായി. അപ്പൊക്ക് കറികൾ ഇഷ്ടം പോലെ വേണം. അങ്ങനെയാണ് അമ്മ ഇപ്പൊ ഒരാഴ്ചത്തേക്കുള്ള പദ്ധതി ചിലപ്പോ മേടിച്ചു കഴിക്കാൻ ചിലപ്പോ 2 ദിവസം കൊണ്ട് തീരും. അപ്പൊ ഉള്ളതാണെങ്കിൽ ഒരു കുക്കിംഗ് പണ്ട് അപ്പൊ എണ്ണയില്ലാത്ത ഒരു കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ചീര കൊണ്ട് സൂപ്പ് ഉണ്ടാക്കല്, അതൊക്കെ അപ്പന്റെ ഫേവറേറ്റ് ആണ്. വയ്യാണ്ടായപ്പോ ഒന്നും ഉണ്ടാക്കലൊന്നുണ്ടായിരുന്നു, എന്നാലും അരിയാൻ കൂടുമായിരുന്നു. അപ്പൂപ്പിനെ നേരിട്ട് കുക്കിങ്ങിന്റെ എക്സ്പെർട്ടാ. അപ്പൂപ്പം പറഞ്ഞ അപ്പയുടെ ഒക്കെ കല്യാണത്തിന് കുക്കിങ്ങിന് അന്ന് ഹോട്ടലൊന്നും ഇല്ലല്ലോ. ശരിക്കും 76 കല്യാണം. അപ്പൊ ആ സമയത്ത് അപ്പൂപ്പനായിരുന്നു കാളനുണ്ടാക്കിയത്, മീൻകറി വെച്ചത് ഒക്കെ വീട്ടിൽ വെച്ച് വലിയ പാത്രമുണ്ടല്ലോ ഉള്ളി, അതിലൊക്കെ ആയിരുന്നു അപ്പൂപ്പനായിരുന്നു എല്ലാം. ഇപ്പൊ അപ്പൂപ്പിന് വയ്യാണ്ട് ആവണ വരെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടെങ്കിൽ പായസം വെക്കുകയാണെങ്കിൽ അപ്പൂപ്പനെ വെക്കുള്ളു, മീൻകറി വെക്കുകയാണെങ്കിൽ അപ്പൂപ്പൻ എല്ലാം കഴുകി അമ്മ കൊടുക്കും. അപ്പൂപ്പൻ എല്ലാ അരപ്പും മറ്റൊക്കെ ചേർക്കല്.
0: ആ ഒരു താല്പര്യം തന്നെയാണ്.

0: അപ്പയ്ക്കും കിട്ടിയത്.
1: അപ്പയ്ക്ക് കിട്ടിയാണ്, അപ്പയ്ക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ആർക്കും കിട്ടിയിട്ടില്ല അത്. അപ്പൊ വന്നു നമ്മൾ ഈ കളി തീർന്ന സ്ഥലത്ത് ഉണ്ടാക്കിയപ്പോഴും ഞാനൊരു പ്രാവശ്യം ചെന്നപ്പോ ഒരു കളി നിറച്ച് രസം ഉണ്ടാക്കി വെച്ചേക്കാം, വെറുതെ ഇരിക്കുമ്പോ കുടിക്കാനാന്ന് പറയും. വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഒന്ന് വീട്ടിൽ ഇരിപ്പായത്. അതുവരെ 7 ദിവസം സർക്കിട്ട്. പിന്നെ കൊച്ചുമോള് വന്നു കഴിഞ്ഞാൽ നിർബന്ധിച്ച് 2 ദിവസം ഇരുന്നാ കൊറേ ഇരുന്നത്, അല്ലെങ്കിൽ അവളെ ആയിട്ട് പോകും. സർക്കിട്ടോ സർക്കിട്ട് കഴിഞ്ഞു വരുന്നത് 2 ആഴ്ച കൂടുമ്പോ ഇവിടെ വരുവായിരുന്നു എന്റെ അടുത്ത്. മോളെ കൊച്ചുമോളെ കണ്ടിരുന്ന അപ്പേക്ക് ഉറക്കം വരില്ല. അത് ചിലപ്പോ എറണാകുളം കറങ്ങി കറങ്ങി വന്നിട്ടായിരിക്കും ചിലപ്പോ ഞങ്ങളത്തേക്ക് വന്നത്. അമ്മ പോലും അറിയില്ല വന്നത്, ഇവിടെ തലം വയ്ക്കും പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയിട്ടെന്ന് പറയും. അപ്പൊ കേട്ടപ്പോ പോയി വേഷം മാറണം. അതായത് നമ്മള് നാട്ടുമ്പോൾ കൃഷി വീട്ടിലേക്ക് ആളാവും, അപ്പൊ പണി ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. തിരക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ എന്ത് അമ്മനെ ഹെൽപ്പ് ചെയ്തോളും, അമ്മക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് വാക്കുകളായതുകൊണ്ട് നിക്കാൻ പറ്റില്ല, അതിനെ നിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം അരിഞ്ഞു കൊടുക്കും. ഇപ്പോഴും അമ്മ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ കത്തിയും പലകഷ്ണവും അപ്പൊ തിരിച്ചു വരുമ്പോ ഉപയോഗിക്കാനെന്ന് പറഞ്ഞു.
0: അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ടോ?
1: അപ്പന്റെ പ്രസംഗം കൂടുതൽ അമ്മയെ കേട്ടിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് അപ്പന്റെ കൂടെ പോവുമല്ലാണ്ട് പിന്നെ മോളുടെ ബർത്ത്ഡേ പരിപാടി ഒക്കെ വെക്കുകയാണെങ്കിൽ എറണാകുളത്ത് വെച്ച് നടത്തുകയാണെങ്കിൽ മോൾ കൊച്ചുമോളുടെ പേരൊക്കെയും പറഞ്ഞ് ഇരുന്നോണ്ട് ഉള്ള പ്രസംഗം ഉള്ളു. അപ്പൂർണ്ണ അമ്മ അങ്ങ് പോയിട്ടുള്ളൂ അപ്പന്റെ കൂടെ.
2: ഭരതൻ, മോഹൻ, ഐ വി ശശി, പി ജി വിശ്വംഭരൻ, ജെ സി, കമൽ, സത്യനന്ദിക്കാട്, തന്റെ തിരക്കഥയിൽ പ്രഗത്ഭരായ സംവിധായകർ ഒരുക്കിയ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറിയപ്പോഴും വിജയത്തിലെ തന്റെ പങ്കിനെ നിസാരമായി കണ്ട് വിനയാന്വിതനാവാൻ ജോൺ പോളിനായി.
3: എനിക്ക് പറയാനുള്ളത് പറയാനല്ല തിരക്കഥ. ഒരു ചലച്ചിത്രത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് പേനയെടുത്ത് എഴുതുന്ന തിരക്കഥാകൃത്തല്ല, സംവിധായകനാണ്. അതിന് തൂലിക കൊണ്ടുള്ള പിൻബലം കൊടുക്കുക, രൂപകങ്ങൾ കൊണ്ടുള്ള എഴുത്ത് മട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് തിരക്കഥാകൃത്തിന്റെ ചുമതല എന്ന് പറയുന്നത്. അതിൽ നല്ല സിനിമകൾ ഉണ്ടായെങ്കിൽ അത് നല്ല സിനിമകളാകാൻ വേണ്ടി മുന്നിട്ട് നിന്ന സംവിധായകന് തന്നെയാണ് അതിന്റെ മികവിൽ വലിയ പങ്കുള്ളത്. അങ്ങനെ കുറെ നല്ല സംവിധായകർ അവരുടെ മനസ്സിലെ നല്ല ചലച്ചിത്ര സങ്കല്പത്തോടെ എന്നെയും കൂടെ ചേർത്ത് നിർത്തി അതവർക്ക് എന്നിൽ തോന്നിയ ഒരു ഒരു വിശ്വാസവും സ്നേഹവാത്സല്യങ്ങളുമായിരുന്നു. അത് എൻ്റെ ഒരു അനുഗ്രഹവും സുഹൃത്തുമായി മാറി എന്നല്ലാതെ ഞാൻ തനിച്ചൊരു സിനിമ ചെയ്തെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല.

0: അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട ചലച്ചിത്രകാരന്മാർ മാത്രമല്ല, പുതുതലമുറയിലെ ആളുകൾ വരെ അദ്ദേഹത്തെ വളരെയധികം സൗഹൃദത്തോടു കൂടിയും ഒരു ഗുരുനാഥനായിട്ട് കാണുന്നുണ്ട്. മകൾ എന്ന നിലയിൽ താങ്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ജീവിത പാഠം എന്താണ്?
1: അപ്പ കുടുംബം നന്നായിട്ട് നോക്കണം, നീ മോളെ പഠിപ്പിച്ചു ചേർക്കുക. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ എന്തെങ്കിലും പോരായ്മയുണ്ട്, ഇന്നത് വേണമെന്ന് വാശി പിടിക്കരുത്. അതെല്ലാം അപ്പൻ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ടേ. കല്യാണം കഴിഞ്ഞ് പോയപ്പോ അമ്മയ്ക്കായിരുന്നു കൂടുതൽ വിഷമം. അപ്പഴും അമ്മയ്ക്ക് ധൈര്യം കൊടുത്ത് അവള് പോയി വേറെ ഒരു നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ, അവൾ വരും, എല്ലാ ആഴ്ചയും വരും. അപ്പഴും എന്നെ സ്കൂളിൽ ചേർത്തിട്ടില്ല, അപ്പൂപ്പിനെ എന്നെ സ്കൂളിൽ പഠിപ്പിക്കലും എല്ലാ കാര്യം ചെയ്തു. അപ്പൊ സ്കൂൾ കോമ്പൗണ്ട് എന്നെ കണ്ടിട്ടേയില്ല, ഗാർഡിയും ഫുള്ള് അപ്പൂപ്പിനായിരുന്നു. കാരണം അന്ന് തിരക്കുള്ള മനുഷ്യനായിരുന്നല്ലോ, അപ്പൂപ്പനായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് അപ്പൂപ്പനുള്ള അപ്പനും ഇല്ലെന്ന് കഴിക്കണം. പറഞ്ഞു എന്റെ അപ്പൻ തിരക്കുള്ള മനുഷ്യൻ, ഞാൻ കുഞ്ഞിലെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള അപ്പന. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിന്റെ തിരക്കായിരുന്നു. അപ്പൂപ്പൻ മരിച്ചതോടെയാണ് എന്റെ കാര്യത്തില് ഉത്തരവാദിത്തമായത്. പക്ഷെ അപ്പ വർക്കിന് പോകുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ അമ്മയും വിചാരിച്ചു അപ്പൊ ഒരു വർക്കിന് പോയൊക്കെ വരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക്. അപ്പൊ എപ്പോഴും പറയും അമ്മനെ നീ നോക്കണം, ഞാൻ ഇല്ലെങ്കിലും അമ്മനെ നോക്കണം എന്നൊരു വാക്ക് അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ശരീരത്തിൽ അപ്പനുണ്ട്, ഒരു എക്സാമ്പിൾ ഗ്യാസ് കണക്ഷൻ അപ്പന്റെ വിലയായിരുന്നു, അതെല്ലാം അമ്മയുടെ വിലയ്ക്ക് ആക്കാനായിട്ട് മോളെ അത് ചെയ്യണം എന്ന് അപ്പം തന്നെ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് പറഞ്ഞു തരും, മോളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പിന്നെ അപ്പന്റെ സമീപം എനിക്ക് ആ കിട്ടുന്നുണ്ട് ഓൺ അടിക്കാൻ. അവിടെ പുറത്തുനിന്ന് ഏത് വണ്ടി ഓൺ അടിക്കണായിരിക്കും, പക്ഷെ അപ്പം പണ്ട് വരുമ്പോ ഇങ്ങനെ ഓൺ അടിച്ചാൽ വന്നോണ്ടിന്നെ അപ്പൊ വരുക എന്നുള്ള ചിന്ത എനിക്കുണ്ട് ഉള്ളില്. അപ്പൊ എവിടെയോ ഉണ്ട്, പുനർജന്മമായിട്ട് അപ്പം തിരിച്ചു വരും
2: വരും.
3: ഹൃദയത്തെ ആഴത്തിൽ തൊടുന്നവയായിരുന്നു ജോൺ പോൾ ഒരുക്കിയ ഓരോ തിരക്കഥകളും. ആ ചലച്ചിത്രങ്ങളെ പോലെ തന്നെ മായാത്ത ഓർമ്മയായി മലയാള ചലച്ചിത്ര വീഥിയിലെ നുറുങ്ങുവെട്ടമായി ജോൺ പോൾ നമ്മുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കും.
4: എഴുതിയ സിനിമകളെ പുനർവായിച്ചു നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇതിനേക്കാൾ നന്നായിട്ട് എഴുതാമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ധാരാളം എനിക്കുണ്ട്. അതിലതിവിനയമൊന്നുമല്ല. കാലം മാറുന്നതനുസരിച്ച് ജീവിതത്തെ നോക്കുമ്പോൾ അതങ്ങനെ എല്ലാതെയും പറയാമായിരുന്നു, വേറെയും നല്ല രീതികളുണ്ടായിരുന്നു എന്നുള്ള തോന്നല് തോന്നും. ഇന്നലെ കുറെ കൂടെ നന്നായി ജീവിക്കാമായിരുന്നു എന്ന് ജീവിതം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെയാണ് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു കലാസൃഷ്ടി ഓർമ്മിപ്പിക്കാതിരിക്കുന്നത്.

0: സസ്നേഹത്തിൽ തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ ജിഷ ജോൺ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.
1: സസ്നേഹം വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:55.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

0: FM പ്രധാന വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപര പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചകളിൽ വിഷയങ്ങളാകും. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരം

0: പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. സെൻസസ് 2027 ഭാഗമായി വീടുകളിലെ വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തെ ആദ്യ പ്രൈവറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് ആന്ധ്രാപ്രദേശിലെ ഉണ്ടവല്ലി ഹെലിപോർട്ടിൽ അംഗീകാരം. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയെ തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ. സാന്താ ക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അമേരിക്കയുടെ ജയം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1669, മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28, 1661 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 11 മിനിറ്റ് വൈകി 11:10, 1666 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 1616 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1626 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് പ്രശാന്തി. ഒന്നാംഘട്ട സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ മലപ്പുറം ജില്ലയിൽ പൂർത്തിയാക്കിയത് 1,533 പേർ. കഴിഞ്ഞ മാസം 16 മുതൽ 30 വരെയായിരുന്നു സമയം. സെൻസസിന്റെ ഒന്നാംഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആന്റ് ഹൌസിംഗ് സെൻസസ് ബുധനാഴ്ച തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 31 വരെയാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണത്തിനായി വീടുകളിലേക്ക് എത്തുക. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ലഭിച്ച 11 അക്ക SCID ഭവന സന്ദർശനത്തുമ്പോൾ എന്യൂമറർമാർക്ക് കൈമാറണം. 6,707 എന്യൂമറേറ്ററുമാരാണ് വീടുകളിലേക്ക് സെൻസസിനെത്തുന്നത്. 6,926 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളാണ് ജില്ലയിൽ ഉള്ളത്. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ജില്ലയ്ക്ക് പുതുതായി 60 ബാച്ചുകൾ അനുവദിക്കുമെന്ന പ്രഖ്യാപനം. മലപ്പുറം ജില്ലയിലെ 3,000 വിദ്യാർത്ഥികൾക്കുകൂടി പ്രവേശനത്തിന് അവസരമൊരുക്കും. മൂന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 57,669 പേർക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചത്. നിലവിലെ 82,753 അപേക്ഷകരിലെ 25,084 പേർ പുറത്തായിരിക്കുകയാണ്. ഇതിൽ VHSC, പോളിടെക്നിക്, ITI കോഴ്സുകളിൽ പ്രവേശനം നേടിയവരൊഴിച്ചാൽ 10,000-ലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്താകുമെന്ന് ഉറപ്പാണ്. ഒരു ബാച്ചിൽ 50 പേർക്ക് പ്രവേശനം നൽകിയാൽ 3,000-ത്തോളം പേർക്ക് പുതിയ ബാച്ചുകളിൽ സീറ്റ് ലഭിക്കും. ജില്ലയിൽ ഇന്നലെയും 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 2 കുട്ടികൾക്കും 1 മുതിർന്ന പൌരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂവത്തിക്കലിൽ തുടർച്ചയായി കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തി. എന്നാൽ പൊതുവായ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. അതേസമയം പരിശോധന തുടരും. ആനക്കയത്തും നേരത്തെ ഷിഗല്ല കണ്ടെത്തിയിട്ടുണ്ട്. വാഴക്കാടിന് സമീപം വാഴയൂരിൽ ഷിഗല്ല കണ്ടെത്തിയിരുന്നു. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ വീണ്ടും മലേറിയ കണ്ടെത്തി. ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 5 പേർക്കാണ് ഈ മാസം പരിശോധനാ ക്യാമ്പിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലെ സന്ദർശകർ

0: ഇവരുടെ എണ്ണം 589,123 ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിയത് കോട്ടക്കുന്നിലാണ്. 342,803 പേരാണ് ഈ കാലയളവിൽ കോട്ടക്കുന്നിലെത്തിയത്. ആഢ്യൻപാറ, ചരണി ടൂറിസം ഉദ്യാൻ, ചെറൂം, ഇക്കോ വില്ലേജ്, ശാന്തിതീരം, റിവർസൈഡ് പാർക്ക്, കേരളാങ്കുണ്ട് വെള്ളച്ചാട്ടം, നിളയോരം, പടിഞ്ഞാറേക്കര ബീച്ച് എന്നിവയാണ് DTPC കീഴിലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അവധിക്കാലം കഴിഞ്ഞെങ്കിലും വലിയ തിരക്കാണ് പല കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നത്.
1: വികസന വാർത്തകൾ.
0: സമയം 9:30 കഴിഞ്ഞ് 30 മിനിറ്റും 45 സെക്കൻഡും.

മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം കാവാലം നാരായണ പണിക്കർ രചിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് സുജാത പാടിയ ലളിതഗാനം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-2664.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
0: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
10: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
9: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
12: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
12: കുഞ്ഞിന് കാവലായി,
0: അലോഹ ഹോസ്പിറ്റൽ.
13: MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ലളിതഗാനങ്ങളാണ് മഴവിലിൽ കേൾക്കുന്നത്. ഇനി PV പ്രീത പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വിമല മേനോൻ.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ ഒറ്റപ്പാലം ജീവിത പാഠം.
2: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി തൊട്ടക്കര.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
0: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ.

0: വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
1: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ 90 20 620 630.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ഇന്നും രാവിലെ 7:35
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ 90 20 620 630.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
1: വാക്കും
0: പൊരുളും പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങാ.
6: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ 90 20 620 630.
7: എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനങ്ങളാണ് മഴവിലിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലതാ രാജു പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: കില്ലേഴ്സ്.
1: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
2: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
9: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
7: തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
7: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: മഴവില്ലിൽ ഇനി കേൾക്കാം ജി ശ്രീറാം പാടിയത്. ഗാനരചന രവീന്ദ്രൻ ചെന്നിലോട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ലളിത ഗാനങ്ങളാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ.

0: FM പ്രധാന വാർത്തകൾ.
1: രാജ്യത്തെ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ വിശ്വാസത്തിന്റെ അംബാസഡർമാരാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ 78-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പശ്ചിമബംഗാൾ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി ജഗന്നാഥ് ചതോപാധ്യായ, സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദീപക് മർമൻ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ്, വിപുലീകരണം, ഫണ്ട് വിഹിതം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ജനറൽ ദ്വിവേദി രാജിവെച്ചിരുന്നുവെന്നും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറിയുമെന്നാണ് പാക് പ്രചാരണം. സെയിൽ ന്യൂയോർക്ക്, സെയിൽ ബോസ്റ്റൺ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ INS സുദർശിനി ഇന്നലെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. സമ്പന്നമായ സമുദ്ര പൈതൃകവും സമുദ്രയാത്രയുടെ കാലാതീതമായ ചൈതന്യവുമായാണ് INS സുദർശിനി ന്യൂയോർക്കിലേക്ക് യാത്ര ആരംഭിച്ചതെന്ന് നാവികസേന സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. AIADMKയിലെ രണ്ട് മുൻമന്ത്രിമാർ കൂടി TVKയിൽ ചേരും. അണ്ണാ DMK മുൻ മന്ത്രിമാരായ ഡോക്ടർ സി വിജയഭാസ്കർ, MR വിജയഭാസ്കർ എന്നിവരാണ് തമിഴക വെട്രിക്കഴകത്തിൽ ചേരുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി 11 മുതൽ രാവിലെ 6 വരെ സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL. ഇരുദിശകളിലേക്കും വാഹന ഗതാഗതം റോഡിന്റെ ഒരു വശത്ത് മാത്രമായിരിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻമുക്കം മേഖലാ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി മലപ്പുറം തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെ നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1606, തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 1616 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38, 1623 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 1625 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനുള്ളിൽ കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം മെഡിക്കൽ രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിനെ ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശവിഭജനം കൂടുതലായി നടക്കും. അതിനിടെ DNA പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ ജനിക്കുമ്പോൾ തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷേ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിംഗ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷേ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ട ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്ന വരുന്ന വേദന, സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന് ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ, അത് പ്രത്യേകിച്ചൊരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ, ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവിടെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയത്തെ പറ്റി നോക്കാം. ക്യാൻസറിന്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ

ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും അസുഖനിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീമോതെറാപ്പി, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളിലൂടെയുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിന്റെ ചികിത്സയ്ക്ക് 2 to 2.5 years കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷെ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, ബിഞ്ച് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ 3 ചികിത്സാ രീതികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ഇവ 3 വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിന്റെ സ്വഭാവം വളരെ മോശമായാൽ കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്ത് കോശങ്ങളെ വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്കോ അല്ലെങ്കിൽ HLA പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോ തെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവ നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികകൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന്റെ തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലുലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർ ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിൽ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 70 to 90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്സ്കിൻ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്. ഈ ഫലങ്ങൾ നേടാൻ ശീഘ്രമായ രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും അത്യാവശ്യവുമാണ്. ഈ സങ്കീർണ പ്രശ്നത്തെ വിജയകരമായി നേരിടാൻ ഒരുപാട് അളവിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനായി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ അസുഖത്തെ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള നിൽക്കാനുള്ള സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദ രോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സാ

0: സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യ കിരണം, 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ ചികിത്സയ്ക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്ററും മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ജീവിതകാല ആരോഗ്യത്തിനായി വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ, കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ, മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി, ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.6

മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 22 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടത്. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഡയലേ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണിക്ക് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. രാത്രി 10:30 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ദി ഓവൽ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന രണ്ടാംഘട്ട സെമി ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 18:23.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.

0: പ്രിയമുള്ളവരെ, തുടങ്ങാണ് വീണ്ടും ഒരു ഫുട്ബോൾ ബീച്ച് അല്ലേ?
1: അതെ,
0: വീണ്ടും ഒരു ഫുട്ബോൾ ബീച്ച് നമ്മുടെ കളിക്കളത്തിൽ. മഞ്ചേരി എഫ് എം സ്റ്റേഡിയത്തിന്റെ ഈ മൈതാനത്ത് പന്ത് തട്ടാനായി
1: ബൂട്ട് കെട്ടി ആരൊക്കെയാണ്
0: ഇറങ്ങിയിട്ടുള്ളത്? ഇന്ന് ഞാനാണ് ജയ,
1: കൂടെ രവി മേലാറ്റൂർ,
0: ഫുട്ബോൾ ലെജൻഡ് രവി മേലാറ്റൂർ എന്നൊക്കെ ഒന്ന് പറയട്ടെ. ഇരുന്നോട്ടെ ലെജൻഡ് രവി മേലാറ്റൂർ കൂടെ ഒപ്പം നമ്മുടെ ഗാലറിയിൽ
1: നമ്മളെ കൈകൊട്ടി ഒരാൾ
0: സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് മിസ് പ്രശാന്തിയാണ്.
1: നമ്മളിവിടെ ഒരു ഫുട്ബോളിന് വേണ്ടി ഇവിടെ
0: കടിപിടിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹം ഒക്കെ ആയിട്ടുള്ളത് നമ്മുടെ
1: ഗാലറിയിൽ നിന്ന് കൈയടിക്കാൻ മാത്രം ചെയ്യുള്ളൂ എന്ന്
0: ഉറപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ മിസ് പ്രശാന്തിയും കൂടെ ഉണ്ട്, ഒപ്പം നമ്മുടെ ടീം മാനേജ്മെന്റ് സാങ്കേതിക സഹായം, നമ്മുടെ ഈ തത്സമയ പരിപാടിക്ക് മികച്ച സാങ്കേതിക സഹായം അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് ഒരുക്കുന്നത് റോബിൻ വർഗീസ് ആണ്. ഓക്കെ, അപ്പൊ പ്രിയമുള്ളവരെ, ഇത് മഞ്ചേരി എഫ് എം ഫുട്ബോൾ സ്റ്റേഡിയമാണ്. മടിച്ചിരിക്കാതെ എല്ലാവർക്കും നമ്മുടെ ഫുട്ബോൾ ബീച്ചിന്റെ വിശാലമായ മൈതാനത്തേക്ക് കടന്നു വരാം. വിളിക്കേണ്ട നമ്പറുകൾ

0: കുറച്ച് നമ്പറുകളും ഒക്കെ ആയിട്ടാണ് വേണ്ടത് അല്ലേ? വെറും കൈയോടെ വന്നാ പോരാ, കുറച്ച് ആരവങ്ങളും ആവേശവും.
1: നമ്പർ മാത്രമേ ആൾക്കാർക്ക് ഓർമ്മ ഫോൺ നമ്പർ പറയും.
0: ആ നമ്പർ ഇപ്പൊ 10-7 എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ അതൊന്നല്ല നമ്മുടെ നമ്പർ. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 04-2950-300. മറ്റൊരു നമ്പർ അതേ സ്റ്റുഡിയോ കോഡിൽ 2950-800. അപ്പൊ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. ഗോൾ വിശേഷങ്ങളും പുതിയ
1: റെക്കോർഡുകളും നിങ്ങൾക്കും കളിക്കാൻ ഇറങ്ങാം.
0: അതെ, ജയവും തോൽവിയും ഒക്കെ നമുക്ക് എന്താ പറയാ സ്വാഭാവികമാണ് കളിക്കളത്തിൽ. അതൊക്കെ ആയിട്ട് നമുക്ക് പങ്കുവെക്കാനായിട്ട് വരൂല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ
1: കണ്ട ആവേശം
0: പങ്കുവെക്കാം. നിങ്ങളുടെ ഇഷ്ട ടീമിന്റെ വിശേഷങ്ങൾ, നിങ്ങളുടെ ആസ്വാദനത്തിന്റെ തലങ്ങൾ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു വേദിയാണ് അല്ലേ.
1: നമ്മള് റൗണ്ട് ഓഫ് 32 തീരാറായി.
0: തീരാറായി. അപ്പോ റിസൾട്ടുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലണ്ട്. ഇന്നലെ ഫുട്ബോൾ ബീച്ചിന്റെ ഒടുവിൽ നമ്മൾ പറഞ്ഞുപോയ ഒരു കാര്യമുണ്ട് അല്ലെ, ഇന്നത്തെ കളികൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ രാത്രി നമ്മൾ ഇംഗ്ലണ്ട് കളിയുണ്ട്, കോങ്കോ DR ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദി കോങ്കോയുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്.
1: കോങ്കോ ഞെട്ടിച്ചില്ലേ,
0: ഞെട്ടിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു വിശേഷത, ഇതിന്റെ ഗാന മന്ത്രവാദി ഹാരി കെയ്നെ ശപിച്ചൊരു വാർത്തക്ക് ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ആ വാർത്ത വായിച്ചത് അല്ലേ. എനിക്ക് ഗോളടിക്കാൻ പറ്റാണ്ടിരിക്കട്ടെ എന്ന് ഹാരിക്കെയ്ൻ രണ്ട് ഗോൾ അടിച്ച് ഇംഗ്ലണ്ടിനെ
1: എത്തിച്ചു.
0: പക്ഷെ ആ കളി ഇതുവരെ കണ്ട കളികളിൽ വെച്ച് പൊരിഞ്ഞ പോരാട്ടമാണ്, പോരാട്ടമായിരുന്നു. ലയണൽ മെസ്സിക്കൊപ്പം ഒരു പേര് കൂടി ഇന്നലെ ഫുട്ബോൾ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുകയും തെളിഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലയണൽ എംപാസിയാണ്, കോങ്കോയുടെ മികച്ച ഗോൾ കീപ്പർ എന്ന പേര് ചരിത്രത്തിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. ആഫ്രിക്കൻ പോരാളി. കൂടുതൽ വിശേഷങ്ങൾ ദാ നമ്മളോട്
1: പറയാനായിട്ട് ഒരാൾ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ട്
0: ബൂട്ട് കെട്ടിയിട്ടുണ്ടാവും
1: അല്ലെങ്കിൽ
0: നമുക്ക് കെട്ടിക്കാം. റെഡി. ഹലോ,
1: വെൽക്കം. നമസ്കാരം, വെൽക്കം ടു ഫുട്ബോൾ ബീറ്റ്സ്. നമസ്കാരം, ഇതാരാണ്?
2: ബാലകൃഷ്ണൻ.
0: ബാലകൃഷ്ണൻ എവിടെ നിന്നാണ്?
2: പട്ടാമ്പി.
0: ഉറക്കൊക്കെ ശരിയാവണില്ലേ?
1: അല്ല, ഞങ്ങളിപ്പോ ഇന്നലെ രാത്രി കളി കണ്ടതിന്റെ ഒരു ക്ഷീണം,
0: ഒരു വശപ്പശകൊക്കെ ഞങ്ങൾക്ക് ചെറുതായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്.
1: ഞങ്ങളിപ്പോ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കളിക്കുകയാണോ എന്ന് വരെ തോന്നുന്നു.
0: അതെ, ഇപ്പൊ നമ്മൾ ഹൂസ്റ്റഡ് സ്റ്റേഡിയത്തിൽ കിടന്നുറങ്ങി രാവിലെ എണീക്കുന്നത് മിയാമിയിലേക്കാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഫുട്ബോൾ ആരാധകർക്കും കാണുന്നവർക്കുണ്ട്. അതുപോലെ ബാലകൃഷ്ണൻ, ബാലകൃഷ്ണേട്ടൻ എന്താ ചെയ്യുന്നത്?
1: പട്ടാമ്പിയിൽ നിന്ന് ഇപ്പൊ മഞ്ചേരി, ആകാശവാണി മഞ്ചേരിയുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് കളത്തിലേക്ക് സധൈര്യം ഇറങ്ങിയ ശ്രീ ബാലകൃഷ്ണൻ പട്ടാമ്പി നമ്മൾ സ്വാഗതം ചെയ്യുന്നു.
0: സ്വാഗതം ചെയ്തു. എന്താണ് ചെയ്യുന്നത്?
2: ഞാൻ ഒന്നും ചെയ്യുന്നില്ല.
0: ഇപ്പോ വിശ്രമജീവിതം നയിക്കാണോ? വിശ്രമജീവിതം നയിക്കാണോ വീട്ടില്?
2: അതെ.
1: ഫുട്ബോളായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്?
2: ഫുട്ബോള്
1: കളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഒന്നും
0: പറഞ്ഞോളൂ. ഇനി ഞങ്ങൾ
1: കളിക്കാരനാണ് കിട്ടിയിരിക്കുന്നത്.
0: ഇനി വായടച്ചു, ഞങ്ങൾ വായടച്ചു. ഇനി പറഞ്ഞോളൂ വിശേഷം.
1: ബൂട്ടിടാതെ കളിച്ചു തുടങ്ങിയ കുട്ടിക്കാലം മുതൽ ബൂട്ടിട്ട് കളിച്ചോ?
2: ബൂട്ടിടാതെ കളിച്ചിരുന്നത്
1: അല്ല, ഏതെങ്കിലും ടീമിന് കളിച്ചിരുന്നോ?
2: ഇല്ല, ഞങ്ങളിവിടെ ടീമായിട്ട് സ്കൂൾ പഠിക്കുന്ന കാലത്തെ.
0: അന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ ആരാധകർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക ഫുട്ബോളിലേക്ക് ഇട്ടുനോക്കുമ്പോ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന നക്ഷത്രങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഓ, മറഡോണ അല്ലേ. ഓ, പിന്നെ ഇപ്പോഴാണ് ടീം. ദൈവത്തിന്റെ കൈയുമായി വന്ന ഡീഗോ മറഡോണ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ താരല്ലേ. യെസ്, ഇപ്പൊ അർജന്റീന ടീമാണ്.
1: ടീം എത്ര കാലമായിട്ട് മാറിയിട്ടില്ല, അതാണ്.
0: ഇന്ന് വരെ ആ പെർഫോമൻസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലേ.
1: ഇനിയിപ്പോ ശനിയാഴ്ച കളി ഉണ്ടല്ലോ.
2: നമുക്ക് 3:30 കളി.
0: 3:30
1: കാണണ്ടേ?
0: കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ ആയിട്ടിരിക്കണ്ടേ? ഓക്കെ, എങ്കിൽ അർജന്റീന കഴിഞ്ഞാൽ ബാലകൃഷ്ണന്റെ അടുത്ത ഒരു ടീം ഏതാണ്
1: നിൽക്കുന്നത്?
0: സാധ്യതയുള്ള മീൻസ് നമ്മൾ മറ്റു ഫാന്റെ സങ്കുചിതമായിട്ടുള്ള ഇതുകളൊക്കെ ചിന്തകളൊക്കെ മാറ്റി വെച്ചാൽ നന്നായി കളിക്കും.
1: നല്ലൊരു ടീമാണ് ഈ ഫുട്ബോളില്.
0: എങ്ങനെ?
2: ഒരു ടീം ഇഷ്ടമുള്ള ടീം ഉണ്ടായിരുന്നു, അത് ഈ ലോകകപ്പിൽ കേറിയിട്ടില്ല.
0: അത് ഏത് ടീമായിരുന്നു?
1: ഇറ്റലി.
0: ഇറ്റലി. ഓ, ചിലി. ചിലിയാണ് അല്ലേ? ചിലി. ഓക്കെ, ആ ചിലി.
1: ചിലി മാത്രമല്ല.
0: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് ഞങ്ങളൊന്ന് ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്യാണ്. ഇപ്പൊ നിലവിൽ കളിക്കുന്ന, ഇപ്പോ നമ്മുടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടയിൽ വെച്ചിട്ട് ഒരു നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു നമ്മൾക്ക് പ്രവചിക്കാൻ പറ്റിയ മറ്റൊരു ടീം ഏതാണ്?
2: ജർമ്മനി.
0: ജേർന്നു.

0: ജർമ്മനി.
1: അപ്പൊ ജർമ്മനി വണ്ടി കയറി എന്നാണ് സങ്കടകരമായിട്ടുള്ള. ആ
2: യെസ്,
1: വണ്ടി കയറി. ആ ജർമ്മനി നല്ല
2: ടീമായിരുന്നു.
1: അപ്പൊ മുള്ളറിന്റെയും ക്ലോസയുടെയും ഒക്കെ ഒരു ഇതാണ്, ഓസിലിന്റെ ഒക്കെ ഓർമ്മയാണ് ജർമ്മനിയുടെ അല്ലേ. മാനുവൽ നോയറൊക്കെ മടങ്ങി, വിരമിക്കലൊക്കെ പ്രഖ്യാപിച്ച് മാനുവൽ നോയറൊക്കെ വണ്ടി കയറി അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ. അപ്പൊ ടീം വിശേഷങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി മറ്റെന്തെങ്കിലും ഫൈനലിലേക്ക് അങ്ങോട്ട്
2: കാത്തിരിക്കണം.
1: അതെ, കപ്പ് എടുക്കാൻ മീൻസ് കയ്യിലുണ്ട്. ഇനി അതൊന്നും കൂടെ ഉറപ്പിക്കേ വേണ്ടു അല്ലേ. ആ അപ്പൊ കേപ്പ് വെറുതെയുടെ മുമ്പിലുള്ള സാധ്യതകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
2: ബൊസിഞ്ഞോക്ക് പണി കൊടുക്കുവോ മെസ്സി? ബൊസിഞ്ഞോക്ക് ഗോളി കീപ്പർ
1: അതിലൊരു തർക്കമില്ല, അതിൽ ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ എത്ര ഗോള് നമ്മുടെ ആ ഗോൾ കീപ്പറിന്റെ മുന്നിൽ തട്ടിത്തടഞ്ഞ് വീഴുമെന്നുള്ളൊരു സംശയം മാത്രമല്ല, മെസ്സി ഗോളടിക്കുന്നതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ വൊസീനയുടെ കാര്യത്തിൽ ചെറിയൊരു വിറയിലുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ മെസ്സിക്ക് പെനാൽറ്റി കിട്ടുന്നതായി ബന്ധപ്പെട്ടൊക്കെ ചില കഥകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അതൊന്നും കേൾക്കുന്നില്ലേ റീലുകളും ഗോളുകളൊക്കെ. എന്ത് പറയാല്ലേ, ശത്രുക്കൾക്ക് എന്തും
2: പറയാം.
1: അപ്പൊ നമ്മുടെ ജൂലൈ 19 ഫൈനലിലെ നമ്മളെ മെസ്സി വീണ്ടും ആ കപ്പിനെ ചുംബിക്കുന്നത് കാണാനായി നമുക്ക് കാത്തിരിക്കാം.
2: എന്തായാലും ശനിയാഴ്ചത്തെ കളി കൂടി കഴിയട്ടെ.
1: ഓ യെസ്,
2: റൗണ്ട് ഓഫ് 32.
1: ശരി ബാലകൃഷ്ണ, അത് ഓക്കെ, നല്ല കോൺഫിഡൻസ് ആണ്. അപ്പൊ ഓക്കെ, കോൺഫിഡൻസ് കളയണ്ട, ഇരുന്നോളൂ. ഓക്കെ, ബൈ ബൈ.
2: എന്തായാലും ഈ കളത്തിലേക്ക് ഇറങ്ങി കുറെ നേരം പന്ത് തട്ടി തന്നതിന് ഒരുപാട് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഒരു അർജന്റീന ഫാൻ വന്നു. അതെ, മറഡോണയുടെ സ്വപ്ന അർജന്റീനയുടെ ആ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തി ആ മുഖവുമായി ഓർമ്മപ്പെടുത്തലുള്ള
2: അർജന്റീനയുടെ ഒരു
1: ഫാനായിട്ട് വന്നത്,
2: പിടിവിടാത്ത ഫാൻ,
1: പിടിവിടാത്ത ഫാൻ. അതെ, കാല് മാറിയിട്ടില്ല. ടീമുകളുടെ പെർഫോമൻസ് ഒക്കെ മാറി മാറി വരുന്നുണ്ട്, കളിക്കാർ മാറുന്നുണ്ട്, എന്നാലും ആ ടീം സ്പിരിറ്റ് മാറിയിട്ടില്ല അല്ലേ.
2: ചില ആൾക്കാർ രണ്ടും മൂന്നും ജേഴ്സി ഉള്ളിലിട്ടിട്ട് പുറമെ ആദ്യം ജർമ്മനി പുറത്തായപ്പോൾ അത് ഊരി വെച്ച്.
1: അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ചെറുതായിട്ട് ഒരു ഹൃദയവേദന ഉണ്ടാവുണ്ടോ സംശയം. അതവിടെ നിക്കട്ടെ,
2: ആരോടും
1: പറയുന്നില്ല. അത് കളിയും കളിയിൽ ഇങ്ങനെ ജയവും പരാജയമൊക്കെ ഇതാണ്, നമ്മളതിൽ നിന്ന് വീണ്ടും എണീക്കുന്നുള്ളതാണ്. എണീറ്റ് വീണ്ടും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതാണ് ശരിയായ സ്പോർട്സ് അല്ലേ. അപ്പൊ ശരി, നമ്മുടെ ഇംഗ്ലണ്ട് കോങ്കോ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ ഇന്നലെ പൊരിഞ്ഞ പോരാട്ടം നടത്തി 2-1 അല്ലേ. ഹരിക്കൈന്റെ നല്ല പെർഫോം, നല്ല കളിയായിരുന്നു. ഒപ്പം ബെൽജിയം സെനഗൽ ടീമാണ് പുലർച്ചെ കളി ഉണ്ടായിരുന്നത്, അതിലും ഒരു അട്ടിമറി ജയം നേടി 3-2 എന്നാണ്, 3-2 അല്ലെ ബെൽജിയം ജയിച്ചിട്ടുണ്ട്. ഒപ്പം രാവിലെ നടന്നൊരു കളി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് ബോസ്നിയാണ്, 2-0 അല്ലേ. ആതിഥേയര് അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്, മെക്സിക്കോയൊക്കെ കയറിയിട്ടുണ്ട്, ഒപ്പം കാനഡ കയറിയിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് മൂന്നെടുത്ത് പറഞ്ഞത് ആതിഥേയരായ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു മിടുക്കോട് കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അടുത്തതായി
2: ഇറക്കുന്നത്
1: നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഫുട്ബോൾ പിച്ചിലേക്ക് സ്വാഗതം. ആരാണ്? ഇലാൻ. ഞാൻ കേട്ടെ ഞാനാണെന്നാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഞാനാണ്, ഞങ്ങൾ ഇലാൻ. ആ
2: ഇലാൻ, ഇലാൻ സ്ഥലം
3: കുട്ടിപ്പാറ, മഞ്ചേരി
2: കുട്ടിപ്പാറ. അത് ശരി, നമ്മളെ സ്റ്റേഡിയത്തിന്റെ
1: തൊട്ടടുത്താണ്. മടിച്ചു നിൽക്കാതെ കടന്നു. ഗോൾ അടിക്കോ, എവിടേക്ക് അടിക്കോ, നമ്മുടെ പോസ്റ്റിലേക്ക് എന്നുള്ള ചോദ്യം. ഇലാൻ എന്താ ചെയ്യുന്നത്? പഠിക്കാണ്. എന്തിനാ പഠിക്കുന്നത്? പോയി. ഹലോ, എന്തിനാ പഠിക്കുന്നത് ഇലാൻ?
2: അക്കൗണ്ടിംഗ്
1: ആണ്. ഇലാൻ പുസ്തകമൊക്കെ പെട്ടിക്ക് മടക്കി വെച്ചിട്ട് എത്ര ദിവസമായി? കണക്കൂട്ടലുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. പഠിപ്പാണോ കള്ളിയാണോ
2: രണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അല്ല, കളി കാണലും പഠനവും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് വേണ്ടത്.
1: ഇലാൻ പറഞ്ഞോളൂ, ഇലാന്റെ സ്വപ്ന ടീം ഫുട്ബോളിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ.
3: ബ്രസീൽ.
1: ആ ബ്രസീൽ ടീം. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, അപ്പൊ ഒത്തിരി ഉച്ചസ്ഥായിലാണ് നിക്കുന്നത് ബ്രസീൽ അല്ലേ. ആ മാർട്ടിനെല്ലി, മാർട്ടിനെല്ലി, കാസിമിറോ അല്ലേ, ഫുൾ ഫോമിലാണോ?
2: നെയ്മറെ കിട്ടാത്തോണ്ടുള്ള വിഷമമുണ്ടോ?
3: നെയ്മറിന്റെ ഏഹ് അടുത്ത കാര്യം.

0: ഇറക്കുംല്ലേ? അടുത്ത കളിയിൽ ഇറങ്ങില്ലേ നെയ്മർ? ഇറങ്ങും ഇറങ്ങും. ഈ കളിയിൽ തന്നെ ജപ്പാനായിട്ടുള്ള കളിയിൽ തന്നെ ഒന്ന് ഇറങ്ങിയനല്ലേ? അപ്പളിക്കും ജയിച്ചു, ഇറക്കണ്ട വന്നില്ലേ? അപ്പളിക്കും പുലിക്കുട്ടികൾ വേറെ കളത്തിലുണ്ടായിരുന്നല്ലോ ഒപ്പത്തിന് നിക്കാൻ.
1: ആ
0: ശരി, ഓക്കെ. കളി കണ്ടില്ലേ ജപ്പാന് ഒപ്പുള്ള കളി? എവിടെയാ കാണുന്നത്? വീട്ടിൽ നിന്നാണോ കാണുന്നത്? അതോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ടീം ഫ്രണ്ട്സ് ക്ലബിലാണോ? പുറത്തു പോയിട്ടാണോ കാണല്? നാട്ടില് ക്ലബിലുണ്ട്. അവിടുത്തെ ആരവങ്ങളൊക്കെ എങ്ങനെയാണ് അവിടുത്തെ ഒരു ടീം? എന്തായാലും എല്ലാവരും ബ്രസീൽ ടീം ആവാനുള്ള സാധ്യത ഇല്ല. എല്ലാവരും ബ്രസീലാണോ? എന്താണ് അവിടുത്തെ വല്ല വാതുവെപ്പുകൾ?
2: എന്തൊക്കെയാണ് നടക്കുന്നത്? എന്താണ് ജർമ്മനിക്കാരും എല്ലാവരും ബാക്കിയുണ്ടോ
1: അവിടെ?
0: കണ്ടം വഴി ഓടിയെന്നാണ് തോന്നുന്നത് കുറെ പേരൊക്കെ അല്ലേ? അവരൊക്കെ ജീവനോട് ഉണ്ടെങ്കിലെപ്പോഴും.
2: അല്ല, അവിടെ ഇപ്പൊ തന്നെ ഈ പിന്നെ ചില സമയത്ത് നമ്മള് ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു വാതുവെപ്പ് ബെറ്റൊക്കെ വെക്കുമല്ലോ.
0: അങ്ങനെ എത്ര പേര് മീശെടുക്കും, മുട്ടത്തലി ആവും,
2: അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ജർമ്മനിക്കിന്റെ ആൾക്കാരില്ല.
0: മരുന്നിന് ഇത്ര നല്ല ടീമായിട്ട് ഫാൻസ് ഇല്ല എന്നുള്ളതിൽ എനിക്ക് വിഷമം കിട്ടോ. ഇവിടെ മഞ്ചേരിയിലില്ലേ? നമുക്ക് ടീം ഉണ്ടാക്കണം പുതിയത്. ആ ശരി, അപ്പോ വാതുവെപ്പുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലെ ചെറുതായിട്ട്? മന്തിയുമോ ബിരിയാണിയുമോ ഒക്കെ നടക്കില്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അപ്പൊ ആ വഴിക്ക് ഇലാന്റെ സ്ഥലം വഴിക്ക് നമുക്ക് പോവാം അല്ലേ? മഞ്ചേരി വഴിക്ക് ആ വഴിക്കൊക്കെ ഒന്ന് പോയി
2: നോക്കാം. ബിരിയാണി.
0: ഓക്കെ, ബ്രസീല് ആരായിട്ടാണ് മുട്ടാനുള്ള ഒരു ഒരു ആഗ്രഹം?
2: ഫൈനലില്?
0: ഫൈനൽ ചെറിയ മീനുകൾ എന്തായാലും അവിടെ എത്തുമ്പോഴേക്ക് വലിയ മീനുകൾ തന്നെയാവും എത്തുണ്ടാവാ. ഓ ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഫൈനൽ നൈറ്റ് ഇലാന്റെ ഇഷ്ട ടീം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി,
2: എന്തായാലും കൂടെ അവിടെ കളി കാണുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ആകാശവാണി മഞ്ചേരി എഫ്എമ്മിന്റെ ആശംസകൾ, വിജയാശംസകൾ
0: ഫാൻസിനോടും. ഒപ്പം ഇവിടെ സ്റ്റേഡിയത്തിൽ വന്ന് ഇടയ്ക്കൊന്ന് പന്ത് കെട്ടാനും അവരോടൊന്ന് അറിയിക്കാം ഫുട്ബോൾ ബീച്ചിലേക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാൻ. ഓ കേക്കു കേക്കു. അപ്പൊ നമ്മുടെ ആവേശം നമ്മുടെ ഫൈനൽ വരെ നമുക്ക് ഈ ആവേശം ഇങ്ങനെ കൊണ്ടുപോകാം. താങ്ക് യു ഇലാൻ, താങ്ക് യു.
2: വീണ്ടും വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങാം അടുത്ത ദിവസം.
1: ഓക്കെ,
2: താങ്ക് യു.
0: യെസ്. അപ്പതാ ബ്രസീൽ വന്നു, അർജന്റീന വന്നു, ബാലൻസ്ഡ് ആയി തുടങ്ങി. ഇനി അടുത്ത ടീമുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് അല്ലേ? ആ ടീമുകളൊക്കെ വരും വരും വഴിതെറ്റാതെ ഇവിടെ എത്തുന്നു വിചാരിക്കാം. 10 മണി കഴിഞ്ഞ് 33 മിനിറ്റും
2: ടീമുകളുടെ ഫാൻസും സധൈര്യം വരും.
0: സധൈര്യം വരും. അതെ അതെ, വരും
2: വരും.
0: തോൽവിയൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു ലോകകപ്പിന്റെ കുറെ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ 10 ആഫ്രിക്കൻ ടീമുകളാണ് ഈ ലോകകപ്പിലേക്ക് മാറ്റിവെക്കാൻ എത്തിയത്. എന്താ പറയാ, അധിനിവേശത്തിന്റെ ചില രാഷ്ട്രീയവും അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പും ഒക്കെയായി ആഫ്രിക്കൻ ടീമുകൾക്ക് അങ്ങനെ ഒരു പിന്തുണയുണ്ട്. ഒരുപാട് കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് ഒരുപാട് ദുരിതങ്ങളെ താണ്ടിക്കൊണ്ടാണ് ആഫ്രിക്കൻ ടീം ലോകകപ്പിലേക്ക് പന്ത് കെട്ടാൻ എത്തുന്നത്. അതിൽ 10 ടീമില് നോക്കൌട്ടിലേക്ക് എത്തിയത് ടുണീഷ്യ ഒഴികെ 9 എണ്ണം നമ്മുടെ നോക്കൌട്ടിൽ റൗണ്ട് ഓഫ് 32ലെത്തി. അതിലിപ്പോ കുറച്ച് പേരൊക്കെ കോങ്കോക്ക് ഡിആർ കോങ്കോ ഒക്കെ ഇന്നലെ പൊരുതി നിന്നു, ജസ്റ്റ് ഔട്ടായി. മൊറോക്കയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് ഫോമായിട്ട്, നെതർലാൻഡ്സിനെ തോൽപ്പിച്ച്, ഡച്ച് പടയെ തോൽപ്പിച്ച് മൊറോക്കോ നിൽക്കുന്നുണ്ട്, ആഫ്രിക്കൻ സിംഹങ്ങൾ. പക്ഷെ സെനഗല് ഇന്നലെ ചെറുതായിട്ടൊന്ന് അടിപതറിപ്പോയിട്ടുണ്ട്. ഐവറി കോസ്റ്റ് അതിൽ നിന്ന് ചെറുതായിട്ട്,
2: ഏകപക്ഷീയമായ ഒരു പരാജയം
0: അല്ല, അല്ല തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അല്ല. സെനഗൽ 3-2 ആണ് ബെൽജിയം സെനഗലിന്റെ ഒരു സ്കോർ കാണിക്കുന്നത്. ഇനിയിപ്പോ അൾജീരിയയുടെ കളി വരാനിരിക്കുന്നുള്ളൂ, ഘാന വരാനിരിക്കുന്നുള്ളൂ, കേപ്പ് വെർദ് വരാനിരിക്കുന്നുള്ളൂ. സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ആതിഥേയ ടീമായിട്ടുള്ള കാനഡയോട് തോറ്റിട്ട മത്സരിച്ചിട്ടാണ് പുറത്തായിരിക്കുന്നത്. അപ്പോ ആഫ്രിക്കൻ കരുത്ത് വീണ്ടും നമുക്ക്
2: തിരിച്ചു വരും പ്രതീക്ഷിക്കണം. കരുത്തരാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ലോകകപ്പ് ജേതാക്കളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് കളിയിലും ആര് വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാമെന്ന് ജർമ്മനിയുടെ
0: തോൽവിയിൽ നിന്ന്, നെതർലാൻഡ്സ് അതുപോലെ തന്നെ നെതർലാൻഡ്സിന്റെ തോൽവിയിൽ നിന്ന്
2: ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു.
0: ടീമുകളൊക്കെയാണ് നമ്മൾ നോക്കിക്കണ്ട ടീമുകളാണ് പുറത്തായി പോയത്. ഓക്കെ, അപ്പൊ പുതിയ അട്ടിമറി വിജയങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. അടുത്ത ആളിതാ നമ്മുടെ ലൈനിലുണ്ട്, സ്വാഗതം ചെയ്യാം. ഹലോ,
3: ഹലോ,
0: നമസ്കാരം ഫുട്ബോൾ ബീച്ചിലേക്ക്.
3: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
3: പ്രശാന്ത്
0: നെല്ലിക്കുത്ത്. അപ്പോ

0: നമുക്കിനി അപ്ഡേറ്റ്സ് ചെയ്ത അപ്ഡേറ്റുകൾ മതി അല്ലേ? പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്
1: പ്രശാന്തിന്റെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഏതാണ് ടീം എന്നുള്ളത്?
0: അതൊക്കെ പറയണം, ഉറപ്പായിട്ടും
1: പറയാതെ കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല.
0: ആ കളത്തിലിറങ്ങുന്നതിനും പറ്റു ചോദ്യം, എന്താണ് ചെയ്യുന്നത് പ്രശാന്ത്?
2: കൺസ്ട്രക്ഷൻ
0: പണിക്കെ നടക്കുന്നില്ലേ? അതോ പൂട്ടിക്കെട്ടിയ സൈറ്റൊക്കെ?
1: അല്ല, ഈ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ടൊന്നുമില്ലല്ലോ.
0: ജൂലൈ 20 നേരം വെളുക്ക് വാതിൽ തുറക്കുമ്പോ കുറച്ചുപേര് ആയുധങ്ങളുമായിട്ടൊക്കെ നിക്കണ്ടാവോ? ഇല്ല ഇല്ല, ബാലൻസ്ഡ്. അപ്പൊ പറഞ്ഞോളൂ ബാക്കി വിശേഷങ്ങൾ.
1: നമ്മളെ ടീം ഏതാ പ്രശാന്ത്?
0: ബ്രസീലാണ്. ഇലാണ്ടപ്പോ ബ്രസീലിന്റെ കപ്പ് വിശേഷങ്ങളൊന്ന് തുടച്ച് താഴെ വെച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞോളൂ ബ്രസീൽ പ്രകടനങ്ങൾ.
1: കളിക്കാറുണ്ടായിരുന്നോ? അതോ കളിക്കുന്ന ആളാണോ? ഫുട്ബോൾ കളിക്കുന്ന
2: ആളാണോ? കളിച്ചിട്ടുണ്ട്, പിന്നെ വിട്ടു.
0: കുട്ടിക്കാലത്തൊരു പങ്ക് കെട്ടാത്തവരില്ല അല്ലേ? ആ രീതിയിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ മലബാറിന്റെ ഒരു മലപ്പുറത്തിന്റെ ഒരു ഫുട്ബോൾ ചരിത്രം.
1: പാടത്ത് ഫുട്ബോൾ കളിച്ച് വളർന്ന അല്ലേ ബാല്യം?
0: ആ ബാല്യം ആ കാഴ്ച കുറച്ചൊക്കെ കുറഞ്ഞു പോ അല്ലേ? അത്
2: അങ്ങനെ കൂടുതലില്ലല്ലോ. വൈബൊക്കെ പോയി
0: പോയി. ആ ടഫില് പുതിയ വൈബ് ഉണ്ടായില്ല അപ്പോ? അങ്ങനെ പറഞ്ഞു നമുക്ക്.
1: അതല്ല, ശരീരത്തിൽ മണ്ണ് പറ്റി കളിക്കുന്ന പാടത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ടില് സ്കൂൾ ഗ്രൗണ്ടില് പന്ത് തട്ടി കളിക്കുന്ന കുട്ടികൾ ഇപ്പൊ ഇല്ലല്ലോ.
0: അപ്പൊ പറഞ്ഞോളൂ ഇപ്രാവശ്യത്തെ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ പുതിയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: ഇതുവരെയുള്ള കളികളൊക്കെ കണ്ടിട്ട് എന്താണ് ബ്രസീലിന്റെ ടീമിനെ കുറിച്ചുള്ള?
2: മുഴുവനായിട്ട് ഇപ്പൊ സമയങ്ങളനുസരിച്ച് കണ്ടിട്ടില്ല എങ്കിലും നിലവാരത്തിലേക്ക് വരുന്നു. പഴയ പ്രതാപം വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസം.
0: ബ്രസീൽ അല്ലേ?
2: പിന്നെ വമ്പന്മാരൊക്കെ കടപോയി വീണു എന്ന് പറഞ്ഞ പോലെ ഈ നെതർലാൻഡ്, ജർമ്മനി, ഇംഗ്ലണ്ടിന്റെ കളി കണ്ടാൽ അവസാന നിമിഷമാണ് രണ്ട് ഗോൾ
1: പിടിച്ചത്.
0: വിറച്ച് വിറച്ച് ഫൈനൽ വന്നത്
1: അല്ലേ? പോലെ തന്നെ ബ്രസീലിനെ ആദ്യം വിറപ്പിച്ചില്ലേ? അതുപോലെ
2: ഇംഗ്ലണ്ട്, അതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നു. പിന്നെ കളിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും
0: ആവാം
2: മുൻകാഴ്ച പറയാൻ
0: പറ്റും.
1: ബ്രസീലിന്റെ കുറെ ഗോളുകൾ പോസ്റ്റിൽ തട്ടി മടങ്ങിയല്ലോ ജപ്പാനോട്
2: കളിച്ചപ്പോഴും.
0: ഒരു പൊരിഞ്ഞ കളിയായിരുന്നു അല്ലേ?
2: അതെ അതെ.
0: പിന്നെ അടുത്ത ഒരു വിലയിരുത്തൽ എന്താണ് മറ്റു ടീമുകളെ കുറിച്ചുള്ള?
1: ബ്രസീലിന്റെ ഒപ്പം ഇതുപോലെ എങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഒരു ടീം ഏതാണ്?
2: സത്യം പറഞ്ഞാൽ ഞാനൊരു ബ്രസീൽ ഫാൻ തന്നെ ഒരു ഇതുവരെ കൊണ്ടുപോകത്തെന്ന് പറഞ്ഞ ഒരു നെതർലാൻഡ് ഒരു പ്രതീക്ഷയുള്ള ടീമായിരുന്നു. അതുപോലെ ഇതുവരെ ഒരു ലോകകപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നം. അപ്പൊ പോർച്ചുഗലിനെ കുറിച്ച് സാധ്യതകൾ, അപ്പൊ നെതർലാൻഡ് ഇപ്പൊ ആദ്യം പോയി,
0: ആദ്യം പോയി,
2: അവര് പോയി. ജർമ്മനി എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷെ അപ്പൊ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് അവർക്ക്
0: ലോകകപ്പ് ശേഷം ഒരു
2: കിട്ടിയിട്ടില്ല. പിന്നെ മൂന്ന് വർഷങ്ങൾ ഇപ്പോ ഒരു കാര്യങ്ങളും അവർക്ക്
0: ഫോമിലല്ല ടീം എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ അല്ലേ?
2: അതൊരു ഉദാഹരണം തന്നെയാണ്. ഇറ്റലി കൂടി യോഗ്യത നേടിയില്ലാന്ന് പറയുമ്പോ മറ്റ് അപ്പൊ ഒരു ടീമിന് കുറച്ച് കാണാൻ പറ്റില്ല എന്നാണ്. ഇപ്പൊ അതാണ് ഇപ്പൊ ചെറിയ ചെറിയ ടീമുകളാണ്. നമ്മുടെ ചെറിയ ചെറിയ ടീം എന്നുള്ളതല്ല, രാജ്യങ്ങൾ,
0: രാജ്യങ്ങൾ
2: ഇപ്പോ കളിച്ചു വരുന്നത്. അവർക്ക് ഹാപ്പി ആയിട്ട്, എത്ര ഹാപ്പി ആയിട്ടാണ് അവർ കളിക്കുന്ന
0: സന്തോഷത്തോടെ.
1: അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല,
2: ഒന്നുമില്ല. അപ്പൊ അവർക്ക് അത് അത് അവർക്ക് അവർ ശരിക്കും അവരെ ഓരോ തോൽവി അവർക്ക് വിജയമാണ്. നമ്മളെ തോൽവി കണക്കൂട്ടുന്നുള്ളൂ, അവർക്ക് വിജയമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞ പോലെ അത്ര ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒരു ഇതൊക്കെ ഇപ്പോൾ ഇതേപോലുള്ള ചെറു രാജ്യങ്ങളുടെ തേരോട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? പുതിയ പുതിയ പേരുകൾ നമ്മുടെ ഓർമ്മയിൽ തുന്നിച്ചേർക്കപ്പെടാണ് അല്ലെ?
2: അതെ അതെ.
1: നമ്മളുടെ ഇന്ത്യയുടെ ടീമും തയ്യാറായി വരുന്നുണ്ട് എന്നാണ് സ്പോർട്സ് വൃത്തങ്ങൾ പറയുന്നത്.
2: അതെ, പക്ഷെ അവരൊക്കെ എന്താ പറയുക, നമ്മളിപ്പോ പറയുമ്പോഴേ നമ്മൾക്ക് കൂടുതൽ ഇപ്പോ കളിയുടെ വശങ്ങളൊന്നും അറിയില്ല എന്ന് വെച്ചാൽ. പക്ഷെ അവർക്കൊക്കെ വിദേശ കളിക്കാരുമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കൊടുത്തു കൊടുത്ത് കൊണ്ടുവരണം. അല്ലാതെ
1: നമ്മുടെ അണ്ടർ 19 ടീം ഇപ്പോ പുറം വിദേശ രാജ്യങ്ങളിൽ കളിച്ച് നല്ല രീതിയിൽ നമ്മളുടെ
2: അവസരങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് പിന്നെ ഒരു വർഷത്തിൽ
1: ക്ലബ്ബുകളായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒക്കെ ക്ലബ്ബുകളുടെ ഒപ്പം കളിച്ച് തുടങ്ങിയിട്ടുണ്ട്.
2: പരിചയിച്ച് കൊണ്ടുവരണം
1: വിദേശ
2: 5 ലക്ഷം ഒക്കെയാണ് ലോകകപ്പിൽ കളിക്കുന്നത്. അപ്പൊ ആളുകളിലല്ല എന്നുള്ളതാണ് മനസ്സിലായത്, ജനസംഖ്യയിലല്ല കാര്യം
0: മനസ്സിലായി. ജനസംഖ്യ മാത്രമല്ല സാമ്പത്തിക സ്ഥിതിയും ആ രാജ്യങ്ങളുടെ അത്ര കണ്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളും ഇപ്പൊ കളിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നും സാമ്പത്തികമായിട്ടും അത്ര ഭദ്രമല്ലാത്ത രാജ്യങ്ങളുണ്ട്.
1: നമ്മുടെ ടീം ഒളിമ്പിക്സിൽ ബൂട്ടില്ലാതെ കളിച്ച് ജയിച്ച ചരിത്രമുണ്ട്. അപ്പൊ പിന്നെ അല്ല കളിച്ച ചരിത്രമുണ്ട്.
2: അന്നത്തെ ഒരു സംഭവം ഇതിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു മാറ്റങ്ങൾ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ പതനം പോലെയാണ് ഇന്ത്യൻ ടീമിന് വരുന്നത്. അതൊരു പുരോഗതി അല്ലാന്ന് എനിക്ക് തോന്നുന്നു.

0: അല്ല, അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇപ്പൊ കണ്ടിരുന്നു. നമ്മൾ അണ്ടർ 19 ടീം പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്
1: അതുപോലെ
0: ജൂനിയർ അവരുടെ ജൂനിയർ ടീമിനെ നല്ലൊരു മാർജിനിൽ തോൽപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ
1: ഇന്ത്യയില് ഇന്ത്യയിൽ പോട്ടെ, നമ്മുടെ കേരളം പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ ഫുട്ബോൾ എവിടെയാണ് നടക്കുന്നതെങ്കിലും ആരവം ഇവിടെയാണ്. എല്ലാവരും അത് ഒന്ന് നോക്കിയാൽ നമ്മളെ ജില്ലയിലൂടെ തന്നെ കടന്നു പോയാൽ കാണാൻ പറ്റും കാര്യങ്ങള്, ആവേശം എത്ര എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. രാജ്യത്ത് പോലും ഇല്ലാത്തൊരു പോലെയാണ് നമ്മളിവിടെ, ആർക്കോ വേണ്ടി നമ്മളിവിടെ.
0: അല്ല, നമുക്കും അവസരം വരും
2: വരും വരും
0: വരും തീർച്ചയായിട്ടും.
2: അതിനിരാശയിലേക്ക് പോവാറായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പ്രതീക്ഷകൾ തന്നെ, പ്രതീക്ഷകൾ തന്നെ.
0: ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം അത്ര ചെറുതല്ല. അപ്പോ അപ്പോ നല്ല രീതിയിൽ തന്നെയുള്ള തുടക്കം, കാരണം ബാക്കിയുള്ള എല്ലാ സ്പോർട്സ് മേഖലകളിലും അത്ലറ്റിക്സിലും ഇപ്പൊ നമ്മുടെ റിലേ ടീമുകളൊക്കെ ഇപ്പൊ സ്വർണം നേടി. പിന്നെ അത്ലറ്റിക്സിൽ ഏഷ്യൻ ഗെയിംസിലും ഒക്കെ
1: നിരീക്ഷണമല്ല, പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞാല് ക്രിക്കറ്റിന്റെ പിന്നാലെയാണ് കൂടുതൽ പ്രോത്സാഹിച്ച് വരുന്നത്.
0: അല്ല, ഇപ്പൊ എന്തായാലും നമുക്ക് ശുഭപ്രതീക്ഷ വെക്കാം. ഒരു ദിവസം നമ്മൾക്ക് വലിയ ഫ്ലക്സ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ടീമിന് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം.
2: ഇന്ത്യൻ വംശജർ മറ്റു ടീമിൽ കളിക്കുന്നു എന്നുള്ളതല്ല, ഇന്ത്യൻ വംശജർ ഇന്ത്യൻ ടീമിൽ തന്നെ കളിക്കുന്നു എന്ന ഒരു പേരിലേക്ക്. ഇപ്പൊ രണ്ടു മൂന്ന് പേരൊക്കെ ഇന്ത്യൻ വംശജർ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിച്ചു അല്ലേ. ഖത്തറില് കോംഗോയിൽ കളിച്ചിരുന്നു തമിഴ് കളിക്കുന്നു എന്നുള്ളത്, അത് അതിന്റെ അപ്പുറമുള്ള രീതിയിലേക്ക് നമ്മുടെ അഭിമാനം വളരാൻ നമുക്ക് ഒരു ഭാഗ്യമുണ്ടാകട്ടെ അല്ലേ. ശരി, ഓക്കെ, തീർച്ചയായും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അപ്പോ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും കളി നിരീക്ഷണങ്ങൾ നടത്തി വീണ്ടും നമ്മുടെ മൈതാനത്തിലേക്ക് വരും കേട്ടോ.
1: തീർച്ചയായിട്ടും സിനിമ അഭിനയിച്ചിരുന്നു, നാളെ സിനിമ റിലീസാണ്, മഞ്ചേരി ഉണ്ട്.
2: ഓ, അങ്ങനെ ഒരു വിശേഷം കൂടി ഉണ്ടോ?
1: തിരിഞ്ഞു നോക്കി, അതിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്, അപ്പോൾ ആളെ ശ്രദ്ധിക്കപ്പെടുള്ളൂ.
2: പ്രശാന്തിന്റെ സിനിമയാണോ, സിനിമയെ കുറിച്ചാണോ പറഞ്ഞത്?
1: അതെ അതെ, അപ്പൊ അതിലൊരു ചെറിയ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് നാളെ.
2: ലാബ്
1: സിനി പലസ് ഒക്കെ പെരിന്തൽമണ്ണ വണ്ടൂരാണ്.
2: നമ്മൾ പേഴ്സണൽ വിശേഷങ്ങൾ കൂടുതൽ ചോദിക്കാൻ വിട്ടുപോയി അല്ലേ, അത് വളരെ സന്തോഷമായ വാർത്തയും കൂടിയാണ്. ഓക്കെ, അപ്പൊ അതിലെ എല്ലാ ആശംസകളും ഒരു പുതിയൊരു ഫീൽഡിലെ അല്ലേ. ഓ, താങ്ക് യു, താങ്ക് യു. ഓ പ്രശാന്ത്, അപ്പൊ ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു. ആ ഫുട്ബോൾ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രശാന്തിന്റെ പേഴ്സണലായിട്ടൊരു സന്തോഷം കൂടി അവസാനമാണ് എത്തിയത് അല്ലേ. നമ്മൾ കൂടുതൽ ഒറ്റയടിക്ക് കളി തുടങ്ങുന്നതുകൊണ്ട് അത്ര വിശേഷങ്ങളിലേക്ക് കടന്നു പോകാൻ പറ്റിയില്ല. പ്രശാന്ത് പറഞ്ഞ പോലെ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം ഇന്ത്യൻ ടീം, ഇന്ത്യൻ വംശജ, നമ്മൾ ഖത്തർ ടീമിന് വേണ്ടി ഒരു മലയാളി നമുക്ക് വേണ്ടി ബൂട്ട് കെട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ ടീമിലുണ്ടായിരുന്നു, ബൂട്ട് കെട്ടിയില്ല. ഒപ്പം ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നു, സർപ്രീത് സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഓസ്ട്രേലിയക്കായിട്ട് നിഷാൻ വെളുപ്പിള്ളി ഉണ്ടായിരുന്നു. കോങ്കോ ടീമിലുണ്ടായിരുന്നു ഒരു തമിഴ്നാട്ടുകാരെ. അപ്പോൾ ഇന്ത്യൻ വംശജർ ബൂട്ട് കെട്ടി, പക്ഷേ ടീം നമ്മുടെ ടീമിലല്ല എന്ന് മാത്രം. അത്തരം ഒരു സ്വപ്ന ടീമിനായി
0: നമ്മളുടെ എല്ലാ ദിവസവും ടീം അധികം താമസിയാതെ കളത്തിലിറങ്ങും.
2: നല്ല പ്രതീക്ഷ, വലിയ വലിയ മൈതാനങ്ങളിലേക്ക് ആരവങ്ങളിലേക്ക് കടക്കാൻ സാധിക്കട്ടെ. പറയുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് അല്ലേ. സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായും ഒക്കെ വളരെ സാമൂഹികമായൊക്കെ പിന്നാക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ ലോകകപ്പിന്റെ ബിഗ് സ്റ്റേഡിയങ്ങളിൽ പന്ത് കെട്ടുമ്പോൾ അല്ലെങ്കിൽ ബൂട്ട് കെട്ടുമ്പോൾ എന്തുകൊണ്ട് വേറെ ഇന്ത്യ എന്നൊരു ചോദ്യം കേട്ടതായി, സ്റ്റേഡിയത്തിൽ നിന്ന് കേട്ടതായി പല അവിടെയുള്ള മലയാളികളൊക്കെ പങ്കുവെച്ച്, ഇന്ത്യക്കാരൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യം കേൾക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഇല്ല എന്നുള്ള ആ ചോദ്യം. ഒരുപാട് നാൾ ആ ചോദ്യം, അതെ, ആ ഒരുപാട് നാൾ ആ ചോദ്യം കേൾക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷയോടെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോവാണ്. ഗ്രൂപ്പ് മത്സരങ്ങളുടെ റിസൾട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ബെൽജിയം സെനഗൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൂടുതൽ വിശേഷങ്ങൾ, റെക്കോർഡുകളൊക്കെ പിറന്ന നേട്ടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എംബാപ്പ ഇറങ്ങിയ കുറച്ച് റെക്കോർഡ് പ്രതീക്ഷിക്കാം, മെസ്സി കളത്തിലിറങ്ങിയാൽ കുറച്ച് പ്രതീക്ഷിക്കാം ഒക്കെയാണ് ഇപ്പോൾ നിലവില്.
0: ദിവസങ്ങളിൽ റെക്കോർഡുകൾ, പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടാനും അത് തകർക്കപ്പെടാൻ
2: സാധ്യതയുണ്ട്.
0: ദിവസങ്ങളുടെ വ്യത്യാസം കൊണ്ടെല്ലാം മാറിയാനുള്ളത്.
2: ലോകകപ്പ് ഗോളുകളിൽ ഇപ്പോ ലയണൽ മെസ്സി 19 ഇതുവരെയുള്ളത് അല്ലേ, എംബാപ്പെ 18, ക്ലോസയായിരുന്നു 16 എന്ന് പറഞ്ഞത്. ആ ഇതിനെയാണ് റെക്കോർഡിനെ മറികടന്നുകൊണ്ടാണ് എത്തിയത്. റൊണാൾഡോയുണ്ട്, ഗഡ് മുള്ളർ അല്ലെ, മുള്ളർ ഇനിയിപ്പോ ആ പഴയയിൽ നോക്കണ്ട, ഇനി പുതിയ കടന്നു വരാണ്. ഒപ്പം മറ്റ് കുറച്ച് റെക്കോർഡുകളും കൂടി ഉണ്ടായിട്ടുണ്ട് ഈ കളിയില്. കുറച്ചു പേരുടെ പേര് കൂടി നമുക്ക് പറഞ്ഞു പോവാതെ വയ്യ അല്ലെ. ഈ ഒരു സ്കോറിൽ മെസ്സി 6 നിൽക്കുന്നുണ്ട്, എംബാപ്പെ 6 നിൽക്കുന്നുണ്ട്, ഒപ്പം ഹാളണ്ട്, നോർവേയുടെ ഹാളണ്ട് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് 5, ഒപ്പം ഡെംബലെ ഒപ്പം നിൽക്കുന്നുണ്ട് 4, വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ ബുട്ട് കെട്ടിയ വിനീഷ്യസ് 4, ആർക്കും
0: പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള
2: സാഹചര്യം. അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങൾ ഇനി പറയാനുള്ള ഒരാൾക്ക് കൂടി നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരാനുള്ള സമയമുണ്ട്. വേഗം വിളിച്ചോളൂ.
0: കഴിഞ്ഞ ദിവസം നമ്മള് പിന്നെ നമ്മളുടെ

0: ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ചരിത്രം പറഞ്ഞു. ആ വേൾഡ് കപ്പ് അപ്പൊ പഴയ യൂറോമേ കപ്പിന്റെ ചരിത്രമാണ് നമ്മൾ
1: പറഞ്ഞത്. ആദ്യത്തെ ബ്രസീൽ കൈവശം വെച്ചിരുന്ന കപ്പ്
0: 1974 മുതൽക്കാണ് നമ്മുടെ പുതിയ വേൾഡ് കപ്പ്
1: 74
0: ഇറങ്ങിയത്. അപ്പോ ഈ പിന്നെ പുതിയ രൂപകൽപ്പനയിലുള്ള ഈ ലോകകപ്പ് വിജയികൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 36.8 സെന്റിമീറ്റർ ഉയരം ഈ ഗോൾഡൻ ട്രോഫിക്ക് ഉണ്ട്. 6.175 കിലോ
1: ഭാരവും.
0: ഭൂമിയെ കയ്യിലേന്തിയ രണ്ട് മനുഷ്യർ എന്നുള്ളതാണ് ഈ ട്രോഫിയുടെ രൂപകൽപ്പനയ്ക്ക് ആധാരം.
1: ഫുട്ബോൾ ഭൂമി.
0: അതെ, ഇറ്റാലിയൻ ശില്പിയായിട്ടുള്ള സിൽവിയോ ഗസാനിക എന്ന് പറയുന്ന ആളാണ് ഈ ഇത്
1: രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
0: അതെ, അപ്പോ നമ്മളുടെ ഈ

0: അതെ. അപ്പോൾ നമ്മളുടെ ഈ പുതിയ ട്രോഫി ആദ്യമായിട്ട് ലഭിച്ച ക്യാപ്റ്റൻ നമ്മളുടെ അന്നത്തെ ജർമ്മനി ക്യാപ്റ്റൻ എന്താ പറയുക, നമ്മുടെ ബെക്കൻബോവർ, അത് അദ്ദേഹത്തിനാണ് ഈ ട്രോ ആദ്യമായിട്ട്
1: ഉത്തമിടാൻ ടീം യോഗ്യതയുണ്ടായ ടീം എന്ന് പറയുന്നത് അല്ലേ.
0: അതെ അതെ, 18 കാരറ്റ് സ്വർണത്തിലാണ് ഈ.
1: അപ്പൊ ഈ കാണുന്ന തിളക്കം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ തന്നെയാണ് തിളക്കമാണ്.
0: പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ആ കപ്പ് കുറച്ച് സമയത്തേക്ക് മാത്രമേ വിജയികളുടെ കയ്യിൽ കിട്ടൂ, അത് കഴിഞ്ഞാൽ തിരിച്ച് ഫിഫയുടെ ലോക്കറിലേക്ക് പോകും. പിന്നെ അതിന്റെ ഒരു റിപ്ലിക്കയാണ്
1: മെസ്സി. മെസ്സി ആ കപ്പും കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങുന്ന ഒരു ചിത്രം ഒന്ന് കഴിഞ്ഞ 2022 ആ ഒരു ചിത്രം മനസ്സിൽ തെളിയുന്നുണ്ട് എന്ന് പറയുമ്പോ അല്ലെ, ഒരു കൊച്ചുകുട്ടിയുടെ പോലെ പിടിച്ച ചിത്രം.
0: അതിന്റെ റിപ്ലിക്കയാണ് വിജയികൾക്ക്
1: കൊണ്ടുപോകാൻ സാധിക്കുന്നത് അല്ലെ. എങ്കിലും നമ്മൾ ഈ പറഞ്ഞ വെയിറ്റിനേക്കാളും ഈ പറഞ്ഞ സ്വർണ തിളക്കത്തിനേക്കാളും ഒക്കെ മൂല്യവത്താണ് അതൊന്ന് കയ്യിൽ കിട്ടി വിജയമാകുമ്പോള ഒരു ആ നിമിഷം അല്ലേ, അതിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്.
0: പിന്നെ 4 കൊല്ലത്തെ ഫുട്ബോൾ കളിക്കുന്ന രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഫിഫ വേൾഡ് കപ്പ് ജയിക്കുക എന്നുള്ളത്.
1: എത്ര കൊല്ലത്തെ കാത്തിരിപ്പ്, എത്ര കൊല്ലത്തെ അധ്വാനം, ടീം വർക്ക്, ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ എല്ലാം കോർത്തിണക്കിയാണ് നമ്മൾ ആ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത്.
0: ഫിഫ വേൾഡ് കപ്പ് ിനേക്കാൾ കൂടുതൽ ഒളിമ്പിക്സ് ഫുട്ബോളിനാണ് അന്ന്
1: പ്രാധാന്യം നൽകിയത്, ഇങ്ങനൊരു ടീം വരുന്നതിന് ഇതിനു മുമ്പ് അല്ലേ.
0: അതെ.
1: നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ഫുട്ബോൾ ഫാൻസിനോടൊക്കെ കൂടി പറയാനുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ആരാധകരെ ശാന്തരാകൂ എന്ന് പറയാനുള്ള ഒരു വാർത്തയൊക്കെയാണ് വരുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ടീം സ്വന്തം ഇഷ്ട ടീം രാജ്യത്തിന്റെ ടീം വിജയിക്കുമ്പോൾ രാജ്യത്തെ അവധിക്ക് പ്രഖ്യാപിക്കുന്നത് കണ്ടു, ആഘോഷങ്ങളൊക്കെ കണ്ടു. പക്ഷേ നോർവേയിലെ ആരാധകരുടെ ആഘോഷത്തിനിടയിൽ വളരെ നാശനഷ്ടങ്ങളും കുറച്ച് എന്താ പറയുക അപകടങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ തീർച്ചയായും അത് ഏത് നമ്മുടെ ലോക്കൽ ക്ലബ്ബുകളാകട്ടെ, മൈതാനങ്ങളാകട്ടെ, ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ആരാധകരെ ശാന്തരാകൂ എന്നാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്.
0: അത് ജപ്പാനെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്.
1: അവര് വളരെ എപ്പോഴും പൊളൈറ്റായിട്ട് ഗാലറിയെ നോക്കി വണങ്ങി, ഒപ്പം ആ ഒരു ഗാലറിയിലെ വേസ്റ്റ് മുഴുവൻ ക്ലീനാക്കി പോയി അഭിമാനത്തോടുകൂടി തന്നെ അല്ലെ. മടങ്ങിയത്. അപ്പോൾ നോർവേയിൽ ആഘോഷം പറഞ്ഞു, ഒപ്പം മെക്സിക്കോയിൽ വിജയാഘോഷത്തിനിടയിൽ 2 മരണം ഉണ്ടായിരുന്നതാണ്. അതൊക്കെ നമുക്ക് സങ്കടകരമായ വാർത്തകളാണ്. അത്തരം വാർത്തകളൊന്നും ഇല്ലാതെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ കളിയെ കാണുക, നേരിടുക എന്ന് പറയാനുണ്ട്. അടുത്ത കളികൾ ഏതൊക്കെയാണെന്ന് പറയണ്ടേ? ഇനി വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ, ഇനി ഇന്നത്തെ മത്സരം ഏതാണ്? നാളെ 2 ദിവസം കൂടി നമുക്ക് കാണാനുണ്ട്, കളി കാണാനുണ്ട്. രാത്രി സ്പെയിൻ ഓസ്ട്രിയ മത്സരമുണ്ട് അല്ലേ. സ്പെയിൻ ഓസ്ട്രിയ മത്സരമുണ്ട്, 12:30 സ്പെയിൻ ഓസ്ട്രിയ മത്സരം. പിന്നെ അടുത്തൊരു ടീം മത്സരത്തിനിറങ്ങുന്നത്, കട്ടക്കിറങ്ങുന്നത് പോർച്ചുഗൽ ക്രൊയേഷ്യയാണ്. അത് പുലർച്ചെ 3 ജൂലൈ പുലർച്ചെയാണ്, 4:30 പുലർച്ചെ. 4:30 എന്ന് പറയുമ്പോൾ പുലർച്ചെ വെള്ളിയാഴ്ച പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം. പോർച്ചുഗൽ ക്രൊയേഷ്യ എന്ന് പറയുമ്പോൾ ലൂക്ക മോഡ്രിച്ചൊക്കെ ഉണ്ട് അവിടെ.
0: അതെ,
1: ബൂട്ട് കെട്ടി ഇറങ്ങുന്നുണ്ട്. മോഡ്രിച്ച് പറയുമ്പോൾ റൊണാൾഡോയുടെ സമയം അല്ല, നമ്മുടെ ടൈം തെറ്റി, വയസ്സ് പറയുമ്പോൾ നമ്മൾ 40-41 പറയുന്നത് പോലെ തന്നെ ലൂക്ക മോഡ്രിച്ച് 40s കളിക്കുന്നത്. അപ്പൊ ക്രൊയേഷ്യ വെറുമൊരു ചെറിയ ടീമല്ല എന്നുകൂടി.
0: ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെയാണ്
1: ഒന്ന്. അപ്പൊ പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരമാണ് കാത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 8:30 മറ്റൊരു മത്സരം കൂടി ഉണ്ട്, സ്വിറ്റ്സർലൻഡ് അൾജീരിയ മത്സരമാണ് ഉള്ളത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് ഉണ്ട് വരാൻ പോകുന്ന മത്സരം. ശനിയാഴ്ച രാവിലെ മറ്റൊരു മത്സരമുണ്ട്,
0: അർജന്റീന
1: കേപ്പ് വെർദെയുമായി ഏറ്റുമുട്ടും. കൊളംബിയ ഖാനയുടെ മത്സരം കൂടിയുണ്ട്,
0: അതും
1: പൊടിപാറും. അതെ, ആഫ്രിക്കൻ ശക്തികളും ലാറ്റിൻ അമേരിക്കൻ താളവും ഒക്കെ എങ്ങനെയാണ് സ്റ്റേഡിയത്തിൽ മാറ്റൊരുക്കിയെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം അല്ലേ. കണ്ടറിയണം കോശി എന്ന് പറയുന്നത് പോലെ. കാത്തിരിക്കാം കൂടുതൽ അട്ടിമറികൾക്കായി.
0: അപ്പൊ ജയ, സമയം ഇവിടെ തീരാറായി.
1: ഹൈഡ്രേഷൻ ബ്രേക്ക് പോലും എടുക്കാതെയാണ് തുടർന്നത് അല്ലേ. ഒരു കോഫി ബ്രേക്കിനല്ല, ഫുൾ ബ്രേക്കിനുള്ള സമയമായി. ഫുൾ വിസിൽ മുഴങ്ങി. സമയം 10 മണി കഴിഞ്ഞ് 50:23 ആയിട്ടുണ്ട്. ഇന്ന്
0: സ്റ്റേഡിയത്തിൽ കളി തീരാൻ സമയമായി എന്ന് പ്രശാന്തി
1: സിഗ്നല് വിസിൽ മുഴക്കുന്നുണ്ട്. അധികം മൈലണ്ടാക്കാതെ നമുക്ക് ഇറങ്ങാൻ പ്രിയമുള്ളവരെ ഇവിടെ വാങ്ങുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്,
0: രവി മേലാറ്റൂർ.
1: സ്റ്റുഡിയോ സഹായം പ്രത്യേകം പറയേണ്ടതില്ല, മിസ് പ്രശാന്തിയാണ്. നമ്മുടെ സാങ്കേതിക സഹായം നൽകിയത് റോബിൻ വർഗീസ്. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. പൊരിഞ്ഞ കളിക്കായി വീണ്ടും കാത്തിരിക്കുക, വീണ്ടും കണ്ടുമുട്ടാം.
0: ലോകകപ്പ് ഫുട്ബോൾ ആശംസകൾ.
1: യെസ്, ഓക്കെ, ബൈ ബൈ.

0: FM പ്രധാന വാർത്തകൾ.
1: വികസിത രാഷ്ട്രമായി മാറുന്ന രാജ്യത്തിന്റെ യാത്രയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ 78-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ശാസ്ത്രവിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൌരവമായി കാണണമെന്നും മന്ത്രി ഫെയ്സ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ഇന്നലെ നിയമസഭയിൽ എം എ റസാഖ് മാസ്റ്ററുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കോഴ വിവാദത്തിൽ തമിഴ്നാട് മുൻ മന്ത്രിയുടെ സഹോദരനെതിരെ പോലീസ് കേസെടുത്തു. ടി വി കെ എംഎൽഎമാരെ കോഴ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലാണ് ടി എം കെ മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് കുമാറിനെതിരെ കേസെടുത്തത്. 4822 പേർ അടങ്ങുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ ആദ്യ ബാച്ച് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിംഗ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഹൽഗാം, ബാൽതാൽ എന്നീ ഇരട്ടപ്പാതകളിലൂടെയാണ് സംഘത്തിന്റെ യാത്ര. തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ചിഹ്നവും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന് ചേരും. തൃണമൂലിലെ വിമത നേതാവ് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ചിഹ്നത്തിനും പേരിനും അവകാശവാദമുന്നയിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെയും നേരിടും.
0: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
6: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-8852-664.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി.

0: ദൃശ്യങ്കണ് ആശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ട്രെയിൻ സമയം.
3: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1660 തിരുവനന്തപുരം മംഗലൂരു എറനാട് എക്സ്പ്രസ് 11:33, 1616 മംഗലൂരു ചെന്നൈ എക്സ്പ്രസ് 11:38, 1632 കോയമ്പത്തൂർ മംഗലൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 1632 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: വായിക്കുന്നത് പ്രശാന്തി. പകർച്ചവ്യാധി പ്രതിരോധ പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി നടന്നുവരുന്ന ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 എന്ന പരിപാടി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. ഹോട്ടലുകൾ, ചായക്കടകൾ, ബേക്കറികൾ, ജ്യൂസ് കടകൾ, കേറ്ററിംഗ് യൂണിറ്റുകൾ, രാത്രികാല തട്ടുകടകൾ എന്നിങ്ങനെ ഭക്ഷണസാധനങ്ങൾ വിപണനം ചെയ്യുന്ന 7080 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ്, തദ്ദേശവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവ സംയുക്ത പരിശോധന നടത്തിയതിൽ 35% സ്ഥാപനങ്ങളും മതിയായ രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. ആകെയുള്ളതിൽ 15% ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. 33% തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡില്ല. ആകെയുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ 34% മാത്രമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്ലോറിനേഷൻ നടത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കളക്ടർ, LSGD ജോയിന്റ് ഡയറക്ടർ, DMO, DPMO, DSO എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് പരിപാടി 15 വരെ ദീർഘിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഫിറ്റ്നസ് ഇല്ലാതെ നിലമ്പൂർ മേഖലയിൽ വാഹനങ്ങൾ സർവീസ് നടത്തുന്നതായി കണ്ടെത്തൽ. ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പരിശോധന ശക്തമാക്കി. ഇന്നലെ രാവിലെ 10:00 നിലമ്പൂരിൽ നടത്തിയ പരിശോധനയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത 2 സ്കൂൾ ബസ്സുകളും 2 ടിപ്പർ ലോറികളും പിടിച്ചെടുത്തു. നെല്ലിയാമ്പതിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. സന്ദർശകർ പോത്തുണ്ടി ചെക്ക്പോസ്റ്റ് കടന്നതിനുശേഷം സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയത്. അപകടകരവും ചെങ്കുത്തായതുമായ പാറക്കെട്ടുകളിലും റോഡരികിലെ അരുവികളിലും ഇറങ്ങി ഫോട്ടോകളും റീലുകളും ചിത്രീകരിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാനും ദുരന്തങ്ങൾ ഒഴിവാക്കാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ ചുമതലപ്പെടുത്തി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 1:54. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടവ. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം. ഇഷ്ടഗാനങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി എഫ് എം, മഞ്ചേരി കോളേജ് പി ഒ, 6761212. ഇഷ്ടഗാനങ്ങളിൽ ആദ്യം മൂലധനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗായകൻ കെ ജെ യേശുദാസ്, പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മുളഞ്ഞൂർ ഒറ്റപ്പാലത്തു നിന്നും പി എം വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും. കഴിഞ്ഞ മാസം 15-ാം തീയതി അനശ്വര നടനായിട്ടുള്ള സത്യൻ്റെ 55-ാം ഓർമ്മദിനം ആയിരുന്നു. ആ അതുല്യ നടൻ പാടി അഭിനയിച്ച ചിത്രത്തിലെ ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കത്തെഴുതിയിരിക്കുന്നത്. കേൾക്കാം നമുക്ക് ആ ഗാനം.

എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം, ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ ഈണം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കീഴാറ്റൂരിൽ നിന്നും അച്ചുണ്ണി.

ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് ഈണം പകർന്നത് കെ ജെ ജോയ്. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തല.

വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ ഒരു സമയത്ത് ഫുട്ബോൾ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു വഴിക്കടവ് നിന്നും ലത്തീഫ്. ഗായകൻ കെ ജെ യേശുദാസ്, പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ, ജോൺസന്റെ ഈണം.

ഇഷ്ടഗാനത്തിലൂടെ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ രേണുക പാടിയ അമ്മേ അമ്മേ നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും എന്ന പാട്ട് കേൾപ്പിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു തിരുവാലി തങ്കായത്തു നിന്നും കാട്ടുമുണ്ട അബു. ഈ ഗാനം എഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

അനുമോദനം എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും ചേർന്ന് പാടിയ ഗാനം. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് എ ടി ഉമ്മർ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മോഹൻദാസ്, ചെമ്പ്രക്കാട്ടൂർ.

ഇഷ്ടഗാനങ്ങളിലെ അടുത്ത ഗാനം രാഗം താനം പല്ലവി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ജെൻസിയും ചേർന്ന് പാടിയത്. എ പി ഗോപാലൻ എഴുതിയ ഗാനം, സംഗീതം എം കെ അർജുനൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ.

തച്ചിലെടുത്ത ചുണ്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് രാജി മരത്തങ്കോട്. ക്ഷമിക്കണം, ഈ ഗാനത്തിനായി കത്തയച്ചത് പട്ടാമ്പി കരിമ്പുള്ളി രാജൻ, ഭാര്യ അജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ ചേർന്നാണ്. തച്ചിലെടുത്ത ചുണ്ടൻ എന്ന ചിത്രത്തിലെ ആ ഗാനം നമുക്ക് കേൾക്കാം.

ആഴി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ബിച്ചു തിരുമലയുടെ വരികൾ, രാജ്കമലിന്റെ ഈണം. ഈ ഗാനത്തിനായി കത്തയച്ചത് രാജി മരത്തങ്കോട്.

അഭിമാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എ ടി ഉമ്മർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിനായി കത്തയച്ചത് പാണ്ടിക്കാട് നിന്നും ചിങ്കാര കോയാക്ക, ഇണ്ണിപ്പാ സി കെ ആർ എന്നിവർ.

കാമധേനു എന്ന ചിത്രത്തിലെ മലർ വെണ്ണിലാവു എന്ന് തുടങ്ങുന്ന ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ഡോക്ടർ ഗോവിന്ദൻ, പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്നും. ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ, ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശങ്കർ ഗണേഷ്.

കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിൽ അമ്പിളിയും വസന്തയും ചേർന്ന് പാടിയ ഗാനം, പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത് കുഞ്ഞുകുട്ടൻ, വിനീഷ, വിജിത്, ആതിര, വിഹാൻ, വൈഭവ്, എളവള്ളി, പണ്ടാരക്കാട്, തൃശൂർ നിന്നാണ്. കുഞ്ഞുകുട്ടൻ, വിജയ, വിനീഷ്, മിലിത്, ആതിര, വിഹാൻ, വൈഭവ് എന്നിവർ ചേർന്ന് കത്തയച്ചിട്ടുണ്ട്. ഈ ഗാനം ആലപിച്ചത് അമ്പിളി, വസന്ത എന്നിവർ ചേർന്ന്.

ഇഷ്ടഗാനങ്ങളിൽ അവസാനമായി ഏണിപ്പടികൾ എന്ന ചിത്രത്തിലെ ഗാനം ഗായിക പി മാധുരി, ഇരയിമ്മൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് പ്രീത എം ജി, പ്രീത എം ജി നഗർ, പൂങ്കുന്നം, തൃശൂർ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ജയ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പാനീസ് പ്രധാനമന്ത്രി സനെ തക്കൈച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഡൽഹിയിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ട 4 പേർ സ്പെഷ്യൽ പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായി. ഐഎസ്ഐ സ്പോൺസർ ചെയ്യുന്ന അന്തർസംസ്ഥാന ഭീകരവാദ ആയുധ ശൃംഖലയ്ക്കെതിരെ നടത്തിയ റെയ്ഡിലാണ് 4 പേരുടെയും അറസ്റ്റ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അനാവശ്യം

0: കാഴ്ച ധൃതിയും വാശിയും കാണിച്ചതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് നിർബന്ധം പിടിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. സംസ്ഥാനത്തിന് അനുകൂലമായ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളോടും യോജിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. എന്നാൽ സംസ്ഥാനത്തിന് എതിരായ പ്രവർത്തനമാണ് ഗവൺമെന്റിന്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്നും 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. വയനാട് വാടുവഞ്ചാൽ ചെല്ലങ്കോട്ട് പശുക്കിടാവിനെ പുലി കടിച്ചുകൊന്നു. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയും രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയയും നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1665 മാംഗ്ലൂർ തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് 23 മിനിറ്റ് വൈകി 12:31 1619 ചെന്നൈ എഗ്മൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 1:08 1261 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റും 47 സെക്കൻഡും. ഇനി 12:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23.
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
0: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
0: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ. ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-264.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
10: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ.
11: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരം ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്, കരുതൽ.
12: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
13: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
1: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
15: ഇശലിലെ അടുത്ത ഗാനം കേൾക്കാം. പാടിയത് വിനീതാ.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
6: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
6: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി
6: അലോഹ ഹോസ്പിറ്റൽ.
5: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
9: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
7: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
7: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
6: എന്നും രാവിലെ 7:00.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: കേൾക്കാം ജാലകം. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നൽകുന്ന റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് പരിശീലനത്തിന് അപേക്ഷിക്കാം. ഒരു വർഷത്തെ പരിശീലനത്തിനാണ് ധനസഹായം നൽകുക. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി ഈ മാസം 15. 2025-26 വർഷം വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇ ഗ്രാൻഡ്സ് 3.0 സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്, +2 എന്നിവ സംസ്ഥാനത്തിനകത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും MRSലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാകണം. ഡിപ്ലോമ കോഴ്സുകൾ 2 വർഷത്തെ AICTE അംഗീകാരമുള്ള റെഗുലർ മെട്രിക് കോഴ്സുകളായിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള മറ്റെല്ലാ കോഴ്സുകളും ഇ ഗ്രാൻഡ്സ് മാനദണ്ഡപ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതായിരിക്കണം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് ഇ ഗ്രാൻഡ്സിൽ സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ട്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അവസാന തീയതി 15 അടുത്ത. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0495-23703-79. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0495-23703-79. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1, A+ ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ പറയാം. 0491-29-71633. ആവർത്തിക്കാം. 0491-29-71633. ജാലകം സമാപിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശം അയയ്ക്കാം. നമ്പർ പറയാം. 9495-05-06-00. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9495-05-06-00. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. +1 മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് USA. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും ഇതിന് സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള മൂന്നാമത്തേതും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിംഗുകൾ, ബാംബു മ്യൂറൽ ഡെക്കാപേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൌശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൌശല വസ്തുക്കൾ നിർമ്മിച്ചത്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ജയ്പൂരിൽ നടക്കുന്ന 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം അതിരൂപത പ്രഥമ മെത്രാപ്പൊലീത്തയും ബഥനി സ്ഥാപകനുമായ ധനിൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 73rd ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മ പെരുന്നാൾ നടക്കും. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 10 റാന്നി പെരുന്നാട്ടിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ളൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെയെത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 750 രൂപ മുതൽ 3000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. കോൺഫറൻസ് ഹാളിന് 10,000

0: രൂപയാണ് വാടക. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യം ലഭ്യമാക്കിയിട്ടില്ല.
1: സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കൊല്ലത്ത് നടന്ന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തെ ഒന്നിനെതിരെ രണ്ട് ഗോളിനെ പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന 16 മുന്നേറി യുഎസ്എ. കളിക്കാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടും എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ബോസ്നിയ ഹെർസഗോവിനെ യുഎസ് പരാജയപ്പെടുത്തിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തുടക്കം മുതലേ ആക്രമിച്ചു കളിച്ച യു എസ് എക്കായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ബോസ്നിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്താണ് ബലോഗൻ അമേരിക്കയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ വിവാദപരമായ തീരുമാനത്തിലൂടെ ചുവപ്പ് കാർഡ് കണ്ട് ബലോഗൻ പുറത്തായതോടെ അവസാന അരമണിക്കൂർ അമേരിക്ക 10 കളിച്ചത്. ജൂലൈ 6 സിയാറ്റിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ സെനഗലിനെ വീഴ്ത്തിയ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ.
1: നേരത്തെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 രണ്ട് ഗോളിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് അർദ്ധരാത്രി സ്പെയിൻ ഓസ്ട്രിയയും പുലർച്ചെ പോർച്ചുഗൽ ക്രൊയേഷ്യയും നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴമൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 പോയിന്റ് ഉയർന്ന് 77,160 നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്ന സ്വർണവില 10 പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. സ്വാതി തിരുനാൾ സംഗീത സഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂടെന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് ഒരാൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി കളമശ്ശേരിയിൽ നിന്നും രണ്ട് യുവാക്കളെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന യുഎസ്എ. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
1: എല്ലാവർക്കും പരിചിതമാണ്, പക്ഷേ ആരും അതിനെ ഗൌരവമായി എടുക്കാറില്ല. അതാണ് ഉറക്കം. ഉറക്കം കുറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. രാത്രി വൈകി ഫോൺ നോക്കുന്നു, ക്ഷീണിച്ച് എഴുന്നേൽക്കുന്നു, ചായ കുടിച്ചോടുന്നു. ഇത് ദിവസവും ആവർത്തിക്കുന്നു. ഒടുവിൽ ഇത് ശീലമാകുന്നു, ശീലം രോഗമാകുന്നു. എന്താണ് ഉറക്കം? ഉറക്കം വെറും വിശ്രമമല്ല. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ഒരു തിരക്കേറിയ ആശുപത്രി പോലെയാണ് പ്രവർത്തിക്കുന്നത്. തലച്ചോർ ദിവസം മുഴുവൻ ശേഖരിച്ച വിഷവസ്തുക്കൾ പുറന്തള്ളുന്നു, തകർന്ന കോശങ്ങൾ നന്നാക്കുന്നു, രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു, ഹോർമോണുകൾ ബാലൻസ് ആകുന്നു, ഓർമ്മകൾ ഉറപ്പിക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉറക്കം ശരീരത്തിന്റെ ദൈനം.

ദൈനംദിന അറ്റകുറ്റപ്പണിയാണ്. ഇത് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ്. ആയുർവേദം ഉറക്കത്തെ നിദ്ര എന്നാണ് വിളിക്കുന്നത്. ഭക്ഷണം, ബ്രഹ്മചര്യം, നിദ്ര, ഈ മൂന്ന് സ്തംഭങ്ങളിൽ ഒന്നാണ് ഉറക്കം. ആരോഗ്യത്തിന്റെ ആണിക്കല്ലാണ് ഉറക്കം. എന്തുകൊണ്ട് ഉറക്കം അത്ര പ്രധാനമാണ്? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു ദിവസം ഉടനീളം ഉപയോഗിച്ചാൽ അത് ചാർജ് ചെയ്യണ്ടേ? ചാർജില്ലാത്ത ഫോൺ ഒരു ദിവസം ഓടും, ഒരു പക്ഷേ രണ്ട് ദിവസം, പിന്നെ അണഞ്ഞുപോകും. നമ്മുടെ ശരീരവും ഇതുപോലെയാണ്. ഉറക്കക്കുറവ് ദീർഘകാലം തുടർന്നാൽ പ്രമേഹ സാധ്യത ഇരട്ടിക്കുന്നു, ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു, ഭാരം കൂടുന്നു, ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു, ആയുസ് കുറയുകയും ചെയ്യുന്നു. എങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഇന്ന് ഉറക്കക്കുറവിന്റെ ഏറ്റവും വലിയ കാരണം സ്ക്രീൻ, മൊബൈൽ, ടെലിവിഷൻ, ലാപ്ടോപ്പ് എന്നിവയാണ്. ഇവ പുറപ്പെടുവിക്കുന്ന ബ്ലൂ ലൈറ്റ് തലച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണിനെ തടയുന്നു. കൂടാതെ ജോലിഭാരം, ഉത്കണ്ഠ, ക്രമമില്ലാത്ത ഭക്ഷണം, ഉച്ചയ്ക്ക് ശേഷം ചായ, കോഫി, ശബ്ദമുള്ള അന്തരീക്ഷം, ഇവ ഉറക്കത്തിന്റെ ഗുണനിലവാരം നശിപ്പിക്കുന്നു. എപ്പോഴാണ് ആശങ്കപ്പെടേണ്ടത്? ഒരു ദിവസം ഉറക്കം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികം. ഒരാഴ്ച ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു മാസത്തിൽ കൂടുതൽ ഉറക്കപ്രശ്നം തുടർന്നാൽ ഡോക്ടറെ കണ്ടിരിക്കണം. ഉറക്കത്തിൽ കൂർക്കം വലി, ഉറക്കത്തിനിടെ ശ്വാസം നിൽക്കുന്ന പ്രതിവിധി, ഇവ സ്ലീപ്പ് ആപ്നിയ എന്ന അവസ്ഥയാണ്. ഇത് ഗൗരവമുള്ള അവസ്ഥയാണ്, അവഗണിക്കരുത്. ഉറക്കക്കുറവിന്റെ സങ്കീർണതകളെക്കുറിച്ച് നോക്കാം. ടൈപ്പ് 2 പ്രമേഹം ഉള്ളവരിൽ ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കുന്നത് തടസ്സപ്പെടും. രക്തസമ്മർദ്ദം ഉയരുന്നതിനും ഹൃദയത്തിന് ക്ഷീണം കൂടുതലായി അനുഭവപ്പെടുന്നതും ഹൃദ്രോഗത്തിന് കാരണമാകാം, അല്ലെങ്കിൽ ഹൃദ്രോഗികൾക്ക് കൂടുതലായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഭാരക്കൂടുതൽ, വിശപ്പ് കൂട്ടുന്ന ഹോർമോണുകൾ കൂടും, നിയന്ത്രണം നഷ്ടപ്പെടും, വിഷാദം, മനസ്സ് ഉലഞ്ഞുപോവുകയും ചെയ്യും. അൽഷിമേഴ്സ് പോലെയുള്ള അവസ്ഥകൾ ഇതിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗവേഷണങ്ങൾ ഇന്ന് ഇത് പറയുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും ചെറിയ അണുബാധ പോലെയുള്ളവ ഉണ്ടാകുന്നതിനും കാരണമാണ് ഉറക്കക്കുറവ്. നാച്ചുറോപ്പതി സമീപനം എന്താണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ഉറക്കത്തെ റീസ്റ്റോറേറ്റീവ് വൈറ്റൽ ഫോഴ്സ് അഥവാ ഉറക്കം ശരിയല്ലെങ്കിൽ ശരീരത്തിലെ പ്രാണശക്തി ക്ഷയിക്കുന്നു എന്ന് പറയുന്നു. ഹൈഡ്രോതെറാപ്പി അഥവാ വെള്ളം കൊണ്ട് എങ്ങനെ ഉറക്കത്തെ മെച്ചപ്പെടുത്താം എന്ന് നോക്കാം. ഉറങ്ങുന്നതിന് 20 മിനിറ്റ് മുൻപ് ഇരുകാലുകളും ചൂടുവെള്ളത്തിൽ മുക്കിവയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നാഡികൾ ശക്തമാകാൻ കാരണമാകുന്നു. 15 മുതൽ 20 മിനിറ്റ് വരെ ഇപ്രകാരം കാലുകൾ മുക്കിവയ്ക്കുന്നത് രക്തയോട്ടം കൂടുന്നതിനും നാഡികൾ ശാന്തമാകുന്നതിനും കാരണമാകുന്നു. ഇത് നല്ലൊരു ഉറക്കം കിട്ടുന്നതിന് സഹായകരവുമാണ്. സൺ എക്സ്പോഷർ അഥവാ രാവിലെ 10 മുതൽ 20 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നത് മെലറ്റോണിന്റെ ഉൽപ്പാദനം ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ്. മഡ്തെറാപ്പി അഥവാ മണ്ണുകൊണ്ടുള്ള ചികിത്സ. നേവൽ ഏരിയയിൽ അല്ലെങ്കിൽ പൊക്കിളിന് ചുറ്റും ഒരു മൺ പാക്ക്, അതായത് മണ്ണിനെ ഒരു തുണിയിൽ ഒരു പാക്ക് പോലെയാക്കി എടുത്തിട്ട് വയ്ക്കുക. നാഡി സ്ഥിരത ഉണ്ടാക്കുന്നതിനും ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും ഈ പാക്ക് വളരെ ഗുണകരമാണ്. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കണം. ദഹനം കഴിഞ്ഞു വേണം ഉറങ്ങാൻ. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിച്ചാൽ ഉറക്കവും ശരിയാവില്ല, നിങ്ങളുടെ ദഹനവും ശരിയാകുന്നതല്ല. യോഗ സമീപനം. വിപരീതകർണി ആസന, ഭിത്തിയിൽ കാൽ ചേർത്ത് കിടന്നുകൊണ്ട് പാരാസിമ്പത്തറ്റിക് മോഡ് അഥവാ കാലുകൾ ഭിത്തിയിലേക്ക് ഉയർത്തിവെക്കുന്നത് കാരണത്താൽ പാരാസിമ്പത്തറ്റിക് മോഡ് ഉണ്ടാവുകയും ഉറക്കം എളുപ്പമാവുകയും ചെയ്യുന്നതാണ്. അതായത് കാലിൽ നിന്നും രക്തം താഴോട്ട് ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ ഉറക്കം മെച്ചപ്പെടുന്നതിന് സഹായകരമാണ്. ബലാസന. ബലാസന ചെയ്യുന്ന കാരണത്താൽ ശ്വാസഗതി സ്ഥിരപ്പെടുന്നു. ഇത് ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ദിവസവും ശവാസന പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഉറക്കുന്നതിന് മുൻപ് 10 മിനിറ്റ് ശരീരവും പൂർണമായി വിശ്രമിക്കുന്നതിലേക്ക് കാരണമാകും. നാഡിശോധന പ്രാണായാമ ചെയ്യുന്നതിലൂടെ, അതായത് അനുലോമ വിലോമ, ഇടതു നാസാദ്വാരവും ഉപയോഗിക്കുന്നതും വലത് നാസാദ്വാരം ഉപയോഗിക്കുന്നതും, ഇപ്രകാരം ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുകയും ഉറക്കം കൂടുതലായി വരുന്നതിനും സഹായകരമാണ്. നല്ല ഉറക്കത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി ഉറങ്ങുകയാണെങ്കിൽ ഓർമ്മശക്തി കൂടും, ഏകാഗ്രത മെച്ചപ്പെടും, ഭാരം നിയന്ത്രണത്തിലാവുകയും മനസ്സ് ശാന്തമാവുകയും ചർമ്മം തിളങ്ങുകയും ചെയ്യുന്നതാണ്. ഉറക്കമാണ് ഏറ്റവും വലിയ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്. രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നതിനും ഉറക്കം സഹായകരമാണ്. ആയുസ് കൂടുന്നതിനും ശരിയായ ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഞാൻ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ഞാൻ ശീലിച്ചതാണ്, ഇത് ഒരു അപകട

ദോഷകരമായ തെറ്റിദ്ധാരണയാണ്. ശരീരം അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ ഉള്ളിൽ ക്ഷയം തുടരും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉറക്കം വളരെ ആവശ്യകരമാണ്. ഉറക്കം ആഡംബരമല്ല, അത് ആരോഗ്യത്തിന്റെ അടിത്തറയാണ്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താന്ന് നോക്കാം. ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. ആഴ്ചയിൽ 7 ദിവസവും ഇപ്രകാരം തന്നെ ചെയ്യുന്നതാണ് വളരെ ഉത്തമം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് സ്ക്രീൻ ഒഴിവാക്കുക. കിടക്കുന്ന മുറി ഇരുട്ടും തണുപ്പും ശബ്ദരഹിതവുമായി സൂക്ഷിക്കേണ്ടതുമാണ്. ഉറങ്ങുന്നതിന് 2.5 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചായ കോഫി ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ദിവസവും 30 മിനിറ്റ് നടത്തം. ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരം ഇരട്ടിയാക്കും. ഇന്ന് രാത്രി

0: ഉറക്കത്തിന്റെ ഗുണനിലവാരം ഇരട്ടിയാക്കും. ഇന്ന് രാത്രി ആ ഫോൺ താഴെ വയ്ക്കൂ. ഉറക്കം ഔഷധമാണ്, ഒരു രൂപ ചിലവില്ലാതെ ലഭിക്കുന്ന ഔഷധം.
1: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
2: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation,

0: terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation, and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ് അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിനുശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4,822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രീ നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ.

0: നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160, നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനയുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10:00 പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000 ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. 3 സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 കഴിഞ്ഞ് 15 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

3 മണിക്ക് ഡെയിലി സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടത്. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് സന്ദേശം അയയ്ക്കാം. നമ്പർ പറയാം: 9495050600. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9495050600.

വാട്സാപ്പ് ഇഷ്ടഗാനങ്ങളിലെ ആദ്യ ഗാനം ചിത്രം സ്കൂൾ മാസ്റ്റർ. പാടിയത് യേശുദാസ്. വയലാർ രാമവർമ്മയുടെ വരികൾ ജി ദേവരാജന്റെ ഈണം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് ബിന്ദു ചേങ്ങോട്ടൂർ.

ഇനി കേൾക്കാം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ബിജു നാരായണൻ. ഗാനശില്പികൾ കൈതപ്രം, വിദ്യാസാഗർ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് ഗിരിജ, വായ്പാർപ്പടി, മഞ്ചേരി.

മണ്ടൂരിൽ നിന്നും റിയാസ് മടക്കിയതിൽ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. പാടിയത് യേശുദാസ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.

സമയം 1 മണി കഴിഞ്ഞ് 15 മിനിറ്റും 28 സെക്കൻഡുമായിട്ടുണ്ട്. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം അമരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രം, രവീന്ദ്രൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് വള്ളംപുറത്തുനിന്ന് ബാലൻ, ഭാര്യ രാധ എന്നിവരും മക്കളും.

കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശം അയച്ചത് ജയാസിംഗ് ചെറുതുരുത്തി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം ജയചന്ദ്രൻ.

ചെങ്കോൽ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് തിരുമണിക്കര നിന്നും കൃഷ്ണപ്രസാദ്.

വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് ഹാജറ കോഴിച്ചന. കുഞ്ഞിമൈദീൻകുട്ടി രചന നിർവഹിച്ച് മോഹൻ സിത്താര ഈണം പകർന്ന ഗാനം.

യൂസഫ് അലി കച്ചേരി രചന നിർവഹിച്ച് രവി ബോംബെ ഈണം നൽകി. ചിത്രപാടിയ ഗാനം ചിത്രം സർഗം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് വടക്കാഞ്ചേരിയിൽ നിന്നും ഖമറുന്നീസ നസീർ.

സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റും 25 സെക്കൻഡും. വാട്സാപ്പ് ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവരും സംഘവും ചേർന്ന് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, ബാലകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് ലതിക ബാലകൃഷ്ണൻ, പടിഞ്ഞാറ്റുമുറി.

വാട്സപ്പ് ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം പങ്കജവല്ലി വാലിലാപ്പുഴ ആവശ്യപ്പെട്ടതാണ്. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി. യേശുദാസ് പാടിയ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം.

വാട്സപ്പ് ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം പങ്കജവല്ലി വാലില അപ്പോഴാവശ്യപ്പെട്ടതാണ്. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി. യേശുദാസ് പാടിയ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം.

എടപ്പാളിൽ നിന്നുമുള്ള റൂബിയുടെ ഇഷ്ടഗാനമാണ് ഇനി. ചിത്രം ഓളവും തീരവും, പാടിയത് എസ്. ജാനകി. ഗാനശില്പികൾ പി. ഭാസ്കരൻ, എം. എസ്. ബാബുരാജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 33 സെക്കൻഡും. ബംഗളൂരുവിലെ മടപട്ടണയിലെ കരിങ്കൽ ക്വാറിയിലുണ്ടായ അപകടത്തിൽ ബീഹാർ സ്വദേശികളായ 7 തൊഴിലാളികൾ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് സമ്മാനിക്കും. ജനാധിപത്യം അഹങ്കാരത്തിന്റെ പ്രതീകമല്ലെന്നും അധികാരം കയ്യിൽ കിട്ടിയാൽ അഹങ്കാരികളാകുന്ന പ്രകൃതം ജനങ്ങൾ സഹിക്കില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിനയത്തിന്റെ പാതയിൽ ജനങ്ങളോട് വിധേയത്വം പാലിക്കുന്നവരാണ് യഥാർത്ഥ ജനപ്രതീതികളെന്നും സ്പീക്കർ പത്തനംതിട്ടയിൽ പറഞ്ഞു. സ്വർണവില വർദ്ധിച്ചു. പവന് 1120 രൂപ കൂടി 1,05,440 രൂപയായി. കൊച്ചി കളമശ്ശേരിയിൽ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ MDMA യുമായി 2 യുവാക്കളെ സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ സ്വദേശി ആഷിഫ് എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് പിടികൂടിയത്. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2nd semi-finalൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും.
1: FM പ്രധാന വാർത്തകൾ. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്.

0: പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: അൽ റൈഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
5: അൽ റൈഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
6: ട്രെയിൻ സമയം.
7: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1205, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 16324 മംഗളൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 12202 തിരുവനന്തപുരം ലോക്മാൻ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ് 2:54, 16650 കന്യാകുമാരി മംഗളൂർ പരശുറാം എക്സ്പ്രസ് 2:55 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.

0: മോളെ, മോളെ ചിത്ര, എഴുന്നേക്ക്, നേരം എത്രയായി? വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകാൻ നോക്ക്.
1: എന്താ അമ്മ ഇത്, അവധിയായിട്ടും എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നെ?
0: അവധിയാണെന്ന് വെച്ച് സൂര്യൻ ഉച്ചയിലെത്തുന്നവരെ പെൺകുട്ടികൾ കിടന്നുറങ്ങേ? മതി മതി, എഴുന്നേക്ക്, കുളിച്ച് ആ കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വാ. നിന്റെ പേരിൽ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വേഗം പോയി പ്രസാദം വാങ്ങി വാ. എഴുന്നേക്ക്.
1: അമ്പലത്തിലൊക്കെ അമ്മ തന്നെ പോയാ മതി, ഞാൻ ഇത്രയും കൂടി ഉറങ്ങട്ടെ.
0: ഡേയ്, എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ചിത്ര. നിന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുന്നത്. എന്നെ പെണ്ണു കാണാനല്ലല്ലോ ഇന്ന് ആൾക്കാർ വരുന്നത്. വേഗം ചെല്ല്.
1: അത് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്, വേണമെങ്കിൽ അവർ അമ്മയെ കണ്ടോട്ടെ, അച്ഛൻ എന്തായാലും ഹാപ്പി ആയിരിക്കും.
0: ഈ പെണ്ണ്, എന്നെ കൊണ്ട് നീ രാവിലെ തന്നെ പറയിപ്പിക്കല്ലേ?
2: എന്താ കമല ഇത്, അവൾ ഇത്തിരി നേരം കൂടി ഉറങ്ങിക്കോട്ടെ.

0: അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം.
1: അയ്യ, മോക്ക് പറ്റിയ അച്ഛൻ ദേ വന്നിരിക്കുന്നു. ഗോവിന്ദേട്ടാ, ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാനിരിക്കുമ്പോ അവക്കിത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് റെഡിയായാൽ എന്താ?
0: എന്റെ കമല, ആഴ്ചയിൽ 6 ദിവസം ടൗണിൽ പോയി ജോലി ചെയ്യുന്ന അവക്ക് ആകെ കിട്ടുന്ന അവധിയാ ഞായറാഴ്ച. ഇത്തിരി നേരം കൂടുതൽ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ?
1: പക്ഷേ അതിന് ഇന്ന്
0: പെണ്ണ് കാണാൻ വരുന്നതല്ലേ. അവര് വരണമെങ്കിൽ 11 മണി കഴിയും.
1: ഇങ്ങനെ ഓരോ ശീലം പഠിപ്പിച്ചാ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ മനസ്സിലാവും. വേറൊരു വീട്ടിൽ പോയി കുടുംബം നടത്തുമ്പോ അവിടൊന്നും ചിട്ട ഇങ്ങനെ ആയിരിക്കത്തില്ല ഗോവിന്ദേട്ടാ. പിന്നെ അതിന്റെ പേരിലായിരിക്കും ഓരോ വഴക്കും വക്കാണും. പത്രമൊക്കെ വിശദമായിട്ട് വായിക്കുന്നത് കാണാമല്ലോ, ഇത്തരം വാർത്തകളൊന്നും കണ്ണിൽപ്പെടാറില്ലേ.
0: ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി നഴ്സറിയിൽ പോകുന്ന കുട്ടികൾ പോലും സംസാരിക്കുന്ന കാലമാണിതെന്ന് ഓർക്കണം. ഇതൊക്കെ വല്ലവരും കേട്ടാലുണ്ടല്ലോ.
1: അതൊക്കെ എനിക്കറിയാം. എന്തോന്നാണ്, പൊളിറ്റിക്കൽ കറണ്ടോ, അങ്ങനെ ഏതാണ്ടൊക്കെയാണല്ലോ.
0: കറണ്ടല്ല, പൊളിറ്റിക്കൽ കറക്ട്നെസ് എന്ന് വെച്ചാൽ.
2: ഹലോ, ഞാൻ എഴുന്നേറ്റു. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വാഗ്വാദവും നടത്തുവോ?
0: എന്തിന്? നീ ഉറങ്ങിക്കോ മോളെ, നിന്റെ അമ്മയ്ക്ക്.
2: എങ്ങനെ ഉറങ്ങാനാച്ച? നിങ്ങൾ രണ്ടുപേരും ഈ മുറിയുടെ മുന്നിൽ നിന്നല്ലേ ഇങ്ങനെ ഗോഗുവ വിളിക്കുന്നത്, അപ്പൊ ഞാൻ എങ്ങനെ ഉറങ്ങും?
0: ആ, അത് ശരിയാ. പക്ഷേ തെറ്റ് നിന്റെ അമ്മയുടെ അടുത്ത.
1: കണക്കായി പോയി, എന്തായാലും എഴുന്നേറ്റല്ലോ, എനിക്കത് മതി.
2: എന്റെ ഉറക്കമോ കളഞ്ഞു. വേഗം ചായതാ.
1: പല്ല് തേച്ചിട്ട് വാ, ചായയൊക്കെ റെഡിയാ.
2: എന്റെ ഉറക്കം കളഞ്ഞ് എഴുന്നേപ്പിച്ചു വിട്ടോണ്ടല്ലേ, ഇന്ന് ഞാൻ പല്ല് തേക്കാതെ ചായ കുടിക്കുള്ളൂ. ബിസ്ക്കറ്റും വേണം.
1: ഛേ, വൃത്തികെട്ട പെണ്ണ്.

0: കമലേ,
1: ഓ,
0: ദാ പടിക്കലൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മിക്കവാറും അത് അവര് തന്നെ ആയിരിക്കും. ഞാൻ നോക്കട്ടെ.
1: അയ്യോ, അവരെത്തിയോ? ആ, മണി 11 കഴിഞ്ഞല്ലോ. മോളെ ചിത്രേ, നീ റെഡിയല്ലേ? ആ, ഞാൻ ദാ അടുക്കള ചെന്ന് ചായക്ക് വെള്ളം തിളപ്പിക്കാം.
2: അച്ഛനും അമ്മയും എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങോട്ട് വന്നവരാണെങ്കിലേ അവരിങ്ങോട്ട് തന്നെ വന്നോളൂ.
1: ആ, ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയും വെപ്രാളവും ഒക്കെ ഉണ്ട്. 28 വയസ്സായിട്ടും ഇപ്പോഴാ നീ കല്യാണത്തിന് സമ്മതിച്ചത്. അതിന് തന്നെ എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാടും നടത്തി. ബ്രോക്കർ സുര പറഞ്ഞിട്ട് വരുന്ന കൂട്ടരാ. നല്ല പയ്യനാന്നാ സുര പറഞ്ഞത്. അപ്പോ നമ്മളും അതിനനുസരിച്ച് നിക്കണ്ടേ?
2: എന്റെ അമ്മേ, ഏതേലും ബ്രോക്കർ അവര് കൊണ്ടുവരുന്ന പയ്യനോ പെണ്ണോ കൊള്ളില്ലാന്ന് സമ്മതിക്കുവോ? എല്ലാം നല്ല പവൻമാർക്ക് ഉരുപ്പടിയാണെന്നേ പറയുള്ളൂ.
1: നമ്മളോടേതായാലും സുര അമ്മാതിരി പറ്റിപ്പൊന്നും കാണിക്കൂല. നീ ഇനി നിന്റെ പുരോഗമനവാദവും നവോത്ഥാനവും ഒന്നും എഴുന്നള്ളിച്ച് കൊളവാക്കാതിരുന്നാ മതി.
2: അതിലൊരു ഗ്യാരണ്ടി ഇല്ല. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് എനിക്കെന്റെ പോളിസിയിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. കണ്ടീഷൻസ് എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലേ?
1: ഓ, ഉണ്ട്. നീ ഒന്ന് പതുക്കെ പറ. അവരുമ്മറത്തെത്തിന്നാ തോന്നുന്നത്. ദേ, ബ്രോക്കർ സുര അകത്തോട്ട് തന്നെ കയറി വരുന്നുണ്ട്.
3: കമലേച്ചി, എല്ലാം സെറ്റല്ലേ? യോ, ചിത്രക്കുട്ടി, ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ?
1: എല്ലാം റെഡിയാണ്. ചായ തിളപ്പിച്ചാ മാത്രം മതി.
3: ചായ അല്ലല്ലോ മുഖ്യം, ചിത്രക്കുട്ടിയല്ലേ. ചമയം ഇത്തിരി കൂടി ആവാമായിരുന്നു. ആ മുടി ഒന്ന് പിന്നിട്ട് ഒരു പൊട്ടും വച്ച്.
2: അതെ, പിന്നിട്ട മുടിയില് രണ്ടു മുഴം പൂവൊക്കെ വെച്ച് പിന്നെ കവിളത്ത് കുറച്ച് നാണമൊക്കെ വരുത്തി കാലിന്റെ തള്ള വിരല് കൊണ്ട് നിലത്തൊരു കളവും ഒക്കെ വരച്ച് ഞാൻ നിൽക്കാം. പോരെ,
1: ഉണ്ടാതിരിക്കടി.
3: പോട്ടെ ചേച്ചി, ചിത്രക്കുട്ടി എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. ഞാൻ അത്രയും ഒന്നും കാര്യമാക്കുന്നില്ല. ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ പാരമ്പര്യ രീതി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.
2: കല്യാണാലോചന കൊണ്ടുവന്നോട്ടെന്നും ചോദിച്ച് അന്ന് സുരങ്ങൾ വന്നപ്പോഴേ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞതാണ് എന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. എന്നിട്ടിപ്പോ പാരമ്പര്യമെന്നും പഞ്ചാംഗമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ദേ, ഞാനായിട്ട് മാത്രമേ നിൽക്കുള്ളൂ.
3: മോള്.

0: യജ്ഞാംഗത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. കാര്യങ്ങളൊക്കെ ഒത്തു വരുവാണെങ്കിൽ പറ്റിയ തീയതിയും ഇന്ന് തന്നെ തിരയാമല്ലോ. ചേച്ചി, ആ പഞ്ചാംഗം മുക്കൊന്ന് എടുത്തു വച്ചേക്ക്, ഞാനേ ഉമ്മറത്തേക്കൊന്ന് ചെല്ലട്ടെ.
1: ശരി ശരി, സൂര്യ ചെന്നാട്ടെ.
2: എടി ചിത്രേ, നിന്റെ അധിക പ്രസംഗം ഒന്ന് അടക്കി വെച്ചേക്കുവോ അല്പനേരത്തിന്. ഈ ചടങ്ങൊന്ന് ഭംഗിയായി കഴിഞ്ഞോട്ടെ, എന്റെ അപേക്ഷയാണ്.
3: തൽക്കാലത്തേക്ക് ഗ്രാൻഡഡ്.
4: കമല,
1: എന്തോ
4: അകത്ത് തന്നെ നിൽക്കാതെ നീ ഉമ്മറത്തേക്ക് വാ. അവരവിടെ തിരക്കുന്നു.
1: ദാ വന്നു.
2: നമസ്കാരം.
4: ഇതാണ് കമല, അതായത് എന്റെ വാമഭാഗം.
0: അങ്ങനെ പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഭാര്യ അന്ന് തെളിച്ച് പറയണം.
5: ഞാൻ ഇത്തിരി പഴയ ആളാണ്, അതിനാൽ മനസ്സിലാവും. ഞാൻ സോമശേഖരൻ, ഇത് ചന്ദ്രു. ചന്ദ്രുവിനാണ് പറ്റിയ ഒരാളെ അന്വേഷിക്കുന്നത്.
0: സോമൻചേട്ടനും മകനും നമ്മുടെ നാട്ടിൽ പുതിയ ആൾക്കാരാ. ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് അധികമായിട്ടില്ല.
6: ഓ, അങ്ങനെയാണോ? നേരത്തെ എവിടെയായിരുന്നു?
5: മലയാളികൾ തന്നെയാണെങ്കിലും ഞങ്ങള് ബാംഗ്ലൂരിലാണ് സ്ഥിരതാമസം. റിട്ടയർ ആയപ്പോ നാട്ടിലൊരിടത്ത് വീട് വെച്ച് മാറാമെന്ന് കരുതി, അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്.
2: അപ്പോ ബാംഗ്ലൂരിൽ?
5: ബാംഗ്ലൂരിലെ വീട് അവിടെയുണ്ട്. ചന്ദ്രുവിന്റെ കമ്പനി അവിടെയാണല്ലോ. ഞാനും ഭാര്യയും അവിടെ ഇവിടെയായിട്ടിങ്ങനെ.
0: ആളുടേത് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാ കമല ചേച്ചി. നമ്മുടെ ചിത്രക്കുട്ടി ജോലി ചെയ്യുന്നത് ഓൺലൈൻ ന്യൂസിലല്ലേ, അപ്പോ ആ വഴിയും ഒരു സാമ്യം വരും. അതുകൊണ്ട് കൂടിയാ.
6: ഓ, മീഡിയ ഫീൽഡ് അല്ലേ, അതേതായാലും നന്നായി. ചന്ദ്രു എന്താ ഒന്നും മിണ്ടാത്തത്?
7: ഏ, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. സാഹചര്യം വരുമ്പോ മിണ്ടാം, അതല്ലേ നല്ലത്.
0: ചന്ദ്രുവിന് മിണ്ടാനുള്ള ആൾ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. കമല ചേച്ചി, വൈകണ്ട, ചായ എടുത്തോളൂ. അല്ലേ ഗോവിന്ദേട്ടാ?
1: ശരി ശരി, ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കേ.
6: ബാംഗ്ലൂർ എന്ന് പറയുമ്പം സിറ്റിക്കകത്താണോ അതോ എനിക്കവിടെ അത്ര പരിചയം പോരാ?
5: ഞാൻ ജോലി ചെയ്തിരുന്നത് HALലാണ്, അതായത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. അതിന്റെ ഓഫീസ് സിറ്റിയിൽ തന്നെയാ. കബൺ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനടുത്തായിട്ട് വരും.
6: ഓ, കേട്ടിട്ടുണ്ട്. 1300 ഏക്കർ വരുന്ന ഒരു പാർക്കല്ലേ അത്? ഏതോ സായിപ്പ് ആയിരുന്നില്ലേ അതിന്റെ എഞ്ചിനീയർ?
5: ആ, അത് തന്നെ.
0: സായിപ്പിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. ആ, ദാ ചായയും ബിസ്ക്കറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. ചിത്രക്കുട്ടി, ചായ അതെ ടീപ്പോയിലേക്ക് വച്ചേക്ക്. ചിത്രമോളെ, ദാ ഇതാണ് ചന്ദ്രു, ഇത് സോമൻചേട്ടൻ.
6: നിങ്ങൾ ചായ എടുക്ക് മോളെ, ദാതങ്ങ് എടുത്തു കൊടുക്ക്.

0: ഏ,
1: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
0: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ. ചിത്ര ദേവിപ്രിയ

0: വി, ഗോവിന്ദൻ, രഘു, ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്ത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റും 25 സെക്കൻഡും. കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവതീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഡെയിലെ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

നാളെ രാവിലെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം. ശാസ്ത്രീയമായ പുൽത്തകിടി പരിപാലനത്തിന് എന്തെല്ലാം ശ്രദ്ധിക്കണം. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ BV പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽറേഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ആസ്മ മറ്റു രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ സംസാരിക്കുന്നു.

7-15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന യോസെ മൌരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയിരാരോഗ്യം. നവജാത ശിശുക്കളിൽ കാണുന്ന വിവിധ ശാരീരിക

ആയിരാരോഗ്യം, നവജാത ശിശുക്കളിൽ കാണുന്ന വിവിധ ശാരീരിക വൈഷമ്യങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും, മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര, ബോധേശ്വരൻ എഴുതിയ കേരളഗാനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം പ്രഭി കൃഷ്ണ. 7:50 ഐക്യു ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമകാലികം. 7:55 കൊരമ്പിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ.

എട്ട് മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ, ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 മൈൻഡ് റീചാർജ്, തത്സമയ ഫോണിൻ പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച്, അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 9:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 പ്രിയതര ഗീതങ്ങൾ, തയ്യാറാക്കിയത് സുബിത കണ്ണഞ്ചേരി. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര.

ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചിമൊഞ്ച് പുനഃപ്രക്ഷേപണം, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: ഫിറ്റ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി ഫോൺ 9495777174. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03
1: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ

0: ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: FM പ്രധാന വാർത്തകൾ.
3: ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ജപ്പാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ 3 സീറ്റുകളിലേക്കുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30 നടക്കും. വോട്ടെണ്ണൽ അടുത്ത മാസം 3. പ്ലസ് 1 ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3-ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 അവസാനിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അദാലത്ത് ഈ മാസം 28 നടക്കും. സ്വാതി തിരുനാൾ സംഗീതസഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂട് എന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം.
2: FM പ്രധാന വാർത്തകൾ.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20 ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000 സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പ്രിമുളിനെ 3 ഡെയിലി സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകളൊന്ന് ഓർമ്മിപ്പിക്കാം. 0483 2950300. മറ്റൊരു നമ്പർ 0483 2950800.
1: ട്രെയിൻ സമയം.
3: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.

0: രഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ, ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യ ജാലകം.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: പ്രിയമുള്ളവരെ, സമയം 3 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഡെയിലി സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയമാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾക്കുമായി ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 04-8-3-2-9-5-0-3-0. അതേ STD കോഡിൽ 2-9-5-0-8-0-0. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയായി ഡെയിലി സോങ്ങിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ജയയാണ്. സ്റ്റുഡിയോ സഹായമൊരുക്കുന്നു സുബിത കണ്ണഞ്ചേരി. സാങ്കേതിക സഹായം റോബിൻ വർഗീസ്. ആദ്യ കോളറെ സ്വാഗതം ചെയ്യാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. റേഡിയോയുടെ അടുത്തു നിന്നൊന്ന് കുറച്ച് മാറിക്കാമോ? ഓഫാക്കണ്ട, കുറച്ചൊന്ന് നീങ്ങിന്നാ മതി. ഒരു ചെറിയൊരു അകലം പാലിച്ചാ മതി, അത്രേ ഉള്ളു. അപ്പൊ വീട്ടിൽ മറ്റുള്ളവർക്ക് റേഡിയോ കേക്കണ്ടേ? ഓഫാക്കിയ ഓക്കെ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ബാമ. കീഴുപറമ്പ്. കീഴുപറമ്പ്. അവിടെ നിന്ന് വിളിക്കുകയാണ് അല്ലേ? കീഴുപറമ്പ് അല്ലേ? ഓ, മനസ്സിലായി. അവിടെ ഓക്കെ. അവിടെ അവിടെ തന്നെയാണോ ബാമയുടെ അവിടെ താമസിക്കുന്നത്?
1: വീട്, എന്റെ വീട് വയനാടാണ്.
0: ആ, വയനാട്. ആ, ഇപ്പൊ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ താമസിക്കുകയാണ് അല്ലേ? ആ, അവിടെ വേറെ ബാമയ്ക്ക് കണ്ണ് കാണോ? എങ്ങനെയാണ് കാഴ്ചശക്തി? പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആണോ? പൂർണ്ണമായിട്ടാണ് അല്ലേ?
1: ഞാൻ കൊറേ ആയി മഞ്ചേരിയിലേക്ക് വിളിക്കാൻ നോക്കുന്നേ, കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് പച്ചൊന്ന് അടിച്ചു നോക്കിയപ്പോ
0: അത് നമുക്ക് സംസാരിക്കാനുള്ള ഭാഗ്യാണത്. നമുക്ക് വേണ്ടി പറയാനുള്ള. ആ, അപ്പൊ നമുക്കൊരു സമയം വരും അല്ലേ? നമുക്ക് നമ്മുടെ സമയം വരും. അപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയാ അവിടെ റേഡിയോ എല്ലാവരും കേൾക്കുന്ന? മെയിൻ ആയിട്ടുള്ള റേഡിയോ ആണ് അല്ലേ? കേൾവിയാണല്ലോ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. ആ, അവിടെ എത്ര പേരുണ്ട്? കൊറേ ആ സ്ഥാപനത്തില് കൊറേ പേരുണ്ടോ?
1: 10-45
0: ആൾക്കാരുണ്ട്. ഓക്കെ, അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർ തന്നെയാണോ?
1: ആ,
0: സ്ഥിരമായിട്ട് താമസിക്കുന്നവർ തന്നെ അല്ലേ? അപ്പൊ ഒരു കുടുംബം പോലെ, വീട് പോലെ അല്ലേ? നമുക്ക് വർത്തമാനം തുടരാം. അതിനു മുമ്പ് ഇഷ്ടമുള്ള, കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാന്നൊന്ന് പറഞ്ഞോളൂ. ചന്ദനച്ചോലയിൽ നിന്നുള്ള പാട്ട് ദാസേട്ടൻ പാടിയത് അല്ലേ? അത് തന്നെ കേൾക്കാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പോന്നോട്ടെ. അവിടെ ആരാണ് ഇപ്പൊ കൂടെ ഫോൺ വിളിക്കാനായിട്ട്, കൂടെ സഹായത്തിനും? അറിയാം, അതിനുള്ള സംവിധാനമുള്ള ഫോണൊക്കെ തന്നെയാണ് അല്ല? കൂടെ ഇപ്പൊ കൂട്ടിന് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ആ, ശോഭ. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് അവിടെ, എല്ലാവരും മറ്റുള്ളവരും ട്രൈ ചെയ്യാറുണ്ടോ ഇതുപോലെ?

0: അല്ലെ, ലൈവ്
1: പ്രോഗ്രാമുകൾ
0: ലിക്കി ലിക്കി.
1: അധികം ഇങ്ങനെ റിയൽ എഫിലേക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടേക്ക് കിട്ടിയില്ല.
0: ഓ, അപ്പൊ ഇത് നമ്മുടെ തുടക്കമാണ്. ഇനി തുടക്കം തുടർന്നും കടാക്ഷിക്കട്ടെ അല്ലേ. മറ്റുള്ളവർക്കും വിളിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. എന്താണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, അവിടെയുള്ള ഒരു ആ സ്ഥാപനത്തിൽ എങ്ങനെയാണ് അവിടെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കാനായിട്ട് പുറത്തുനിന്നുള്ള ആരൊക്കെയാണുള്ളത്, അങ്ങനെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ചുരുക്കി പറയാമോ?
1: പുറത്തുനിന്ന് ആൾക്കാര് പിന്നെ സ്റ്റാഫ് മൂന്നാല് പേരുണ്ട്, അവരൊക്കെ സഹായിക്കും.
0: ആ, അവരെ സഹായിക്കും.
1: പുറത്തൊക്കെ പോകുമ്പോ സഹായം മതി, ഇവിടെയൊക്കെ പിന്നെ നമ്മളെ എല്ലാം ചെയ്യും.
0: ഓക്കെ ഓക്കെ. പുറത്തു പോവാന്ന് പറഞ്ഞാൽ എന്താവശ്യങ്ങൾക്കാണ് നമുക്ക് പുറത്തു വേണ്ടി വരാം?
1: പുറത്തേക്ക് എന്തിനെങ്കിലും ഹോസ്പിറ്റലിലേക്കോ ബാങ്കിൽ വാങ്ങാനോ.
0: ആ, അങ്ങനെ ആയിട്ടുണ്ടോ? സ്റ്റാഫ് ആരെങ്കിലും കൂടെ പോരും അല്ലേ? സ്വന്തമായി, അത് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമായില്ലേ. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? പത്ത് വർഷമാകുന്നു. അപ്പൊ ഇപ്പോഴും സ്വന്തം എന്ന് പറയാനുള്ള ഒരു സ്ഥലം തന്നെയായില്ലേ. കൂടെയുള്ളവരൊക്കെ ഇപ്പൊ കൂടപ്പിറപ്പുകളുടെ പോലെ തന്നെ മറ്റുള്ളവരും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോ സന്തോഷം സംസാരിക്കാൻ പറ്റിയാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയാലും. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. ഓക്കെ, ഭാമ ആവശ്യപ്പെട്ട പോലെ തന്നെ, ഭാമ ഭാമ ചേച്ചി ആവശ്യപ്പെട്ട പോലെ തന്നെ, സല്ലാപം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം ഇതാ വരുന്നു.

പ്രിയമുള്ളവരെ, ഡയലോഗ് സോങ്ങിന്റെ സമയമാണ്. നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04 83 29 50 300, മറ്റൊരു നമ്പർ 04 83 29 50 800.

0: ഹലോ ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: പേര് ഷൗനത്ത്.
0: ഒന്നുകൂടെ പറയാമോ?
1: ഷൗനത്ത്.
0: ഷൗനത്ത്.
1: ആ,
0: ഷൗനത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ വണ്ടൂര്.
0: വണ്ടൂര്.
1: ഓക്കെ, ശരി.
0: ആ, ഇത്ര കാലം എവിടെയായിരുന്നു?
1: ഇവിടെ ഉണ്ടായിരുന്നു.
0: വിളിച്ചിട്ടുണ്ടോ?
1: ആ,
0: വിശേഷങ്ങളൊക്കെ എന്നാ വിളിച്ചത്? കൂടുതൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത്? വിളിച്ചത്? ആ, ഷൗനത്ത് എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, ചെറിയ മോളുണ്ട്. അപ്പൊ ശരി, ഒന്നും ചെയ്യണ്ടാവില്ല. അപ്പൊ ഏകദേശം കാര്യങ്ങളുടെ കടുപ്പ് മനസ്സിലായി. 8 മാസോ? എന്നിട്ടാണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്? എങ്ങനെ ഇങ്ങനെ ക്രൂരമായി പറയാൻ കഴിയുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന്? 8 മാസം. എങ്ങനെയാണ്, വികൃതി കുട്ടിയാണോ? കമിഴാനും നീന്താനൊക്കെ തുടങ്ങിയോ? ആ, യെസ്, മുട്ടുകുത്താൻ നോക്കി തുടങ്ങി അല്ലേ? മോളാണോ? മോളാണ് അല്ലേ? മോളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിശേഷങ്ങൾ പറയാം. പാട്ട് ഏതാ വേണ്ടതെന്നൊന്ന് പറഞ്ഞു വെച്ചോളൂ. നമുക്ക് എന്തെങ്കിലും മോൾക്ക് വേണ്ടിയിട്ടാണോ ഈ പാട്ട് പറയുന്നത്?
1: അതെ, വലിയ മോൾക്ക് 6 വയസ്സാണ്.
0: ആറ് വയസ്സ് അല്ലേ? സെപ്റ്റംബർ 30 അല്ലേ? സ്കൂളില് 1ാം ക്ലാസ് ആയില്ലേ? രണ്ടിലായി അല്ലേ? 6 വയസ്സ്, 2ാം ക്ലാസ്സിലേക്ക് ചാടി. ഓക്കെ, ഇപ്പൊ കുഞ്ഞുമോൾക്ക് 8 മാസം. വീട്ടില് വേറെ ആരൊക്കെയാണ് ഉള്ളത്? ഈ യുദ്ധഭൂമിയിൽ സഹായിക്കാനായിട്ട് ആരൊക്കെയാണുള്ളത്? ഉപ്പുണ്ട്. ആ, ഹസ്ബൻഡ് ഉണ്ട്. അവരെല്ലാവരും നമ്മുടെ മഞ്ചേരി FM ന്റെ റേഡിയോ കൂട്ടുകാരാണോ?

0: രാത്രി ഓഫേയുള്ളൂ.
1: ഓ ഓഫ്
0: മൂഡ്
1: ചെയ്യുന്നു
0: വന്നാൽ പിന്നെ പാട്ട് ചെയ്തു കഴിക്കും ഡാൻസ് കളിക്കും.
1: ഓ അത് ശരി. അപ്പോ
0: സ്കൂളിൽ പോയതാണ്.
1: ആ ഇപ്പൊ ഈ സമയത്ത് വരാറാവണുള്ളൂ അല്ലേ?
0: നാലുമണിയാവും
1: വരാം. എന്നാലും വിശേഷങ്ങള് പറയാനുണ്ടല്ലോ, വിളിച്ച് കിട്ടിയെന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാലോ.
0: ഫോണിന്റെ അടുത്ത് ഡാൻസ് വെക്കും, പല ഡ്രസ് ഇട്ടിട്ട് അതിനൊപ്പം ഡാൻസ് ചെയ്യുന്നു.
1: ഡാൻസ് ചെയ്യും. അപ്പൊ റേഡിയോ പാട്ടുകൾ ഇതാ കുഞ്ഞുമക്കളുടെയും കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ. ഓ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത്? ബിസിനസ് ആണ്. ഓക്കെ, നാട്ടിൽ തന്നെ ഉണ്ടല്ലേ? അപ്പൊ മക്കളും ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ ആയിട്ടും ഇപ്പൊക്കെ ആയിട്ട് സുഖമായിട്ട് പോണു. കൂടുതൽ എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: കൂടുതൽ ഇത് എന്റെ ചുങ്കത്തറല്ല ഉമ്മാന്റെ അനിയത്തിന്റെ മക്കളുണ്ട്, അവര് ജിനു, പിന്നെ ദിൽന,
1: അവരൊക്കെ കേൾക്കുന്നുണ്ടാവോ നമ്മുടെ റിക്വസ്റ്റ് അല്ലേ? അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേട്ടോ, പിരിയില്ല നാം എന്ന ചിത്രത്തിന്റെ പാട്ട്. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അപ്പൊ കുഞ്ഞു മക്കൾക്കൊക്കെ ഉമ്മ കേട്ടോ. ശരി, ഓക്കെ ശരി.

0: ஹலோ ஹலோ,
1: ഹലോ
0: ഡെയിലി
1: മാഡം,
0: സോങ്ങിലേക്ക്
1: പറയൂ.
0: സ്വാഗതം. ആരാണ്?
1: ആ സ്വാഗതം. ഞാൻ കോതകുറിശ്ശി എന്ന സ്ഥലത്തു നിന്നാണ്. ഹസ്സൻ എന്നാണ് പേര്.
0: ഹർഷൻ.
1: ഹസ്സൻ, HSS.
0: ആ ഹസ്സൻ, ഹസ്സൻ. എനിക്ക് ഹർഷം ഹർഷം ഒരു സന്തോഷം വന്നു പെട്ടെന്ന്.
1: ഒറ്റപ്പാലത്തിനടുത്തുള്ള
0: കോതകുറിശ്ശി. ആ ഒറ്റപ്പാലത്തിനടുത്ത് കോതകുറിശ്ശി. ഓക്കെ, പാലക്കാട് അല്ലേ? ഓക്കെ, നല്ല ഗ്രാമഭംഗിയൊക്കെ. ആ ഞാന് ചോദിക്കാൻ വരാണ്, ഇങ്ങനെ കോതകുറിശ്ശി പാലക്കാട് ഒറ്റപ്പാലെന്നൊക്കെ പറയുമ്പോൾ ഗ്രാമഭംഗിയുള്ള സ്ഥലമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വരാണ്.
1: പ്രസിദ്ധമായ റാനങ്ങന്മല, മൃതസഞ്ജീവനി വിട്ട് നടക്കാനുമാൻ.
0: ഓ ഓ, അങ്ങനെ
1: എല്ലാ മലകളും മാമരങ്ങളും ഒക്കെ അവർക്ക് തല കുനിച്ചു കൊടുക്കുമായിരുന്നു. ഈ മല അതൊന്നും ചെയ്തില്ല. അപ്പൊ താൻ അനങ്ങാതെ അവിടെ ഇരിക്കാനില്ലാണ്ട് അവരടി കൊടുത്താണ് അങ്ങനെ അനങ്ങന്മല എന്ന
0: അനങ്ങന്മല എന്നാണ് വന്നത് അല്ലെ? ഞാൻ അനങ്ങാമലയാണോ, അനങ്ങാതെ നിന്നുകൊണ്ട് അനങ്ങാമലയല്ല, അനങ്ങന്മല അല്ലേ? അനങ്ങന്മല,
1: അങ്ങനെയാണ് പറയുക.
0: അപ്പൊ അങ്ങനെ
1: ലീവൊക്കെ കിട്ടുമ്പോ അങ്ങോട്ട് വന്ന.
0: ആ തീർച്ചയായിട്ടും, പാലക്കാട് എപ്പോഴും ഒരു പച്ചപ്പ് ഇങ്ങനെ മനസ്സിൽ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണല്ലോ പാലക്കാടൊക്കെ. അപ്പൊ വരാൻ ശ്രമിക്കാം. പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പരിപാടികള്? ജോലിക്ക് ഉണ്ടോ അതോ വിശ്രമാണോ? വീട്ടില് ചെറിയ പരിപാടികളൊക്കെ അങ്ങനെ അല്ലേ?
1: റേഡിയോ
0: കേൾക്കാന്നുള്ളത്
1: വളരെ ചെറുപ്പത്തിലുള്ള ഒരു ഹോബിയാണ്.
0: ഹോബിയാണ്, അതിപ്പോഴും തുടരുന്നു അല്ലേ?
1: ഈ ഒരു റേഡിയോ ഉണ്ടായിരുന്നല്ലോ, ഒരു ആന്റിനൊക്കെ വെച്ച് ഒരു മരപ്പെട്ടി, അതുള്ള മുതൽ ഉള്ളതാണ്. അന്നൊക്കെ തൃശ്ശൂർ നിലയവിടെ കിട്ടും.
0: ഓ, ഇപ്പോഴും റേഡിയോ തന്നെയാണ് ആശ്രയിക്കുന്നത് അല്ലേ? ഇതിലേക്ക് മാറിയിട്ടില്ല, നമ്മുടെ ആപ്പിലേക്കൊന്നും മാറിയിട്ടില്ല അല്ലേ? റേഡിയോ തന്നെ അല്ലേ? നന്നായി കിട്ടും,
1: റേഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നത്.
0: ആ ഓക്കേ, അപ്പൊ സന്തോഷം അങ്ങനെ കേൾക്കുമ്പോ. അയൽപ്പക്ക ജില്ലകളിൽ നിന്നൊക്കെ നമ്മുടെ വിശേഷങ്ങൾ പറയാനും നമ്മുടെ റേഡിയോ കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ സന്തോഷമാണ്. ഏത് പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം?
1: ആ
0: അപ്പൊ പിന്നെ കൂടുതൽ കൂടുതൽ നിലയങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ, പ്രൈവറ്റ് സ്റ്റേഷനുകൾ ഉണ്ട്, ആകാശവാണി നിലയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കേൾക്കാം, പല വിധത്തിലുള്ള രുചികളൊക്കെ നമുക്ക് അറിയണ്ടേ?
1: മഞ്ചേരി എഫ്എമ്മില് പിന്നെ വിജ്ഞാതവും വിനോദം ഇത്ര നന്നായി കിട്ടുന്ന മറ്റൊരു നിലയത്തിലും ഇല്ല എന്നെ പറയാം.
0: ഓ, കേൾക്കാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നിലയത്തിലുള്ള എല്ലാവർക്കും ഇത്.
1: കാരണം രാവിലത്തെ ആ ചരിത്ര പദം, ആ പേപ്പർ വായന, അത് ആ ചോദ്യ ഉത്തരം, അതൊക്കെ ആധുനിക കാലത്ത് ഈ മത്സര പരീക്ഷകളിൽ നേരിടാനുള്ളവർക്കൊക്കെ വളരെ അധികം ഉപയോഗം. പ്രത്യേകിച്ച് എന്നെ പോലെ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് ഇതൊക്കെ കേട്ട് ഇരിക്കുമ്പോ വളരെ
0: ഉപകാരം അല്ലെ? കണ്ണിന് കാഴ്ചയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ, അങ്ങനെയാണ് എന്നുള്ളത്. ആ ഓക്കെ, സങ്കടമാണ് അതൊക്കെ അല്ലെ?
1: അമ്മയും അമ്മായിയമ്മയും തമ്മിലുള്ള പോരാണ് കണ്ണിന് കാഴ്ച പോവാൻ.
0: ഓ, സങ്കടങ്ങള്, നമുക്ക് അത്ര സങ്കടങ്ങളൊക്കെ മറികടന്ന് ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, അതന്നെ നമുക്ക് മറികടക്കുന്നുണ്ടല്ലോ നമ്മൾ, അത് തന്നെ സന്തോഷമായിട്ട് വിചാരിക്കുക.
1: വിദ്യാഭ്യാസിക്കാനുള്ള യോഗഭാഗ്യം കിട്ടി.
0: ഓ, അതെ അതെ, ജീവിതത്തിന്റെ ഇങ്ങനെ ചിരിയും ദുഃഖവും ഒക്കെ നമ്മുടെ ഒരു കൂടപ്പിറപ്പാണല്ലോ അല്ലെ, ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. എങ്ങനെ നമ്മളതിനെ മറികടക്കുന്നു എന്നുള്ളതിലാണ് ഇപ്പോ ഹസനെക്കോട് സംസാരിക്കുമ്പോ ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്.
1: ഉത്തരം കാര്യങ്ങളും അല്ലാതെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഇതിപ്പോ സംസാരിക്കുന്നത് ജയമേടാണ്. എല്ലാവരുടെ ശബ്ദം കേട്ടാലും എനിക്ക്
0: തിരിച്ചറിയും, തിരിച്ചറിയും
1: ആളാണ്.
0: ഓക്കെ, അപ്പൊ കൂടുതൽ മെച്ചപ്പെടുത്താനായുള്ള ശ്രമം എല്ലാവരും അറിയാം അല്ലെ? അറിയാം, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും ഇങ്ങനെ നമ്മളെ കൂടുതൽ ശ്രോതാക്കൾ നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷവും, ഒപ്പം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ
1: നമ്മളുണ്ട്
0: ആണല്ലേ. സാങ്കേതികമായിട്ടുള്ള അത്തരം ശ്രമങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് കാലത്തിനനുസരിച്ചിട്ടല്ലേ. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇതിൽ വെക്കാം, സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞോളൂ.
1: സർവേ കല്ല് എന്ന സിനിമയില് ഒരു മാധുരി പാടിയ ഒരു പാട്ടുണ്ട്, വിപഞ്ചി കേ എന്ന് പറഞ്ഞിട്ടുള്ള.
0: സർവേക്കല്ലേ,
1: മറ്റൊരു പ്രത്യേകതയും ഗാർഡൻ മാഡം എന്ന് ഇവര് ഈ ഗായികമാരിൽ വെച്ച് അത്ര ഹൈ പീച്ചിൽ പാടുന്ന ഒരു ഗായിക വേറെ ഇല്ല.
0: ആ പഴയ കാല നമ്മുടെ പിന്നണി ഗായികമാരിലല്ലേ.

0: അത് ശരിയാ.
1: വേറെ ഏതോ ഒരു സിനിമയില് ഇതേ മാധുരി അമ്മ പാടുന്നുണ്ട്, അല്ലാത്ത ഇതങ്ങനെ പോകുന്നുണ്ട് ഹൈ പിച്ചിൽ, അങ്ങനെ പാടുന്നൊരു
0: നല്ലൊരു ഗായിക. പഴയകാല പാട്ടുകളൊക്കെ, പഴയകാല ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള അറിവുകളും അല്ലെങ്കിൽ അത്ര നിരീക്ഷണങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. കാരണം പുതിയ തലമുറയിൽപ്പെട്ടവരൊക്കെ ഇപ്പോ അത്തരം പാട്ടുകളൊക്കെ കേൾക്കുന്ന കുറവായിരിക്കും. എന്നാലും നമ്മുടെ നിലയിൽ തീരെ കേൾക്കാൻ സാധിക്കും. എന്നാലും ഈ ഒരു നിരീക്ഷണം പങ്കുവച്ചത് അങ്ങ് പഴയ പാട്ടുകൾ അത്ര ആസ്വദിച്ചു എന്നുള്ളത് കൊണ്ടാണ്.
1: ഞാൻ സ്മൃതി ഗീതങ്ങളെ, കത്തുകളിലൂടെയുള്ള പാട്ടുകളെ, നവഗീതങ്ങൾ എന്ന് പറയുമ്പോൾ ഓഫ് ചെയ്യുന്നു മാത്രം.
0: അങ്ങനെ ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിപ്പോഴും കാലത്തിനനുസരിച്ച് സഞ്ചരിക്കണ്ടേ? ഇപ്പോഴും പഴമയും പുതുമയൊക്കെ ഒരുപോലെ നമ്മൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്കൊന്ന് കേട്ടു നോക്കാം, ചിലപ്പോഴൊക്കെ നല്ല പാട്ടുകളും ഉണ്ടാവുമെന്ന് തോന്നിയാലോ നമുക്ക്. എന്തായാലും നമുക്ക് എപ്പോഴും മുന്നോട്ട് തന്നെ പോകണ്ടേ?
1: കഥ കേട്ടാലും ഒരു നാടകം കേട്ടാലും സിനിമ കണ്ടാലും നമ്മൾക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാതല്ലെങ്കിൽ കെട്ടാനൊന്നുമില്ല.
0: അത് പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. എന്തായാലും ഒക്കെ പഴയ പാട്ടുകളൊക്കെ ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത്ര ഒരു പാട്ട് തന്നെ അല്ലെ ഇന്ന് കേൾക്കാം നമുക്കപ്പൊ സർവേക്കല്ലിലെ ഗാനം.
1: മേഡം ആ ചോദ്യോത്തരം ശനിയാഴ്ച തോറും ഉണ്ടാവാറല്ലേ?
0: ചോദ്യോത്തരം
1: കേൾക്കാറുണ്ട്.
0: ഓ ശരി, നമ്മുടെ ഹലോ യൂത്ത് ഇപ്പോ ശനിയാഴ്ച അല്ല, ഹലോ ശനിയാഴ്ചകൾ തന്നെ ഇപ്പോ നമ്മുടെ
1: അരമണിക്കൂർ.
0: അത് നമ്മുടെ ചില പരിപാടികൾ ഇങ്ങനെ വരുമ്പോ അത് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ഒരു മണിക്കൂറിലേക്ക് തന്നെ നമ്മുടെ ഹലോ യൂത്ത് പൂർണ്ണമായിട്ട് വരും. നമ്മുടെ ചില പരിപാടികൾ കയറി വരുമ്പോഴാണ് അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ ശരി, അപ്പൊ വിളിച്ചതിലും സംസാരിച്ചതിലും ഒക്കെ വളരെ സന്തോഷം. ഓക്കെ അപ്പൊ നമ്മുടെ പാട്ട് കേൾക്കാം. ശരി, ഓക്കെ, താങ്ക് യു. ശരി.

പ്രിയമുള്ളവരെ, ഡെയിലി സോങ്ങിന്റെ സമയമാണ്. നിങ്ങൾക്കും വിളിക്കാം, നമ്പർ പറയാം: 0483 29 50 300. അതേ സ്റ്റുഡി കോഡിൽ 29 50 800. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡുമായിട്ടുണ്ട്.

0: ഹലോ,
1: ഹലോ
0: നമസ്കാരമുണ്ട്
1: മാഡം. നമസ്കാരമുണ്ട്.
0: പേര് പറഞ്ഞോളൂ.
1: ഞാൻ ചെർപ്പുളശ്ശേരി നിന്ന് മണികണ്ഠനാണ്.
0: ചെർപ്പുളശ്ശേരി അല്ലേ?
1: വീരമംഗലം.
0: ചെർപ്പുളശ്ശേരി, കോതകുറിശ്ശി, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ മുമ്പ് വിളിച്ച ആൾ വിളിച്ചത്. നിങ്ങളുടെ ഒരു ഭാഗം തന്നെയാവും അല്ലേ?
1: ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്താണ് അസനാക്കനാണ്. അറിയാം.
0: ഓഹോ ഹോ ഹോ, അത് ശരി. അപ്പോൾ പരിചയക്കാരാണ് അല്ലേ?
1: ഞാനും കാഴ്ചയില്ലാത്തതും ആളാ സാറേ.
0: ഓ ഓക്കെ. പൂർണ്ണമായിട്ടും കാഴ്ചയില്ല, അതോ ഭാഗ്യമായിട്ട്? എങ്ങനെയാണ്?
1: 2006 വരെ ചെർപ്പുളശ്ശേരി ഡ്രൈവറായി വർക്ക് ചെയ്യാറുന്നു. എൻ്റെ ഇടയിലെ കാഴ്ച പോയി.
0: ഓ, എങ്ങനെയാണ്? എന്തെങ്കിലും അപകടത്തിൽ പെട്ടതാണോ?
1: അല്ല മാഡം, നരമ്പിന് കംപ്ലൈന്റ് വന്നാണ്.
0: ഓ ശരി. അപ്പൊ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ എടുത്തത്? നമ്മള്
1: ട്രീറ്റ്മെന്റ് എടുത്തതിലാണ്. എനിക്ക് രാത്രി എതിരെ വരുമ്പോ വണ്ടി വരുമ്പോ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇറക്കും, ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് അത് ക്ലിയർ ആയി വരും. പക്ഷെ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ തൃശ്ശൂർ മുളകുന്നത്ത് രാവിലെ ഉദ്ഘാടനം ചെയ്ത് സമയം
0: മെഡിക്കൽ കോളേജ് അല്ലേ?
1: അവിടുത്തെ സൂപ്പണ്ട് എന്റെ ഇഞ്ചക്ഷൻ വെച്ച ക്ലിയർ ആവുമ്പോ ഇഞ്ചക്ഷൻ വെച്ചാൽ അന്നേരം.
0: ഓ ശരി. അത് അപ്പോ അങ്ങനെ കുറെ കാലം അങ്ങനെ ഒരു കാഴ്ച, ഇങ്ങനെ ഈ ഡ്രൈവിംഗ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നിയിരുന്നു അല്ലേ? ആ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് പോകുന്ന പോലെ.
1: പൂരത്തിനെ കരിമരുന്ന് പൊട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും ടീമിലായിരുന്നു. ടീമില് ഓട് രാത്രി വേനൽക്കാലായ നല്ല ഓട്ടുണ്ടാവും.
0: വണ്ടി എന്തായിരുന്നു? ടാക്സി? ഏത് വണ്ടിയായിരുന്നു?
1: അത് ടെമ്പോനായിരുന്നു.
0: ടെമ്പോ ആയിരുന്നു. അപ്പൊ നല്ല ഓട്ടമുള്ളൊരു സമയൊക്കെ ആയിരുന്നു അല്ലേ? അതിന്റെ ഒരു സ്ട്രെയിൻ ഒക്കെ ആവുമെന്ന് വിചാരിച്ചിണ്ടാവും അല്ലെ? അപ്പൊ ആദ്യം
1: അല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയായിരുന്നില്ല. അങ്ങനെ കാഴ്ച ഇല്ല എന്നുള്ള ചെറിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല.
0: ഓഹോ.
1: അത് പിന്നെ അങ്ങനെ കോയമ്പത്തൂർ കേസി വന്നു.
0: അവിടെ
1: ചെന്നപ്പത്തിന് കൊറേ നരമ്പൊക്കെ
0: പ്രശ്നമുണ്ടെന്നുള്ളത് കണ്ടെത്തി അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് അപ്പൊ കടന്നുപോയത് അല്ലേ? വീട്ടില് വേറെ ആരാണ് ഉള്ളത്?
1: ഭാര്യ, അമ്മ. അമ്മയുടെ പേര് കോമളം, പേര് ബാലാമണി. മോള് ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു, പ്ലസ് വണ്ണിന് ചേർന്നു.
0: പ്ലസ് വണ്ണിന്. അപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
1: അല്ല, ഞങ്ങളിപ്പോ മാഡം ഇവിടെ ഞങ്ങള് അങ്ങനെ വെറുതെ ഇരിക്കണമെന്നില്ല. അങ്ങനെ കാഴ്ച പോയതിനു ശേഷം ചർക്ക ആർക്കായി നൂലെടുക്കുക, ചെന്നത്തിന് നിർമ്മാണം,
0: സമയം പറ്റാവുന്ന പണികളൊക്കെ ചെയ്യുന്നു.

0: ഉണ്ടല്ലോ അല്ലേ? ആ
1: ഇല്ല, ഞങ്ങളിവിടെ ഒരു കുടുംബശ്രീയുടെ ജോയിന്റ് നടത്തുന്നുണ്ട് ഞങ്ങൾ.
0: ഓ ഓ, അപ്പൊ എല്ലാവരും വീട്ടിൽ എല്ലാവരും ഈ ഒരു പണികളിൽ സഹായത്തിനുണ്ട് അല്ലേ? കൂട്ടായിട്ടാണ് അല്ലേ? അങ്ങനെയാണ് അല്ലേ? ഞാൻ വിച്ച് വീട്ടിലുള്ളവർ മാത്രമാണോ? അല്ല, വേറൊരു ടീം തന്നെ ഉണ്ട് അല്ലേ? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ?
1: പട്ടാമ്പി, മണ്ണാർക്കാട്, അങ്ങനെ പല ഭാഗത്തുള്ള ആൾക്കാർ.
0: അവരെല്ലാവരും കൂടി നമ്മളൊരു യൂണിറ്റ്, ഒരു സ്ഥാപനം വീട്ടിലായാണോ ചെയ്യുന്നത്, അതോ എന്തെങ്കിലും അതിനായിട്ടുള്ള സംവിധാന സ്ഥലം ഉണ്ടോ?
1: അല്ല, ഞങ്ങൾക്ക് സംവിധാനത്തിനായിട്ട് തന്നെ ഒരു കാഴ്ചയില്ലാത്തൊരു ഞങ്ങളൊരു ആളുണ്ട്. പെട്ടെന്ന് ഡബിൾ കോഴ്സ് പാലപ്പെന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഡബിൾ കോഴ്സ് കമ്പനി ജോലി ചെയ്യാം. അദ്ദേഹം രാവിലെ നടക്കാനറിഞ്ഞില്ല, തിരിച്ചുമ്പോ തന്നെ മൂത്ര കാഴ്ച
0: നഷ്ടപ്പെട്ടു.
1: അപ്പൊ വല്യനായി ഗ്രാമപഞ്ചായത്തിലാണ് പഞ്ചായത്തിന് തന്നെ വീട്.
0: അപ്പൊ
1: വീട് ഞങ്ങൾക്കായിട്ട് തന്നിരിക്കത്. അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാതും സപ്പോർട്ട് ചെയ്തിട്ട്
0: സഹായങ്ങളുണ്ട് അല്ലേ? ഓക്കേ, അങ്ങനെ നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തിട്ട് എന്തായാലും മുന്നോട്ട് പോവുക.
1: അങ്ങനെ ദിവ്യ കലാമേളയിലൊക്കെ പങ്കെടുക്കേണ്ടതാറ് കേരളത്തിൽ നിന്ന് ആകെ പോണ കുടുംബശ്രീ ഞങ്ങൾ മാത്രമേ.
0: ഓ, അത് ശരി. അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒന്നും ഇല്ല, എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ സാന്നിധ്യം തെളിയിക്കുന്നുണ്ട് അല്ലേ?
1: ബീഹാർ, മറ്റേ രാജസ്ഥാൻ, ബാംഗ്ലൂര്, അങ്ങനെ കേരളത്തിന്റെ പുറത്തേക്ക് പോണ ആകെ ഒരു കുടുംബശ്രീ ഞമ്മള് മാത്രം.
0: ഓ, അതൊരു നല്ല വാർത്തയാണല്ലോ, നല്ലൊരു നേട്ടമാണല്ലോ. ഇനിയപ്പോ ഇത്തരത്തിലുള്ള ഇടങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ, സ്പേസ് നിങ്ങൾക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സരസ്മേള അവിടെ നിങ്ങളുടെ സ്റ്റാൾ ഉണ്ടായിരുന്നോ? ഓക്കേ, അപ്പൊ കൂടുതൽ കൂടുതൽ സന്തോഷം ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഞാൻ ഇടയിലൊന്ന് നിർത്തി ഒന്ന് നമ്മുടെ സംസാരം തടസ്സപ്പെടുത്തി ചോദിക്കുകയാണ്, പാട്ടൊന്ന് പറഞ്ഞോളൂ, ഇഷ്ടഗാനം ഒന്ന് പറഞ്ഞോളൂ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ണാടി ആദ്യമായി, നല്ല സർഗത്തിലെ പാട്ട് അല്ലേ? യേശുദാസും ചിത്രയും പാടിയിട്ടുണ്ട്, അതിൽ ആരുടെയാണ് ഒരു ചോയ്സ്, ആരുടെയാണ് വേണ്ടത് നമുക്ക്? ആരായാലും കുഴപ്പമില്ല,
1: കേൾക്കാം.
0: ആ, പറഞ്ഞോളൂ.
1: ആ,
0: കൊടുത്തോളൂ, പെട്ടെന്ന് കൊടുത്തോളൂ. ആ, പറഞ്ഞോളൂ. ഹലോ,
2: ഹലോ.
0: ആ, ഹലോ, പറഞ്ഞോളൂ, എന്താണ് പേരെന്താണ്? മുരുകേഷ്. മുരുകേഷ്, ഓക്കെ. റേഡിയോ ഒക്കെ കേൾക്കലുണ്ടോ? ദാ ഉണ്ട്. ഓക്കെ, ഇവിടെ തന്നെയാണോ സ്ഥലം? ചെർപ്പുളശ്ശേരി തന്നെയാണോ? മണ്ണാർക്കാടിനുള്ളിലേക്ക് പോകണം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും റേഡിയോ തുടർന്ന് കേൾക്കൂ, അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് അറിയാലോ. ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകളൊക്കെ കേൾക്കാം, വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ടിലേക്ക് പോയാലോ, ഒരു ഇഷ്ടഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, സംസാരിച്ചതിൽ സന്തോഷം കേട്ടോ. ഓ ശരി, അപ്പൊ ശരി. ഓക്കെ ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഡെയിലി സോങ്ങിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ നിത്യാണ്.
0: നിത്യ. നിത്യ എവിടെ നിന്നാണ്?
1: നടുവത്ത്.
0: നടുവത്ത്. ഓക്കേ. നിത്യ
1: ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
1: അതെ അതെ.
0: ഓക്കേ. ഇതിലേക്ക് നമ്മുടെ ചിത്രമഞ്ജരി ഇതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഡെയിലി സോങ് പോലെയുള്ള പരിപാടികളിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടോ മുമ്പ്?
1: വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല.
0: കിട്ടിയിട്ടില്ല. അപ്പൊ ഫുട്ബോൾ വിശേഷങ്ങൾക്കപ്പുറം മറ്റൊന്നും പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് ആദ്യം പൂജ്യം തുടങ്ങാം. നിത്യ എന്താ ചെയ്യണെന്ന് പറഞ്ഞോളൂ.
1: ഞാനിപ്പോ ഒന്നും ചെയ്യണില്ല, വീട്ടിലിരിക്കാണ്, ഒന്നും ചെയ്യണില്ല.
0: ഓക്കെ. എന്താ പഠിച്ചത്? എന്ത് വരെയായിരുന്നു
1: പഠിച്ചത്? പ്ലസ് വൺ വരെ പഠിച്ചത്.
0: പ്ലസ് വൺ വരെ പഠിച്ചുള്ളൂ അല്ലെ? നടുവത്ത് അല്ലെ? നടുവത്ത് വണ്ടൂർ അടുത്ത് അല്ലെ പറഞ്ഞത്? വണ്ടൂർ അല്ലെ. ഓക്കെ. പ്ലസ് വൺ വരെ പഠിച്ചു. ഏതായിരുന്നു പ്ലസ് വണ്ണിന്റെ അടുത്ത സബ്ജക്ട്? ഏതായിരുന്നു?
1: ഹ്യൂമാനിറ്റീസ് ആയിരുന്നു.
0: ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഓക്കെ. പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല?
1: ഇല്ല, ഇനി അത് അന്ന് നടന്നില്ല. ഇനി എഴുതിയെടുക്കണം പ്ലസ് ടു.
0: ഒരവസരം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. നമുക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുമ്പോ നമുക്കത് വീണ്ടും തുടർ പഠനമൊക്കെ സാധ്യമാകും. വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
1: വീട്ടില് അമ്മ ഉണ്ട്, പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ രണ്ട് കുട്ടികളും ഉണ്ട്.
0: കുട്ടികളും ഉണ്ട്. ഓക്കെ. മക്കളൊക്കെ ഏത് പ്രായമായി?
1: ഒരാൾ വലിയ ആള് 9-ാം ക്ലാസ്സിലാണ്, ചെറിയ ആള് 6-ാം ക്ലാസ്സിലാണ് പഠിക്കണത്.
0: 6-ാം ക്ലാസ്സിലാണ്. അപ്പൊ പഠിപ്പും വീട്ടിലെ ജോലിയും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ. 9-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സും അല്ലേ? ഓക്കെ.
1: റേഡിയോ ഞാൻ പാട്ടുകളൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്, പക്ഷെ കൂടുതല് പാട്ടുകളാണ് കേൾക്കല്.
0: പാട്ടുകള് കേൾക്കലും മറ്റ് നമ്മുടെ ക്വിസ് പ്രോഗ്രാം പോലെയുള്ള പരിപാടികളൊക്കെ കേൾക്കലില്ലേ? അതൊക്കെ
1: കേൾക്കലുണ്ട്. അതിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ ഇതേപോലെ എപ്പോഴും കിട്ടാറില്ല. അപ്പൊ ആദ്യമായിട്ടാ കിട്ടണത്.
0: എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് നിത്യ എന്ന് നമുക്ക് ആശ്വസിക്കുക അല്ലേ? അവസരം കിട്ടും കിട്ടും. ഇതുപോലെ തന്നെ ഹലോയുത്തിലൊക്കെ പങ്കെടുത്ത് നമുക്ക് ഫൈനലിലൊക്കെ മത്സരിക്കാൻ പറ്റട്ടെ. എന്തായാലും ശ്രമിക്കണ്ടല്ലോ മറ്റ് തുടർ പഠനത്തിനൊക്കെ ആയിട്ട്. നിത്യ പറഞ്ഞോളൂ, ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: മീശമാധവൻ എന്നുള്ള സിനിമയിൽ കരിമിഴി

0: കുരുവിയെ കണ്ടില്ല എന്നുള്ള പാട്ട്.
1: പാട്ട് കേൾക്കാം,
0: അതെ
1: ബലിമിശ മാതാവിന്റെ പാട്ട് കേൾക്കാം. പിന്നെ
0: ആ
1: എന്തൊക്കെയാണ് മക്കള് ഇതുപോലെ റേഡിയോ കേൾക്കലൊക്കെ ഉണ്ടോ?
0: ആ അവരും കേൾക്കാറുണ്ട്. അവർക്ക് പിന്നെ പുതിയ പുതിയ പാട്ടുകളോടൊക്കെയാണ് താല്പര്യം.
1: അടിപൊളി പാട്ടുകൾ അല്ലേ? അതൊരു ട്രെൻഡ് ആണല്ലോ പുതിയൊരു തലമുറയിൽ. എന്നാലും ചില കുട്ടികളൊക്കെ ചിലപ്പോ ഇങ്ങനെ ഒരു മെലഡി സോങ്സ് ഒക്കെ ചിലപ്പോ ഇങ്ങനെ കേൾക്കുന്ന കാണാം. എന്നാലും പൊതുവെ ചിലപ്പോ ഒരു അടിപൊളി പാട്ടുകളോടാണ് പുതിയ കുട്ടികൾക്ക് പ്രിയം തോന്നുന്നു അല്ലേ?
0: അതെ അതെ, അവർക്ക് മറ്റേ ഈ എന്താ ഗബ്രി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പത്തെ പുതിയ പുതിയ ആൾക്കാർ
1: ഡബ്സിക്കും ചിലപ്പോ ആരാധകരായിട്ടുള്ളത് അല്ലേ? ഓ ശരി,
0: അവരുടെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം കേൾക്കാൻ. അപ്പൊ എന്നോട് പറയും, അമ്മ എന്താ ഈ പഴയ പാട്ട് മാത്രം കേൾക്കണ ചോദിക്കും.
1: അമ്മ പുതിയ പാട്ടും കേൾക്കേണ്ടത് പറഞ്ഞോളൂ, നമ്മൾ എഫ് എം ഐക്കോടെ നവഗീതങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ടല്ലോ.
0: അതെ അതെ, ഞാൻ എല്ലാ പാട്ടും ആസ്വദിക്കാറുണ്ട്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്.
1: അപ്പൊ പുതിയതും പഴയതുമായിട്ടുള്ള ഒരു മിശ്രണവുമായിട്ട് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാല്ലേ? രണ്ടും വേണല്ലോ.
0: അതെ,
1: രണ്ടും വേണം ഇപ്പോഴും. നമ്മൾ ഒന്നിനെ തള്ളി പറഞ്ഞുകൊണ്ട് മറ്റൊന്നിനെ സ്വീകരിക്കുക എന്നുള്ളത് ചിലപ്പോ
0: നല്ലതൊക്കെ.
1: ഓ ഓ ആയിക്കോട്ടെ,
0: കുട്ടികൾക്കൊക്കെ ഇപ്പൊ പഴയതൊക്കെ കേൾക്കുമ്പോ
1: അതിൽ നമുക്ക് പ്രത്യേകിച്ച് അവരങ്ങനെ കുറ്റം പറയാനും ഇല്ല. കാരണം അവരുടെ അഭിരുചികൾ മാറുന്നുണ്ട്, അവരുടെ ഒരു സ്ലോയിൽ നിന്ന് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് അവർ മാറുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അത്ര അഭിരുചികൾ വ്യത്യാസം വരാലോ അല്ലെ?
0: അത്രേ
1: ഉള്ളു, നമുക്ക് അതിനെ വല്ലാണ്ടൊന്നും ക്രിറ്റിസൈസ് ചെയ്ത് അത് മോശമാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല.
0: ഒക്കെ
1: നിത്യം എന്തായാലും ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്നതിൽ സന്തോഷമാണ് കേട്ടോ അതൊക്കെ.
0: അപ്പൊ
1: തുടർന്നും നമ്മുടെ ആകാശവാണി നിലയം കേൾക്കൂ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ, കത്തെഴുതു, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ.
0: മിശ്ര
1: മാധവന്റെ പാട്ട് കേൾക്കാം കേട്ടോ.
0: അപ്പൊ
1: ശരി, ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: ആ മാഷെ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: हेलो हेलो, റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കൂ കേട്ടോ.
1: ഹലോ,
0: ആ പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
1: ശാന്ത ബാലൻ.
0: ഒന്നുകൂടെ പറയാമോ?
1: ശാന്ത ബാലൻ.
0: ശാന്ത ബാലൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: തിരുവില്ലാമല കുത്താമ്പുള്ളിന്ന്.
0: തിരുവില്ലാമല കുത്താമ്പുള്ളി അല്ലേ?
1: അതെ.
0: കുത്താമ്പള്ളിയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു. കുത്താമ്പള്ളി തുണിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? ആ ഒരു ഏരിയ ആണോ നിങ്ങള്? ശാന്തേച്ചി എന്താണ് ചെയ്യുന്നത്?
1: ഞാനിപ്പൊന്നും ചെയ്യുന്നില്ല.
0: ഓ, ഇരിക്കുന്നു. നമുക്ക് വർത്തമാനം തുടരാം. അതിനു മുമ്പ് ഇഷ്ടഗാനം ഒന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് സുഹൃത്തിന്റെ കടലിനാഗാനമായിട്ടുള്ള
0: കടലിനാഗാതമായി എന്നുള്ള പാട്ട് അല്ലേ? ഓക്കെ, നമുക്ക് കേൾക്കാം. ആരൊക്കെയാണ് വീട്ടിലുള്ളത് പറഞ്ഞോളൂ.
1: വീട്ടില് ഇപ്പൊ രണ്ട് മക്കളും ഹസ്ബൻഡും മാത്രം.
0: രണ്ട് മക്കളും ഹസ്ബൻഡും മാത്രം. മക്കളൊക്കെ വലിയവരായോ? വലിയ ജോലിക്ക് ചെയ്യുന്നവരാണോ?
1: അതെ, മൂത്ത മോള് ഇപ്പൊ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ മോള് ഹിന്ദി ടീച്ചറായി, അതിന് പഠിക്കുകയാണ്.
0: ഓക്കെ, എല്ലാവരും അത്യാവശ്യം സെറ്റിലായി തുടങ്ങി അല്ലേ?
1: അതെ.
0: ചന്ദിച്ച, അവിടെ റേഡിയോ സ്ഥിരാണോ വീട്ടില്?
1: ആ അതെ,
0: വീട്ടില് സ്ഥിരാണ്. ഏതൊക്കെ പരിപാടികളാണ് കൂടുതൽ ഇഷ്ടം?
1: കൂടുതൽ എനിക്കിഷ്ടം പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം.
0: ചലച്ചിത്ര ഗാന പരിപാടിയോടാണ് ഇഷ്ടം അല്ലേ?
1: പിന്നെ എല്ലാ പരിപാടിയും കേൾക്കും.
0: കേൾക്കും കേൾക്കും അല്ലേ? രാവിലെ എണീറ്റ് ഓൺ ചെയ്യുന്നു, രാത്രി കിടക്കുമ്പോ ഓഫ് ചെയ്യുന്നു, അതാണോ പതിവ് രീതി? അങ്ങനെ പറയുന്ന പോലെ. പിന്നെ കുറെ വിശേഷങ്ങള് പറയാനുണ്ടെന്ന് തോന്നുന്നു, ചിരിക്കുന്നു. പറഞ്ഞോളൂ, വിശേഷങ്ങളൊക്കെ പറയാനുള്ളൊക്കെ അതാ കിട്ടിയതല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തീർത്തോളെല്ലാം. സുഖമായിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതെ, മഴയും തണുപ്പൊക്കെ എങ്ങനെയാ തിരുവില്ലാമലയിലെ മഴ വിശേഷങ്ങളൊക്കെ?
1: ഇവിടെ മഴ കമ്മിയാണ്.
0: ഓ, കമ്മി. ഇവിടെ പൊതുവെ എല്ലായിടത്തും കമ്മിയാണ് അല്ലേ? ഒരു വരൾച്ചാ സൂചന എന്നുള്ള വാർത്തയൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഇപ്പൊ ന്യൂനമർദ്ദത്തിന്റെ സാധ്യത ഇപ്പൊ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കനത്ത മഴയ്ക്ക് സാധ്യത എന്നൊക്കെ ഒരു അറിയിപ്പ് ലാസ്റ്റ് ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മുടെ ന്യൂസിൽ. എന്തായാലും പെയ്യും പെയ്യും, ഇടവൊക്കെ കഴിഞ്ഞു. എന്നാലും മഴ വേണ്ടത്ര കിട്ടിയില്ല അല്ലേ? എന്നാലും വരും, പെയ്യാതിരിക്കില്ല. അപ്പൊ വീട്ടിലെല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയൂ. തിരുവില്ലാമലയിലെ കുത്താമ്പള്ളിയുടെ വിശേഷങ്ങളൊക്കെ കൂടുതൽ കേൾക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഇങ്ങനെ തീരാറായി തുടങ്ങി.
1: സമയം തീരാറായിരിക്കും.
0: പാട്ടിലേക്ക് പോവല്ലേ? അപ്പൊ സന്തോഷം കേട്ടോ.
1: ഓക്കെ,
0: ശരി ശരി, താങ്ക് യു.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: പ്രിയമുള്ളവരെ, ഡെയിലി സോങ്ങിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഡെയിലി സോങ്ങിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്. സ്റ്റുഡിയോ സഹായം നൽകിയത് സുബിത കണ്ണഞ്ചേരി. സാങ്കേതിക സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു റോബിൻ വർഗീസ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫും.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പാനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജസുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചു. രാജ്യത്ത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന VBGRAMG നിയമം പാവപ്പെട്ട ഓരോ തൊഴിലാളിക്കും തൊഴിൽ ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പരിസ്ഥിതിലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർണയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വീഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നത് കുത്തകാവകാശത്തിന് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KCB. വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ 400 MW വരെ കുറവുണ്ടായതായും KCB അറിയിച്ചു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാക്ഷരതാ കോഴ്സ് 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം 20 വരെ നീട്ടി. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3-ാമത്തെയും 3-ാം അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അദാലത്ത് ഈ മാസം 28-ന് നടക്കും. ബംഗാൾ ഉൾക്കടലിൽ

0: ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാൻ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: സമയം 4 മണി. 4 മണിപ്പൂക്കളുടെ സമയം.

വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്.

ജയപരാജയങ്ങളുടെ ചിരിയും കണ്ണീരും നിറയുന്ന ജീവിതത്തിൽ അടിപതരാതെ വീണുപോകാതെ മുന്നോട്ടു പോകാൻ ഏവർക്കും കരുത്തുണ്ടാകട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നത്തെ നാലുമണിപ്പൂക്കളിലേക്ക് കടക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ജയയാണ്. ഓൾ ആർ വെൽക്കം ടു ദി ഷോ നാലുമണിപ്പൂക്കൾ. സ്റ്റേ ട്യൂൺ വിത്ത് മീ ഓൺ മഞ്ചേരി എഫും 102.7.

0: ടൈപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു ടിപ്പാണ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വരികൾക്കിടയിലുള്ള അകലം എങ്ങനെ ക്രമീകരിക്കാമെന്നതിനെ കുറിച്ചാണ് മുനീർ ആമിയൂർ സംസാരിക്കുന്നത്. കേട്ടുനോക്കാം.
1: വേർഡിൽ നിങ്ങൾ ഒരു എസ് എ ടൈപ്പ് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ വരികൾ തമ്മിലുള്ള അകലം ഒരു യൂണിറ്റാണ്. ഇതിൻ്റെ ഇരട്ടിയാണെങ്കിലോ രണ്ട് യൂണിറ്റ്. ആ രൂപത്തിൽ അങ്ങനെ പോകും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു യൂണിറ്റ് അകലമായിരിക്കും വേണ്ടി വരിക, ചിലപ്പോൾ ഒന്നര യൂണിറ്റാകും, ചിലപ്പോൾ രണ്ടാകും. അങ്ങനെ അങ്ങനെ അത് മാറിയും മറിഞ്ഞുമൊക്കെ വരാം. ഇത് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റിൻ്റെ ഭാഗം സെലക്ട് ചെയ്യുക. ഇനി ആ മുഴുവൻ ഡോക്യുമെൻറ്റിനും ഒരുമിച്ച് ഈ പുതിയ സ്പേസിംഗ് അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിലോ കൺട്രോൾ പ്ലസ് എ അമർത്തണം. അപ്പോൾ മുഴുവൻ ഡോക്യുമെൻറ്റും സെലക്ട് ആകും. ഇനി ചെയ്യേണ്ടത് മെനുവിലെ ഹോം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആ ടാബിനകത്ത് നിങ്ങൾക്ക് പാരഗ്രാഫ് ഗ്രൂപ്പ് എന്ന പേരിലുള്ള കുറച്ച് ടൂളുകൾ കാണാം. അതിനകത്ത് കണ്ടന്റ് അലൈൻ ചെയ്യുവാനുള്ള ഓപ്ഷൻസ് കാണും, വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുവാനുള്ള ഓപ്ഷനും കാണും. അങ്ങനെ വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുവാനുള്ള ഓപ്ഷനാണ് ലൈൻ സ്പേസിംഗ്. അവിടെ കാണുന്ന ആരോ ബട്ടണിൽ ഒന്നമർത്തുക. ഇപ്പോൾ അവിടെ സെലക്ട് ആയി കിടക്കുന്നത് ഒന്ന് എന്നതായിരിക്കും, അതാണ് ഡീഫോൾട്ട്. അത് രണ്ടാക്കിയാലോ വരികൾ തമ്മിലുള്ള അകലം ഇരട്ടിയാകും. 1.5 ആക്കിയാലോ അതിനനുസരിച്ചുള്ള അകലം അവിടെ ക്രമീകരിക്കപ്പെട്ടു. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കാം. ഒന്നുകൂടി പറയാം. ആദ്യം

0: ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം മെനുവിലെ ഹോം ബട്ടൺ അമർത്തുക. അവിടെയുള്ള പാരഗ്രാഫ് ഗ്രൂപ്പിൽ നിന്ന് ലൈൻ സ്പേസിംഗ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള സ്പേസിംഗ് ക്രമീകരിക്കാം.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
2: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര, ഫോൺ 7558852664.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
9: ഹലോ,
10: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്.
9: വീണ്ടും
10: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
11: 10,00,000 തന്നാ മതി, വിട്ടേക്കാം.
9: സർ, ഇത്രയും രൂപ?
11: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2,00,000 അയക്ക്, ബാക്കി പിന്നെ.
9: 2,00,000?
12: എന്ത് പറ്റി അച്ഛാ?
9: മോളെ, ഇവര് പറയുന്നു എന്റെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
10: അയ്യോ,
9: കട്ട് ചെയ്തു.
12: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
9: തട്ടിപ്പോ?
12: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
9: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
12: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

കായിക ലോകത്തെക്കുറിച്ച് ചൂടൻ വിശേഷങ്ങൾ കേൾക്കാം. തയ്യാറാക്കിയത് ഷഹബാസ്. ലോകകപ്പ് ഫുട്ബോളിൽ റൌണ്ട് 32 പുരോഗമിക്കുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ, ഫ്രാൻസ്, നോർവേ, മെക്സിക്കോ, മൊറോക്കോ, പരാഗ്വേ, ഇംഗ്ലണ്ട് എന്നീ ടീമുകൾ റൌണ്ട് ഓഫ് 16 കടന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിക്കും നെതർലാൻഡ്സിനും ഏഷ്യൻ കരുത്തരായ ജപ്പാനും റൌണ്ട് ഓഫ് 32 കാലിടറി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നതിനുശേഷമാണ് കരുത്തരായ ബ്രസീലിന് മുന്നിൽ ജപ്പാൻ തോൽവി വഴങ്ങിയത്. ഒന്നിനെതിരെ 2 ബ്രസീൽ ജയം. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്തായിരുന്നു ബ്രസീലിന്റെ വിജയഗോൾ വന്നത്. ജർമ്മനിയെ പെനാൽറ്റിയിലാണ് പരാഗ്വേ അട്ടിമറിച്ചത്. 2014 ലോക കിരീടത്തിൽ മുത്തമിട്ട ജർമ്മനി കഴിഞ്ഞ 2 ആദ്യ റൌണ്ടിൽ പുറത്തായിരുന്നു. 48 ടീമുകൾ മത്സരിച്ച ഇത്തവണ ടീം റൌണ്ട് ഓഫ് 32 അവസാനിച്ചു.

നിലവിലെ ലോകകപ്പ് റണ്ണേഴ്സപ്പായ ഫ്രാൻസ് സ്വീഡനെ 3 ഗോളിന് തകർത്ത് രാജകീയമായി തന്നെ റൌണ്ട് ഓഫ് 16 കടന്നു. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ 2 ഗോൾ നേടി. ഇതോടെ 6 ഗോളുകളോടെ എംബാപ്പെ ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പമെത്തി. ഐവറി കോസ്റ്റിനെതിരെ 1-2 ഗോളുകൾക്കായിരുന്നു ഹാലൻഡിന്റെ നോർവേയുടെ ജയം. 86-ാം മിനിറ്റിൽ ഹാലൻഡിന്റെ വക തന്നെയായിരുന്നു വിജയഗോൾ. ഇക്വഡോറിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് മെക്സിക്കോയും പ്രീ ക്വാർട്ടറിൽ കടന്നു. സൂപ്പർ വെറ്ററൻസ് താരം ഹാരികെയിന്റെ ഡബിളിലായിരുന്നു ഇംഗ്ലണ്ട് കോംഗോയെ തോൽപ്പിച്ചത്. 5 ഗോളുകളോടെ ഹാരികെയിനും ഗോൾഡൻ ബൂട്ടിനായുള്ള മത്സരത്തിൽ മെസ്സിക്കും എംബാപ്പയ്ക്കും കടുത്ത വെല്ലുവിളി ഉയർത്തി പിറകെ തന്നെയുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന റൌണ്ട് 32-ൽ ശനിയാഴ്ച പുലർച്ചെ കാപ് വെർദയെ നേരിടും.

0: ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ഏഷ്യൻ പുരുഷ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചരിത്ര വെങ്കല മെഡൽ നേടി. മൂന്നാം സ്ഥാനത്തിനായുള്ള ആവേശകരമായ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റൈനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ തിളക്കമാർന്ന നേട്ടം സ്വന്തമാക്കിയത്. 40 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഏഷ്യൻ വോളിബോൾ വേദികളിൽ ഇന്ത്യ ഒരു മെഡൽ നേടുന്നത്. ടീമിൽ 7 മലയാളി താരങ്ങൾ അണിനിരന്നിരുന്നു. ഇന്തോനേഷ്യയാണ് ചാമ്പ്യന്മാർ. ഫൈനലിൽ ശക്തരായ ദക്ഷിണ കൊറിയയെ അട്ടിമറിച്ചാണ് ഇന്തോനേഷ്യ തങ്ങളുടെ ആദ്യ മെൻസ് കപ്പ് കിരീടം ചൂടിയത്. സെമിഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഇന്തോനേഷ്യ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാന്റ്, കസാഖിസ്ഥാൻ, ചൈനീസ്, തായ്പേ, ഓസ്ട്രേലിയ, ബഹ്റൈൻ എന്നീ ടീമുകളെ പരാജയപ്പെടുത്തി മികച്ച ഫോമിലാണ് ഇന്ത്യ സെമിയിലെത്തിയത്. എന്നാൽ ശക്തരായ ഇന്തോനേഷ്യയ്ക്കെതിരെ ടീം സെമിയിൽ തോൽക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിന്റെ എക്കാലത്തെയും മികച്ച ഓൾറൌണ്ടർമാരിൽ ഒരാളായ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഐസിസി റാങ്കിംഗ് ഇന്ത്യൻ താരം ഇഷാൻ കിഷൻ ഐസിസി T20 ബാറ്റർമാരുടെ റാങ്കിംഗിൽ 1 സ്ഥാനത്തെത്തി. സീസണിലെ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ റൌണ്ടിൽ തന്നെ സെറീന വില്യംസ് പരാജയപ്പെട്ട് പുറത്തായത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. കായികലോകത്തെ പുത്തൻ വിശേഷങ്ങളാണ് കേട്ടത്. തയ്യാറാക്കിയത് ഷഹബാസ്.
1: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
4: എന്നും രാവിലെ 8-3.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
9: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
11: ആ മാഷേ, സുഖാണോ?
12: ആ സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
11: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
13: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: ശബ്ദമില്ലാത്ത ലോകത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നത് എത്ര പ്രയാസമേറിയ കാര്യമാണ്. ഭദ്രതയെക്കുറിച്ചാണ് പറയുന്നത്. ജന്മനാലുള്ളതും അല്ലാത്തതുമായ ശ്രവണക്കുറവ് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളുടെ ഭദ്രത ശസ്ത്രക്രിയയിലൂടെ മാറ്റിയെടുക്കാമെന്നാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സുമ പറയുന്നത്. കേട്ടുനോക്കാം.
1: കേൾവിക്കുറവ് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നത് പരമപ്രധാനമായ ഒരു ആവശ്യകതയാണ്. കുഞ്ഞ് അമ്മയുടെ ശബ്ദത്തിനോട് പ്രതികരിക്കാതിരിക്കുക, അമിത ശബ്ദം കേട്ടാൽ ഞെട്ടാതിരിക്കുക, ഇവയെല്ലാം ഭദ്രതയുടെ ലക്ഷണങ്ങളായി കണക്കാക്കണം. കേരളത്തിൽ ഇപ്പോൾ പല കേന്ദ്രങ്ങളിലായി, 62 കേന്ദ്രങ്ങളിലായി ജനിച്ചയുടൻ തന്നെ നിയോനെറ്റൽ സ്ക്രീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ചെറിയൊരു പരിശോധനയിലൂടെ ഭദ്രതയുണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളെ കണ്ടെത്താൻ ഒരു പരിധിവരെ കഴിയുന്നു. ഈ കുട്ടികളെ നിർബന്ധമായും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതുണ്ട്. അതിലൂടെ വളരെ നേരത്തെ തന്നെ ഭദ്രത തീർച്ചപ്പെടുത്താൻ സാധിക്കും. ഈ സ്ക്രീനിംഗ് പരിശോധന പാസ്സായിട്ടുള്ള കുഞ്ഞുങ്ങളിലും പിന്നീട് കേൾവിക്കുറവ് സംശയിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും രക്ഷിതാക്കൾക്ക് അങ്ങനെയൊരു സംശയമുണ്ടെങ്കിൽ, തീർച്ചയായും വിദഗ്ധമായ കേൾവി പരിശോധനകൾ നടത്തേണ്ടതാണ്. നൂതന വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ ഒരു മുന്നേറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ. ഏറ്റവും നൂതനമായ ഡിജിറ്റൽ പ്രോഗ്രാമബിൾ ശ്രവണസഹായി അഥവാ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചിട്ടും കാര്യമായ കേൾവി നേടിയെടുക്കാനാവുന്നില്ലെങ്കിൽ 2 മുമ്പ് തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ പരിഗണിക്കേണ്ടതാണ്. ശരിയായ സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്നതിലൂടെ അത് കുട്ടിയുടെയും അതിലൂടെ ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പക്ഷേ അതിന് ശസ്ത്രക്രിയയുടെ ശേഷവും മാതാപിതാക്കളുടെ പരിപൂർണ സഹകരണം ആവശ്യമാണ്.

0: കൂടെ ഈ കുഞ്ഞുങ്ങളെ മറ്റു സാധാരണ കുഞ്ഞുങ്ങളെ പോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാവും. ജന്മന പരിപൂർണമായും ശ്രവണവൈകല്യമുള്ള കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ സുരക്ഷാ മിഷന്റെ കീഴിലുള്ള ശ്രുതി തരംഗം എന്ന പരിപാടിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പരിപൂർണമായും സൗജന്യമായും നടത്തിക്കൊടുക്കുന്നു. കേരളത്തിൽ 3 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും 7 പ്രൈവറ്റ് ആശുപത്രികളിലുമായി വിജയകരമായി നടന്നുവരുന്ന ഒരു പദ്ധതിയാണിത്. കേൾവി ഓരോ കുഞ്ഞിന്റെയും അവകാശമാണ്. രക്ഷിതാക്കളുടെ അജ്ഞത മൂലം ഒരു കുട്ടിക്കും കേൾവിയുടെ സാധ്യത തെളിയുന്ന ഈ ഒരവസരം നിഷേധിക്കാൻ പാടില്ല.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: സ്വന്തമായൊരു വീടും അതിനെ മൂടി പിടിപ്പിക്കലുമൊക്കെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. വീടിനു മുന്നിലൊരു പുൽത്തകിടിയും അതിൽ കാറ്റുകൊള്ളാനിരിക്കുന്നതുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശാസ്ത്രീയമായ പുൽത്തകിടി നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷി വകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നത് കേൾക്കാം.
1: മലനിരകൾ, പുഴകൾ, വെള്ളച്ചാട്ടങ്ങൾ, പുൽമേടുകൾ തുടങ്ങി പ്രകൃതിയിലെ നയനാനന്ദകരമായ കാഴ്ചകളുടെ ഒരു ചെറുപതിപ്പാണല്ലോ പാർക്കുകളും പൂന്തോട്ടങ്ങളും. ഇത്തരത്തിലുള്ള പൂന്തോട്ടങ്ങളിലെ ഹൃദയഭാഗത്തിൻ്റെ സ്ഥാനമാണ് ഒരു പുൽത്തകിടിക്ക്. ഇംഗ്ലീഷിൽ ലോൺ എന്ന് പറയും. ഹാർട്ട് ഓഫ് ദ ഗാർഡൻ എന്നാണ് പുൽത്തകിടിയെ വിളിക്കുന്നത്. കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സംരംഭം എന്ന രീതിയിൽ മുന്നേറാനുള്ള ഒരു അഗ്രി ബിസിനസ് സാധ്യതയും ഇതിലുണ്ട്. ആഗോള താപനത്തിൻ്റെയും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെയും ഈ കാലത്ത് പരിസ്ഥിതി സൗഹൃദമായ ഒരു ബിസിനസ്, സ്വയം തൊഴിൽ ഒക്കെ കൂടിയാണ് പുൽത്തകിടി നിർമ്മാണം. കേരളത്തിലെ പുൽത്തകിടി അഥവാ ലോൺ നിർമ്മാണവും പരിപാലനവും നമുക്ക് നോക്കാം. കേരളത്തിലെ നമ്മുടെ കാലാവസ്ഥയിൽ കൃഷിയോടൊപ്പം തന്നെ വലിയ വരുമാന സാധ്യതയുള്ള ഒന്നാണ് പുൽത്തകിടി അഥവാ ലോൺ നിർമ്മാണം. ഇന്ന് വീടുകളുടെയും റിസോർട്ടുകളുടെയും ഭംഗി കൂട്ടാൻ മാത്രമല്ല മണ്ണൊലിപ്പ് തടയാനും കൃഷിയിടങ്ങൾക്ക് മണ്ണ് സംരക്ഷിക്കാനും പുൽത്തകിടികൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. കേരളത്തിലെ കടുത്ത വേനലും ശക്തമായ കാലവർഷവും അടങ്ങുന്ന ഉഷ്ണമേഖല അഥവാ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുല്ലിനങ്ങൾ ഏതെല്ലാമാണെന്നും അവ എങ്ങനെ ശാസ്ത്രീയമായി പരിപാലിക്കാമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ വിജയകരമായി വളർത്താൻ കഴിയുന്ന മൂന്ന് പ്രധാന പുല്ലിനങ്ങളാണ് ഉള്ളത്. ഒന്ന് ബർമുഡ ഗ്രാസ് അഥവാ നമ്മുടെ നാടൻ കറുകപ്പുല്ലിൻ്റെ ഇനം തന്നെ. കടുത്ത വെയിലുള്ള തുറസായ സ്ഥലങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണിത്. വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനാൽ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് ഇതിനുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടിനൊക്കെ ഇത് അനുയോജ്യമാണ്. രണ്ടാമത്തേത് കൊറിയൻ ഗ്രാസ്. കാണാൻ വളരെ ഭംഗിയുള്ളതും പട്ടുപോലെയുള്ളതുമായ പുല്ലാണിത്. നല്ല ശ്രദ്ധയും പരിപാലനവും ഇതിന് ആവശ്യമാണ്. വളർച്ച കുറച്ച് പതുക്കെയാണ്. മൂന്നാമത്തെ ഇനമാണ് പേൾ ഗ്രാസ്. തണലുള്ള തെങ്ങിൻ തോപ്പുകളിലോ മരങ്ങൾക്കിടയിലോ വളർത്താൻ പറ്റിയ പുല്ലാണിത്. നമ്മുടെ നാട്ടിലെ ഈർപ്പമുള്ള കാലാവസ്ഥയെ ഇത് നന്നായി പ്രതിരോധിക്കും. പരിചരണം അഥവാ മെയിൻ്റനൻസ് ഏറ്റവും കുറച്ച് ആവശ്യപ്പെടുന്ന ഒരിനം കൂടിയാണ് എന്ന മേന്മ പേൾ ഗ്രാസിനുണ്ട്. ഇനി ശാസ്ത്രീയമായ നടീൽ രീതികൾ എങ്ങനെയെന്ന് നോക്കാം. പുൽത്തകിടി ഒരുക്കുന്നതിന് മുൻപ് മണ്ണ് നന്നായി പാകപ്പെടുത്തണം. അതിനായി ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ, ഒന്നാമത് നിലമൊരുക്കണം. കല്ലുകളും കളകളും പൂർണ്ണമായി പെറുക്കി മാറ്റി മണ്ണ് മുക്കാലടിയെങ്കിലും ആഴത്തിൽ നന്നായി കിളച്ചിടണം. പിന്നീട് അടിവളം ചേർക്കണം. ഒരു ചതുരശ്ര മീറ്ററിന് 5 കിലോഗ്രാം എന്ന തോതിൽ നന്നായി പൊടിഞ്ഞ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അടിവളമായി ചേർത്ത് മണ്ണിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിരപ്പാക്കണം. ഓർമ്മിക്കേണ്ട കാര്യം, എപ്പോഴും നീർവാർച്ച ഉറപ്പാക്കുന്ന രീതിയിൽ അഗ്രഭാഗങ്ങളിലേക്ക് താഴ്ചയും മധ്യഭാഗങ്ങളിൽ ഉയർച്ചയും ഉണ്ടായിരിക്കണം. അടുത്തതായി നടീൽ പ്രവർത്തനമാണ്. വേരുകളോടുകൂടിയ പുൽച്ചെടികൾ ചെറിയ അകലത്തിൽ നട്ടുപിടിപ്പിക്കുന്ന ഡിബ്ലിംഗ് രീതി.

0: രീതിയോ പുല്ലും മണ്ണും ചേർന്ന കട്ടകളായി പാകുന്ന ടർഫിംഗ് രീതിയോ നമുക്ക് ഉപയോഗപ്പെടുത്താം. നട്ടുകഴിഞ്ഞാൽ ഒരു റോളർ ഉപയോഗിച്ച് ചെറുതായി അമർത്തുന്നത് വേരുകൾ മണ്ണിൽ പിടിക്കുവാൻ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് അടുത്തുള്ള കൃഷിഭവനുമായോ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടാവുന്നതാണ്.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: ആരോഗ്യത്തെക്കുറിച്ചുള്ള മറ്റൊരു സെഗ്മെന്റാണ്. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി ഇന്ന് സംസാരിക്കുന്നത് നവജാത ശിശുക്കളിൽ കാണുന്ന വിവിധ ശാരീരിക വൈഷമ്യങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ്. കേൾക്കാം.
1: ഒരു സ്ത്രീ ഗർഭിണിയാവുന്നതു മുതൽ കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്കൊപ്പം ആശങ്കകളും വളരും, പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർക്ക്. നവജാത ശിശു പരിചരണത്തെപ്പറ്റി ഒട്ടനവധി വിവരണങ്ങൾ സമൂഹത്തിൽ നിന്നും നവമാധ്യമങ്ങളിൽ നിന്നും അമ്മയിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കേണ്ട എന്നറിയാതെ ആശങ്കപ്പെടുന്നവരാണ് മിക്ക അമ്മമാരും. ഇതിൽ ഏറ്റവും ആശങ്ക ഉളവാക്കുന്നവയാണ് നവജാത ശിശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾ. ജനിച്ച ശേഷമുള്ള ആദ്യത്തെ 28 ദിവസങ്ങൾ വരെയാണ് നവജാത ശിശു അഥവാ ന്യൂബോൺ ബേബി എന്ന് പറയുന്നത്. ഈ കാലയളവിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന പ്രധാന ശാരീരിക വൈഷമ്യങ്ങളാണ് ശരീരത്തിലുണ്ടാവുന്ന ചുവന്ന തിണർപ്പ്, വയറുവേദന, കവിട്ടൽ, മലബന്ധം എന്നിവ. ഇതിൽ പല പ്രശ്നങ്ങളും അപകടകാരികൾ അല്ല. ശരീരത്തിൽ ഉണ്ടാവുന്ന ചുവന്ന തിണർത്ത പാടുകൾ കുഞ്ഞു ജനിച്ച് 2-3 ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞിന്റെ ശരീരഭാഗങ്ങളിൽ, പ്രധാനമായി മുഖം, കഴുത്ത്, നെഞ്ചിന്റെ ഭാഗം എന്നിവിടങ്ങളിൽ ചുവന്ന നിറത്തിൽ കുരുക്കൾ പഴുപ്പുള്ളതും അല്ലാത്തതുമായി കാണപ്പെടാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞു കാണാറുണ്ട്. പ്രതിവിധിയായി ഇത്തരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾ കാണുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് എണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ നാൽപ്പാമരപ്പട്ട, തെച്ചിവേര്, തെച്ചിപ്പൂവ്, ഇരട്ടിമധുരം എന്നിവയിട്ട് തിളപ്പിച്ചാറ്റി അരിച്ച വെള്ളത്തിൽ കുളിപ്പിക്കുന്നതും നല്ലതാണ്. ഇതുകൂടാതെ കുഞ്ഞിന്റെ തൊലിപ്പുറമെ, പ്രത്യേകിച്ച് കഴുത്തിലെയും കൈകാലുകളിലെയും ഇടുക്കുകളിൽ നേർത്ത തൊലി പോയി വല്ലാതെ ചുവന്ന് കാണപ്പെടാറുണ്ട്. നാപ്കിൻ കൂടുതലായും ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ അരക്കെട്ടിനും മലദ്വാരത്തിനും ചുറ്റുമായും കൂടുതൽ കാണാറുണ്ട്. കഴുത്തിന്റെ ഇടുക്കുകളിൽ മുലപ്പാലും അതുപോലെ ടാൽക്കം പൗഡറും ക്രീമിന്റെ അംശവും മറ്റും കെട്ടിനിന്നാണ് ഇത്തരം അവസ്ഥകൾ കൂടുതലായും കണ്ടുവരുന്നത്. അതുപോലെ നാപ്കിനുകൾ ഇടവേളകളിൽ മാറ്റാതെ കൂടുതൽ സമയം കുഞ്ഞിന്റെ മൃദുവായ ശരീരം മലമൂത്ര വിസർജ്ജ പദാർത്ഥങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതും വൃത്തിയാക്കുന്നതിനായി വെറ്റ് വൈപ്സ് കൂടുതലായി ഉപയോഗിക്കുന്നതും ത്വക്കിന്റെ സ്വാഭാവികമായ നനവ് കുറച്ച് വരൾച്ച കൂട്ടുന്നു. ഇത് ത്വക്ക് വിണ്ടുകീറുന്നതിനും ചൊറിച്ചിലിനും ഇടവരുന്നു. പ്രതിവിധിയായി അമിതമായ ടാൽക്കം പൗഡറുകൾ, ക്രീമുകൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. നാപ്കിൻ കൃത്യമായ ഇടവേളകളിൽ മാറ്റാനും പകൽ സമയങ്ങളിൽ അണുവിമുക്തമാക്കിയ പരുത്തി തുണികൾ ഉപയോഗിക്കുന്നതിനും ശ്രദ്ധിക്കുക. മലമൂത്രാദികൾ വൃത്തിയാക്കുന്നതിനായി വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷം ഇളം ചൂടുവെള്ളം കൊണ്ട് കഴുകി തുടച്ച ശേഷം മൃദുവായ പരുത്തി തുണികളോ നാപ്കിനുകളോ ഉപയോഗിക്കുക. ചുവന്ന തിണർപ്പുകളും ചൊറിച്ചിലും കുറയ്ക്കാൻ കുളിക്കാനുള്ള വെള്ളത്തിൽ വേപ്പില, ത്രിഫല എന്നീ ഔഷധങ്ങൾ ഇട്ടുതിളപ്പിച്ച് ആറിയ വെള്ളം കഴുകാൻ ഉപയോഗിക്കുക. ചുവന്ന തിണർത്ത പാടുകൾക്കൊപ്പം പനിയോ മറ്റസുഖങ്ങളോ വരികയാണെങ്കിൽ വൈദ്യസഹായം തേടുക.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
4: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
5: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: സുഖാണോ?
7: ആ, സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
8: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: ീ തളർന്നു പോവുകയും ഇനിയൊരിക്കലും ഉയർക്കാനാവില്ലെന്ന് നിരാശപ്പെടുകയും ചെയ്യാറുണ്ടോ? പി ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടുനോക്കൂ.
1: പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചാണ് മനുഷ്യജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. സുഖദുഃഖങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളിൽ തളർന്നു പോകാതെയും ആപത്ഘട്ടങ്ങളെ നിർഭയത്തോടെ നേരിട്ടും ഈ ഭൂമിയിൽ അനുവദിക്കപ്പെട്ട സമയമത്രയും ജീവിച്ചു തീർക്കാനാവുമ്പോൾ മാത്രമേ സഫലം ഈ യാത്രയെന്ന് നമുക്ക് ആശ്വസിക്കാനാവൂ. തോറ്റുപോകുമെന്ന ചിന്തയുദ്ദീപിപ്പിക്കും വിധം പല പരീക്ഷണഘട്ടങ്ങളും ഏതൊരാളുടെയും ജീവിതത്തിലുണ്ടായെന്നു വരാം. മനസ്സിനെ ശാന്തമായും അചഞ്ചലമായും നിലനിർത്തി സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച് അത്തരം ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറാൻ

അത്തരം ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറാൻ നമുക്കാവണം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളിൽ പരാമർശിക്കുന്നതും കേവലം ഒരു യുദ്ധം ജയിക്കാനുള്ള മന്ത്രങ്ങൾ മാത്രമല്ല, മനുഷ്യജീവിതമത്രയും യുദ്ധസമാനമാണ്. യുദ്ധമുഖത്തുനിന്ന് പിന്തിരിഞ്ഞോടാതെ ധീരമായി പൊരുതാനുള്ള ആഹ്വാനമാണ് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗീതാവചനങ്ങളൊക്കെയും മനുഷ്യജീവിതമെന്ന യുദ്ധക്കളത്തിലെ വിജയമന്ത്രങ്ങളാവുന്നതും. ശാന്തവും ആരോഗ്യമുള്ളതുമായ ഒരു മനസ്സ് നമ്മുടെ ജയപരാജയങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുമെന്നുറപ്പാണ്. അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറമാവുന്ന ഘട്ടങ്ങളിൽ അവയെ ആ രീതിയിൽ ഉൾക്കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. എന്നാൽ സാധ്യമെങ്കിൽ പ്രശ്നങ്ങളെ ധൈര്യമായി നേരിടുക എന്നത് തന്നെയാണ് പ്രധാനം. അല്ലാതെ പ്രതിസന്ധികളിൽ നിന്ന് പിന്തിരിഞ്ഞോടുക ഒട്ടും അഭികാമ്യമല്ല. ക്ലൈബ്യം മാസ്മഗമ വാർത്ത നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടപരന്തപ. തന്റെ എതിർനിരയിലെ യോദ്ധാക്കളെ കണ്ട് മനസ്സ് പതറി ഏറെ വിഷണ്ണനായിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഇത്രയ്ക്ക് ദുർബലനാവാതിരിക്കൂ അർജുന, ഇത് താങ്കളെപ്പോലെ വീരനും കുലീനവാനും മഹാനുമായ ഒരു പോരാളിക്ക് ഒട്ടും യോജിക്കുന്നതല്ല. എന്ത് കാരണത്താലായാലും അങ്ങനെയൊരു യുദ്ധസന്ദർഭത്തിൽ അർജുനെപ്പോലൊരു പോരാളിയുടെ മനോഭാവത്തോടാണ് ശ്രീകൃഷ്ണന്റെ ഈ പ്രതികരണം. നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ധീരമായ സമീപനം ഉണ്ടാവുന്നതിനു പകരം മാനസികമായി തളർന്നു പോകുന്നതിലുള്ള ആശങ്കയും അങ്ങനെയൊരു ദൗർബല്യം വെടിഞ്ഞ് ധീരനായി നേരിടാനുമുള്ള നിർദ്ദേശവും. പ്രശ്നങ്ങൾ എന്തു തരത്തിലുള്ളതാവട്ടെ, അവയ്ക്കു മുന്നിൽ പകച്ചുപോകുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ബാധകമാവുന്നതും ഇതേ സന്ദേശം തന്നെയത്രേ. ഇത്തരത്തിലുള്ള മനോഭാവം അഥവാ സ്വഭാവം ഒരാൾക്ക് ഒട്ടും യോജിച്ചതല്ലെന്ന ഓർമ്മപ്പെടുത്തൽ, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പതറിപ്പോകുന്ന മനോദൗർബല്യം വെടിയണമെന്ന സന്ദേശമാണത്. അതുകൊണ്ടുതന്നെ അത് ഭീരുവായ ഒരാളിൽ പോലും പ്രതിബന്ധങ്ങളെ ധൈര്യപൂർവം നേരിടാനുള്ള ഇന്ധനം നിറയ്ക്കുന്നതാകുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്ര തന്നെ സങ്കീർണമെങ്കിലും അവയോടുള്ള സമീപന രീതിയിലാണ് പുനർചിന്തനത്തിന്റെ ആവശ്യകത. ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ എത്തുന്ന ആപൽഘട്ടങ്ങളെ മനക്കരുത്തോടെ നേരിടാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്.

0: സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പാനീസ് പ്രധാനമന്ത്രി സനെ തക്കായിച്ചിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജസുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചു. രാജ്യത്ത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന VBG റാംജി നിയമം പാവപ്പെട്ട ഓരോ തൊഴിലാളിക്കും തൊഴിൽ ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേർന്നു. ഓണം വാരാഘോഷം വിപുലമായി സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KCB. വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ 400 MW വരെ കുറവുണ്ടായതായും KCB അറിയിച്ചു. മത്സ്യസംസ്കരണത്തിലൂടെ ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളെ നൂതന രീതികളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സാങ്കേതികവിദ്യ കൈമാറ്റ കരാറിൽ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഒപ്പുവച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. 2026 കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലേക്ക് രാജ്യത്തിനായി മത്സരിക്കാൻ യോഗ്യത നേടി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്ററിലെ വിവിധ കായിക താരങ്ങൾ. കോമൺവെൽത്ത് ഗെയിംസിലേക്ക് 8 താരങ്ങളും ഏഷ്യൻ ഗെയിംസിലേക്ക് 14 പേരുമാണ് യോഗ്യത നേടിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1660 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 2-2-1-5-0 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:39, 5-6-6-0-0 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:19 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5-6-6-1-1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും പാലക്കാട് ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പറമ്പിക്കുളത്തെ വിവിധ ഉന്നതികളിൽ വായനാ മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വനംവകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സംയുക്ത സംഘം പറമ്പിക്കുളം, ചുങ്കം, കുര്യാർകുറ്റി, എർത്ത്ഡാം, അഞ്ചാം കോളനി തുടങ്ങിയ ഉന്നതികൾ സന്ദർശിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. വായനാ പുസ്തകങ്ങളും വിതരണം ചെയ്തു. പറമ്പിക്കുളം DFO എൻ നിതീഷ്, റേഞ്ച് ഓഫീസർ ജെ സുദീൻ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി.
2: വികസന വാർത്തകൾ.

പ്രിയമുള്ളവരെ, പ്രതീക്ഷയാണ് ജീവിതം. വഴികൾ എത്ര ദുർഘടമാണെങ്കിലും നമുക്കായി മിന്നാമിനിങ്ങിന്റെ ഒരു നുറുങ്ങുവെട്ടമെങ്കിലും വെളിച്ചം പകരാതിരിക്കില്ലെന്ന പ്രത്യാശയോടെ മുന്നോട്ട് തന്നെ. പ്രത്യാശകൾ പങ്കുവച്ചുകൊണ്ട് ശുഭസായാഹ്നം നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നാലുമണിപ്പൂക്കളിൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്. ലെറ്റസ് ഓൾവേസ്

0: ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 49 സെക്കൻഡും. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. നമസ്തേ ബച്ചോ.
1: നമസ്തേ അധ്യാപികാ ജി.
0: ക്യാ ആപ് ലോഗ് കോ പിച്ചലാ പാട്ട് യാദ് ഹേ നാ?
1: ഹാ അധ്യാപികാ ജി.
0: പാട്ട് കാ നാം ക്യാ ഥാ?
2: പാട്ട് കാ നാം ഹരിദ്വാർ ഥാ നാ?
0: അബ് ഹം പാട്ട് കേ അഗലേ ഭാഗ് ചർച്ച കരേംഗേ. ജല് ഹം കാ അത്യന്ത ശീതൽ ഹേ ഓർ മിഷ്ട് ഭി വൈസാ ഹി ഹേ മാനോ ചീനി കേ പനേ കോ ബർഫ് മേ ജമായാ ഹേ. രംഗ് ജല് കാ സ്വച്ഛ് ഓർ ശ്വേത് ഹേ ഓർ അനേക് പ്രകാർ കേ ജല് ജന്തു കല്ലോൽ കർത്തേ ഹുയേ യഹാം ശ്രീ ഗംഗാ ജി അപ്നാ നാം നദി സത്യ കർത്തേ ഹേ. അർത്ഥാത് ജല് കേ വേഗ കാ ശബ്ദ ബഹുത് ഹോതാ ഹേ ഓർ ശീതൾ വായു നദി കെ ഉൻ പവിത്ര ഛോട്ടേ ഛോട്ടേ കനോം കോ ലേക്കർ സ്പർശ ഹി സേ പാവൻ കർത്താ ഹുവ സഞ്ചർ കർത്താ ഹേ. യഹാം പർ ശ്രീ ഗംഗാജി ദോ ധാരാ ഹോ ഗയി ഹേ. ഏക കാ നാം നീല ധാരാ, ദൂസരി ശ്രീ ഗംഗാജി ഹി കെ നാം സേ. ഇൻ ദോനോം ധാരോം കെ ബീച്ച് മേ ഏക സുന്ദർ നീചാ പർവത് ഹേ ഓർ നീല ധാരാ കെ തട് പർ ഏക ഛോട്ടാ സാ സുന്ദർ ചുട്ടീടാ പർവത് ഹേ ഓർ ഉസ്കെ ശിശർ പർ ചണ്ഡികാ ദേവി കി മൂർത്തി ഹേ. യഹാം ഹരി കി പേടി നാമക് ഏക പക്കാ ഘാട് ഹേ ഓർ അഹിം സ്നാൻ ഭി ഹോതാ ഹേ. വിശേഷ ആശ്ചര്യ കാ വിഷയ ഹേ കി യഹാം കേവൽ ഗംഗാജി ഹി ദേവതാ ഹേ, ദൂസരാ ദേവതാ നഹി. യോം തോ വൈരാഗ്യോം നെ മഠ് മന്ദിർ കൈ ബനാ ലിയേ ഹേ. ശ്രീ ഗംഗാജി കാ പാട് ഭി ബഹുത് ഛോട്ടാ ഹേ പർ വേ ബഡാ ഹേ. തട് പർ രാജാവോം കി ധർമ്മശാല യാത്രിയോം കെ ഉത്തർനെ കെ ഹേതു ബനി ഹേ ഓർ ദുക്കാനേം ഭി ബനി ഹേ പർ രാത് കോ ബന്ദ് രഹതി ഹേ. ഏഹ് ഏസാ നിർമൽ തീർത്ഥ ഹേ കി ഇച്ഛാ ക്രോധ് കി ഖാനി ജോ മനുഷ്യ ഹേ സോ വഹാം രഹതേ ഹി നഹി. പണ്ടേ ദുക്കാൻദാർ ഇത്യാദി കൻഖൽ വ ജ്വാലാപൂർ സേ ആതേ ഹേ. പണ്ടേ ഭി യഹാം ബഡെ വിലക്ഷൺ സന്തോഷി ഹേ. ഏക് പൈസേ കോ ലാഗ് കർക്കെ മാൻ ലേത്തേ ഹേ. ഇസ് ക്ഷേത്ര മേ പാഞ്ച് തീർത്ഥ മുഖ്യ ഹേ, ഹരിദ്വാർ, കുശാവർത്ത്, നീൽധാര, വില്വപർവത് ഓർ കൻഖൽ. ഹരിദ്വാർ തോ ഹരി കി പേടി പർ നഹാതേ ഹേ. കുശാവർത്ത് ഭി ഉസി കേ പാസ് ഹേ. നീൽധാര വഹി ദൂസരി ധാര. വില്വപർവത് ഭി പാസ് ഹി ഏക സുഹാന പർവത് ഹേ, ജിസ് പർ വിൽവേശ്വർ മഹാദേവ് കി മൂർത്തി ഹേ. ഓർ കൻഖൽ തീർത്ഥ ഇധർ ഹി ഹേ. ഏ കൻഖൽ തീർത്ഥ ബഡാ ഉത്തമ ഹേ. കിസി കാൽ മേ ദക്ഷനെ എഹിം യജ്ഞ കിയാ ഥാ ഓർ എഹിം സതീനെ ശിവജി കാ അപമാൻ ന സഹകർ അപ്നാ ശരീർ ഭസ്മ കർ ദിയ. യഹാം കുഛ് ഛോട്ടേ ഛോട്ടേ ഖർ ഭി ബനേ ഹേ ഓർ ഭാരാമൽ ജയകൃഷ്ണദാസ് ഖത്രി യഹാം കെ പ്രസിദ്ധ ധനിക് ഹേ. ഹരിദ്വാർ മേ ഏ ബഖേഡാ കുഛ് നഹീം ഹേ ഓർ ശുദ്ധ നിർമൽ സാധുവോം കെ സേവൻ യോഗ്യ തീർത്ഥ ഹേ. മേരാ തോ ചിത് വഹാം ജാതേ ഹി ഏസാ പ്രസന്ന ഓർ നിർമൽ ഹുവ കി വർണ്ണൻ കെ ബാഹർ ഹേ. മേ ദീവാൻ കൃപാരാം കെ ഘർ കെ ഊപ്പർ കെ ബംഗലേ പർ ടിക്കാ ഥാ. ഏ സ്ഥാൻ ഭി ഉസ് ക്ഷേത്ര മേ ടിക്കനെ യോഗ്യ ഹി ഹേ. ചാരോ മോർ സേ ശീതൾ പവൻ ആതേ ഥി. യഹാം രാത്രി കോ ഗ്രഹൺ ഹുവ ഓർ ഹം ലോകോം നെ ഗ്രഹൺ മേ ബഡെ ആനന്ദപൂർവക് സ്നാൻ കിയ ഓർ ദിൻ മേ ശ്രീ ഭാഗവത് കാ പാരായൺ ഭി കിയ. വൈസേ ഹി മേരെ സംഗ് കല്ലു ജി മിത്ര ഭി പരമാനന്ദി ഥി. നിദാൻ ഇസ് ഉത്തമ ക്ഷേത്ര മേ ജിത്നാ സമയ ബീത്ത ബഡേ ആനന്ദ് സേ ബീത്ത. ഏക് ദിൻ മേനെ ശ്രീ ഗംഗാജി കെ തട് പർ രസോയി കർക്കെ പത്തർ ഹി പർ ജല് കെ അത്യന്ത നികട് പരോസ്കർ ഭോജൻ കിയ. ജല് കെ ഛല് കെ പാസ് ഹി ഠണ്ടേ ഠണ്ടേ ആതേ ഥേ. ഉസ് സമയ കെ പത്തർ പർ കാ ഭോജൻ കസുഖ് സോനെ കി ഥാൽ കെ ഭോജൻ സേ കഹീം ബട്ട്കെ ഥാ. ചിത്ത മേ ബാരംബാർ ജ്ഞാൻ വൈരാഗ്യ ഓർ ഭക്തി കാ ഉദയ ഹോതാ ഥാ. ഝഗഡെ ലഡായി കാ കഹീം നാം ഭി നഹീം ഥാ. എഹാം ഓർ ഭി കൈ വസ്തു അച്ഛി ബൻതി ഹേ. ജനേവു എഹാം കാ അച്ഛാ മഹീൻ ഓർ ഉജ്ജ്വല ബൻതാ ഹേ. എഹാം കി കുശാ സബ്സെ വിലക്ഷണ ഹോതി ഹേ ജിസ്മേം സേ ദാൽചീനി ജാവിത്രി ഇത്യാദി കി അച്ഛി സുഗന്ധ ആതി ഹേ. മാനോ എ പ്രത്യക്ഷ പ്രഗഡ് ഹോതാ ഹേ കി ഏസി പുണ്യഭൂമി ഹേ കി എഹാം കി ഖാസ് ഭി ഏസി സുഗന്ധമയ ഹേ. നിദാൻ എഹാം ജോ കുഛ് ഹേ അപൂർവ ഹേ ഓർ എ ഭൂമി സാക്ഷാത് വിരാഗമയ സാധുവും ഓർ വിരക്തോം കെ സേവൻ യോഗ്യ ഹേ. ഓർ സമ്പാദക് മഹാശയ മേ ചിത്ത സേ തോ അബ് തക് വഹീം നിവാസ് കർത്താ ഹോ ഓർ അപ്നെ വർണ്ണൻ ദ്വാരാ ആപ്കേ പാഠകോം കോ ഇസ് പുണ്യഭൂമി കാ വൃത്താന്ത് വിദിത് കർക്കെ മൗനാവലംബൻ കർത്താ ഹോ. നിശ്ചയ ഹേ കി ആപ് ഇസ് പത്ര കോ സ്ഥാൻ ദാൻ ദീജിയേ ഗാ. ആപ്കാ മിത്ര യാത്രി ഭാരതേന്ദു ഹരിശ്ചന്ദ്. ഇസ് മേ ലേഖ കഹതേ ഹേ കി ഗംഗാ വാകയി നദി നാം കോ സാർത്ഥ കർത്തി ഹേ ക്യോംകി ഉൻകെ ജൽ കാ ബഹാവ് തേസ് ഹേ ഓർ ഉസ്സേ ഉഠനെ വാലി ആവാസ് സുനായി ദേതി ഹേ. ठंडी ठंडी हवा गंगा जल की पवित्र बूंदों को अपने साथ लेकर बहती है और जहां भी उनका स्पर्श होता है वह स्थान पवित्र हो जाता है. लेखक बताते हैं कि यहां गंगा दो धाराओं में बंट जाती है. एक धारा को नील धारा कहा जाता है और दूसरी को उसी का नाम श्री गंगा कहा गया है. इन दोनों धाराओं के बीच में

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: തുടിത്താളം. തുടിത്താളത്തിൽ ഇന്ന് തായമ്പക, അവതരിപ്പിക്കുന്നത് മാർഗി അരവിന്ദ് കൃഷ്ണനും സംഘവും.

0: തൊടിതാളത്തിൽ ഇന്ന് തായമ്പക അവതരിപ്പിച്ചത് മാർഗി അരവിന്ദ് കൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ മാർഗി അനന്തകൃഷ്ണൻ, കലാമണ്ഡലം സായികൃഷ്ണ, കലാനിലയം വിഷ്ണു.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. പവിത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ശരത്.

0: പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. കാർഷിക സമൃദ്ധിയിൽ പേരുകേട്ട ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു യുവ സംരംഭകയുടെ വിജയകഥയാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്.

സാധാരണ കാർഷിക ബിരുദമൊക്കെ നേടിയാൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നേടി നാട്ടിലോ മറുനാട്ടിലോ സ്വസ്ഥമായി ഇരിക്കുകയാണ് പതിവ്, പ്രത്യേകിച്ച് വനിതകൾ. എന്നാൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഠാണാപ്പടിയിലെ ശ്രീമതി വാണിയുടെ കഥ വ്യത്യസ്തമാണ്. കാർഷിക ബിരുദം നേടിയത് കൂടുതൽ അറിവ് കിട്ടാനാണ്, അതിലൂടെ മികച്ച ലാഭമുള്ള സംരംഭം ആരംഭിക്കണം. അതായിരുന്നു വാണിയുടെ ലക്ഷ്യം. കഠിനാധ്വാനത്തിലൂടെ അത് സാക്ഷാത്കരിച്ചു. ഇന്ന് വാണി കാർഷിക മേഖലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന സംരംഭകയാണ്. ഭർത്താവും ഈ രംഗത്ത് വാണിക്കൊപ്പം ചുവടുറപ്പിച്ചപ്പോൾ വിവിധ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു.

0: നമുക്ക് ഹരിപ്പാട് ഠാണാപ്പടിയിലെ ശ്രീമതി വാണിയുടെ ചുവടുവയ്പ്പുകളെയും സംരംഭങ്ങളെയും കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം.
1: എനിക്ക് ചെറുപ്പത്തിലെ കൃഷി ഇഷ്ടമായിരുന്നു. ഞാൻ ഓണാട്ടുകാരിയാണ് ജനിച്ചത്. അവ ഒരു കാർഷിക സംസ്കാരമുള്ള നാടാണ്, ജീവിത രീതിയുള്ള നാടാണ്. കൃഷിയാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് അപ്പൊ ആ ഒരു അഭിരുചിയിൽ നിന്ന് ഞാൻ കൃഷി പഠിക്കാൻ പോയി. പിന്നെ കാർഷിക വിദ്യ എടുക്കുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ കൃഷിക്കാരി ആവണമെന്നുള്ളത്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് കൃഷിക്കാരി ആയതാണ്.
2: അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ആദ്യം ഞങ്ങൾ കൃഷി മാത്രമാണ് ചെയ്തിരുന്നത്. നന്നായിട്ട് വിളവും കിട്ടി. പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതിയാണ് ചെയ്യുന്നത്, നാച്ചുറൽ എക്കോ ഫാം. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടില് ഹരിപ്പാട് ബ്ലോക്കിലെ എലിസബത്ത് മാഡം നമ്മളോട് എക്കോ ഷോപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നത്. ഹരിപ്പാട് കൃഷി വേണ്ടല്ലോ. അങ്ങനെ 200,000 രൂപ നമുക്ക് ആദ്യമായിട്ട് എക്കോ ഷോപ്പിന് തരുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, നമ്മള് കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായവില, സ്ഥിരവില. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു കൂട്ടം കർഷകര് ഞങ്ങൾ യോജിച്ചു. ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് ചുറ്റുമുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങളും കൂടെ ഒക്കെ കൂടെ സംഭരിച്ച് നമ്മൾ ന്യായവിലയും സ്ഥിരവിലയും കൊടുത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പൊ അതിന് തൊട്ട് മുമ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നമുക്ക് കാർഷിക അനുബന്ധ പരിപാടിയായിട്ട് ഒരു സ്മോൾ സ്കെയിൽ നേഴ്സറി തന്നിട്ടുണ്ടായിരുന്നു. ഈ സ്മോൾ സ്കെയിൽ നേഴ്സറിക്ക് മുമ്പ് കൃഷിഭവനിൽ നിന്ന് ഒരു വെജിറ്റബിൾ നേഴ്സറി നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് സക്സസ് ആണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ വലിയ പ്രോജക്ട് വെച്ചിട്ട്, 15,00,000 രൂപയുടെ പ്രോജക്റ്റ് ആണ്. അപ്പൊ 15,00,000 രൂപ നമ്മള് ലോൺ എടുത്ത് അതിൽ 7,00,000 രൂപ അവര് ഫ്രണ്ടിന്റെ തന്നെ സബ്സിഡി തരും. അതായത് നമ്മൾ ആ പ്രോജക്ട് തീർത്തു കഴിഞ്ഞാൽ 7,00,000 രൂപ നമുക്ക് സബ്സിഡി തന്നിരിക്കും. പിന്നെ 7,00,000 രൂപയുടെ ബാധ്യതയെ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അത്രയും എളുപ്പവും വളരെ അനായാസവുമാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ എല്ലാ പദ്ധതി. മാസം നമുക്ക് ഇപ്പോഴും 70,000-80,000 രൂപ നേഴ്സറിന്ന് മാത്രം എല്ലാം കഴിഞ്ഞ അറ്റാദായം ഉണ്ട്. തദ്ദേശീയമായിട്ടുള്ള തദ്ദേശീയ സസ്യങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മേജർ പ്രോജക്ട് കഴിഞ്ഞിട്ട് അടുത്ത മേജർ പ്രോജക്ട് ചെയ്യണമെങ്കിൽ 3 വർഷത്തെ ഒരു കാലയളവുണ്ട്. അങ്ങനെ 3 വർഷം

തയ്യാറായപ്പോൾ അടുത്ത മേജർ പ്രോജക്റ്റ് തന്നു. 2022 നമുക്കൊരു മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതും നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല ടെക്നോളജീസ് KVK ആലപ്പുഴയിലെ ജിസിമാഡ് ഒക്കെ നമുക്ക് തരുകയും അത് ആണ് എനിക്ക് ശരിക്കും ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. പ്രത്യേകിച്ച് വാഴയിൽ നിന്നൊക്കെയുള്ള ആഹാരങ്ങളൊക്കെ വാല്യൂ അഡിഷൻ ചെയ്യാനുള്ള ടെക്നോളജി.

കാര്യങ്ങളൊക്കെ വാല്യുഡീഷൻ ചെയ്യാനുള്ള ടെക്നോളജി ഒരുപാട് ട്രെയിനിങ്ങുകളിലൂടെ തരുകയെന്നെ നിരന്തരം പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടും കെ വി കെയുടെ ടെക്നിക്കൽ സപ്പോർട്ടും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ രുചിര പ്രകൃതി ഫുഡ്സ് എന്നുള്ള ഞങ്ങളുടെ വാല്യുഡീഷൻ യൂണിറ്റ് ചെയ്തത്. അത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്ത് വിഭവങ്ങളും കർഷകർ വിപണിയിൽ കൊണ്ടുവന്ന പ്രകൃതി ജൈവ കലവറ എന്ന ഞങ്ങളുടെ വിപണിയിൽ കൊണ്ടുവന്ന ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ അവരോട് ശരിക്കും പറ്റത്തില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വിപണിയിൽ എടുക്കാൻ പറ്റില്ല, സാധനം കൂടുതലാന്ന് പറയാൻ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഏത് സമയത്തും ലാവിഷ് ആയിട്ട് സാധനം എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരികയും നമ്മൾ അത് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഏകദേശം 22 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാഴയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹെൽത്തി ഫുഡ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ തൊലിയോടുകൂടിയ പച്ചവാഴയ്ക്ക് സ്ലൈസ് ചെയ്ത് റെസിസ്റ്റൻസ് ചക്കയുള്ള അത് സ്ലൈസ് ചെയ്ത് ഉണക്കി നമ്മൾ ചമ്മന്തിപ്പൊടിക്കകത്തും പുട്ടുപൊടിക്കകത്തും എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഒരു 20% കേറ്റുവിട്ടിട്ടാണ് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ വാഴ, ചക്ക, മാങ്ങ, തേങ്ങ, ഇതാണ് 4 നമ്മുടെ ഏകദേശം കേരളത്തിലെ മെയിൻ വിഭവങ്ങൾ. അപ്പൊ അതിൽ നിന്ന് പിന്നെ കുവയ്ക്ക നിറയെ വരും, പടവലങ്ങ നിറയെ വരും, ഇതിൽ നിന്നൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ SHM കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ SHM എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് വിത്ത് മുതൽ വിപണി വരെ കർഷകർക്കൊപ്പം, ശരിക്കും കർഷകർക്കൊപ്പം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എന്റെ പേരിൽ 1 cent ഭൂമി പോലും ഇല്ലായിരുന്നു. ഇവരാണ് എന്നെ പ്രാപ്തരാക്കിയത് ഭൂമി വാങ്ങാൻ, ആ ഭൂമിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യാൻ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചെയ്യാൻ എന്നെ നിരന്തരം പ്രേരിപ്പിക്കുമായിരുന്നു. ചെയ്യാൻ പറ്റും, പറ്റും. അപ്പോ സത്യം പറഞ്ഞ ഒരു വട്ടപൂജ്യമായിരുന്നു നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു 3.25 crore ടേണോവറുള്ള കുറേയധികം സ്ഥാപനങ്ങളെ നടത്തിപ്പുകാരാവാനുള്ള ഒരു പ്രാപ്തി കൈവരിക്കാൻ ഒരു കർഷകയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിഷൻ ചെയ്യുന്നത് ചെറിയ മെഷീനൊന്നുമല്ല, വലിയ മിഷൻ തന്നെയാണ്. എനിക്ക് ഒരു മാസം ഏകദേശം ഒരു 2 lakh rupees ആദായം ഉണ്ട് എല്ലാത്തിൽ നിന്നും കൂടെ. എന്റെ വരുമാനമാണത്, എന്റെ പേഴ്സണൽ വരുമാനമാണ്. ഞാൻ എഴുതിയെടുക്കുന്ന എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ എഴുതിയെടുക്കുന്ന എന്റെ സാലറിയാണ്. അതേപോലെ അതേ വരുമാനം തന്നെ എന്റെ ഹസ്ബൻഡിനും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരു 5 lakh rupees പ്രതിമാസ വരുമാനം ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കൂടെ, ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അത്രയും നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾക്ക് അത് പ്രാപ്യമാവണം, ടെക്നോളജി ലഭ്യമാവണം, അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നമ്മൾ ചോദിക്കാനുള്ള നമുക്കുള്ള ഒരു ഇതുണ്ടാവണം, ഒരു തുറന്ന മനസ്സുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ട് കൂടിയിട്ടാണ് എനിക്കിതൊക്കെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ചെയ്തത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പാക്ക് ഹൗസ് ആണ്. അത് ഒരു മൈനർ പ്രോജക്റ്റ് ആണ്. അതിന് എനിക്ക് 2 lakh rupees സബ്സിഡി. പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകൾ, ഇപ്പം കമ്പോസ്റ്റ് യൂണിറ്റ് 50,000 rupees സബ്സിഡികൾ, അതൊക്കെ വലിയ പ്രോജക്ടിന്റെ ഇടയിലെ ഗ്യാപ്പിൽ കിട്ടും. നമുക്ക് തരുന്ന ആ ലിസ്റ്റിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണനാ ക്രമത്തിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആസൂത്രണം ചെയ്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. ചോദിച്ചു കഴിഞ്ഞാല് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫയലിട്ട് ഉടനെ തന്നെ നമ്മളോട് പ്രോജക്റ്റ് തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് നമ്മളൊരു ഇച്ചിരി ലാഗ് അടിച്ചാൽ എന്താ തരാത്തെ ചോദിച്ച് അങ്ങനെ പേപ്പർ വർക്കിനൊക്കെ നമ്മൾ ഒപ്പം നിൽക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃഷി ഒരു മുഖ്യ ജീവിതോപാധിയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല ആനുകൂല്യം ലഭിക്കുന്ന ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതെല്ലാം തടയപ്പെട്ടു. പിന്നെ പെൺകുട്ടി എന്നുള്ളൊരു പ്രശ്നം, കാരണം പെൺകുട്ടികൾ ഇങ്ങനെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രശ്നം, ടൈറ്റിൽ ഓണർഷിപ്പിന്റെ ഇഷ്യൂസ്, ഇപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് വിമൻ ഫാമേഴ്സ് ആണല്ലോ, അപ്പൊ ഇതെല്ലാം ഈ ഇഷ്യൂസ് എല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ SHM ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് ഫാമേഴ്സിനെ SHM സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ടുകൊണ്ട് ഈ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ലോൺ അവൈലബിൾ ആക്കാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ലോൺ കിട്ടും 6% ഉള്ളൂ. 3% ഇൻവെസ്റ്റ്മെൻഷൻ കഴിഞ്ഞ് 6% പലിശ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവര് നമുക്ക് സഹായിച്ചു തരുന്നുണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയും, ഞങ്ങളുടെ പ്രകൃതി ജൈവ കലവറയായാലും വാസ്തു ജൈവങ്ങനെ എന്ന നേഴ്സറിയിലായാലും ഞങ്ങൾ ഒരു ബോർഡ് തൂക്കും SHM ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം എന്ന്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല പ്രായോഗിക തലത്തിലും വളരെ ചലനാത്മകമായിട്ട് അത് തന്നെയാണ്. എന്നും വളരെ സൗഹൃദപരമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നതും. ഒരു റിയൽ ഗവൺമെന്റ് സെർവന്റ് എങ്ങനെയാണ് കർഷകരോട് ഇടപെടേണ്ടത്, ഒരു പൊതുസേവക ശരിക്കും അതിന്
അതിനേക്കാൾ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് എത്തിക്സിന്റെ വാല്യൂസ്.

0: വളരെ നൈതികമായിട്ടാണ്. ശരിക്ക് കർഷകർക്കൊപ്പം തന്നെയാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എനിക്ക് തന്ന കോൺഫിഡൻസ് ആണത്. ഞാൻ ടോട്ടൽ ചെയ്യുന്നത് ഏകദേശം 4.5 ഏക്കറാണ്. നിലവിൽ എന്റെ പേരിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്ത സ്ഥലം 2.65 ഏക്കർ. അത് തന്നെ അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്തു എന്ന് മാത്രമല്ല, എനിക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. നല്ലപോലെ നമുക്ക് വാല്യൂ അഡിഷനിൽ നിന്ന് ഫാമേഴ്സ് ഇൻകം ഡബിള് മാത്രമല്ല അതിന്റെ അപ്പുറമാക്കാൻ പറ്റും. വാല്യൂ അഡിഷൻ ശരിക്കും നല്ലതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മുടെ പ്ലാനിങ്, സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് പോളിസീസ്, സോഫ്റ്റ് സ്കിൽസ്, ഇതെല്ലാം വളരെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. പിന്നെ ഞാനൊരു അഗ്രി ഗ്രാജുവേറ്റ് ആയതിന്റെ ഗുണം കൂടി എനിക്കുണ്ട്. എല്ലാം ഓർത്തെടുക്കാനും സമയത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. പിന്നെ എന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പൊ കണ്ടു വളർന്ന് വരുമ്പോ നമ്മള് അബ്സോർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ബിസിനസ്സിന്റെ കാര്യങ്ങൾ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ബിസിനസ് ചെയ്യാൻ. കൃഷി ഒരു കലയാണ്, ശാസ്ത്രമാണ്, സംസ്കാരമാണ്, കൃഷി ഒരു വ്യവസായം കൂടിയാണ്. ബിസിനസ്സിലേക്ക് എന്നെ ഇറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൃഷി വകുപ്പും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും കൂടിയിട്ടാണ്. അപ്പൊ അതിന് എന്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും നന്മകളും കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. കാരണം 480 കർഷകരെ എനിക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് തവണ സപ്പോർട്ട് ചെയ്യാൻ ഒരു വർഷം കഴിയുന്നുണ്ട്. കൃഷിയിൽ നമ്മൾ നമ്മുടെ ഫാം ലാൻഡിനും ഹോൾ ലാൻഡിനും കൂടി ഇട്ടേക്കുന്ന പേര് വാസു ജയവാംഗന എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേരാണ് വാസു എന്നുള്ളത്. പിന്നെ നമ്മൾ സെക്കൻഡറി സെക്ടർ ആയിട്ടുള്ള വാല്യൂ അഡിഷൻ, അതിന് നമ്മൾ രുചിര ഭക്ഷ്യ ഉൽപ്പന്നം, ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ EDP മോഡ്യൂളിൻ്റെ പേരായിരുന്നു, അത് ആക്ച്വലൈസ് ചെയ്തതാണ്. ട്രഷറി സെക്ടർ വിപണി, മാർക്കറ്റിംഗ് സർവീസ് സെക്ടർ, അത് പ്രകൃതി ജൈവ കലവറ. പിന്നെ നാലാമത്തെ സെക്ടർ ഞങ്ങളുടെ കോട്ടണറി സെക്ടറാണ്, 6 ഭക്ഷ്യധാരികൾ കൂടുതലുള്ള ഫുഡ്സിൽ ഏറ്റവും നല്ല ആഹാരങ്ങൾ കൊടുക്കുന്ന ഫുഡിലാണ് നമ്മുടെ 6 ചെയ്യും. അതിനെ നമ്മൾ ഇട്ടേക്കുന്ന പേര് ഓർഗാനിക് ബയോസ്ഫിയർ. അങ്ങനെ 4 ഞങ്ങൾ നിന്നിട്ട് 4 ബാലൻസ് ചെയ്യണം. സ്വച്ഛത കിട്ടുക എന്നുള്ളതാണല്ലോ, പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുക. പിന്നെ ചലഞ്ചസ് ഒക്കെ വരും, അതിനെ നേരിടും. കാരണം നമ്മൾ പാഷന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള ശ്രീമതി വാണിയുടെ വിജയത്തിൽ തെല്ലും അതിശയോക്തിയില്ല. ഇച്ഛാശക്തിയോടെ മുന്നോട്ടിറങ്ങുക, കാർഷിക മേഖലയിലൂടെ ജീവിത വിജയം ഉറപ്പ്. ഒപ്പം SHM പോലുള്ള സ്ഥാപനങ്ങളും കൃഷിവകുപ്പും സദാ കൂടെയുണ്ട്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിന്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതുവഴി ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിന്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിന്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിനു മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം: യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിന്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഈ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്തത്. രചന മാധ്യമപ്രവർത്തകനായ അനിരു അശോകൻ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ജില്ലയിൽ ആരംഭിച്ചു. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ ആകെ 4100 എന്യൂമറേറ്റർമാരാണുള്ളത്. ജില്ലയെ താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. തലശ്ശേരി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ എന്യൂമറേറ്റർമാരുള്ളത്, 818. ഇതിനു പുറമെ ജില്ലയിൽ 670 സൂപ്പർവൈസർമാരുമുണ്ട്. ആദ്യത്തെ 3 ദിവസം എന്യൂമറേറ്റർമാരുടെ കൂടെ സൂപ്പർവൈസർമാരും ഫീൽഡിലുണ്ടാകും. സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരം നൽകിയവർക്ക് ലഭിച്ച H തുടങ്ങുന്ന 11 SEID നമ്പർ എന്യൂമറേറ്റർമാർക്ക് നൽകിയാൽ വീണ്ടും വിവരശേഖരണം നടത്തേണ്ടതില്ല. സെൽഫ് എന്യൂമറേഷൻ മുഖേന നൽകിയ വിവരങ്ങളിൽ തിരുത്തുണ്ടെങ്കിൽ അത് എന്യൂമറേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുത്താനും സാധിക്കും. വീടുകളിലെത്തുന്ന എന്യൂമറേറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകി സെൻസസ് പ്രവർത്തനങ്ങളുമായി എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലയുടെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് അറിയിച്ചു. സെൻസസിന്റെ 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് ആരംഭിക്കുക. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ജില്ലയിൽ 1573 ബൂത്തുകൾ തുള്ളിമരുന്ന് നൽകുന്നതിനായി സജ്ജീകരിച്ചിരുന്നു. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് K.സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MP. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ട്. ഇക്കാര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പരിഹാരം കാണണമെന്ന് MP ആവശ്യപ്പെട്ടു. റെയിൽവേയുടെ ഒരു എക്സ്റ്റൻഷൻ ഓഫീസ് എന്ന രീതിയിൽ താൽക്കാലിക സംവിധാനം കണ്ണൂരിൽ സാധ്യമാകുമോ എന്നത് പരിശോധിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ADM PN പുരുഷോത്തമൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി ഉന്നതിയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയെങ്കിലും വില തീരുമാനമാകാത്ത പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കാൻ ദിശായോഗത്തിൽ തീരുമാനമായി. മുദ്രാ ലോൺ അപേക്ഷകൾ അംഗീകരിക്കുന്നതിൽ കാലതാമസം വരുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. 25 ലക്ഷം വരെയുള്ള ലോണുകൾ 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ദിശായോഗത്തിൽ അറിയിച്ചു. കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡരികിലെ മരങ്ങളുടെ ബലക്ഷമത പരിശോധിക്കാൻ ഫീൽഡ് പരിശോധന നടത്തി ബലക്ഷയം നേരിടുന്നവ മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ P വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു ജില്ലാ വികസന സമിതി യോഗം. MLA മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കണം. കാലവർഷക്കെടുതികൾ കാരണം വൈദ്യുതി വിതരണത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പാപ്പിനിശ്ശേരി താഴേച്ചൊവ്വ ദേശീയപാതയിലെ റോഡ് ടാറിംഗ് യാത്രാവാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രാത്രി സമയത്ത് ക്രമീകരിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. പാപ്പിനിശ്ശേരി താഴേച്ചൊവ്വ ദേശീയപാത ബൈപ്പാസിലെ ജേർണലിസ്റ്റ് കോളനി മുതൽ കീഴ്ത്തള്ളി വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്ത് ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് TO മോഹനൻ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. മലമ്പനി വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യം കണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിൽ തലായി ഹാർബറിൽ ജില്ലാതല ബോധവൽക്കരണ പരിപാടി നടത്തി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അബൂബക്കർ ദിനാചരണ സന്ദേശം നൽകി. മലമ്പനി ഉൾപ്പെടെ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ രോഗപ്രതിരോധ മാർഗങ്ങൾ, കൊതുകുകളുടെ ഉറവിട നശീകരണം, വ്യക്തി പരിസര ശുചിത്വം, കൊതുകുവലയുടെ ഉപയോഗം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി.
0: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ ഡ്രാഗൺ ഫ്രൂട്ട്, ആരോഗ്യവും വരുമാനവും ഒന്നിച്ച് മഞ്ജു തോമസുമായി അഭിമുഖം കേൾക്കാം. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ. ഇന്ന് 7:35 യുവവാണിയിൽ യുവ കവയത്രി ആഞ്ജന സുശീലുമായി എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. യുവവാണി ഇന്ന് രാത്രി 7:35.

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ ശ്രീജി ബിയുമായി അഭിമുഖം കേൾക്കാം. നേർമൊഴി ഇന്ന് രാത്രി 8 മണിക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 മുതൽ ICC വിമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വച്ച് ഇംഗ്ലണ്ടും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന 2-ാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഇന്ന് രാത്രി 10:30 മുതൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

നാളെ വൈകുന്നേരം 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ് പഞ്ചായത്തീരാജ് നഗരപാലിക നിയമങ്ങളും ചട്ടങ്ങളും അധ്യാപകൻ NS ശ്യാമപ്രസാദ് സംസാരിക്കുന്നു. യുവവാണി നാളെ 7:35 കേൾക്കാം. നാളെ 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ ഹീര ഷൺമുഖം അവതരിപ്പിക്കുന്ന കവിതകൾ മൊബൈലും കുട്ടിയും, അക്ഷരസ്നേഹം. കണ്ടല്ലൂർ മോഹനൻ അവതരിപ്പിച്ച കഥ എന്റെ സ്വപ്നതീരം. NRC നായർ പരശുവിക്കൽ അവതരിപ്പിച്ച കവിതകൾ ദൃശ്യം, അവനിയെ കാത്ത്. ജെ ജുബറ്റ് അവതരിപ്പിച്ച കഥ സെൽഫിയിൽ കാണാത്തവർ. സാഹിത്യവേദി കേൾക്കാം നാളെ രാത്രി 8 മണിക്ക്.

നാളെ രാത്രി 10 മണിക്ക് ദേശീയ നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. അമൽ ആന്റണി അവതരിപ്പിക്കുന്ന ലളിത സംഗീതം, മാർഗി മാത്തു അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് നാളെ രാത്രി 10 മണിക്ക്.

0: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
3: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
2: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക്

0: തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മിതമായ നിരക്കിൽ മികച്ച സൌകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കൂ എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR, NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 കസിൻ ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96-ാമത് ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി RoG M John നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട്

0: സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം കർമ്മയോഗി എന്ന ചിത്രത്തിനുവേണ്ടി അനൂപ് ശങ്കർ പാടിയത്. സംഗീതം നവനീത് സുന്ദർ.

സന്ധ്യാഗീതത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയത്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മാനസികമായും ശാരീരികമായുമുള്ള പോസിറ്റീവ് അവസ്ഥയാണ് ഉത്സാഹം. ഉത്സാഹം നമ്മുടെ കാര്യശേഷിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. തീക്ഷ്ണതയോടും ഉത്സാഹത്തോടും കൂടി ഓരോ ദിവസത്തെയും സ്വാഗതം ചെയ്യുക. നാം പുരോഗതി നേടുന്നതിന് ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെ കുറെ കൂടി മെച്ചമായ രീതിയിൽ ഇന്ന് ചെയ്യാൻ ശ്രമിക്കാം. ആരോഗ്യത്തിന്റെയും ഊർജത്തിന്റെയും സഹനശക്തിയുടെയും ശക്തമായ നിക്ഷേപങ്ങൾ നിങ്ങളിൽ മുൻകൂട്ടി കരുതി വച്ചിട്ടുണ്ടെന്ന് കരുതുക. നിങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമായി തീരും. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എങ്ങനെ വിജയകരമായി ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, കൽപ്പക എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൽ പല വിദേശ ഫലങ്ങളും വിളയുന്നുണ്ട്. എന്നാൽ പരക്കെ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു വിദേശ ഫലമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കള്ളിമുൾ ചെടിയുടെ വർഗത്തിൽപ്പെടുന്ന ഈ ചെടി കാണാനും കൗതുകമല്ലേ. അതിന്റെ പൂക്കൾ നിശാഗന്ധി പൂക്കളോട് സാമ്യമുള്ളതും ഭംഗിയും മണവുമുള്ളതാണ്. പഴം കാണാൻ എത്ര കൗതുകരമാണല്ലേ. നാലും ചിതളുകളാൽ സുരക്ഷിതമായ കവചം സൃഷ്ടിച്ച് അതിനകത്ത് അപൂർവമായ രുചിയോടെ ഇരിക്കുന്ന ഒരു ഫലം. അത് കഴിക്കാനും നല്ല രുചികരമാണ്, ശരിയല്ലേ? ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എങ്ങനെ വിജയകരമായി ചെയ്യാം എന്ന് പറഞ്ഞു തരികയാണ് മിത്രാണികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ശ്രീമതി മഞ്ജു തോമസ്. ശ്രീമതി മഞ്ജു തോമസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മഞ്ജു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു
1: മേഡം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു എക്സോട്ടിക് ഫ്രൂട്ട് ആണ്, പക്ഷെ ഇപ്പം ആൾക്കാരെല്ലാം സുപരിചിതം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫലത്തിനെ കുറിച്ചൊന്ന് പറയാമോ? എവിടുന്നാണ് ഇത് വന്നത്? ഇതിന്റെ ഒരു ഒറിജിൻ എവിടാണ്?
2: സമീപകാലത്തായിട്ട് കേരളത്തില് പ്രചാരമേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫലവർഗ വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു എക്സോട്ടിക് ഫ്രൂട്ടാണ്, ഇതൊരു വിദേശീയനം ഫലവർഗമാണ്. സെൻട്രൽ അമേരിക്ക, അതുപോലെ സൗത്ത് അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇതിന്റെ ജന്മനാടായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ ഇന്ന് നല്ല ഡിമാൻഡുള്ള ഒരു ഫലവർഗമാണ്. കർഷകർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു വിളയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ തെറ്റില്ലാതെ കർഷകർക്ക് കൃഷി ചെയ്യാനും പറ്റുന്ന ഒരു വിളയായിട്ടാണ് കണ്ടിട്ടുള്ളത്.
1: ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് പറയാറുണ്ട് ഇതൊരു നല്ല പോഷക സമ്പന്നമായ ഒരു ഫ്രൂട്ടാണ്, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്.
2: ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോഴ് കാഴ്ചയിലും അതുപോലെ രുചിയിലും ഗുണത്തിലും പോഷക സമ്പുഷ്ടതയിലുമൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു ഫലവർഗ വിളയാണ്. ഇതിന്റെ ന്യൂട്രിയൻ കോമ്പോസിഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് അന്നജമുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, അതുകൂടാതെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. പിന്നെ മിനറൽ ന്യൂട്രിയൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാൽസ്യം, മഗ്നീഷ്യം, അയൺ തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഊർജം അടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫലവർഗ വിളയാണ്. പ്രമേഹ രോഗികൾക്കൊക്കെ താരതമ്യേന സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലവർഗ വിളയാണ്. ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പം വളരെ സേഫ് ആയിട്ട് പ്രമേഹ രോഗികൾക്കും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലം തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്.
1: മാഡം സൂചിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ നമുക്കിത് നല്ലപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഒരു കാലാവസ്ഥ, ഐഡിയൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പം അതെന്തുവാണ്?
2: ഈ ഡ്രാഗൺ ഫ്രൂട്ട് കാക്ടേസിയ എന്ന സസ്യ കുടുംബത്തിലെ അംഗമാണ്. അതായത് കള്ളിമുൾ ചെടികളൊക്കെ ഉൾപ്പെടുന്ന ഒരു കള്ളിമുൾ ചെടി പോലെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. കള്ളിമുൾ ചെടികൾ ഉൾപ്പെടുന്ന കാക്ടേസിയ എന്ന സസ്യ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇതിന് അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വരണ്ട ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കൊരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട്. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിലെ ഒരു ഹ്യൂമിഡിറ്റി കാരണം ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മളിവിടെ

0: കൃഷി ചെയ്യുമ്പോൾ കുമിൾ രോഗങ്ങൾ ഇച്ചിരി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എങ്കിൽ പോലും അത് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേയേറെ വർഷമായിട്ടുള്ള നമ്മുടെ അനുഭവം.
1: പിന്നെ കാക്ടസ് ഒരു ഹാർഡി പ്ലാന്റ് ആണല്ലേ നമ്മൾ പറയാറുള്ളത്. ഇപ്പം ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് ഇങ്ങനത്തെ സസ്യങ്ങൾക്കുണ്ട്, സ്വയമുണ്ട്.
0: ഒരു ഹാർഡി പ്ലാന്റ് തന്നെയാണ്. എങ്കിൽ പോലും ന്യൂട്രിയന്റ് മാനേജ്മെന്റ് അതുപോലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ അതൊക്കെ തന്നെ അത്യാവശ്യം ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്രോപ്പായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
1: അപ്പൊ ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ക്രോപ്പായിട്ട് നമുക്കത് വിളവെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾക്ക് നടാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഒരു സൂട്ടബിൾ അല്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലം ഏതായിരിക്കും ഇതിനു വേണ്ടി?
0: ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോംസ്റ്റെഡ് ക്രോപ്പായിട്ടൊക്കെ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങൾ വേണം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ.
1: തണല് പാടില്ല,
0: നല്ല സൂര്യപ്രകാശ ലഭ്യത അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണ്, വെൽ ഡ്രെയിൻഡ് സോയിൽ ആയിരിക്കണം.
1: വെള്ളം
0: യാതൊരു കാരണവശാലും കെട്ടി നിൽക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടീൽ വസ്തു തിരഞ്ഞെടുക്കുന്നതിലാണ്. ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെടികൾ വിളവെടുപ്പിന് ശേഷം അങ്ങനെയുള്ള ചെടികളിൽ നിന്നും ശേഖരിക്കുന്ന മൂത്ത തണ്ടുകളാണ് നമ്മൾ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം വിളവെടുപ്പിന് ശേഷം ഇങ്ങനെയുള്ള മൂത്ത തണ്ടുകൾ മുറിച്ചെടുത്ത് ഇത് നമുക്ക് പോളി ബാഗുകളിലോ മറ്റോ നട്ട് വേര് പിടിപ്പിച്ച് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം.
1: എത്ര നീളമുള്ള തണ്ട്?
0: തണ്ടുകൾ നമുക്ക് ഏകദേശം ഒരു 1 അടി 1.5 അടിയൊക്കെ നീളമുള്ള തണ്ടുകൾ ഉപയോഗിക്കാം. പക്ഷേ ഈ തണ്ടുകൾ പോളി ബാഗുകളിൽ നടുന്നതിന് മുമ്പ് ഒരു 3-4 ദിവസം തണലത്തിട്ട് ഒന്ന് വാടാനായിട്ട് അനുവദിച്ചതിന് ശേഷം വേണം ഇത് നടാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തണ്ടുകൾ നടുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കമ്പോ മറ്റോ താങ്ങുകാലായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കണം. തണ്ട് വളരുന്നതിനനുസരിച്ച് ഈ താങ്ങുകാലിലോട്ട് ഇത് കെട്ടിക്കെട്ടി വെച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ പോളിബാഗുകളിൽ നട്ട തൈകൾ വേര് പിടിച്ച് ഏകദേശം ഒരു 1.5-2 അടി പൊക്കമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃഷിയിടങ്ങളിലേക്ക് മാറ്റി
1: നടാൻ സാധിക്കും. പോളിബാഗിൽ നമ്മൾ ആദ്യം ഒരു തൈ നട്ടിട്ട് വേരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ കൃഷി സ്ഥലത്തിലോട്ട് മാറ്റണം. അവിടെ നമ്മൾ എങ്ങനെ ഒരു ലാൻഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്ഥലമൊക്കെ എങ്ങനെ റെഡിയാക്കുന്നത്?
0: ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊരു താങ്ങുകാല് ആവശ്യമാണ്. തെരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു 3 മീറ്റർ ഇടയകലം നൽകി താങ്ങുകാലുകൾ കുഴിച്ചിടണം. ഇതിനായിട്ട് നമുക്ക് കോൺക്രീറ്റ് തൂണുകൾ അല്ലെങ്കിൽ കൽത്തൂണുകൾ ഉപയോഗിക്കാം. ഏകദേശം ഒരു 5.5-6 അടി പൊക്കമുള്ള കൽത്തൂണുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് തൂണുകൾ ഒരു 3 മീറ്റർ ഇടയകലം നൽകി നമ്മുടെ തെരഞ്ഞെടുത്ത കൃഷി സ്ഥലത്ത് നമ്മൾ കുഴിച്ചിടുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണം നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ ട്രാൻസ്പ്ലാന്റ്
1: ചെയ്യാനായിട്ട്
0: തൈകൾ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലെങ്കിൽ ശിഖരങ്ങൾ പൊട്ടും. അപ്പോഴത്തേക്ക് ഈ ചെടി വളരെ ഹെവി ആകും. നമ്മൾ സാധാരണ കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീഴും, പിന്നെ ചിലപ്പോൾ ചെതുക്കിച്ചു പോകും മഴയിലും മഴയും ഒക്കെ അടിച്ച്. അപ്പം കുറച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള കൽത്തൂണുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് തൂണുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൽത്തൂണുകൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തൈകൾ ഇളക്കി നടുന്നതിനായിട്ട് ഒരു തൂണിന് നമുക്കൊരു 4 തൈകൾ വരെ അതിൽ കയറ്റി വിടാം. അതിനു ചുറ്റും നടാനായിട്ട് പറ്റും. അപ്പൊ ഈ തൈകൾ നടുന്നതിനായിട്ട് ഒരു 60 സെന്റിമീറ്റർ അതായത് ഒരു 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ എടുക്കുക.
1: കുഴി തൂണിൽ നിന്ന് എത്ര ദൂരം വേണം?
0: ആ കുഴി തൂണിൽ നിന്ന് ഏകദേശം ഒരു 1.5 അടി മാറ്റി നമുക്ക് കുഴികൾ എടുക്കാം. ഈ കുഴിയിൽ നമ്മൾ മേൽമണ്ണും ജൈവവളങ്ങൾ അത് പ്രത്യേകിച്ച് കോഴിക്കാരം അതുപോലെ എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് നിറച്ചതിന് ശേഷം ഈ കുഴികളിലാണ് നമ്മൾ വേര് പിടിപ്പിച്ച തൈകൾ നടുന്നത്. ഈ തൈകൾ നട്ട് താങ്ങുകാലിനോട് ചേർത്ത് കെട്ടി വെച്ചു കൊടുക്കുക.
1: ഇതിൽ വളപ്രയോഗമൊക്കെ ഈ നമ്മൾ ജൈവവളം ആദ്യം ചെയ്തത് അത് തന്നെ ധാരാളമായിരിക്കും അടിവളമായിട്ടല്ലേ?
0: അടിവളം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്. ജൈവവളങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജൈവവളങ്ങൾ നല്ല സമൃദ്ധമായിട്ട് ചെയ്താൽ മതി. രാസവളങ്ങളുടെ ആവശ്യമില്ല. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ പോലും വർഷത്തിൽ ഒരു 2 പ്രാവശ്യം എല്ലുപൊടിയും അതുപോലെ കോഴിക്കാരവും കൂടെ കൂട്ടി യോജിപ്പിച്ച് തടങ്ങൾ തുറന്നിട്ട് ആ തടങ്ങളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട്. ഇതൊരു 5-5.5 അടി പൊക്കത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ തൂക്കിയിട്ട് വളർത്തണം. എങ്കിൽ മാത്രമേ ഈ തണ്ടിൽ ഈ ചെടികളിൽ

0: പുഷ്പങ്ങൾ ഉണ്ടാകത്തുള്ളൂ, ഫ്ലവേഴ്സ് ഉണ്ടാകത്തുള്ളൂ, എങ്കിൽ മാത്രമേ ഫ്രൂട്ട് സെറ്റ് നടക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ തൂക്കിയിടുന്നതിനായിട്ട് നമുക്ക് ഈ താങ്ങുകാലില് ഒന്നുകിൽ ടയറുകൾ അല്ലെങ്കിൽ കമ്പി വളയങ്ങൾ സജ്ജീകരിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടയറാണെങ്കിലും കമ്പി വളയങ്ങളാണെങ്കിലും നല്ല ബലത്തെ നിൽക്കുന്ന, നല്ല വെയിറ്റ് താങ്ങുന്ന രീതിയിൽ വേണം നമ്മളത് സജ്ജീകരിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ഈ ചെടി നന്നായിട്ട് ശിഖരങ്ങൾ ഉണ്ടാവുകയും ഇതിന് നല്ല വെയിറ്റ് വരികയും ചെയ്യും. അപ്പൊ ആ വെയിറ്റ് താങ്ങുകാലും അതുപോലെ മുകളിൽ കൊടുക്കുന്ന വളയവും ഒക്കെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മളത് സജ്ജീകരിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മറിഞ്ഞ് വീഴും, പിന്നീട് നമുക്കിത് ബുദ്ധിമുട്ടാകും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ നമുക്ക് 5 പ്രാവശ്യം വരെ നമുക്കിതിന് ഫ്രൂട്ടിംഗ് ഉണ്ടാകും. ആ ഒരു ഫ്രൂട്ടിംഗ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ക്രോപ്പ് മാനേജ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്.
1: ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു നല്ലപോലെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ?
0: അതിനകത്ത് പറയുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞു തൂക്കിയിട്ട് വളർത്തണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഫ്ലവറിംഗ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്ലവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കർഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മഴക്കാലത്തൊക്കെ ഈ പൂക്കൾ ഉണ്ടായിട്ട് അത് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മഞ്ഞളിച്ച് വാടി ഫ്രൂട്ട് സെറ്റിലോട്ട് പോകാതെ, കാ പിടിക്കാതെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വലിപ്പമുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നിശാഗന്ധിയുടെ മണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നാണ് വിളിക്കുന്നത്, രാത്രിയുടെ രാജ്ഞി എന്നാണ് വിളിക്കുന്നത്. നല്ല മനോഹരമായ പൂക്കളാണ്. പക്ഷേ ഈ പൂക്കളിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു 2 ദിവസം, ഇത് രാത്രിയിലാണ് വിടരുന്നത്, 2 ദിവസം മാത്രമേ ഇത് വിടർന്ന് നിൽക്കത്തുള്ളൂ. ആ 2 ദിവസം മാത്രമേ ഇതിന് ആയുസ്സുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ഇതിനകത്ത് പോളിനേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പൂക്കൾ ക്രമേണ മഞ്ഞളിച്ചങ്ങ് നശിച്ചു പോകും. അപ്പം പോളിനേഷൻ നടന്നാൽ മാത്രമേ ഫ്രൂട്ട് സെറ്റിലേക്ക് പോകത്തുള്ളൂ. അപ്പം ഈ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ പൂ വിടർന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ പോളൻ ഗ്രെയിൻസ് മുഴുവനും തന്നെ ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഇത് ഒലിച്ച് പോകും, അവിടെ പോളിനേഷൻ തടസ്സപ്പെടും. അതുകൊണ്ടാണ് നല്ല മഴയുള്ള സമയത്ത് വിടരുന്ന പൂക്കൾ ഫ്രൂട്ട് സെറ്റിലോട്ട് പോകാതെ ഇത് നശിച്ചു പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് കർഷകർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മഴക്കാലത്ത് ഫ്ലവർ ബെഡ് വരുമ്പോൾ ഈ നേർത്ത പോളിത്തീൻ കവർ വെച്ച് ഈ ഫ്ലവർ ബെഡ് മൂടിയിടുക. അതിനുശേഷം ഈ പൂക്കൾ തുറക്കുമ്പോൾ നമ്മൾ കുട്ടികൾ കളറിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷ് അല്ലെങ്കിൽ സ്ത്രീകൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ബ്രഷ് ഉപയോഗിച്ച് ഈ പോളൻ ഗ്രെയിൻസ് പൂമ്പൊടി കളക്ട് ചെയ്തിട്ട് അത് ചെടികളുടെ ഈ സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിനേഷൻ ഉറപ്പാക്കാനായിട്ട് പറ്റും. ഈ മഴക്കാലത്ത് പ്രോപ്പറായിട്ട് ഫ്രൂട്ട് സെറ്റിംഗ് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും.
1: നമ്മുടെ ഈ ഫ്രൂട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് മെച്യൂർ ആവാൻ വേണ്ടി എത്ര സമയം ശരാശരി എടുക്കും?
0: നോർമലി ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
1: അപ്പൊ ഇതില് രോഗങ്ങളോ കീടങ്ങളോ ഇതൊക്കെ കാണാറുണ്ടോ?
0: ഡ്രാഗൺ ഫ്രൂട്ടിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു കാര്യം ഉറുമ്പിന്റെ ആക്രമണമാണ്. അപ്പൊ ഉറുമ്പിനെ നിയന്ത്രിക്കാനായിട്ട് ഇന്നിപ്പോഴ് നമുക്ക് വിപണിയിൽ പല ജൈവ രീതിയിലുള്ള ഉറുമ്പ് നാശിനികൾ കിട്ടുന്നുണ്ട്, സ്പ്രേകളും മറ്റും കിട്ടുന്നുണ്ട്, അത് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പെപ്പർമിന്റ് ഓയിൽ, അത് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. പെപ്പർമിന്റ് ഓയിലിനകത്ത് അല്പം ഡിഷ് വാഷ് ലിക്വിഡും ചേർത്ത് വെള്ളത്തിൽ ഡിഷ് വാഷിന്റെ ലിക്വിഡ് ഇത് നേർപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഉറുമ്പല്ലാതെ തന്നെ ചില പ്രശ്നങ്ങൾ കാണാറുള്ളത് മുഞ്ഞകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്, അതുപോലെ മീലി മൂട്ടകൾ, മീലി ബഗ്സിന്റെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അപ്പൊ മുഞ്ഞകളുടെയും മീലി ബഗ്സിന്റെ ഒക്കെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വേപ്പ് അധിഷ്ഠിത ജൈവ കീടനാശിനികൾ, അതല്ലെങ്കിൽ മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനികൾ, നന്മാശ്രേയ തുടങ്ങിയവയൊക്കെ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അതിരാവിലെ സമയത്തോ വെയിൽ താഴ്ന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഈ കീടങ്ങൾ ഇരിക്കുന്ന ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പ്രേ ചെയ്താൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടാകണം. നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും കുമിൾ രോഗങ്ങൾ കാണാറുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ രോഗബാധയേറ്റ ഭാഗങ്ങൾ നീക്കം ചെയ്ത് നശിപ്പിച്ച് ശേഷം നമുക്ക് കോപ്രോക്സിക്ലോറൈഡ് പോലുള്ള കുമിൾനാശിനികൾ ഏതെങ്കിലും 2.5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ നേർപ്പിച്ച് 1-2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് നമുക്കിതിനെ വളരെ ഇഫക്റ്റീവായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: നമ്മൾ മേളിയുന്നത് താഴോട്ട് വിടുമ്പോൾ അത് വളർന്നു വളർന്ന് താഴോട്ട് മണ്ണിലോട്ട് വരത്തില്ല, അത് നമ്മളത് വെട്ടി വിടണം.
0: ആ സമയം നമുക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അത് ഒത്തിരി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കട്ടിങ്സ് എടുത്ത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാനും മറ്റുമായിട്ട് ഉപയോഗപ്പെടുത്താം.
1: ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ചെയ്താൽ ഒരു ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ

0: സാധിക്കുമല്ലേ? മാർക്കറ്റ് വിലയും ഉണ്ട് മേഡം പറഞ്ഞു.
1: ഇന്നിപ്പോഴത്തെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അല്പമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൽത്തൂണുകള് അല്ലെങ്കിൽ കോൺക്രീറ്റ് പില്ലറുകൾ, അതിന്റെ നടിയിൽ വസ്തു, ഫീൽഡ് പ്ലാന്റിങ് അങ്ങനെ വരുമ്പോഴും കുറച്ച് ഇനീഷ്യൽ എക്സ്പെൻസസ് കുറച്ചുണ്ട്. പക്ഷെ മുന്നോട്ട് പോകെ വൺസ് ഒരു ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃഷി മാനേജ് ചെയ്യുന്നതിന് വലിയ ഒരു ചെലവില്ല. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അമിതമായിട്ടുള്ള ചെലവില്ലാതെ തന്നെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡ്രാഗൺ ഫ്രൂട്ടിന് വിപണിയിൽ 150 രൂപ മുതൽ 200 രൂപ വരെ കിലോയ്ക്ക് വില ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ധാരാളം കർഷകർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ ഡിമാൻഡ് കുറയത്തില്ല എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം ഇത് പ്രോസസ്സിംഗിനും വാല്യൂ അഡീഷനുമൊക്കെ ധാരാളം സാധ്യതകളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് ഫ്രഷ് ഫ്രൂട്ട് ആയിട്ടല്ലാതെ തന്നെ ജ്യൂസായിട്ടും സ്ക്വാഷ് ആയിട്ടും ജാമായിട്ടും സാലഡുകളിലും അങ്ങനെ ധാരാളം പ്രോസസ്ഡും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് മാറ്റാനായിട്ട് സാധ്യതകളുള്ള ഒരു ഫലവർഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇപ്പോഴുള്ള ഒരു മാർക്കറ്റ് ഡിമാൻഡ് തുടർന്നും നിലനിൽക്കുമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്.
0: ഡ്രാഗൺ ഫ്രൂട്ട് മിക്കവാറും ജൈവമെന്ന് നമുക്ക് പറയാൻ സാധിക്കും.
1: നിലവിലത്തെ സാഹചര്യത്തിൽ ഏകദേശം ഒരു 90-95% പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെയൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്.
0: ഷെൽഫ് ലൈഫും കുറച്ചുണ്ട് നമുക്കൊരു മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകാം.
1: ഡ്രാഗൺ ഫ്രൂട്ടിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രൂട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ശീതീകരിച്ച സംഭരണികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ദീർഘകാലം 4-5 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും.
0: ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പരിശീലനമൊക്കെ നിങ്ങൾ നൽകി വരുന്നുണ്ടോ?
1: ഞങ്ങളുടെ വെള്ളനാടുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നല്ല ഒരു ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കർഷകർക്ക് അത് കണ്ട് മനസ്സിലാക്കി പഠിക്കത്തക്ക രീതിയിൽ, പിന്നെ നമ്മൾ KVK നഴ്സറിയിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചുള്ള ലഘുലേഖകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ആവശ്യമുള്ള കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കർഷകർ ആവശ്യപ്പെട്ടാൽ അവർക്ക് പരിശീലനം ലഭ്യമാക്കാനും KVK സന്നദ്ധമാണ്. അവർക്ക് വേണ്ടുന്ന അഡ്വൈസറി സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയെ സംബന്ധിച്ചുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും KVK നിന്ന് കർഷകർക്ക് ലഭ്യമാണ്.
0: മഞ്ജു മേഡം, ഡ്രാഗൺ ഫ്രൂട്ട്സിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. കർഷകർക്ക് ഇത് ലാഭകരമാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്ദി.
1: താങ്ക് യു.
2: ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി രീതികളെ പറ്റിയും വളപ്രയോഗത്തെ പറ്റിയും ഒക്കെ മനസ്സിലാക്കിയില്ലേ? നമുക്കും ഇനി ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കൃഷി ചെയ്ത് പരീക്ഷിച്ചാലോ? ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിരീതികളും മറ്റു ഗുണങ്ങളെയും കുറിച്ച് ഇതുവരെ പറഞ്ഞു തന്നത് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി മഞ്ജു തോമസിന്റെ ഫോൺ നമ്പർ 9447856216.
3: ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
0: ഇഞ്ചിയുടെ നീരിൽ തേൻ ചേർത്ത് കുറേശ്ശെ സേവിക്കുന്നത് രുചി വർദ്ധിക്കുന്നതിനും സർവോപരി ആഹാരത്തിന്റെ ദഹനക്രമം ശരിപ്പെടുന്നതിനും നല്ലതാണ്. ഇഞ്ചി നീരിൽ തേൻ ചേർത്ത് സേവിക്കുന്നത് ചുമ കുറയുന്നതിനും സഹായിക്കുന്നു. ഇഞ്ചി, മലർ, കൂവളം വേര് ഇവ സമം ചേർത്ത് കഷായമാക്കി സേവിച്ചാൽ ഛർദിയും ഇക്കിളും മാറികിട്ടും. ദഹന വ്യവസ്ഥയിൽ ഇഞ്ചിക്കുള്ള പ്രാധാന്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇഞ്ചി നന്നായി അരച്ചത് 4 ഗ്രാം എടുത്ത് നല്ലെണ്ണയിൽ ചേർത്ത് സേവിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ്. ഇഞ്ചി, തഴുതാമ, മുരിങ്ങയില, വെളുത്തുള്ളി ഇവയുടെ നീരും തേനും സമം ചേർത്ത് പതിവായി സേവിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് നല്ലതാണ്. ഇഞ്ചി നീരിൽ ചുണ്ണാമ്പ് തെളി ചേർത്ത് പുറമേ പുരട്ടുന്നത് കാലിലുണ്ടാകുന്ന ആണിരോഗത്തിന് ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ചെവി വേദനയ്ക്ക് ഇഞ്ചി നീര് നല്ലതുപോലെ അരച്ചെടുത്ത് അരിച്ച് അല്പം ചൂടാക്കി 2-3 തുള്ളി ചെവിയിൽ ഇറ്റിക്കുന്നത് നീർവീഴ്ച മൂലമുണ്ടാകുന്ന ചെവി വേദനയ്ക്ക് എളുപ്പം ശമനമുണ്ടാക്കും.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ച പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ

0: മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്ത് പാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൌകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
2: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുണ്ട്. ചോദ്യം ഇതായിരുന്നു, കൽപ്പക എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം മരച്ചീനി. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ തേവലക്കര കൃഷിഭവനിൽ വച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10 മണിക്ക് തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ എസ് നിർവഹിക്കുന്നു. തൃശൂർ ജില്ലയിലെ വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന കൃഷിവകുപ്പും കുടുംബശ്രീയും സഹകരണ സംഘങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി 2026 ജൂലൈ 3, 4, 5 തീയതികളിൽ വലപ്പാട് ചന്തപ്പടി മൈതാനിയിൽ വച്ച് ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നു. ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത കൃഷിരീതി കേരളത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ്. കാർഷിക പദ്ധതികളെ സംബന്ധിച്ച്

കർഷകരിൽ അവബോധം ജനിപ്പിക്കുകയും കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത സമയബന്ധിതമായി ഉറപ്പാക്കുന്നതിനും വേണ്ടി ഞാറ്റുവേല ചന്തകളും കർഷക സഭകളും കർഷകർക്ക് ഗുണപ്രദമാകും. ഞാറ്റുവേല ചന്തയിൽ വിത്ത് നടീൽ വസ്തുക്കൾ, പച്ചക്കറി തൈകൾ, ജൈവവളം, ജൈവ കീടനാശിനി, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷികേതര ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ നെടുവത്തൂർ, പൂയപ്പള്ളി, വെളിയം, കരിപ്ര, എഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ കുരുമുളക് തൈകൾ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470353 എന്ന നമ്പറിലോ 9383470354 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തിരി വിളവെടുപ്പ് ഉത്സവത്തിന് ആവശ്യമായ നെൽക്കതിർക്കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2343-586 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0471-2343-586. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 25,000 രൂപ, കോട്ടയം 25,900 രൂപ, പാല 23,900 രൂപ, എറണാകുളം 22,000 രൂപ, ആലുവ 23,300 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500 രൂപ, എറണാകുളം 13,600 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 നെയ്യാറ്റിൻകര 20,000 രൂപ, അടൂർ 18,000 രൂപ, കായംകുളം 20,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം 23,500 രൂപ, എറണാകുളം 25,000 രൂപ, തൊടുപുഴ 24,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000 രൂപ, അടൂർ 70,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി 70,100 രൂപ, ആലുവ 67,500 രൂപ, മൂവാറ്റുപുഴ 68,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,000 രൂപ. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളകിന് 70,100 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500 രൂപ, പുനലൂർ 25,400 രൂപ, കോട്ടയം 22,800 രൂപ, പാല 21,500 രൂപ, മൂവാറ്റുപുഴ 22,000 രൂപ, തൊടുപുഴ 27,800 രൂപ. കമ്പോള വില നിലവാരം സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി.

0: വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ എഐ വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोडमैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें भारत में 1000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी.
0: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, എഐ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പാണ് വി ബി ജി റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ വി ബി ജി റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് ജി റാംജി യോജന പൂരെ 125 ദിന മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനെ കി ബാത് പ്രധാനമന്ത്രി ഏസെ നീ കരേ പെഹലെ സാലി വികസിത് ഭാരത് ജി റാംജി യോജന മേ കേന്ദ്രനെ ജോ അപ്ന പൈസ ദിയാ ഹേ വോ ഹേ 95,600 കരോഡ് റുപ്യ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ തോ ഏക് സാൽ മേ ഖർച്ച് ഹോംഗേ 1,51,282 കരോഡ് റുപ്യ.
0: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142 ദശലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകൾ.

0: വഴി യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അത ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VDG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: യുവവാണി.
1: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

ഇന്നത്തെ യുവവാണിയിൽ കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ ഇംഗ്ലീഷ് കവിതാ രചനയിൽ എ ഗ്രേഡ് നേടിയ ആഞ്ജന സുശീലുമായി എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, യുവാണിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ആഞ്ജന സുശീലാണ്. ആഞ്ജന സുശീൽ കാർമൽ സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ ഇംഗ്ലീഷ് കവിതാ രചനയ്ക്ക് ഈ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആഞ്ജന ഇഷ്ടമുള്ള മേഖലയായിട്ടുള്ള BA LLB എന്നുള്ള കോഴ്സിന് സിംബിയോസിസ് ലോ സ്കൂളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആഞ്ജന, സ്വാഗതം. ആഞ്ജന, നമുക്ക് പൊതുവെ കേരളത്തിൽ ഇംഗ്ലീഷിൽ കവിത എഴുതുക എന്ന് പറയുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആഞ്ജന, എപ്പോഴാണ് കവിത എഴുതുക അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസിനകത്ത് ഇംഗ്ലീഷ് ഒരു മാധ്യമമായിട്ട് തിരഞ്ഞെടുക്കുന്നത്?
1: ഞാൻ 5 ക്ലാസ്സിലായിരുന്നപ്പോഴാണ് എഴുതാൻ തുടങ്ങുന്നത്. ആദ്യമായിട്ട് അന്ന് ഞാൻ കൂടുതലും വായിച്ചിരുന്ന ബുക്സ് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കേൾക്കുന്ന സോങ്സ് കൂടുതൽ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ എനിക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഞാൻ 5 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. ഡയറിയിൽ ചെറുതായിട്ട് എഴുതി വെക്കുന്ന 4 വരികളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. 5 ക്ലാസ്സിൽ ആ ടൈമിൽ കൂടുതൽ വായിക്കുന്ന ബുക്സ് ഒക്കെ ഇംഗ്ലീഷ് ആയിരുന്നു, കേൾക്കുന്ന പാട്ടുകളൊക്കെ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ കൂടുതൽ എന്റെ ഐഡിയാസ് എനിക്ക് തോന്നിയത് എക്സ്പ്രസ് ചെയ്യാൻ ഇംഗ്ലീഷിലാണ്. അപ്പൊ സംസാരിക്കത്തില്ല അധികം ഇംഗ്ലീഷ് എങ്കിലും എഴുതുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നത്. അങ്ങനെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഇംഗ്ലീഷിൽ.
0: നമ്മൾ ഈ പാട്ടുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ജനറേഷനിലൊക്കെ തന്നെ ഈ പോപ്പ് കൾച്ചർ, പ്രത്യേകിച്ച് കൊറിയൻ, അങ്ങനെയുള്ള ഒരു ഗ്ലോബലി അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഇംഗ്ലീഷ് പാട്ടുകൾ വല്ലാണ്ട് ആസ്വദിക്കുന്ന കുട്ടികൾ, അത്തരത്തിലുള്ള ഒരു കൾച്ചറുകൾ ഈ പാട്ടിനെ അല്ലെങ്കിൽ എഴുത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
1: പോപ്പ് കേൾക്കാറില്ല, കൂടുതലും ഇംഗ്ലീഷിലോട്ട് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പൊ അവരുടെ സോങ്സ് കൂടുതൽ കേൾക്കും. പിന്നെ കൂടുതലും ഞാൻ കേൾക്കുന്ന സോങ്സ് ഈ മീനിങ് ഫുൾ ലിറിക്സ് ഉള്ള സോങ്സ് ആണ്. അപ്പൊ ഒരു സ്റ്റോറി പോലെ പോകുന്ന, നറേറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫീലിംഗ് ഇങ്ങനെ ഇവോക്ക് ചെയ്യുന്നത് കാണും.
0: പർട്ടിക്കുലർ ആർട്ടിസ്റ്റിനെ കോട്ട് ചെയ്യാൻ പറ്റും.
1: ടെയ്ലർ സ്വിഫ്റ്റ് എപ്പോഴും ഫീലിംഗ്സിനെ കുറിച്ചാണ്
0: എഴുതുന്നത്.
1: ലവ് സ്റ്റോറി ഉണ്ട്, എൻചാന്റഡ് ഉണ്ട്, അതൊക്കെയാണ് ഞാൻ കൂടുതലും കേൾക്കുന്നത്. അപ്പൊ അതിലൊക്കെ പറയുന്ന ചില എക്സ്പ്രഷൻസ്, ചില ഫ്രേസസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
0: നമ്മൾ 5 ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര വലിയൊരു ഇമോഷണൽ സംഭവങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതൊരു നമുക്കൊരു ഏജിന്റെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല, അന്ന് ഞാൻ കൂടുതൽ കേൾക്കുന്നത് ടെയ്ലർ സ്വിഫ്റ്റിനെ കേൾക്കാൻ തുടങ്ങിയൊക്കെ ഒരു 8th ആയപ്പോ. 5th നമുക്ക് ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഉണ്ടാവും, അപ്പൊ അതിൽ ഇംഗ്ലീഷ് പാട്ടുകൾ ഉണ്ടാവും. അത് ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, സ്നേഹത്തിനെ കുറിച്ച്, ഈ ഭയങ്കര ക്ലോസ് റിലേഷൻസ് അങ്ങനെയുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. നല്ല കാര്യങ്ങൾ പറയുന്ന പാട്ടുകളുണ്ടാവും അതിന്റെ ഇടയിൽ. അപ്പൊ അതൊക്കെ എടുത്തിട്ട് പാടി പഠിക്കും.
0: ഈ സിൻഡ്രലയൊക്കെ ചില ഫുൾ സോങ് സിനിമകൾ അങ്ങനെയുള്ളത്,
1: ആ മ്യൂസിക്കൽസ് കേൾക്കുവരും. അപ്പൊ അതിനകത്ത് ഒരെണ്ണമുണ്ട് മൈ ലിറ്റിൽ പോണി എന്ന് പറഞ്ഞിട്ട്, അത് ഇംഗ്ലീഷിലാണ്. അപ്പൊ അതിന്റെ കുറെ പാട്ടുകളും, അത് മ്യൂസിക്കലാണ് കൂടുതൽ. അപ്പൊ എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും ഒരു മ്യൂസിക് ഉണ്ടാവും. അപ്പൊ അതിന്റെ തീം സോങ്ങും പിന്നെ അല്ലാത്തുള്ള കുറച്ച് സോങ്സ് ഒക്കെ എടുത്ത് കാണാൻ പറ്റും.
0: ആദ്യമായിട്ടൊരു കവിത എഴുതിയത് എന്തിനെ കുറിച്ചായിരുന്നു ഓർമ്മയുണ്ടോ?
1: 7th ഒരു ഫുൾ ആയിട്ട് ഒരു പോയം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അത് ദ റോസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. 7th
0: കവിത എഴുതി കഴിഞ്ഞാൽ അന്ന് എന്താണ് സ്വാഭാവികമായിട്ട് കവിത എഴുതി കഴിഞ്ഞാൽ അത് കാണിക്കണോ വേണ്ടി അങ്ങനത്തെ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആരെയാണ് അത് കാണിച്ചിരുന്നത്?
1: ഞാൻ ജസ്റ്റ് ഫാമിലിയെ കാണിച്ചു, വായിച്ചു കേൾപ്പിച്ചു. വേറെ ആരെയും ഞാൻ കാണിച്ചില്ല, കാരണം 7th കോവിഡ് ടൈം ആയിരുന്നു. അപ്പൊ വേറെ സ്കൂളിലോട്ടൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ വെറുതെ ഒന്ന് എഴുതി നോക്കിയത്.
0: അപ്പൊ ഇതിനകത്ത് നമ്മൾ കോവിഡ് സമയത്താണല്ലോ എഴുതി തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് തീമുകൾക്ക് വലിയ പ്രശ്നമാണ്, നമ്മുടെ ഈ ഇന്നർ കോൺഫ്ലിക്റ്റുകൾ വല്ലാണ്ട്. കാരണം കുട്ടികൾ കാണുന്നതാണെങ്കിലും മറ്റുള്ളവർ കാണുന്നതാണെങ്കിലും മൊത്തത്തിൽ ഈ സിസ്റ്റം സ്റ്റക്ക് ആണ്, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണ്. എന്നാൽ ഈ ക്രിയേറ്റീവായ വർക്കുകൾ മനുഷ്യന് ഒരുപാട് ഹോപ്പ് കൊടുത്ത് മെന്റലി സപ്പോർട്ട് ചെയ്ത ഒരു പീരീഡ് ഉണ്ട്. അതിനെക്കുറിച്ച്
1: പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കാൻ പറ്റാത്തപ്പോ വരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് കൂടുതൽ എഴുതുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും ഒരു പേപ്പറിൽ നമ്മുടെ തോട്ട്സ് എഴുതി വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിലീഫ് കിട്ടും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഡയറീസ് ജേർണൽസ് അങ്ങനെയുള്ളതെല്ലാം ഞാൻ എഴുതും. പോയംസ് അല്ലാതെ സ്റ്റോറീസ് ഒന്നും എഴുതാറില്ലെങ്കിലും എപ്പോഴും ഒരു തോട്ട് വരുമ്പോൾ അത് എഴുതി വെക്കാൻ ഞാൻ ഒരു ബുക്ക് വെച്ചേക്കും. കുറച്ചുകൂടെ ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടും എഴുതുമ്പോൾ. അപ്പൊ കോവിഡ് ടൈമിൽ കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എഴുതുന്നത്.
0: നമ്മൾ ഈ കവിതകൾ എഴുതുമ്പോൾ അതിനുവേണ്ടി കണ്ടെത്തുന്ന ത്രെഡുകൾ അല്ലെങ്കിൽ പ്രമേയങ്ങൾ നമ്മുടെ പരിസരത്ത് നിന്ന്, നമ്മുടെ ചുറ്റുപാട് നിന്ന്, ഇപ്പൊ നമുക്കൊരു വളരെ പോയം നമ്മുടെ ഒരു ഡീപ് റൂട്ടഡ് ആയിട്ട് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് പാട്ട് അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ കൾച്ചറിൽ നിന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം കവിതയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും?
1: കവിതയിൽ കൂടുതലും ഞാൻ നമ്മുടെ കേരള കൾച്ചർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫാമിലി ബോണ്ട് ഉണ്ട് ഇംഗ്ലീഷുകാരെ കാട്ടിലും. അമേരിക്കൻസ് ഫാമിലി ബോണ്ട് കുറച്ച് കുറവാണ്. ഞാൻ എഴുതുന്ന കവിതകളെല്ലാം ഇപ്പോഴും ഒരു ഫാമിലി ബോണ്ട് ഉണ്ടാവും, ഒരു സ്നേഹമുള്ളവരുടെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടാവും. അത് നമ്മുടെ കൾച്ചറിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അമേരിക്കൻസിനെ പോലെ കുറച്ചുകൂടി ഡ്രിഫ്റ്റ് പാട്ടായിട്ട് പോകത്തില്ല, നമ്മുടെ പോലെ എപ്പോഴും ഒരു ബോണ്ടിങ് ഉണ്ട് അവരുടെ ഇടയിൽ.
0: നമ്മുടെ മലയാളത്തിലുള്ള കവികളുടെ കവിതകളോ അതിന്റെ ട്രാൻസ്ലേഷൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത തരത്തിലൊരു ഫാമിലി കോണ്ടെക്സ് നമുക്കുണ്ട്. അപ്പൊ ഈ കോണ്ടെക്സിൽ എഴുതപ്പെട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിന്റെ റൈറ്റിംഗിലൊക്കെ അത്

0: ഇവിടെയാണ് നമ്മുടെ ഗ്രാമങ്ങൾ, നമ്മുടെ കൾച്ചർ. മലയാളത്തിൽ ഏതെങ്കിലും കവികൾ അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ലേഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
1: ഞാൻ മലയാളം വായിക്കാറുണ്ട്. ട്രാൻസ്ലേഷൻസ് ഞാൻ അധികം അങ്ങനെ വായിക്കാറില്ല മലയാളം പോയിംസിന്. കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സോള് നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. മലയാളം തന്നെ കൂടുതലും വായിക്കാൻ ശ്രമിക്കും. കുമാരനാശാനും വൈലോപ്പിള്ളിയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. നന്നായിട്ട് ആ എഴുതുന്നതിന് ഒരു ഫീൽ ഉണ്ട്. അപ്പൊ അവർ എഴുതിയത് തന്നെ വായിച്ചാലേ ഒരു ഇത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേഷനിലോട്ട് പോകാറില്ല. ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് ഞങ്ങൾക്ക് പഠിക്കാറുണ്ട് ടെക്സ്റ്റിലൊക്കെ. അപ്പൊ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലുള്ളൂ ട്രാൻസ്ലേഷൻസ്. അല്ലാതെ കൂടുതൽ മലയാളം പോയിൻസ്.
0: ഒരുപാട് ആൾക്കാർ എഴുത്തിന്റെ മേഖലയിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ക്രിയേറ്റീവായ റൈറ്റിങ്ങിന് അതിന്റേതായ ഒരു ഫോർമാറ്റ്, അതൊരു പഠനമായിട്ട് അതിന്റെ ഘടന അങ്ങനെ ആൾക്കാർ പഠിക്കുന്നുള്ളു. അപ്പൊ കവിതയുടെ ഘടനയെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ കവിതയാക്കുന്ന എലമെന്റ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
1: ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളില് ഇംഗ്ലീഷ് ടീച്ചർ ഒരുപാട് സഹായിക്കും. ഇങ്ങനെ സ്ട്രക്ചറും പല ടൈപ്പ് പോയിംസും, സോനറ്റ് ഉണ്ട്, ബാലറ്റ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം എഴുതാൻ എനിക്ക് സ്ട്രക്ചർ എല്ലാം പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യും. പക്ഷെ കൂടുതലും ഫ്രീ സ്റ്റൈൽ റൈറ്റിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് അതിനകത്ത് എഴുതി വെക്കാൻ പറ്റും, അത് ഫീൽ ചെയ്യിക്കാൻ പറ്റും. നമ്മളൊരു സ്ട്രക്ചറിനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിൽ കൂടുതൽ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. ആ ഫോക്കസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫീലിംഗ്സ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ഫ്രീ സ്റ്റൈൽ റൈറ്റിംഗ് ആണ് നോക്കുക. ഫസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ നമുക്ക് തോന്നുന്നത് എഴുതി വെക്കും ഫസ്റ്റ്, എന്നിട്ട് തന്നെ ഒന്ന് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എപ്പോഴും ഞാൻ റൈമിംഗ് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ ഈ ആലിറ്ററേഷൻസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എന്റെ ഇടയിൽ ഇങ്ങനെ ചേർക്കും.
0: നമ്മുടെ കൾച്ചറിൽ സ്ത്രീകൾ എഴുതുന്ന ഒരു കാലത്ത് സ്ത്രീകൾ എഴുതുന്നില്ലായിരുന്നു. സ്ത്രീകൾ എഴുതാൻ തുടങ്ങും. സ്ത്രീകൾ എഴുതാൻ തുടങ്ങുമ്പോഴാണ് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ അവര് കണ്ടെത്തുന്ന അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പെണ്ണ് എഴുത്തു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പം ആ ഒരു എഴുത്തിലേക്കുള്ള ആ ഒരു സ്ത്രീ എന്നുള്ള തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്?
1: ഞാൻ ഒന്ന് രണ്ട് പോയിംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ കോളേജിലെ റേപ്പ് കേസ് ഒക്കെ വന്ന ടൈമിലൊക്കെ ഞാൻ കുറെ ഒക്കെ അങ്ങനെയുള്ള ഒരു ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, വിമൻ എംപവർമെന്റിനെ കുറിച്ച്. പിന്നെ ഞങ്ങൾക്ക് കൂടുതലും കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ വിമൻ എംപവർമെന്റിനെ കുറിച്ച് ടോപ്പിക്സ് ഒക്കെ വരും എഴുതാൻ. നമ്മളിപ്പം സ്ത്രീകളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഇപ്പോഴും ഒരു സ്ത്രീക്ക് രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവർ ഒട്ടും സേഫ് അല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് പോയത്തിലൂടെ.
0: അപ്പൊ നമ്മള് ചുറ്റി നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു കവിക്ക് അസ്വസ്ഥത ആണല്ലോ. കവിയുടെ പലപ്പോഴും കവിയുടെ ഒരു സാമൂഹ്യ ബോധ്യം പറഞ്ഞതിൽ നിന്ന് തന്നെ ഇത്തരം വിഷയങ്ങളെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇപ്പോ നിയമം എന്നുള്ള ഒരു കരിയറിലേക്കാണ്, ലോ എന്ന് പറഞ്ഞ ഒരു കരിയറിലേക്ക് പോകുന്നു. അപ്പം മൊത്തത്തിൽ കലുഷിതമായൊരു സെറ്റപ്പാണ് നിലവിലുള്ളത്. അതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്? ഒരേ സമയം നമുക്ക് നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് പ്ലസ് ഈ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, എന്നാൽ മറുവശത്ത് അതിൽ നിന്നൊരു പോസിറ്റീവായ മെസ്സേജ് അല്ലെങ്കിൽ ആൾക്കാരെ അവേക്കൻ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കണം, ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു?
1: നമ്മൾ ഈ കൂടുതലും കാര്യങ്ങൾ അറിയുന്ന പത്രത്തിലൂടെ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ബാക്കിയുള്ളവർ സംസാരിക്കുന്നൊക്കെ കേൾക്കും, എന്താണ് ഇപ്പൊ മെയിൻ ഇഷ്യൂ അവരെ കൺസേൺ ചെയ്യുന്നത്. എന്നിട്ട് കുറെയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, ആരുടെ അടുത്തെങ്കിലുമൊക്കെ സംസാരിക്കും. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ എഴുതും, നമുക്ക് തോട്ട്സ് വരുമ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മളൊരു പോയം എഴുതുമ്പോൾ നമുക്ക് അതിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും നന്നായിട്ടൊരു സ്റ്റോറി ആക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ എഴുതിയ ഒരു പോയത്തിലെ തന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ട്രെയിഞ്ചർ ഇങ്ങനെ ആക്രമിക്കുന്നതായിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ അത് എഴുതുമ്പോൾ എന്താണ് അവരുടെ ഉള്ളിൽ അന്നേരം നടക്കുന്നത്, അതിന് എന്തൊക്കെയാണ് ഒരു പ്രതിവിധിയായിട്ട് വരുന്നത്. കൂടുതലും ഞാൻ എന്റെ പോയത്തിൽ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സിനെ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഒരാളായിട്ട് അങ്ങനെ സഹായിക്കാൻ പറ്റില്ല, അപ്പൊ നമുക്ക് വെളിയിൽ നിന്ന് ഒരു ഫോഴ്സ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം, അതിനിങ്ങനെ തളരരുത് എന്ന് പറയുന്നത് പോലെ, അതായത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന തോട്ട്സ് വേറൊരു ഫോഴ്സിലൂടെ എന്റെ റീഡേഴ്സിന് എത്തിക്കുന്നതാണ് ഞാൻ നോക്കുന്നത്.
0: നമ്മൾ ജെൻസിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മുൻകാലത്ത് മറ്റ് പല തലമുറകൾക്കും കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് സൊസൈറ്റിയിൽ ലഭിക്കുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് ഒരു കവി എന്നുള്ള രീതി കാണുന്നത്?
1: ഇൻഡിവിജ്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മുമ്പുള്ള ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ജസ്റ്റ് അവരൊരു പ്രത്യേക ഇൻഡിവിജ്വൽ ആണെന്നൊരു കണക്കിലെടുത്ത് അങ്ങനെ പെരുമാറാറുണ്ടായിരുന്നില്ല. ഈ ജെൻസിയുടെ ഒരു ടൈം വന്നപ്പോഴാണ് എല്ലാവർക്കും ഓരോ കുട്ടികളെയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പൊ 18 ആയാലും ദേ വിൽ ബി ജസ്റ്റ് ഇങ്ങനെ പറയും, ഇങ്ങനെ കുട്ടിയാണ്, നീ അത് ചെയ്യരുത്, കുട്ടികളാണ് കുട്ടികളാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവർക്ക് കുറച്ച് ഫീലിംഗ്സ് ഉണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് പോകേണ്ട കുറെ കാര്യം, അവർ ഫീൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് തോന്നിയിട്ടുണ്ട്.
0: ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇഷ്യൂസ്, സ്ത്രീകളുടെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിലും പലപ്പോഴും ഈ ക്രിയേറ്റീവായ രചനകളിലൂടെയാണ് ആദ്യകാലങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. അത് വരുമ്പോഴാണ് പൊതുസമൂഹം അതിനെ കുറിച്ച് ചിന്തിക്കുകയും ഇപ്പൊ സിനിമകളിലൊക്കെ ചില പ്രത്യേക പ്രമേയങ്ങൾ വരുമ്പോഴാണോ ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത് ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത്തരത്തിൽ തോന്നിയിട്ടുള്ള ഇനിയും പുറത്തേക്ക് വരാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് പറയാം.
1: ഇനി അങ്ങനെ പുറത്തേക്ക് വരാനുള്ള പ്രശ്നങ്ങൾ, ഒന്ന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള അംബീഷൻ തുടർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം മിക്കയിടത്തും വരാറില്ല. പിന്നെ അവര് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കും ഈ ഫാമിലിയുടെ ഇടയിൽ തന്നെ. അപ്പൊ അവര് പറയുന്നത് നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ട്രഡീഷൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നവരുണ്ടാവും. പിന്നെ ചിലർ പൈസ ഇല്ല അങ്ങനെ പോയി പഠിക്കുക, അപ്പൊ ഇതിന് പോയാലേ പറ്റൂ, അത് കുറച്ച് ചെലവുള്ള

0: പണിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടുതൽ അങ്ങോട്ട് വെളിയിലോട്ട് വരാറില്ല. അവര് പറയുമ്പോ അവര് സ്വമേധയാ എടുത്തൊരു തീരുമാനം പോലെ തോന്നുമെങ്കിലും അതിന്റെ പുറകെ ഇങ്ങനെ ഫാമിലി എന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് തന്നെ അച്ഛന് ലോയർ ആവണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛനത് നടന്നില്ല. അപ്പൊ അതിന്റെ വിഷമം അച്ഛൻ കാണിക്കുന്നത് കൊണ്ട് ആ കുട്ടി ലോയർ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ കൂടുതലും മീഡിയയിലൊന്നും കണ്ടിട്ടില്ല ഇതുവരെ.
1: ഈ ജെൻസിക്ക് ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അത് ബിൽഡ് ചെയ്യുന്നത്, അത് പൊളിയുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പെർസ്പെക്ടീവ് ആസ് എ റൈറ്റർ.
0: എന്റെ ഒരു പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കൂടുതൽ പേരും ലവ് അറ്റ് ഫേഴ്സ് സൈറ്റ് എന്ന് പറയുന്നൊരു ഇതിന് പുറകെയാണ് പോകുന്നത്. അവരൊരു കുറച്ച് നാളെടുത്ത് ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അവർ പെട്ടെന്ന് കാണുന്ന ഒരു പുറമോടി ഉണ്ടല്ലോ, അതിന്റെ പുറകൊന്ന് പോവാൻ നോക്കും. ലവ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സർവമായ സിനിമയിൽ പറയുന്ന പോലെ ഇറ്റ് ഇസ് നോട്ട് ഫിസിക്കൽ, ഇറ്റ് ഇസ് അബൌട്ട് ദ ഡീപ് ഇമോഷണൽ കണക്ഷൻ ദറ്റ് വി ഷെയർ. അത് കൂടുതലും ജെൻസി ആൾക്കാർ മനസ്സിലാക്കണം തോന്നിയിട്ടുണ്ട്.
1: ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് അങ്ങനെ
0: എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സിൽവിയ പ്ലാസ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ആണ്. സിൽവിയ പ്ലാസ് കൂടുതലും എഴുതുന്ന പോയംസ് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് എല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു എപ്പോഴും സിൽവിയ പ്ലാത്തിന്. പക്ഷെ ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവിയ പ്ലാത്ത് ഡിപ്രഷനിലോട്ട് പോയിട്ടാണ് ലാസ്റ്റ് ഇതാവുന്നതൊക്കെ. പക്ഷെ ആ ഒരു പെർസ്പെക്ടീവിന് ഞാൻ കാണുന്നില്ല. ഞാൻ ഒരു റൈറ്റർ ആയിട്ടാണ് സിൽവിയ പ്ലാത്തിനെ കാണുന്നത്. സ്വന്തം ഫീലിങ്സ് എപ്പോഴും ഭയങ്കര ടച്ചിങ് ആയിട്ട് റൈറ്റിംഗിൽ ഒക്കെ കൊണ്ടുവരുന്ന ആളാണ് സിൽവിയ പ്ലാത്ത്.
1: ഇപ്പൊ നമ്മൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഗതി അനുഭവപ്പെടുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്?
0: എനിക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് തൊട്ട് മുന്നേ റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസം ടൈം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്നും എഴുതാൻ തോന്നില്ലായിരുന്നു. അപ്പോഴും എന്റെ ടീച്ചറാണ് കുറെ ടോപ്പിക്സ് അയച്ചു തരും. ഓരോ ടോപ്പിക്സ് ഓരോ ദിവസം അയച്ചു തരുമ്പോൾ അത് 1 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യും. എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും 1 മണിക്കൂർ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. അപ്പൊ കിട്ടുന്ന തോട്ട്സ് വെറുതെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും, എന്തൊക്കെയാണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. എന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കും. കണ്ണടച്ചിരുന്ന് ഒരു ഡീപ് ബ്രത്ത് എടുത്ത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടും എങ്ങനെ അത് സ്ട്രക്ചർ ചെയ്യണം എന്ന്. റൈറ്റേഴ്സ് ബ്ലോക്ക് ചിലർക്ക് ഭയങ്കര പ്രശ്നമാണ്, ഒന്നും എഴുതാൻ തോന്നത്തില്ല. അപ്പൊ ഫോഴ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫീൽ ചെയ്യുമ്പം എഴുതാൻ ശ്രമിക്കുക. ഈ എപ്പോഴും ഒരു പേനയോ ഒരു പേപ്പറോ ഒക്കെ ഇങ്ങനെ കൊണ്ട് നടന്നാൽ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചിടാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടും. റൈറ്റേഴ്സ് ബ്ലോക്ക് വരുമ്പം കൂടുതൽ ഫോഴ്സ് ചെയ്യാതെ ഈ പാർക്കിലൊക്കെ ചെന്നിരുന്ന് കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് കുറച്ചു നാളത്തേക്ക് കാണും റൈറ്റേഴ്സ് ബ്ലോക്ക്, അത് ശരിയാക്കാൻ പറ്റും.
1: ഇപ്പൊ ക്രിയേറ്റേഴ്സിന് വലിയൊരു ത്രെട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എങ്ങനെയാണ് അതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് നമുക്ക് റൈറ്റിംഗിൽ എന്നൊരു പ്രോസസ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും?
0: റൈറ്റിംഗിൽ AI ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ കൂടുതലും വരുന്ന നമ്മൾ ജെന്യുൻ ആയിട്ടൊരു പോയം എഴുതിയാലും ആൾക്കാർക്ക് അത് AI ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഫുള്ളി നമ്മൾ AI ഡിപെൻഡ് ചെയ്യാതെ, ഇപ്പം +2 ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, ഞാനിപ്പോഴും യങ് ആണ്, അപ്പം ഞാൻ ഈ പഠിച്ചു വരുന്നേ ഉള്ളൂ, അപ്പൊ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന സെന്റൻസസിലൊക്കെ തെറ്റ് വരാറുണ്ട്. ഗ്രാമർ മിസ്റ്റേക്സ് അങ്ങനെയുള്ളത്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ. അപ്പൊ അത് മാറ്റാൻ AI യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫുള്ളായിട്ടൊരു കംപ്ലീറ്റ് പോയം എഴുതിത്താന്ന് പറയുന്നത് തെറ്റാണ്. AIയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാലന്റ് ആണ് പതിയെ ഇറോഡായി പോകുന്നത്. അപ്പൊ അതിനെക്കാട്ടിലും നമ്മൾ അതിനെ എൻഹാൻസ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു എഴുതിയ പോയം കൊടുത്തിട്ട് എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് എന്നടുത്ത് ചോദിക്കുക, അത് കറക്റ്റ് ചെയ്ത് താന്ന് പറയരുത്. കറക്റ്റ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ഫുള്ളി മാറ്റിയിട്ടായിരിക്കും AI നമുക്ക് തിരിച്ച് റിപ്ലൈ തരും. നമ്മുടെ കുറവുകൾ എന്താണെന്ന് അതിനെ വെച്ച് മനസ്സിലാക്കണം, എന്നിട്ട് നമ്മൾ അത് തിരുത്തണം. അതാണ് കൂടുതൽ AI വെച്ച് റൈറ്റിംഗ് എൻഹാൻസ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ.
1: എന്തായാലും നമുക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലെ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള പോയം ഒന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി ഒന്ന് പ്രസന്റ്.
0: ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ വേൾഡ്സ് വിത്തിൻ അസ് എന്നായിരുന്നു. നമ്മുടെ ഒരു ഹ്യൂമൻ മൈൻഡിനുള്ളിൽ ഒരുപാട് ലോകങ്ങളുണ്ട്. അതിലെ ഓരോ ലോകവും എത്ര ഡിഫറെന്റ് ആണ്, അതെല്ലാം നമ്മൾ എങ്ങനെ കൂടെ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കൊണ്ടു നടക്കുന്നു, ആ ഒരു കോൺഫ്ലിക്ട്, അതായിരുന്നു കവിതയുടെ പ്രമേയം. ഹൗ മെനി ടൈംസ് ഐ ഹാഡ് ടു വണ്ടർ ഡീപ്, ഹൗ മെനി വേൾഡ്സ് ഹാവ് വി ബിൽറ്റ് ഇൻസൈഡ് ആർ മൈൻഡ് സേക്രഡ് ഫീൽഡ്സ്. A thousand worlds may reside within us, but not with cement or bricks or stones, but with deeds and thoughts and smiles kept and tears sacrificed. And we wander about on each of our sacred worlds, yet no outsider owns the key, for we keep it beneath our skin. We built a world with boulders of guilt and remorse and painted it with hues of a ruined heart. We pressed on jewels stolen from the heart of memories. Lest it should lose its shine, we carry it with us hidden. Birds may forget to chirp in this world where joy refuses to reside. And we are visitors here often on days when glee bids farewell. A dystopia? No. Just a quiet world for a wounded heart to weep. We built yet another world. Where flowers bloom in the soil mixed in heaven and God himself paints our gardens. We reside in palaces here made of constellations where we'll meet the good old souls. This world an open meadow for wandering souls that feel deep. A world without tears nor shouts of agony. A utopia? No. Just the latitude.

0: ഓവർകം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്?
1: എനിക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് തൊട്ട് മുന്നേ റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസം ടൈം ഉണ്ടായിരുന്നു. വരുന്നൊരു യൂട്ടോപ്യൻ ആയിട്ടുള്ള ഒരു ഇതാണ്. എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടാകുന്നു നമുക്ക്. നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ഭയങ്കര ജോയ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഫേസ്. അതാണ് നമ്മുടെ വേറൊരു വേൾഡ്. അവിടെ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് ആണ്. പിന്നെ വരുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടുള്ള ഒരു ഫേസ് ഉണ്ടാകും. എപ്പോഴും ഒരു സ്നേഹമുള്ള, നമ്മൾ അവർക്ക് വേണ്ടി എത്ര യുദ്ധങ്ങൾ വേണമെങ്കിലും അതിന് എത്ര വേണമെങ്കിലും പോകാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു ഫേസ് ഉണ്ട് നമുക്ക്. അങ്ങനെ ഒരു വേൾഡ് ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു 3-4 വേൾഡിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ 3 എണ്ണം മെയിൻ ആണ്.
0: എന്തായാലും വളരെ ഡെപ്ത് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തു. കൂടുതൽ കരുത്തുള്ള കവിതകൾ എഴുതി മുന്നോട്ട് പോവുക. യുവാനിയുടെ എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു സോ മച്ച്.

കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ ഇംഗ്ലീഷ് കവിതാരചനയിൽ എ ഗ്രേഡ് നേടിയ ആഞ്ജന സുശീലുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

പരിശീലകരെ, നിങ്ങളുടെ ജോലി ഇനി കൂടുതൽ എളുപ്പമാക്കാം. ITIകളിലെയും NSTIകളിലെയും ട്രെയിനർമാർക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമാണ് ഭാരത് സ്കിൽസ് പോർട്ടൽ. പാഠ്യപദ്ധതി, മികച്ച അധ്യാപന സാമഗ്രികൾ, പുതുക്കിയ ചോദ്യങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ച് ക്ലാസുകൾ മെച്ചപ്പെടുത്തൂ. ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് മികച്ച പരിശീലനം നൽകൂ.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 മുതൽ ICC വിമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വച്ച് ഇംഗ്ലണ്ടും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഇന്ന് രാത്രി 10:30 മുതൽ.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായ ശ്രീജി ബി ആണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ആകർഷകമായ ചിത്രങ്ങൾ ഒക്കെയാണ് മനസ്സിൽ വിചാരിക്കുക. എന്നാൽ ഫോട്ടോഗ്രാഫിക്ക് അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ കാലത്തെ നിശ്ചലമായി അടയാളപ്പെടുത്തുക എന്നൊരു കർമ്മവും കൂടി ഉള്ളൊരു മേഖലയാണ്. അത്തരത്തിലുള്ളൊരു കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ന്, അതും 2 ദശാബ്ദക്കാലമായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീജി ബി. സ്വാഗതം സർ.
4: നമസ്കാരം.
3: ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി, നമുക്ക് ശ്രോതാക്കളോട് ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
4: ഇൻക്വസ്റ്റ് ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. അതിലെ മുറിവുകളും പോലീസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സ്വകാര്യമായിട്ട് ചെയ്യാക്കുന്ന ഒരു തൊഴിലല്ല ഇത്. പ്രൈവറ്റ് ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ പോലീസ് നമ്മളെ വിളിക്കും,

0: പോയതിനോട് ചെയ്യും.
1: ഒരു ശവശരീരം പോലീസ് കണ്ടെത്തുന്നു, പോലീസാണല്ലോ
0: അതെ അതെ
1: ഡിംഗസ് ഫോട്ടോഗ്രാഫർ അറിയിക്കേണ്ടത്.
0: അതെ,
1: നമ്മൾക്ക് സ്വന്തമായിട്ട് അതിനകത്ത് ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റില്ലല്ലോ.
0: ഇല്ല,
1: നമ്മള് അധികാരികൾ നമ്മൾ അധികാരം ചുമതലപ്പെടുത്തണം, അപ്പോഴും മാത്രമേ അതിനകത്ത് ഇടപെടാൻ പറ്റുള്ളൂ.
0: അതെ.
1: ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ എല്ലാ ഫോട്ടോഗ്രാഫറെയും പോലെ വെഡിങ് ഫോട്ടോഗ്രാഫിയിലാണ് താങ്കളുടെയും തുടക്കം.
0: അതെ അതെ.
1: അത് തീർച്ചയായും ഫിലിമിന്റെ കാലഘട്ടത്തിലായിരിക്കും.
0: അതെ.
1: എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫിയോടുള്ള ഒരു താല്പര്യമൊക്കെ?
0: അല്ല, വെറുതെ ഇന്നിപ്പോ ആദ്യം വീഡിയോക്ക് ലൈറ്റ് അടിക്കാൻ പോകുന്നത്, ലൈറ്റ് പിടിക്കാൻ വീഡിയോക്ക്, പിന്നെ വീഡിയോ എടുത്തു തുടങ്ങി. അത് കഴിഞ്ഞപ്പം പിന്നെ സ്റ്റില്ലിലോട്ട് വന്നു. അത് ഉപയോഗിച്ച് പിന്നെ വലിയ സാമ്പത്തിക മെച്ചമൊന്നും ഇല്ല. അപ്പോൾ വീട് മടിക്കളയിലാണ്, അവിടെ പോയിരിക്കും. അവിടെ നമ്മളെ സുഹൃത്ത് അദ്ദേഹം എന്റെ ആശയം അദ്ദേഹം ഈ തൊഴിലാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് പോയിരുന്ന് ഇങ്ങനെ എല്ലാം കാണും. പിന്നെ അതിന് കൂടെ അങ്ങ് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് തുടക്കം.
1: അപ്പോ ഇൻകസ് ഫോട്ടോഗ്രാഫിയിൽ ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്ത ആ ഒരു ഇതൊന്നും ഓർക്കാമോ?
0: അത് മെഡിക്കൽ കോളേജ് മറച്ചൊഴി തന്നെ.
1: എന്നോ ഒരു ദിവസം അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു, അവിടെ പോയി ഫോട്ടോ എടുത്തു.
0: വിളിക്കുന്ന എല്ലാം പോലീസാണ്, മെഡിക്കൽ കോളേജായിട്ട് ബന്ധമില്ല. ഇതിന്
1: കോളേജുമായിട്ട് ബന്ധമില്ല.
0: ഓക്കെ.
1: ഒരു പക്ഷേ മെഡിക്കൽ കോളേജ് ഭാഗത്തല്ലായിരുന്നു താമസമെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരുമായിരുന്നു?
0: അത് വരാൻ സാധ്യത കുറവാണ്.
1: കൂടുതലും നമ്മൾ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ചിലപ്പോ
0: പോകും.
1: ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഇങ്ങനെ ഒരു ബോഡി കാണുന്നു, അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് മേ നമ്മൾ ഫോട്ടോ മനസ്സിൽ കാണണമല്ലോ.
0: ഇല്ല, ആദ്യമായിട്ടും മുറിവുകൾ, ആദ്യപ്പൊക്കമൊക്കെ എടുക്കും. അത് തലമുടിയെന്നുകൾ അതൊക്കെ എടുത്തിട്ട് ബാക്കി ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളാണ് പ്രധാനമായിട്ടും പോലീസ് നോട്ട് ചെയ്യുന്നത്. ആ മുറിവ് ഓരോ മുറിവ് എടുക്കേണ്ടി വരും, അതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ അതിന്റെ കിടപ്പ് വശം, ഇപ്പൊ ഒരു സ്ഥലത്തൊക്കെ പോയാൽ ഇപ്പൊ തൂങ്ങി നിൽക്കുന്നതാണെങ്കിൽ അത് ഫുള്ളായിട്ട് നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്ന മൊത്തം എടുക്കേണ്ടി വരും. പിന്നെ ഏത് കാര്യമാണെന്നൊക്കെ അറിയണം ഭാവിയിൽ. അപ്പൊ അതൊക്കെ ചിലപ്പം ക്ലിയർ ആയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ പരിസരവും ചിലപ്പം എടുക്കേണ്ടി വരും, ആ വീട്, അതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ ഒരു അടയാളപ്പെടുത്തലാണ്, ഒരു സീന് വളരെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചെറിയ അംശം പോലും വിട്ടുപോകാതെ എല്ലാം കൃത്യമായി
0: ചെയ്യണം,
1: അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കാലം എങ്ങനെയാണ്? അതായത് കാലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം പണ്ട് ഫിലിമിൽ എടുത്തു തുടങ്ങിയ സമയത്ത് ഫിലിം, ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക്
0: കാണാം,
1: പക്ഷെ അങ്ങനെയല്ല. മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതെങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു, ഈ സാധനം പതിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയൊക്കെ പേടിച്ചു പോയിട്ടുണ്ടോ?
0: പേടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യും.
1: ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം പലപ്പോഴും
0: അല്ല, ആദ്യം ഫിലിമിലാകുമ്പോ ഒരു പേടി ഉണ്ടാവും, ഇപ്പോഴും കാണാം.
1: അതെ,
0: അന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല, അങ്ങനെ ഉടനെ തന്നെ വേക്ഷ ചെയ്ത് നോക്കും.
1: ഞാൻ ചോദിക്കാൻ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ലൈറ്റ് അപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവൈലബിൾ ലൈറ്റിൽ ഒരുപക്ഷെ ഒരു ഫ്ലാഷ് മാത്രമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ അത്രയും ലിമിറ്റഡ് ലൈറ്റ് റിസോഴ്സസിൽ ഷൂട്ട് ചെയ്തിരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്.
0: ഇപ്പോഴും ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾ തന്നെ വീഡിയോ ലൈറ്റ് ഉണ്ട്, മതിയായ പ്രകാശം വേണമെന്നാണ്. ഇപ്പൊ രാത്രി ഇൻകസ്റ്റ് നടക്കാറുണ്ട്, ഇപ്പോഴും പിന്നെ ലൈറ്റില്ലാ പോയിട്ട് കാര്യമില്ലല്ലോ, രാത്രി ഇൻകസ്റ്റ്. അതുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം, ഇപ്പോഴെല്ലാം അറിയാം, അപ്പോഴേ ക്ലിയർ ആണോ അല്ലെന്നുള്ള അറിയാം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല.
1: അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അന്ന് രാത്രി ഇൻകസ്റ്റുകൾ വളരെ കുറവായിരുന്നു.
0: രാത്രി ഇൻകസ്റ്റ് പണ്ടില്ല,
1: ഇല്ലായിരുന്നു,
0: ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ആ കാലത്ത് ഉള്ള ഒരു ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു?
0: അല്ല, ഫ്ലാഷ് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, കിട്ടും, മരം കിട്ടും.
1: ഫ്ലാഷ് കൊടുത്ത് എല്ലാം നമ്മുടെ മനസ്സിലെ അളവാണ്, ആ കണക്ക് കൃത്യമായി
0: ആയിരിക്കും.
1: അങ്ങനെ പെട്ടുപോയ അവസരങ്ങളില്ല.
0: ഇല്ല ഇല്ല, ഭാഗ്യം കൊണ്ട്.
1: പിന്നെ ഇത് ഈ നമ്മൾ ശേഖരിക്കുന്നത് മുഴുവൻ തെളിവുകളാണ്. അതായത് ഒരു കോടതിയുടെ മുന്നിലോ അല്ലെങ്കിൽ തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ ഒക്കെ പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കോടതി മുമ്പാകെ ഒക്കെ സമർപ്പിക്കപ്പെടേണ്ട തെളിവുകളാണ്. അപ്പൊ അതിന്റെ അത് അത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ടല്ലോ. അത് അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് സംഭവിക്കുക?
0: വെളിയിൽ അധികം കാണിക്കാൻ പാടില്ല, ഇത് ഫോട്ടോ വെളിയിൽ തന്നെ കാണിക്കാൻ പാടില്ല. വിശ്വാസമുള്ള ചില ലാബൊക്കെ ഉണ്ട് നമുക്ക്, അവിടെയാണ് ഇത് കൊടുക്കുന്നത്. വെളിയിലായാൽ വലിയ പ്രശ്നവും പൂർണ്ണമായ നഗ്നചിത്രങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിശ്വാസമുള്ള ലാബിൽ കൊടുത്താൽ കുഴപ്പം
1: ഉണ്ടായിട്ടില്ല. ഇത് ലീക്കായി പോവില്ല,
0: അങ്ങനെയുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പം ഉണ്ടാവാറില്ല.
1: ഒരു സ്വകാര്യ ഫോട്ടോഗ്രാഫറായി ഇരിക്കുമ്പോഴും ഇത്രയും, അതായത് ഈ 20 വർഷത്തിനിടയിൽ മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ട ഒരു ആളായിരിക്കും ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഒരുപാട് ധൈര്യമുള്ള ഒരാളായിട്ട് അല്ല ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും കാലം, ഈ 2 ദശാബ്ദക്കാലം ഈ ഫീൽഡിൽ നിന്നത്?
0: അല്ല, അതൊക്കെ നമ്മൾ തൊഴിലാണ്, തൊഴിലാകുമ്പം അവിടെ ഓട്ടോമാറ്റിക്കായി ചെയ്തോളൂ, അതാണ് കാര്യം.
1: അല്ലാതെ പ്രത്യേകിച്ച് അതിനുവേണ്ടിയൊന്നും
0: വേറെ ഇതുമില്ല.
1: ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് ചാക്കിൽ കെട്ടിവെച്ച രീതിയിൽ ഒരു മൃതശരീരത്തിന്റെ ഫോട്ടോ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ. കാര്യം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് അതിന് ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു, ഒരു ഒരു സീനിലേക്ക് എങ്ങനെ എന്ത്

0: പറഞ്ഞിട്ടായിരിക്കും പോലീസ് വിളിക്കുക, കാരണം നമുക്ക് അവിടെ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ.
1: അല്ല, അത് പോലീസ് വിളിക്കുകയുള്ളൂ, അങ്ങ് ചെന്നാൽ മതി. നമ്മള് അധികം മെഡിക്കലിലാണ് ചെയ്തിട്ടുള്ളത്, അവിടെ സ്ഥിരം മറ്റേ ചെയ്യും. അന്ന് ട്രെയിൻ തട്ടിയ മൃതദേഹങ്ങളെന്ന് വെച്ചാൽ ചെതറിയൊക്കെ പോകും. അപ്പൊ ആള് ചാക്കി കെട്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എടുത്തപ്പം തെന്നിപ്പോയി, അത്രയേ ഉള്ളൂ. ഒരു കാല് തെന്നിപ്പുറത്തോടെ വരുന്ന സ്ഥിരം കൊണ്ടുവരുന്ന തന്നെ ചാക്കി തന്നെ കൊണ്ടുവരണം. അല്ലാതെ പല ഭാഗം ഇപ്പൊ
0: മനുഷ്യാവസ്ഥയുടെ മറ്റൊരു മരണം എന്ന ഒരു അവസ്ഥ എല്ലാവരുമൊക്കെ ഒരു ഒരു കണ്ടീഷൻ ആയിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിൽ കൂടി ഈ ബോഡി പാർട്സുമായിട്ട് ഇത് ഒട്ടും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ തുടർച്ചയായിട്ട് ഇടപഴകേണ്ടി വരുന്നൊരു ഇതിന്റെ ജോലിയാണ്. ഇതൊക്കെ ഞാനങ്ങ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം ഒരു മനസ്സ് വരുന്നത് എപ്പോഴാണ്?
1: അല്ല, തൊഴിലിനോടൊരു ആത്മാർത്ഥ വന്നത് ഓട്ടോമാറ്റിക്കാ മനസ്സ് വന്നോളും, അത്രേ ഉള്ളൂ.
0: അല്ലാതെ അതിനുവേണ്ടി വേറെ പ്രിപ്പറേഷൻ ഒന്നുമില്ല,
1: ഒന്നുമില്ല.
0: അല്ല, എപ്പോഴെങ്കിലും ഇത് താങ്കളെ ഗുരുനാഥനായിട്ടുള്ള വിജയൻ അദ്ദേഹത്തിനോട് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് അറിയില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും സംസാരം നിങ്ങൾ എന്നാലും ഉണ്ടായിട്ടുണ്ടോ?
1: ഇല്ല, ഉണ്ടായിട്ടില്ല. കഴിയുമെന്ന് പറഞ്ഞ് തന്നെ ചെയ്തത്.
0: ഓക്കെ, അദ്ദേഹം കൂടെ നിർത്തി നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇപ്പം
1: മരണപ്പെട്ടു.
0: അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ എത്ര കാലത്തോളം ജോലി ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ഒരുമിച്ച് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രഫി എത്ര ചെയ്തിരുന്നു?
1: 8 വർഷം ചെയ്തിട്ടുണ്ട്.
0: പിന്നെ അദ്ദേഹം അത് മതിയാക്കുകയായിരുന്നു അതോ?
1: അദ്ദേഹം മരണപ്പെട്ടു. ഇത് ഇവിടെ ചെന്നൈ കൊറോണ കൂടിയപ്പോഴും.
0: അപ്പോ അതിനുശേഷം താങ്കൾ ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: എന്റെ സുഹൃത്തും കൂടെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജിൽ.
0: ശരി, പൊതുവേ ഇപ്പോ ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ മെമ്മറി കാർഡുകള് അല്ലെങ്കിൽ ഫയലുകൾ, റോ ഫയലുകൾ ഒക്കെ അതിന്റെ ഒരു സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നത് അത്രയും വിശ്വാസമുള്ള ആൾക്കാരെ മാത്രമേ ഇൻവോൾവ് ചെയ്യിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ ചെയ്യുന്നത്?
1: എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല പടത്തില്. ആകെ ലൈറ്റ് കുറവാണെങ്കിൽ അവർ കൂട്ടി കൊടുക്കും, പ്രിന്റ് ചെയ്യുന്ന ലൈറ്റ് കൂട്ടി കൊടുക്കും, തെളിച്ചം വരുത്താൻ വേണ്ടി. അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല, വേറെ ഭംഗി വരുത്തുന്ന പരിപാടി ഇല്ല. കല്യാണ ഫോട്ടോ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി വരുത്തില്ല. ആ മുറിവിനെ പറ്റി കറക്റ്റ് അറിയണം, അതാണ് അതിന്റെ കാര്യം. വേറെ ഒന്നും ചെയ്യാൻ പാടില്ല അതരത്തില്.
0: കാരണം അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
1: അത് പ്രശ്നമാകും. കൂടാതെ പോകുമ്പോ എന്തെങ്കിലും പ്രശ്നം വരും,
0: അത് ടാമ്പർ ചെയ്ത് ആവാൻ സാധ്യതയുണ്ട്,
1: വളരെ പ്രശ്നമാകും.
0: ഇപ്പൊ തിരുവനന്തപുരത്താണല്ലോ വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് വളരെ വ്യത്യസ്തമാണ്. ഒരു സൈഡിൽ കടൽ തീരമുണ്ട്, ഒരു സൈഡിൽ കുന്നുണ്ട്. അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് തിരുവനന്തപുരം ഉള്ളത്. ഈ സ്ഥലങ്ങളിലെല്ലാം ഫോട്ടോ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: അതുണ്ട്. ഞാൻ അധികം മെഡിക്കലിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ വെളിയിൽ പോകില്ല. എന്നാലും സിറ്റിക്കകത്ത് മുഴുവൻ പോകും, സിറ്റിക്കകത്തേ പോകാറുള്ളൂ. മറ്റേ പോകാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ്.
0: അപ്പം ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഫോട്ടോ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ?
1: പിന്നെ ട്രെയിൻ തട്ടി കിടക്കുന്നത്, പിന്നെ അഴിവ് അഴിവ് ബോഡി ചെയ്യാനും പ്രയാസമാണ്. സഹായിക്കുക, പോലീസിനെ സഹായിക്കേണ്ടി വരും. അപ്പോഴേ അഴിവ ബോഡിയൊക്കെ ആണെങ്കിൽ ബന്ധുക്കൾ വരില്ല, അവർക്ക് പോലും വെറുപ്പാണ്. അപ്പൊ നമ്മൾ കൈ കൊണ്ട് എടുത്തേ ഒക്കെ ഉള്ളു, വേറെ പരിപാടിയൊന്നും ഇല്ല.
0: കാരണം പല ആംഗിളുകളിലെ ഫോട്ടോ നമുക്ക് എടുക്കണമല്ലോ,
1: എടുക്കണം. അപ്പൊ വെള്ളത്തിലായി കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് തൂക്കി എടുക്കേണ്ടി വരും. അതൊക്കെ ഒരു ഹെൽപ്പായിട്ട് ചെയ്യേണ്ടി വരും. എന്റെ കൂടെ എല്ലാരും താല്പര്യമുള്ളവരെല്ലാം ജനങ്ങളെ.
0: എന്താണ് ഇപ്പൊ ഒരു സീന് പരിശോധിക്കുമ്പോ അല്ലെങ്കിൽ സീനിൽ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുമ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അപ്പം അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള നിരീക്ഷണങ്ങൾ താങ്കൾക്ക് ക്യാമറയിൽ കൂടി കാണാൻ പറ്റിയിട്ടുണ്ടോ?
1: അത് കാണാം, അറിയാം. ചെറിയ മുറിവൊക്കെ ചിലപ്പോ അവർ കണ്ടില്ലെങ്കിലും ഞാൻ പറയും,
0: അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്.
1: അങ്ങനെ വരും, അത് സാധാരണമാണ്. നമ്മൾ സ്ഥിരം കാണുന്നോണ്ട് അറിയാം, ബോഡി കിടക്കാൻ തന്നെ അറിയാം കാര്യങ്ങളൊക്കെ.
0: അപ്പൊ അതിൽ ഏതെങ്കിലും കൗതുകമുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവെക്കാൻ ഉണ്ടോ?
1: കൗതുകമുള്ള ഓർമ്മ എന്ന് പറയാനാകൂല, ഒന്നും.
0: എല്ലാം പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ്,
1: അത്രേ കാണുള്ളൂ.
0: നമ്മുടെ കാലാവസ്ഥ ഒരു പ്രത്യേക ഘടകമാണല്ലോ, വളരെ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ശരീരങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരാം അല്ലേ? അപ്പം താങ്കളെ വിളിച്ച് താങ്കൾ അവിടെ എത്രയും പെട്ടെന്ന് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്താണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടി വരുന്ന ഈ സമയത്തിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല, നമ്മൾ വിളിച്ചോട്ടാൻ പോവുക, മിനിമം ഒരു 12 മണിക്കൂറാണ്. ഈ സംശയമുള്ള കേസാണെങ്കിൽ പിന്നെ കൂടുവന്നേ ഉള്ളൂ. സാധാരണ ഗതിയിൽ 1.5 മണിക്കൂർ. ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു ബ്രോട്ട് എത്തുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന 10 മിനിറ്റ് കൊണ്ടും ചെയ്യാം, വേറെ മുറിവൊന്നും കാണില്ല. എന്നാലും ആ നിയമപരമായിട്ട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ അടുത്ത പോസ്റ്റ്മോർട്ടം നമ്മൾ വരുന്ന തുടങ്ങുള്ളൂ.
0: അപ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് വിളിച്ച ഉടനെ തന്നെ അവിടെ എത്തുക,
1: അതെത്തണം.
0: പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു 1.5 മണിക്കൂറിനകത്ത് നമ്മൾ എടുക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും അല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചത് കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നു. അതായത് നമുക്ക് ഒരു പ്രൊഫഷണലിസം വരിക എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി വൈകാരികമായി നമ്മളെല്ലാവരും ഇടപെടാൻ സാധ്യതയുള്ളൊരു മേഖലയായി

0: ചെയ്തുകൊണ്ടുകൂടിയാണ് ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നത്. അത് ഈ മരണം, അപകടങ്ങൾ, അല്ലെങ്കിൽ ചെല്ലുന്ന ചില സാഹചര്യങ്ങളിലെ ദുരൂഹതകൾ ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് എടുത്ത ആളാണെങ്കിൽ കൂടി അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ആ ഒരു ഇത് തുടർന്നു കൊണ്ടുപോകാമെന്നൊരു പ്രാപ്തി ആലോചിക്കുന്നത്?
1: തുടർന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, നമ്മൾ മാത്രമേ കയറ്റി വിടുകയുള്ളൂ, എന്റെ പത്രപ്രകാരം പലവരും കയറ്റി വിടൂല്ല അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താകുമ്പോൾ. അപ്പൊ പിന്നെ വേറെ പ്രശ്നം ഉണ്ടാവില്ല, ജനങ്ങൾ അതിനെ എതിർപ്പുണ്ടാവില്ല, കേസിന് വേണ്ടിയുള്ളതല്ലേ.
0: പിന്നെ ഈ ചിലപ്പോ ഈ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇടപെടുമ്പോൾ അവിടെ എന്തെങ്കിലും വൈകാരിക നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ കണ്ട വൈകാരിക നിമിഷങ്ങൾ സംഘടപ്പെടുത്തിയിട്ടുണ്ടോ?
1: പിന്നെ ബന്ധുക്കൾ വന്ന് ചിലപ്പം കരച്ചിലും, അച്ഛനൊക്കെ വരെയാണെങ്കിൽ കുട്ടികൾ അച്ഛനൊക്കെ അമ്മമാരൊന്നും അധികം വരാറില്ല. പ്രത്യേകിച്ച് 8 വയസ്സുള്ള കുട്ടികൾ 8 വയസ്സ് മുതൽ തൂങ്ങി വരണമുണ്ട്. അത് അതൊക്കെ അവർ വിഷമപ്പെടുത്തുന്ന ഒരു കേസാണ്. അതുപോലെ കൊച്ചുകുട്ടികൾ ഒന്നും ചെയ്യാൻ ആകില്ല, അങ്ങനെ ചെയ്യുക അത്രേ ഉള്ളൂ. അപ്പൊ അതിനപ്പോ ചിന്തിച്ച് പോയ പിന്നെ
0: നമ്മളെ ജോലി അപ്പുറത്ത് വേറെ ഒരു ഇമോഷൻ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ
1: പറ്റില്ല. അതാണ് കാര്യം.
0: ഇത് ഏത് പ്രായം മുതലാണ് ഇത് ചെയ്ത് തുടങ്ങിയത്?
1: ഇത് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ 40 വയസ്സ് മുതല്.
0: ഓക്കെ, ഈ 20 വർഷത്തിനകത്ത് ഈ 40 വയസ്സിൽ തുടങ്ങിയ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ ആളും ഇപ്പോഴുള്ള ആളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കുന്നു?
1: കുറച്ചൊരു അറിവുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ കണ്ടുകണ്ട് പരിചയം, അത്രേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല.
0: എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ഒരു മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഒരു കഠിനതയോ അങ്ങനെ എന്തെങ്കിലും?
1: ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ കഴിയും, ഒരു ബോഡിയെ കണ്ടാലും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്ത് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാം, പെട്ടെന്ന് ചെയ്യാൻ കഴിയും.
0: ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, സാങ്കേതിക വിദ്യ ഒരുപാട് വ്യത്യാസം വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു ഈ 20 വർഷം എന്ന് പറയുന്നത്. ഫിലിമിൽ നിന്ന് ഡിജിറ്റലായി, ഡിജിറ്റൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഒരു ലോകത്തോട്ട് നമ്മൾ വന്നു. ഇതൊക്കെ എങ്ങനെയാണ് സ്വായത്തമാക്കാനുള്ള ഒരു സമയം ഇതിനിടയിൽ കിട്ടിയിരുന്നു?
1: നമുക്ക് കൂടുതൽ പഠിക്കണ്ടേ, നമുക്ക് സാധാരണ ഒരു ഫോട്ടോ എടുത്താൽ മതി. അപ്പൊ ഈ മറ്റുള്ള ഫോട്ടോഗ്രാഫർ ഇപ്പം കല്യാണ ഫോട്ടോ ഒന്നും ഇപ്പൊ എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, എന്ന് വെച്ചാൽ അത്ര വല്ല ഓരോ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്, വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ
0: ഒരുപാട് ബ്യൂട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്,
1: അത്രയുണ്ട്. അപ്പൊ ഇതിനതില്ല, എടുക്കുന്നത് ക്ലിയർ ആയിരിക്കണം എന്നേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പഠിക്കാനും ഇല്ല.
0: അതെങ്ങനെയാണോ അത് അതുപോലെ എടുത്ത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക,
1: അതുപോലെ കിട്ടണം. അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല.
0: ഒരു ശരിക്കും ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ കാലത്തെ അടയാളപ്പെടുത്തി വെക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിൽ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിനെ അംഗീകരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ?
1: അംഗീകാരമൊന്നും കിട്ടില്ല,
0: നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു,
1: അത്രേയുള്ളൂ.
0: എങ്ങനെ ഇനി ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് ആരെങ്കിലും കടന്നു വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താങ്കളുടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ വേറെ ആരെങ്കിലും ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു വ്യത്യസ്തമായ മേഖല എന്നുള്ള നിലയിൽ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും പറയാൻ?
1: ആത്മാർത്ഥത്തിൽ ചെയ്യുക, ചെയ്യുന്നെങ്കിൽ ആത്മാർത്ഥത്തിൽ ചെയ്യുക, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല.
0: ഈ എന്താണ് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് തുടങ്ങുമ്പോൾ, വെഡിങ് ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോഴത്തേക്ക് ഏത് പ്രായമായിരുന്നു?
1: ഒരു 35 വർഷം വരും ടോട്ടല്. അല്ല,
0: ഒരു ലേറ്റ് 20സിലൊക്കെ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു അല്ലേ? ഫോട്ടോഗ്രാഫിയിൽ യാദൃശ്ചികമായിട്ട് വന്നതാണോ വെഡിങ് ഫോട്ടോഗ്രാഫിയിലോട്ട്?
1: അല്ല, ഒരു ഇഷ്ടം തോന്നി ചെയ്തേ ഉള്ളൂ, ആദ്യം ലൈറ്റൊക്കെ അടിച്ച് അങ്ങനെ വന്നപ്പോൾ താല്പര്യം വന്നു.
0: ഓക്കെ, ഒന്നാണ് 500 വാട്ട്സിന്റെ ലൈറ്റ് വീഡിയോഗ്രാഫിക്ക് VHS ക്യാമറയുടെ മുകളിൽ
1: പണ്ട് അങ്ങനെ വലിയ ലൈറ്റൊക്കെ വെച്ചല്ലേ ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിലേ വരാനുള്ളൂ. ഇപ്പം പലരും ലൈറ്റ് അടിക്കാൻ ആദ്യം വരും, പിന്നെ വരില്ല. ആദ്യം ലൈറ്റൊക്കെ അടിക്കാൻ പ്രതിഫലം കുറവല്ലേ?
0: അതെ അതെ.
1: പിന്നെ അവർ ഈ ഫീൽഡ് നോക്കൂല, വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് പോകും. ഞാൻ പിന്നെ ഇത് തന്നെ തുടർന്നേ ഉള്ളൂ.
0: ഞാനത് പ്രതിഫലത്തിലേക്ക് വരികയായിരുന്നു. അപ്പോ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുമായിരുന്നു എന്നൊരു തോന്നലുണ്ടോ?
1: ഇല്ല, കിട്ടില്ല.
0: കാരണം കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല,
1: ഭയങ്കര കോമ്പറ്റീഷൻ. ഇപ്പോഴും
0: മാറി വരുന്ന ട്രെൻഡുകളുണ്ട്,
1: ട്രെൻഡുകൾ പഠിക്കണം, അതാണ് ഏറ്റവും പാട്. ട്രെൻഡ് മാറ്റൊക്കെ ഇല്ല, ഒരു കറക്റ്റ് ചെയ്താൽ മതി.
0: നമ്മൾ യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്
1: അത്രേ ഉള്ളൂ
0: ഇതിന്റെ അത് ചെയ്യേണ്ട കാര്യം. ഇത് ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കഠിനമായിട്ട് തോന്നിയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അല്ല, കഠിനമായിട്ട് ട്രെയിൻ തട്ടിയത് പൂർണ്ണമായിട്ട് അഴിവി വളരെ വേർത്ത് കിടക്കുന്നു. ആ ബോഡിയൊക്കെ മറിക്കാമെന്ന് തന്നെ വലിയ പാടാണ്. അഴിയ ബോഡി മറിക്കുന്ന ബന്ധുക്കൾ ചില വരെയില്ല, ബന്ധുക്കൾ വന്നാലും അവർക്ക് ഭയങ്കര പേടിയാണ്, പിടിച്ചാൽ തന്നെ ബോഡി കുറെ ഇളകി പോകും, ഭയങ്കര പേടിയാണ്. അത് മാത്രമേ പ്രയാസമായിട്ടുള്ളൂ.
0: തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട വളരെ ദാരുണമായ ഒരു അപകടമായിരുന്നു കരിക്കകത്തെ സ്കൂൾ വാനിലെ കുട്ടികളുടെ അപകടം എന്ന് പറയുന്നത്. താങ്കളെ

0: ഷൂട്ട് ചെയ്ത ഒരു അവസരം ഉണ്ടായിരുന്നത്. എപ്പോഴായിരുന്നു താങ്കൾ അതിനെ കുറിച്ച് അറിഞ്ഞത്?
1: അവിടെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ബന്ധുക്കളാരും ഈ കുട്ടികളെ ബന്ധുക്കൾ യഥാർത്ഥത്തിൽ എല്ലാവരും അറിഞ്ഞാണില്ല. അന്ന് ഇത്രയും വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ തന്നെ പോലീസ് തന്നെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ്, ഇൻക്വസ്റ്റ് നടത്തിയിട്ട് മാറ്റാൻ പറഞ്ഞു. പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടത്തണമല്ല, അതുകൊണ്ട് അപ്പോഴേ അങ്ങ് ചെയ്തു. അത് കിംസിലായിരുന്ന് അപ്പോഴെ ചെയ്ത് അങ്ങ് വിട്ടു. അല്ലെങ്കിൽ പിന്നെ ആളുടെ ബഹളമാവും, പിന്നെ കരച്ചിലൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. മാക്സിമം പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഇതിൽ ചെയ്തു. അങ്ങനെ തന്നെ വിളിച്ച് ചെയ്തതാണ്.
0: അതും കുട്ടികളുമായിട്ട് അത് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞ ഒരു സംഭവമാണ്. കേരളത്തെ മൊത്തം, അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്ഷിയെ മൊത്തം ഞെടുക്കിയ ഒരു സംഭവമായിരുന്നു അത് ഷൂട്ട്. മറ്റൊരു സംഭവം പുറ്റിങ്ങിൽ വെടിക്കെട്ട് അപകടമാണ്. അതും താങ്കളെ ഷൂട്ട്?
1: ഞാൻ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല കൂടുതൽ ബോഡിയിൽ ഉണ്ടായിരുന്നു, ബോഡിയും കൂടുതലായിരുന്നു.
0: അതെ, അത് വലിയൊരു വെടിക്കെട്ട് അപകടമാണല്ലോ.
1: വെടിക്കെട്ട്, അപ്പൊ ആള് കൂടുതലായിരുന്നു.
0: എത്ര ദൂരം വരെ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു വന്ന്? അവിടെ മാത്രമാണോ, അല്ലെങ്കിൽ അവിടുന്ന് കുറച്ചുകൂടി ദൂരമൊക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ എടുക്കേണ്ടി വന്നോ?
1: ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കലായി മറിച്ചിട്ട് നിൽക്കായിരുന്നു. വെളിയിട്ട് പോകാറില്ല, സമയം കിട്ടില്ല.
0: അപ്പൊ അവിടുന്ന് വരുന്ന ഇതിന്റെ ഷൂട്ട് ചെയ്യായിരുന്നു ചെയ്യുള്ളൂ. മോർച്ചറിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കോളേജിലേക്ക് വരുന്ന, മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന,
1: അത്രേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്നേ ഉള്ളൂ.
0: അത്രയും സഹായികൾ, അല്ലെങ്കിൽ അത്രയും വലിയൊരു അപകടമായിരുന്നത് കാരണം സഹായികളുടെ ആവശ്യം ഉണ്ടായില്ലോ അത്രയും വലിയ.
1: എനിക്കല്ല, ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ അവരങ്ങ് ചെയ്യും. പിന്നെ ഇത് പെട്ടെന്ന് കൂടുതലായോണ്ട് ഞാനിങ്ങോട്ട് കൊണ്ടായിരുന്നു അത്ര.
0: ഇനി ഈ ഒരു മേഖലയിൽ എന്താണ് ഇനി ഒരു ഭാവി എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്നെങ്കിൽ അറിയാം. എങ്കിലും എന്തായിരിക്കും ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഒരു താങ്കളുടെ ഒരു ഇനി എങ്ങനെ തുടർന്നു പോകുന്നതായിരിക്കും വിചാരിക്കുന്നത്?
1: അന്നും ഇന്നും ഒരുപോലെ തന്നെ, വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. അത് ഇങ്ങനെ തന്നെ പോകുന്നാണ് തോന്നുന്നത്.
0: അപ്പൊ കഴിയുന്നിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ നിൽക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
1: അതെ അതെ.
0: പിന്നെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം.
1: ഭാര്യ ശ്രീമാരി.
0: എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. മക്കള്?
1: മോള് വിസ്മയ നായർ, ടീച്ചറാണ്.
0: മകൾ ഏത് വിഷയത്തിൽ ടീച്ചറാണ്?
1: ഹിസ്റ്ററി. ഹിസ്റ്ററി.
0: ഹിസ്റ്ററിയിലെ ടീച്ചറാണ്. ഓക്കെ. അവര് ഫോട്ടോഗ്രാഫിയിലൊന്നും താല്പര്യം കാണിച്ചില്ല?
1: വലിയ താല്പര്യമില്ല.
0: അപ്പോ ഇങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി മേഖലയിൽ ഈ രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആളാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ കാലത്തെ അടയാളപ്പെടുത്തുന്നത് തുടരുക. നിശബ്ദമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സമൂഹം വളരെ കെട്ടുറപ്പോടുകൂടി നിൽക്കുന്നത്. അതിൽ വളരെ സമ്പന്നമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് നന്ദിയോടെ വിട പറയുന്നു. നന്ദി.
1: നന്ദി. നമസ്കാരം.
2: ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായ ശ്രീജി ബിയുമായി മനീഷ് എം ബി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, നമുക്കൊരു ഗാനം കേൾക്കാം. ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജിത് എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ആകാശവാണി, സമയം 8:30.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41, 42 എന്നിവയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അഥവാ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 സംസ്ഥാന സർക്കാരുകളോട് അവരുടെ സാമ്പത്തിക ശേഷിയുടെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നിവയിലൂടെ കടന്നുപോകുന്ന പൌരന്മാർക്ക് പൊതുസഹായം നൽകാൻ നിർദ്ദേശിക്കുന്നു. 2017 പുറത്തുവന്ന പഠനമനുസരിച്ച് 2050 32.4 ദശലക്ഷം ഇന്ത്യക്കാർ, അതായത് ജനസംഖ്യയുടെ 20%, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ

0: 5% മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2050 ആകുമ്പോഴേക്കും 20 ദശലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായമായ ജനസംഖ്യയുടെ 61.7% പേർക്ക് വരുമാന സുരക്ഷ ഇല്ലാതെയാകും. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വഴി സാധിക്കും. എന്നിരിക്കലും ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രായമായവർ, വിധവകൾ, വികലാംഗർ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ മരണം മൂലം ദാരിദ്ര്യത്തിലായ കുടുംബങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതിനുള്ള ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1995 ഈ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര സഹായത്തിന് പുറമെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ അവരുടെ വിഹിതമായി തുല്യമായ തുക ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, അന്നപൂർണ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 60 വയസ്സുള്ളവരാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളവർ. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ 200 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രതിമാസം പെൻഷൻ 500 രൂപയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ ഭാഗമാവാനുള്ള പ്രായം 40 വയസ്സാണ്. പെൻഷൻ പ്രതിമാസം 300 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ സ്കീം. 18 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള, അംഗപരിമിതി 80% മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. പ്രതിമാസം 300 രൂപയാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള പെൻഷൻ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം. കുടുംബനാഥൻ അഥവാ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് 20,000 രൂപ സഹായമായി നൽകും. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും സഹായം നൽകും. അന്നപൂർണ പദ്ധതി. ഈ പദ്ധതി വഴി ഒരു ഗുണഭോക്താവിന് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉറപ്പുവരുത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന എന്നാൽ അർഹരായ പ്രായമായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് ഭക്ഷ്യസുരക്ഷ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ന്യൂസ് ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനീസ് പ്രധാനമന്ത്രി സനായെ തകൈച്ചയ്ക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതിർത്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടു കൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായി അദാനി പോർട്ട് അധികൃതർ പറയുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇതിൽ വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റ നീക്കം തടയുന്നതിന് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനം. പകർച്ചവ്യാധി പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വിദഗ്ധരുടെ ശില്പശാലയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ആയുഷ് വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളിൽ സാംക്രമിക രോഗം സംശയിക്കുന്നവരെ അടിയന്തരമായി മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാനും രോഗികളുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിൽ എത്തുന്നത് ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ 1 മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5,353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5,736 പേർ അറസ്റ്റിലായി. 3 കിലോയിലധികം MDMA, 392 കിലോ കഞ്ചാവ്, 3.7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ തുടങ്ങിയവ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പ്ലസ് 1 മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. 3-ാമത്തേതും അവസാനത്തേതും ഘട്ട അലോൺമെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോൺമെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. സപ്ലിമെന്ററി അലോൺമെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേരെ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

0: two yatris, of which 2,510 are scheduled to trek via Pahalgam route, while 2,312 will take Baltal route early tomorrow morning. Upon reaching the base camps, the yatris were accorded a warm welcome by the officials of the administration and local residents. Meanwhile, elaborate security arrangements have been made across both routes to ensure smooth and safe conduct of the yatra. Additional deployments of police, paramilitary forces and army jawans have been stationed along the entire route. In addition, comprehensive arrangements have been put in place, including the establishment of medical facilities, real-time weather monitoring systems and quick response teams at critical locations. Besides extensive CCTV surveillance, RFID-based tracking systems for pilgrims and their vehicles have also been installed. Ishfaq Shah, Akashvani News, Srinagar.
1: The southwest monsoon has further advanced into the entire Delhi, some more parts of Gujarat, remaining parts of Uttar Pradesh, most parts of Madhya Pradesh, Haryana, Punjab and some parts of Rajasthan. IMD has issued a red alert for heavy rainfall in the parts of western and central India for the next 2 to 3 days. However, in Delhi, the sky is likely to remain cloudy with a possibility of light rain over the next 24 hours. In view of continuous rainfall in Uttarakhand's Pithoragarh district, the administration has suspended the issuance of inner line permits for the Adi Kailash and Om Parvat Yatra to ensure the safety of pilgrims. On to sports. In the FIFA World Cup, Spain will face Austria in a round of 32 match at Los Angeles Stadium in Inglewood tonight. In other round of 32 matches, Portugal will clash with Croatia in Toronto, while Switzerland will take on Algeria in Vancouver tomorrow morning. Earlier, Belgium advanced to the round of 16, beating Senegal 3-2 this morning. Co-hosts US also progressed to the round of 16, beating Bosnia and Herzegovina 2-0. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India's speed and Japan's expertise will work as driving force for global growth, holds talks with Japanese counterpart Sanae Takaichi in New Delhi. India and Japan announce energy partnership to strengthen strategic oil reserves and maritime transport resilience. Government to expand oil refining capacity to 300 million metric tons per annum in next 1 year amid West Asia crisis. Center launches Air Suvidha 2.0 portal for Ebola health screening at entry points of international airports across the country. IMD issues red alert for heavy rainfall in parts of western and central India for next 2 to 3 days. And in FIFA World Cup, Spain to take on Austria in round of 32 match in Los Angeles tonight. That is all in the news at 9. Good night.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ പോളിമറുകൾ ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് അധ്യാപിക കെ രാജം.
5: നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതാണ് പോളിമറുകൾ. കൂട്ടുകാർക്കെല്ലാം പരിചയമുള്ള ഒരു പദമാണല്ലോ പോളിമർ. പോളിമറുകളുടെ ലോകം ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പോളിമറുകൾ നമുക്ക് ചുറ്റും നാളുകളായി ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ അതിന്റെ രഹസ്യം ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞത് 20-ാം നൂറ്റാണ്ടിലാണ്. കൂട്ടുകാർക്ക് അറിയാമോ എന്താണ് പോളിമർ? പോളിമർ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നത്. പോളി അനേകമെന്നും മെർ ഘടകങ്ങൾ എന്നുമാണ് അർത്ഥം. അനേകം ചെറുഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന വലിയ ഘടനയാണ് പോളിമർ. ശാസ്ത്രീയമായി പറഞ്ഞാൽ മോണോമർ എന്ന് വിളിക്കുന്ന ചെറിയ മോളിക്യൂളുകൾ കെമിക്കൽ ബോൺസ് വഴി വീണ്ടും വീണ്ടും ചേർന്ന് ഒരു വലിയ മോളിക്യൂളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷന്റെ ഫലമായി കിട്ടുന്നവയാണ് പോളിമറുകൾ. പോളിമർ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. ഇതിന്റെ ഗുണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. ദോഷം പരിസ്ഥിതിയെ ബാധിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് പോളിമറുകളുടെ ലോകത്തേക്ക് ഒരു ചെറു യാത്ര ചെയ്താലോ? പോളിമറുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഗുണങ്ങൾ:

ലഘുവും ശക്തവുമാണ്. ഭാരം കുറവായിട്ടും വളരെ ശക്തമാണ്. ജലപ്രതിരോധം, വാട്ടർ റെസിസ്റ്റന്റ്, വെള്ളം എളുപ്പത്തിൽ കടക്കില്ല. വിലക്കുറവ്, ലോ കോസ്റ്റ്, നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. ദൈർഘ്യമേറിയത്, ഡ്യൂറബിലിറ്റി, എളുപ്പത്തിൽ കേടാകില്ല. വൈവിധ്യമാർന്ന ഉപയോഗം, വേഴ്സറ്റൈൽ യൂസ്, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, പാക്കേജിംഗ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. വൈദ്യുതി കടത്തില്ല, ഇൻസുലേറ്റർ, നല്ല വൈദ്യുതി ഇൻസുലേറ്ററാണ്. ദോഷങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, പല പോളിമറുകളും എളുപ്പത്തിൽ ചീഞ്ഞുപോകില്ല. റീസൈക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ട്, എല്ലാ പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ, ചില പ്ലാസ്റ്റിക്കുകൾ വിഷാംശം പുറത്തുവിടും, തീ പിടിക്കാനുള്ള സാധ്യത, ഫ്ലെയിമബിലിറ്റി. ചില പോളിമറുകൾ എളുപ്പത്തിൽ കത്തും. നിങ്ങൾക്കറിയാമോ പോളിമറുകൾ എത്ര വിധത്തിലുണ്ടെന്ന്? അതെ, പോളിമറുകൾ പ്രധാനമായും മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, പ്രകൃതിദത്ത പോളിമറുകൾ, നാച്ചുറൽ പോളിമേഴ്സ്. ഉദാഹരണം, സെല്ലുലോസ്, പ്രോട്ടീൻ, റബ്ബർ, സ്റ്റാർച്ച്. സെല്ലുലോസ് പേപ്പറും സസ്യങ്ങളിലും കാണപ്പെടുന്നു. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ മുടി, തൊക്ക്, നഖം എന്നിവ പ്രോട്ടീൻ എന്ന പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ലാറ്റെക്സ്. സ്റ്റാർച്ച് അന്നജം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നു. രണ്ട്, കൃത്രിമ പോളിമറുകൾ, സിന്തറ്റിക് പോളിമേഴ്സ്. നോക്കൂ, മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്ക് പെട്രോളിയം പോലുള്ള അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നവയാണ് സിന്തറ്റിക് പോളിമേഴ്സ്. ഉദാഹരണം, പ്ലാസ്റ്റിക്, പോളി എഥിലീൻ, PVC, പോളി വീനയിൽ ക്ലോറൈഡ്, നൈലോൺ, പോളിയെസ്റ്റർ, ടെഫ്ലോൺ. ഇവ കൂടുതൽ ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നവയുമാണ്. മൂന്ന്, അർത്ഥ സിന്തറ്റിക് പോളിമേഴ്സ്, സെമി സിന്തറ്റിക്. ഉദാഹരണം, റയോൺ. നമ്മുടെ ഡെയിലി ലൈഫിൽ പോളിമറുകളുടെ ഉപയോഗം എവിടെയെല്ലാമാണെന്ന് നോക്കിയാലോ? വീട്ടിൽ, അറ്റ് ഹോം, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഭക്ഷണ പാത്രങ്ങൾ, ബക്കറ്റ്, മഗ്, പ്ലാസ്റ്റിക് കവർ, ക്യാരി ബാഗ്സ്. ഇവയിൽ കൂടുതലും പോളിത്തീൻ, പോളിപ്രൊപ്പിലീൻ പോലുള്ള പോളിമറുകളാണ്. വസ്ത്രങ്ങളിൽ നൈലോൺ വസ്ത്രങ്ങൾ, പോളിസ്റ്റർ ഷർട്ട്സ്, സ്പോർട്സ് ഡ്രസ്, ഇവ ലഘുവും ദൈർഘ്യമേറിയതുമാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ, ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോണിൻ്റെ ബോഡി, ലാപ്ടോപ്പ് ഭാഗങ്ങൾ, വയറുകളുടെ ഇൻസുലേഷൻ. പോളിമറുകൾ വൈദ്യുതി കടത്താത്തതിനാൽ സുരക്ഷിതമാണ്. വാഹനങ്ങളിൽ, ഓട്ടോമൊബൈൽസ്, വാഹനങ്ങളുടെ ബമ്പർ, ടയർ, സീറ്റ് കവർ, ഡാഷ്ബോർഡ് ഭാരം കുറയ്ക്കാനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മെഡിക്കൽ മേഖലയിൽ, മെഡിക്കൽ ഫീൽഡ്, സിറിഞ്ചുകൾ, ഗ്ലൗസുകൾ, ഹൃദയവാൽവുകൾ, ആർട്ടിഫിഷ്യൽ ലിമ്പുകൾ, കോണ്ടാക്ട് ലെൻസ്, മുറിവ് തുന്നിക്കെട്ടാനുള്ള നൂലുകൾ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്നു. നിർമ്മാണ മേഖലയിൽ, കൺസ്ട്രക്ഷൻ, PVC പൈപ്പുകൾ, വാതിൽ, ജനൽ ഫ്രെയിം, ഇൻസുലേഷൻ മെറ്റീരിയൽ. നോക്കൂ, പോളിമറുകൾ ഇത്രയും വ്യാപകമായി ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് തന്നെ അപകടമല്ലേ? അതെ, പോളിമറുകളുടെ നല്ല വശം മാത്രമല്ല ദോഷവും നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, June 5 നാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുമ്പോൾ വൃക്ഷത്തൈകൾ നടുന്നതിനോടൊപ്പം അവയുടെ സംരക്ഷണ ചുമതല കൂടെ നാം ഏറ്റെടുക്കാറില്ലേ? അതെ, പ്ലാസ്റ്റിക് പോലുള്ള ചില പോളിമറുകൾ നീണ്ടകാലം നശിക്കാതെ നിലനിൽക്കും. ഇവ പരിസ്ഥിതി മലിനീകരണം, കടലിൽ ജീവികൾക്കുള്ള അപകടം എന്നിവ ഉണ്ടാക്കുന്നു. അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് വേണം. അതിനായി 3R എന്ന വാക്യം മറക്കാതെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്താണ് 3R? ഒന്ന്, റെഡ്യൂസ്, ഉപയോഗം കുറയ്ക്കുക. രണ്ട്, റീയൂസ്, വീണ്ടും

0: വീണ്ടും ഉപയോഗിക്കുക. 3. റീസൈക്കിൾ, പുനരുപയോഗം. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പരിശീലിക്കുക. നമുക്ക് പേപ്പർ, സഞ്ചി, ബാഗുകൾ, മൺപാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാം. ഭാവിയിൽ ശാസ്ത്രം ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുമോ? തീർച്ചയായും. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു വരികയാണ്. 1. ബയോ ഡീഗ്രേഡബിൾ പോളിമറുകൾ, പ്രകൃതിയിൽ എളുപ്പം ചീഞ്ഞു പോകുന്ന പോളിമറുകൾ. ഉദാഹരണം PLA, പോളി ലാക്റ്റിക് ആസിഡ്, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു. PHA, പോളി ഹൈഡ്രോക്സി ആൽക്കനോയേറ്റ്, പ്രകൃതിയിൽ നശിക്കുന്ന ഒരു അത്ഭുത പോളിമറാണ്. നമുക്ക് ഫാ എന്ന ബയോ ഡീഗ്രേഡബിൾ പോളിമറിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞാലോ? പ്രകൃതിയിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ബയോ ഡീഗ്രേഡബിൾ പോളിമറാണ്. ചില ബാക്ടീരിയകൾ പഞ്ചസാര, മണ്ണ്, സസ്യ എണ്ണ മുതലായവയിൽ വളർത്തുന്നു. അവ ഭക്ഷണം അധികമായി ലഭിച്ചാൽ അവയുടെ ശരീരത്തിനുള്ളിൽ ഗ്രാനുകൾ സഞ്ചയിക്കുന്നു. പിന്നെ അവയെ വേർതിരിച്ച് ഉണക്കി ശുദ്ധമാക്കിയാൽ ലഭിക്കുന്നതാണ് ഫ. ഇവയുടെ ഗുണങ്ങൾ നോക്കിയാലോ? 1. പൂർണമായും ബയോ ഡീഗ്രേഡബിൾ. 2. നോൺ ടോക്സിക്, വിഷവസ്തുക്കൾ ഇല്ല. 3. ഉപയോഗം സാധാരണ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് സമാനം. 4. ശരീരവുമായി പൊരുത്തപ്പെടുന്നു, മെഡിക്കൽ ഗ്രേഡ് ഉപയോഗം. ഫ, പ്ലാസ്റ്റിക് ലോകത്തിന്റെ പച്ച വിപ്ലവം എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് മുന്നേറാൻ സഹായിക്കുന്ന ശാസ്ത്രത്തിന്റെ പച്ച വഴിത്തിരിവ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പുതിയ തലമുറയുടെ പോളിമർ. 2. സ്മാർട്ട് പോളിമേഴ്സ്, പരിസ്ഥിതിക്കനുസരിച്ച് സ്വഭാവം മാറും. ഉദാഹരണം, ചൂട് കിട്ടുമ്പോൾ രൂപം മാറുന്ന മെറ്റീരിയൽ. ഉപയോഗം മെഡിക്കൽ ഡ്രഗ് ഡെലിവറി സെൻസറുകൾ. കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, വൈദ്യുതി കടത്തുന്ന പോളിമറുകൾ. ഉപയോഗം മൊബൈൽ സ്ക്രീനുകൾ, സോളാർ സെല്ലുകൾ. നാനോ പോളിമറുകൾ, നാനോ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പോളിമറുകൾ. ഉപയോഗം മരുന്ന് വിതരണം, ഡ്രഗ് ഡെലിവറി, ക്യാൻസർ ചികിത്സ. 3D പ്രിന്റിംഗ് പോളിമറുകൾ, 3D പ്രിന്ററിൽ ഉപയോഗിക്കുന്ന പ്രത്യേക പോളിമറുകൾ. ഉപയോഗം മെഡിക്കൽ മോഡലുകൾ, മെഷീൻ പാർട്സ്, വീടുകളുടെ മോഡൽ. റീസൈക്കിൾ ടെക്നോളജി, പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ പുതിയ രീതികൾ. കെമിക്കൽ റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് വീണ്ടും അസംസ്കൃത വസ്തുവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, പോളിമറുകൾ ഇല്ലാത്ത ഒരു ലോകം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ലക്ഷ്യം പോളിമറിന്റെ ഗുണം ഉപയോഗിച്ച് ദോഷം ഒഴിവാക്കുക. കുഞ്ഞുങ്ങളെ, നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാം. പോളിമറുകൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാം. നമുക്ക് ശാസ്ത്രവും പരിസ്ഥിതിയും ചേർത്തൊരു നല്ല ഭാവി തീർക്കാം.
1: പോളിമറുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക കെ രാജൻ.
2: സപ്ത സഹോദരിമാർ,
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്.

ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിംഗ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:30. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആദം ജോൺ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും സംഘവും പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം പകർന്ന് സച്ചിൻ വാരിയർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം 10:30 AM ലോക്കൽ കോൾ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് 100 Days of Love എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യറും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസന്താണ്.

ഹരിനാരായണൻ വരികൾ എഴുതി ഗോപി സുന്ദർ സംഗീതം പകർന്ന് പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 1983.

അനു എലിസബത്ത് ജോസ് വരികൾ എഴുതി, ബിജിബാൽ സംഗീതം പകർന്ന്, സച്ചിൻ വാര്യറും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 32 അധ്യായം 23 വാക്യം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, എ ആർ റഹ്മാൻ സംഗീതം പകർന്ന്, വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയത്. ചിത്രം ആടുജീവിതം.

സുകൃതം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, രവി ബോംബെ സംഗീതം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്.

മാണിക്യക്കല്ല് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. അനിൽ പനച്ചുരാൻ വരികളെഴുതി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന്, രവിശങ്കറും ശ്രേയ ഘോഷലും പാടിയത്.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം അപ്പു എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം P. സുന്ദരരാജൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ICC വിമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഇംഗ്ലണ്ടും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന രണ്ടാം സെമിഫൈനലിന്റെ തത്സമയ വിവരണം സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത പ്രക്ഷേപണം രാവിലെ 5:48 കേൾക്കാം. ജയ് ഹിന്ദ്.